0: പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.
1: അറിഞ്ഞും അറിയാതെയും ഓരോ നിമിഷവും എണ്ണിയാലൊടുങ്ങാത്ത ചിന്തകൾ നമ്മിലുണ്ടാകുന്നു. ചിന്തകൾ ഉണ്ടാകും, തടയാനാവില്ല. സ്വന്തം ചിന്തകൾ എന്താണ് എന്ന അവബോധമുണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാം. ചിന്തകൾ ആശയങ്ങളായും വാക്കുകളായും പ്രവൃത്തികളായും മാറുന്നു. ആരോഗ്യകരമായ ചിന്തകൾ സത്ഫലങ്ങളെ സൃഷ്ടിക്കുന്നു. ചിന്തകൾ മാറ്റാം, ജീവിതവും മാറ്റാം. എനിക്ക് കഴിയില്ല, നിന്നെക്കൊണ്ട് കഴിയില്ല, ചെയ്യരുത്, ചെയ്താൽ തോൽക്കും. എപ്പോഴും ഇത്തരം അരുതുകൾ നാം സ്വയം പറയുന്നു, മറ്റുള്ളവർ പറയുന്നു. ഇതെല്ലാം അതുപോലെ വിശ്വസിച്ച് നാം ജീവിക്കുന്നു. കുട്ടികൾക്ക് മറ്റൊരു രീതിയാണ്. അവരോട് പറയുന്ന അരുതുകൾ പലപ്പോഴും ലംഘിക്കാറുണ്ട്. നമ്മുടെ ഭാഷയാണ് ലംഘനം എന്നത്. കുട്ടികൾ ചെയ്യുന്നത് അരുത് എന്ന് പറയുന്നവ പ്രവർത്തിച്ച് പരീക്ഷിച്ചു നോക്കുകയാണ്. ഭയം മാറ്റി ധൈര്യം ആർജിക്കുകയാണ്. മുതിർന്നവർക്ക് ഇല്ലാതെ പോകുന്നതും ഈ കാര്യങ്ങളാണ്. അരുതുകൾ വിശ്വാസമാക്കും. എന്നാൽ കഴിയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഭയക്കുന്ന കാര്യങ്ങൾ ചെറുതായൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ ഒരുപക്ഷെ ഏറ്റവും അധികം വിജയിക്കുന്നത് ആ മേഖലയിലായിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ?

ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ പി ഭാസ്കരൻ്റെ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിത കേൾക്കാം. ആലാപനം വിശ്രുത പി കെ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 രാമകഥ ഗാനലയം. രണ്ടാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം ബാലകാണ്ഡത്തിലെ പുത്രലാഭാലോചന എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ആൻലിയ എൻ സന്തോഷ്. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പാട്ടും പൊരുളും. അവതരണം ഡോക്ടർ

0: പി വി ജയരാജ്, ലീന ജയരാജ്. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. ഇതിൽ ടി പത്മനാഭന്റെ കടൽ എന്ന കഥ കേൾക്കാം. അവതരണം ആദർശ് വി വി. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ അവതരിപ്പിക്കുന്ന ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം, ചലച്ചിത്ര നടൻ മുകേഷിന്റെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ. 10:00 വളയം, ഇതിൽ തൃശൂരുള്ള റോഷിൻ്റെയും കാഞ്ഞങ്ങാടുള്ള തൗസീഫിൻ്റെയും വിശേഷങ്ങൾ കേൾക്കാം. 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ പ്രിയരാഗം, ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 രാമകഥ ഗാനലയം, ഇതിൽ ബാലകാണ്ഡത്തിലെ പുത്രലാഭാലോചന എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ആൻലിയ എൻ സന്തോഷ്. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ അവതരിപ്പിച്ച ആഴ്ച വൃത്താന്തം പുനഃപ്രക്ഷേപണം. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 9:00 ചാരുകസേര. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ പി ഭാസ്കരന്റെ കവിത ഓർക്കുക വല്ലപ്പോഴും. ആലപിക്കുന്നു വിശ്രുത പി കെ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി ഭാസ്കരന്റെ കവിത ഓർക്കുക വല്ലപ്പോഴും, ആലപിച്ചത് വിശ്രുത പി കെ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം.
2: ബലഹീനതയാണ് എല്ലാ പാപങ്ങളുടെയും ദുഃഖങ്ങളുടെയും കാരണം. ശക്തിയാണ് ജീവിതം. സ്വാമി വിവേകാനന്ദൻ.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂലൈ 18. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 18 വർഷത്തിലെ 199 ദിനമാണ്. 1914 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയത്. 1947 ജോർജ് 6 രാജാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കി. 1925 അഡോൾഫ് ഹിറ്റ്ലർ തന്റെ മെയിൻ കഫ് പ്രസിദ്ധീകരിച്ചു. 1968 ഇന്റൽ കോർപ്പറേഷൻ കാലിഫോർണിയയിലെ സാന്റാ ക്ലാരയിൽ ആൻഡ്രൂ ഗ്രോവ് സ്ഥാപിച്ചു. ധൂമകേതു, ഷൂമേക്കർ ലെവിയും വ്യാഴവും തമ്മിലുള്ള ഏറ്റവും വലിയ കൂട്ടിയിടി നടന്നത് 1994 ജൂലൈ 18. 1995 ബരാക് ഒബാമയുടെ ഓർമ്മക്കുറിപ്പായ ഡ്രീംസ് ഫ്രം മൈ ഫാദർ പ്രസിദ്ധീകരിച്ചു. 1825 ഉറുഗ്വേ ബ്രസീലിൽ നിന്നും വേർപിരിഞ്ഞു. 1857 ബോംബെ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടു. 1931 ആദ്യത്തെ എയർ കണ്ടീഷൻഡ് വാട്ടർഷിപ്പ് മാരിപ്പോസ ആരംഭിച്ചു. 1955 ആദ്യമായി ആണവോർജത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി വാണിജ്യാടിസ്ഥാനത്തിൽ വിറ്റു. 1968 അർദ്ധചാലക കമ്പനിയായ ഇന്റൽ സ്ഥാപിതമായി. 1977 വിയറ്റ്നാം ഐക്യരാഷ്ട്രസഭയിൽ അംഗമായി. 1980 പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹമായ രോഹിണി 1 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. 1994 മുതൽ 1999 വരെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച നെൽസൺ മണ്ടേല, തെന്നിന്ത്യൻ ചലച്ചിത്ര നടിയായ സൗന്ദര്യ തുടങ്ങിയവരുടെ ജന്മദിനവും, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനും രാജ്യം കണ്ട മികച്ച ഫുട്ബോളറുമായിരുന്ന VP സത്യന്റെ ചരമദിനവും ജൂലൈ 18.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
4: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
4: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
4: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. വയനാട് കള്ളാടിയിൽ എട്ടുപേരുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിലിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ രൂക്ഷ പരാമർശവുമായി അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. കരാർ കമ്പനിക്കും വീഴ്ചയുണ്ടായി. പാലത്തിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മൂലം അപകട സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പോടെ അത് നീക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി 5 തവണ ആവശ്യപ്പെട്ടു. എന്നിട്ടും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതിന് തയ്യാറായില്ല. കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിന് 10,000 കോടി രൂപ ടാറ്റ നിക്ഷേപിക്കുമെന്ന പ്രഖ്യാപനം തിരുത്തി മുഖ്യമന്ത്രി. വിവിധ പദ്ധതികളിലൂടെയും വിവിധ നിക്ഷേപകരിലൂടെയും വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണ് 10,000 കോടിയുടെ സാധ്യതയെന്ന പരാമർശത്തിലൂടെ സൂചിപ്പിച്ചതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. ക്രിക്കറ്റ് ഇതിഹാസവും വെസ്റ്റ് ഇൻഡീസ് ടീം ക്യാപ്റ്റനുമായിരുന്ന ഗാരി സോബേഴ്സ് അന്തരിച്ചു. ബാർബഡോസിലെ വസതിയിലായിരുന്നു അന്ത്യം. ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായി വിശേഷിപ്പിക്കപ്പെടുന്ന താരം 1954 മുതൽ 1974 വരെ വിൻഡീസിന് വേണ്ടി കളിച്ചു. വൈദ്യുതി നിയന്ത്രണത്തിൽ അയവ് വരുത്താൻ ഒരു വർഷത്തേക്ക് 200 മെഗാവാട്ട് വൈദ്യുതി കൂടി വാങ്ങാൻ KCB റെഗുലേറ്ററി കമ്മീഷൻ വാക്കാൽ അനുമതി നൽകി. ഇന്ന് തെളിവെടുപ്പ് നടത്തിയ ശേഷം ഔദ്യോഗിക അനുമതി നൽകും. യൂണിറ്റിന് 5.96 രൂപയാണ് വില. ഒരു വർഷത്തേക്ക് ദിവസം മുഴുവൻ 200 മെഗാവാട്ട് വൈദ്യുതിക്കാണ് കരാർ. വർഷം ഏകദേശം 140 കോടി യൂണിറ്റ് വരും. ഇത് ചെലവ് 840 കോടി രൂപ. കൂടുതൽ വൈദ്യുതി വാങ്ങുന്നതിനാൽ ലോകകപ്പ് ഫൈനൽ ദിവസമായ ഞായറാഴ്ച കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവില്ലെന്ന് KCB ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ AG രാജമാണിക്യം പറഞ്ഞു. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. വായു ശബ്ദ മലിനീകരണമില്ല, പുറന്തള്ളുന്നത് നീരാവി മാത്രം. നിർമ്മാണം പൂർണ്ണമായി ഇന്ത്യയിൽ. ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് റൂട്ടിലാണ് 89 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നമോ ഗ്രീൻ റെയിൽ ഓടുന്നത്. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സജീവമായെങ്കിലും ജില്ലയിൽ ഈ വർഷം മഴ ഗണ്യമായി കുറഞ്ഞു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം 1 മുതൽ 17 വരെയുള്ള കാലയളവിൽ ജില്ലയിൽ 27% മഴ കുറവാണ് രേഖപ്പെടുത്തിയത്. അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി 22.36 കോടി രൂപ ചെലവിൽ നവീകരിച്ച തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നാടിന് സമർപ്പിച്ചു. തലശ്ശേരിയോടൊപ്പം അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നടന്നു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് നടന്ന ചടങ്ങിൽ MPമാരായ ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ, കാരായി രാജൻ MLA, നഗരസഭാ അധ്യക്ഷൻ കാരായി ചന്ദ്രശേഖരൻ, PK കൃഷ്ണദാസ്, പാലക്കാട് ഡിവിഷൻ ADRM ജെറിൻ S ആനന്ദ് എന്നിവർ സംസാരിച്ചു. ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ സിറ്റി പോലീസ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ദൗത്യത്തിന്റെ ഭാഗമായി വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വാക്കത്തോണം, വിവിധ പരിപാടികൾ നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച യാത്രാ ഇളവ് സമയം 7 മുതൽ 7 വരെയാണെന്നും ഈ സമയത്ത് യാത്രാ പാസുള്ള വിദ്യാർത്ഥികൾക്ക് ഇളവ് അനുവദിക്കണമെന്നും സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി യോഗം. 6:00 ചില ബസ്സുകളിൽ യാത്രാ ഇളവ് അനുവദിക്കുന്നില്ലെന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾ പറഞ്ഞു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉടമസ്ഥരില്ലാത്ത നിലയിൽ കണ്ടെടുത്ത 3 ബാഗുകളിൽ നിന്നായി 17.69 കിലോ കഞ്ചാവ് കണ്ടെത്തി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡും കണ്ണൂർ RPFും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. 2-ാമത്തെ പ്ലാറ്റ്ഫോമിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. പ്രതികൾ പോലീസിനെ കണ്ടതോടെ രക്ഷപ്പെട്ടതാകാമെന്ന് സംശയിക്കുന്നു. ജില്ലയിൽ മറുനാടൻ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. ADM PN പുരുഷോത്തമന്റെ അധ്യക്ഷതയിൽ കലക്ട്രേറ്റിൽ ചേർന്ന മറുനാടൻ തൊഴിലാളി രജിസ്ട്രേഷൻ അവലോകന യോഗത്തിലാണ് തീരുമാനം. 2025 ഡിസംബർ 31 വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ 30 സെപ്റ്റംബർ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ധനകാര്യവകുപ്പ്. മസ്റ്ററിംഗിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ തന്നെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിൽ നൽകണമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു. കൊട്ടിയൂർ അമ്പായത്തോട് ബോയ്സ് ടൗൺ ചുരം റോഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ റോഡ് ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കുമെന്ന് KRFB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അതുവഴിയുള്ള വാഹനങ്ങൾ നെടുമ്പയിൽ പേരിയ ചുരം വഴി പോകണം. കൃത്യമായ നഷ്ടപരിഹാരം നൽകാതെ മലബാർ മേഖലയിലെ സ്വകാര്യ ഭൂമിയിലെ ധാതുക്കളുടെ ഉടമസ്ഥാവകാശം സർക്കാരിൽ നിക്ഷിപ്തമാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് ഹൈക്കോടതി. 2021 കേരള മിനറൽസ് വെസ്റ്റിംഗ് ഓഫ് റൈറ്റ്സ് ആക്ട് നിയമപരമാണെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിനോട് പോലീസ് മേധാവി വീണ്ടും വിശദീകരണം തേടും. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ക്രോക്കോച്ച് ജനതാ പാർട്ടിയുടെ തിങ്കളാഴ്ചത്തെ പാർലമെന്റ് മാർച്ച് വരെ ഏതുവിധേനയും ജീവനോടെ തുടരുമെന്ന് 20 ദിവസമായി നിരാഹാരത്തിലുള്ള സോനം വാങ്ചുക്. ആരോഗ്യസ്ഥിതി വഷളാകുന്നതിനാൽ നിരാഹാരത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നതിനിടെയാണ് വാങ്ചുക്കിന്റെ പ്രതികരണം. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ UDF സർക്കാർ ഹൈക്കോടതിയിൽ പിന്തുണച്ചെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഫലമാണ് വൈദ്യുതി പ്രതിസന്ധിയെന്നും ഊർജ്ജക്ഷാമം മുന്നിൽ കണ്ട് തയ്യാറെടുപ്പ് നടത്താത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചീമേനിയിൽ ആണവ നിലയം അടിച്ചേൽപ്പിക്കില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിന് പരിഹാരമായി ശുദ്ധീകരണം നടത്താൻ രാമക്ഷേത്ര ട്രസ്റ്റ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഖജാൻജി ഗോവിന്ദദേവ് ഗിരിയാണ് ശുദ്ധീകരണം നിർദ്ദേശിച്ചത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന വകമാറി ചെലവഴിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും. SIRന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവായി എന്ന കാരണത്താൽ സ്വാഭാവികമായി ആരുടെയും പൗരത്വം ഇല്ലാതാവില്ലെന്ന് ആവർത്തിച്ച് സുപ്രീംകോടതി. ഇക്കാര്യം ബീഹാർ SIR കേസ് വിധിയിൽ തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബംഗാളിലെ വിഷയം പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ തുടർനടപടികളുമായി മുന്നോട്ടു പോകാൻ CBIക്ക് ഹൈക്കോടതി നിർദ്ദേശം. പ്രതികളുടെ വിചാരണയ്ക്ക് സർക്കാർ അനുമതി നൽകി. വ്യവസായ

0: ജസ്റ്റിസ് എ ബദറുദ്ദീൻ വാക്കാൽ നിരീക്ഷിച്ചു. ചോദ്യക്കടലാസ് ചോർച്ചയ്ക്ക് ശേഷം നടത്തിയ നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം വന്നപ്പോൾ യോഗ്യത നേടിയവരുടെ എണ്ണത്തിൽ ഇടിവ്. മുൻവർഷത്തെ അപേക്ഷിച്ച് പരീക്ഷ എഴുതിയവരുടെയും യോഗ്യത നേടിയവരുടെയും എണ്ണം കുറഞ്ഞു. ഓണക്കാലത്ത് യാത്ര തിരക്ക് പരിഗണിച്ച് മൈസൂരു ബാംഗ്ലൂരു മലയാളികൾക്ക് പ്രയോജനമാകുന്ന വിധത്തിൽ കേരളത്തിലേക്ക് രണ്ട് സ്പെഷ്യൽ തീവണ്ടി കൂടി പ്രഖ്യാപിച്ചു. മൈസൂരുവിൽ നിന്ന് ബാംഗ്ലൂരു വഴി കണ്ണൂരിലേക്കാണ് ഈ സർവീസുകൾ. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ തുഫാൻ വാരിയറായി പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇന്നലെ ഉച്ചയോടെ സാദിഖ് അലി തങ്ങളുടെ വസതിയായ അൽ മൻഹലിൽ എത്തിയാണ് അദ്ദേഹത്തെ മന്ത്രി തുഫാൻ വാരിയറായി പ്രഖ്യാപിച്ച് ബാഡ്ജ് അണിയിച്ചത്. ലോകകപ്പ് ഫ്രാൻസ് ഇംഗ്ലണ്ട് ലൂസേഴ്സ് ഫൈനൽ ഞായറാഴ്ച പുലർച്ചെ 2:30. ഇന്ത്യയുടെ പി വി സിന്ധു ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ സെമി ഫൈനലിൽ. ക്വാർട്ടറിൽ സിന്ധുവിന്റെ എതിരാളി മുൻ ലോക ചാമ്പ്യൻ നൊസോമി ഒക്കുഹാര മത്സരത്തിൽ നിന്ന് പിന്മാറി. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 799-447-6836,
2: 9447-371-836,
1: 8078-502-836.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496-420-880-8111-933-600. സി എം വിസ്താര.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി അയോധ്യ രാജധാനിയിൽ എത്തി. രാജധാനിയിൽ അതിഥിയായെത്തിയ മഹർഷിയെ ദശരഥ മഹാരാജാവ് സ്വീകരിച്ചു. പിതൃദേവാദികളെ ഉദ്ദേശിച്ച് പർവ്വങ്ങൾ തോറും നടത്തിവരുന്ന യാഗത്തിന് മാരീചൻ, സുബാഹു തുടങ്ങിയ രാക്ഷസന്മാരും അനുചരന്മാരും തടസ്സം നിൽക്കുന്നുവെന്നും അവരെ വധിക്കുവാൻ ലക്ഷ്മണനോടുകൂടി ശ്രീരാമനെ എന്റെ കൂടെ വനത്തിലേക്ക് അയക്കണമെന്നും വിശ്വാമിത്ര മഹർഷി ആവശ്യപ്പെട്ടു. മക്കളെ രാക്ഷസനിഗ്രഹത്തിനായി വനത്തിലേക്ക് അയക്കുവാൻ താൽപ്പര്യമില്ലായിരുന്ന ദശരഥ മഹാരാജാവിനോട് വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യം അനുസരിച്ചുകൊണ്ട് മക്കളെ അദ്ദേഹത്തിന്റെ കൂടെ അയക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ ശ്രീരാമനും ലക്ഷ്മണനും വനത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. കുറച്ചു ദൂരം ചെന്ന ശേഷം മഹർഷി അവർക്ക് ബല, അതിബല എന്നീ രണ്ട് ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. വിശപ്പ്, ക്ഷീണം എന്നിവ ബാധിക്കുകയില്ലെന്നതാണ് ഈ മന്ത്രത്തിന്റെ ബലം. ഗംഗാനദി കടന്ന് താടകാവനത്തിൽ അവർ എത്തിച്ചേർന്നു. അവിടെ കാമരൂപിണിയും ലോകോപദ്രവകാരിണിയുമായ താടക എന്ന രാക്ഷസി വസിക്കുന്നുണ്ടെന്നും അവളെ ശങ്ക കൂടാതെ വധിക്കണമെന്നും വിശ്വാമിത്രൻ ശ്രീരാമനോട് പറഞ്ഞു. ശ്രീരാമൻ തന്റെ വില്ലെടുത്ത് കുലച്ചു, ചെറുഞാണലി മുഴക്കി. ആ ശബ്ദം വനമാകെ മാറ്റൊലികൊണ്ടു. ഘോരരാക്ഷസിയായ താടക അത് സഹിക്കാതെ കോപാകുലയായി രാമന്റെ അടുത്തേക്ക് ഓടിയെത്തി. ശ്രീരാമൻ ക്ഷണനേരം കൊണ്ട് ഒരു അസ്ത്രമെടുത്ത് അവൾക്ക് നേരെ പ്രയോഗിച്ചു. താടക നിലംപതിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ സർവാഭരണഭൂഷിതയും അതീവ സുന്ദരിയുമായ ഒരു യക്ഷി പ്രത്യക്ഷപ്പെട്ടു. ശാപത്താൽ താടകയെന്ന രാക്ഷസിയായിത്തീരുന്ന ആ യക്ഷി ശ്രീരാമന്റെ കൃപയാൽ ശാപവിമുക്തയായി. വിശ്വാമിത്ര മഹർഷിക്ക് ഏറെ സന്തോഷമായി. തുടർന്ന് രാമലക്ഷ്മണന്മാർ മുനിജനങ്ങൾ പാർക്കുന്ന അതിമനോഹരമായ ആശ്രമ പരിസരത്തേക്ക് എത്തി. യാഗവിഘ്നം വരുത്തുന്ന രാക്ഷസന്മാരെ കാട്ടിക്കൊടുക്കുവാൻ ശ്രീരാമൻ മഹർഷിമാരോട് ആവശ്യപ്പെട്ടു. മധ്യാഹ്നമായപ്പോൾ കാമരൂപികളായ മാരീച സുബാഹുക്കൾ ആകാശത്തിൽ വന്നെത്തി. രക്തവും അസ്ഥികളും മറ്റും വർഷിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട ശ്രീരാമചന്ദ്രൻ രണ്ട് അമ്പകളെടുത്ത് അവർക്ക് നേരെ പ്രയോഗിച്ചു. മാരീചനെ 100 യോജന ദൂരത്തെത്തിച്ച് സമുദ്രത്തിൽ തള്ളിയിട്ടു. സുബാഹുവിനെ ക്ഷണനേരം കൊണ്ട് ഭസ്മീകരിച്ചു. അവരുടെ അനുയായികളെല്ലാം ലക്ഷ്മണബാണങ്ങളാൽ വധിക്കപ്പെട്ടു. ദേവന്മാർ സന്തോഷസൂചകമായി പുഷ്പവൃഷ്ടി ചെയ്തു. യാഗരക്ഷ നിർവഹിച്ചുകൊണ്ടിരിക്കെ 4-ാം ദിവസം വിശ്വാമിത്രൻ ശ്രീരാമനോട് പറഞ്ഞു, വിദേഹരാജധാനിയിൽ നടക്കുന്ന ഒരു മഹായജ്ഞമുണ്ട്, അത് കാണാൻ നമുക്കങ്ങോട്ട്

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ.
2: വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃതഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിൽ പ്ലാറ്റ്ഫോമുകൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വിപുല പാർക്കിംഗ് സൗകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായ റാമ്പ് എന്നിവയടക്കം സൗകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെ പ്രാദേശിക ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബഹ്നാൻ, രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ എന്നിവർ മുഖ്യാതിഥികളായി. ചാലക്കുടിയിലെ പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ MPമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിൽ എത്തി. രാത്രി സിലിഗുഡിയിലെ ബാഗ്ദോഗ്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്വീകരിച്ചു. ആഭ്യന്തരമന്ത്രി ഇന്ന് ജുമാഗച്ച് സീമാ ചൌക്കിയിലെ BSF പതിനെട്ടാമത് ബറ്റാലിയൻ സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. സിലിഗുഡിയിലെ ഉത്തർകന്യയിൽ ഉന്നതതല യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് കൊൽക്കത്തയിലേക്ക് പോകുന്ന അദ്ദേഹം നാഷണൽ ലൈബ്രറിയിൽ പുതുതായി നിർമ്മിച്ച വേൾഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അമുൽ ബംഗാൾ ഡയറിയുടെ പുതിയ തൈര് നിർമ്മാണ പ്ലാന്റിനും അമിത്ഷാ തറക്കല്ലിടും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരുസഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25 ലക്ഷം രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെ ജീവനക്കാർക്കാണ് പരിശീലനം. ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മോശം പെരുമാറ്റം, ആശയവിനിമയത്തിലെ പാളിച്ചകൾ എന്നിവയെക്കുറിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ ഓരോ ജില്ലയിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും 4 ഉദ്യോഗസ്ഥരെ വീതം കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകും. എപെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെന്റർ മുഖേനയാണ് പരിശീലനം. പരിശീലനം പൂർത്തിയാക്കുന്ന മാസ്റ്റർ ട്രെയിനർമാർ അതത് മെഡിക്കൽ കോളേജുകളിൽ സ്ഥാപനതല പരിശീലനം നൽകണം. ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ, മോഡൽ ആശുപത്രികൾ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മുഖേനയാണ്. മാസ്റ്റർ ട്രെയിനർമാർ ജില്ലാതലത്തിലും സ്ഥാപന തലത്തിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധം 10 പേരടങ്ങുന്ന ബാച്ചുകളായാണ് 10 ദിവസത്തെ പരിശീലനം. അർഹരായ എല്ലാ ജീവനക്കാരും 2 മാസത്തിനകം പരിശീലനം പൂർത്തിയാക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. രോഗികളുമായും സന്ദർശകരുമായും ആദ്യം ഇടപഴകുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പരിശീലനത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകും.
2: ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ കോഴിക്കോട്ട് പറഞ്ഞു. ഈ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 4 വർഷ ബിരുദ കോഴ്സ് ആവശ്യമായ മുൻധാരണകൾ ഇല്ലാതെയാണ് നടപ്പാക്കിയതെന്നും ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും റോജി എം ജോൺ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവും ആക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കാരണം കേരളത്തിൽ ലഹരിമാഫിയയുടെ പ്രവർത്തനം കുറഞ്ഞതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡല തലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൂഫാൻ തുടക്കത്തിലെ ആവേശം മാത്രമാണെന്ന് മാഫിയ കരുതേണ്ടതെന്നും ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിരം സംവിധാനം സജ്ജമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന തലത്തിൽ ADGP IG റാങ്കിലും ജില്ലാതലത്തിൽ DYSP മാർക്കും തൂഫാൻ ലഹരിവേട്ടയുടെ ഭാഗമായി സ്ഥിര സംവിധാന ചുമതല നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: രാവിലെ 9:30 പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വോക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും. തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കും.
2: മലപ്പുറം നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സിവിൽ സ്റ്റേഷനിലെ 44 ഏക്കർ ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്താനും സിറ്റി ഇംപ്രൂവ്മെന്റ് സമഗ്ര വികസന പദ്ധതിയുടെ 2-ഘട്ട അവലോകന യോഗം തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശപ്പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2-ാം മത്സരം 4 വിക്കറ്റിന് ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിൽ ആക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ച ശേഷം ആദ്യത്തെ അവയവദാനമാണിത്. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശിയായ ആഷിഖ് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മന്നാനിയിൽ 18-ാമത് ബുഖാരി മജ്ലിസിന് ഇന്ന് തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മതപണ്ഡിതനും സൂഫിവര്യനുമായ ആതിരാംപട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത്ത് ആറ്റാശ്ശേരി 18-ാമത് ബുഖാരി മജ്ലിസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കിറ്റ്സിന്റെ തിരുവനന്തപുരം ക്യാമ്പസിൽ 6 മാസ എയർപോർട്ട് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് +2 ഡിഗ്രി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് 1 വർഷത്തെ സ്റ്റൈപ്പൻഡോടുകൂടിയ അപ്രന്റീസ്ഷിപ്പ് ലോജിസ്റ്റിക് കമ്പനികളിൽ നൽകും. അപേക്ഷകൾ www.kitsedu.org എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വിശദവിവരങ്ങൾക്ക് 9567869722 നമ്പർ ഒരിക്കൽ കൂടി 9567869722. കണ്ണൂർ താവക്കര ക്യാമ്പസിൽ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ബിരുദമാണ് യോഗ്യത. അഭിമുഖം ഇന്ന് രാവിലെ 11:30 വകുപ്പ് മേധാവി മുൻപാകെ. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9744-0509-79. കൂത്തുപറമ്പ് ബ്ലോക്ക് പരിധിയിലെ ആത്മകർഷക അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. കൂത്തുപറമ്പ് നഗരസഭ, പാട്യം, കോട്ടയം, മാങ്ങാട്ടിടം, ചിറ്റാരിപ്പറമ്പ്, കുന്നോത്തുപറമ്പ്, തൃപ്പങ്ങോട്ടൂർ കൃഷിഭവൻ പരിധിയിലെ ആത്മയുടെ ഏതെങ്കിലും പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ടുള്ള കർഷകരിൽ നിന്ന് മികച്ച കർഷകർക്കുള്ള അവാർഡിനാണ് അപേക്ഷ ക്ഷണിച്ചത്. പഴം, പച്ചക്കറി കർഷകൻ, ക്ഷീര കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, പട്ടികജാതി വർഗ കർഷകൻ, സംയോജിത കൃഷി കർഷകൻ എന്നിവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 25-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുൻപായി അപേക്ഷ കൂത്തുപറമ്പ് ബ്ലോക്ക് കൃഷിഭവനിൽ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9383-4720-63. നമ്പർ ഒരിക്കൽ കൂടി 9383-4720-63. കൂത്തുപറമ്പ് ഗോകുലം തെരു സബർമതി ഹാളിൽ നാളെ ഉച്ചയ്ക്ക് 2:30 സൗജന്യ കൂൺ കൃഷി പരിശീലനം നടക്കും. വിശദവിവരങ്ങൾക്ക് 8547-618667. നമ്പർ ഒരിക്കൽ കൂടി 8547-618667. കാങ്കോൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആലപ്പടമ്പ് കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ അടിച്ചുതളി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഈ മാസം 20-ാം തീയതിക്ക് മുൻപ് ട്രസ്റ്റി ചെയർമാന് ലഭിച്ചിരിക്കണം. വിശദവിവരങ്ങൾക്ക് 9656-39705-50. നമ്പർ ഒരിക്കൽ കൂടി 9656-39705-50. അർഹരായവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് ഈ മാസം 20 വരെ അപേക്ഷിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ വിവിധ തസ്തികകളിൽ ഒഴിവുണ്ട്. ഡെമോൺസ്ട്രേറ്റർ, കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ്, ട്രേഡ് ഇൻസ്ട്രക്ടർ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്നീ ഒഴിവുകളാണ് ഉള്ളത്. അഭിമുഖം ഈ മാസം 23-ാം തീയതി രാവിലെ 10:30. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0498-5295-101 അല്ലെങ്കിൽ 9447-685-40. തലശ്ശേരി കാവുംഭാഗം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് വിഭാഗം ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 20-ാം തീയതി രാവിലെ 10:30 നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. മാതൃഭൂമി സീഡ് പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ, തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലകളിലെ അധ്യാപകർക്കുള്ള ശില്പശാല ഇന്ന് നടക്കും. രാവിലെ 9:30 കാൽടെക്സിലുള്ള നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കുന്ന ശില്പശാലയിൽ വിദ്യാലയങ്ങളിൽ നടപ്പാക്കേണ്ട സീഡ് പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തും. കരിവള്ളൂർ കാമാക്ഷി ക്ഷേത്രം നവരാത്രി ആഘോഷം ഒക്ടോബർ 11 മുതൽ 21 വരെ നടക്കും. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിൽ നിന്ന് പകർന്നു കൊണ്ടുവരുന്ന ശ്രീരാമദീപ പ്രയാണത്തിന് ഇന്ന് രാവിലെ 11 മണിക്ക് തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ സ്വീകരണം നൽകും. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101975 77, മറ്റൊരു നമ്പർ 9496666646.
7: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994776836, 9447371836, 8078502836.
1: പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം: ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്, മട്ടന്നൂർ. പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
8: എല്ലാവർക്കും നമസ്കാരം.
9: നമസ്കാരം.
8: മലയാള ചലച്ചിത്ര ലോകത്തിൽ കവിതകളോട് അടങ്ങാത്ത ആവേശം നിലനിർത്തുന്ന മികച്ച ഗാനരചയിതാക്കളിൽ പ്രമുഖനാണ് ശ്രീകുമാരൻ തമ്പി. സംഗതിവശാൽ സൂചിപ്പിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ മകളുടെ പേരും കവിത എന്നാണ്. കാവ്യത്തെയും അതിൻ്റെ ഘടകങ്ങളെയും അലങ്കാരങ്ങളെയും ഒക്കെ പ്രണയഗാനങ്ങളിൽ പോലും സന്നിവേശിപ്പിക്കാനും വർണ്ണിക്കാനും ഒക്കെ ശ്രീകുമാരൻ തമ്പി ശ്രമിച്ചിട്ടുണ്ട്. 70s രചിച്ച അദ്ദേഹത്തിൻ്റെ 3 ചലച്ചിത്ര ഗാനങ്ങൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഞാനിവിടെ തിരഞ്ഞെടുത്ത എല്ലാ ഗാനങ്ങളും ആലപിച്ചത് പി ജയേന്ദ്രനാണ്. 1972 RM വീരപ്പൻ നിർമ്മിച്ച മന്ത്രകോടി ഒരേ സമയം ആക്ഷൻ ചിത്രവും കുടുംബചിത്രവും എന്ന് കരുതാവുന്നതാണ്. SL പുരം സദാനന്ദൻ്റെ തിരക്കഥാ സംഭാഷണം, ചൂതുകളിയിലൂടെ സർവവും നഷ്ടപ്പെട്ട SR നായർ എന്ന ജോസ് പ്രകാശ്, പോലീസ് ഉദ്യോഗസ്ഥനായ ഭാസ്കരമേനോൻ എന്ന മുത്തയ്യയുടെ സഹോദരനെ കൊല ചെയ്ത ശേഷം നാടുവിട്ടുപോകുന്നു, വർഷങ്ങൾക്ക് ശേഷം ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറായ അദ്ദേഹത്തിൻ്റെ മകൻ വേണു എന്ന പ്രേംനസീർ തൻ്റെ അമ്മയായ സരസ്വതി എന്ന കവിയൂർ പൊന്നമ്മയെ കണ്ടുമുട്ടുന്നു, ഭാസ്കരമേനോൻ്റെ സഹോദരപുത്രിയായ വത്സലയെന്ന വിജയശ്രീയുമായി വേണുവിൻ്റെ വിവാഹം നിശ്ചയിച്ച ശേഷം വത്സലയുടെ ദിവാസ്വപ്നങ്ങൾ ഒരു ജയചന്ദ്രൻ ഗാനത്തിലൂടെ പ്രകടമാകുന്നു. MS വിശ്വനാഥനാണ് സംഗീത സംവിധായകൻ.

നഗരം സാഗരം എന്ന ചിത്രമിറങ്ങിയത് 1974. കെ പി പിള്ളയാണ് ഇതിൻ്റെ നിർമ്മാതാവും സംവിധായകനും. തിക്കുറിശ്ശി സുകുമാരൻ നായർ, അടൂർ ഭാസി, കെ പി എസ് സി ലളിത, ശ്രീലത എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിലെ ഗാനരംഗത്തിൽ വരുന്ന റൊമാൻറ്റിക് പെയർ എന്ന് പറയാവുന്നത് രാഘവനും സുമിത്രയുമാണ്. ഒരു ബോക്സ് ഓഫീസ് പരാജയമായിരുന്ന നിലവാരം കുറഞ്ഞ ഈ ചിത്രത്തിൻ്റെ സവിശേഷത എന്ന് പറയാവുന്നത് ശ്രീകുമാരൻ തമ്പിയും ദേവരാജനും ചേർന്നൊരുക്കിയ മികച്ച ഗാനങ്ങളാണ്. കാമുക വേഷത്തിലെ രാഘവന് വേണ്ടി ജയചന്ദ്രൻ അലങ്കാരശാസ്ത്രത്തിലെ പദങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പ്രണയഗാനം.

രാത്രിയിലെ യാത്രക്കാർ എന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം റിലീസ് ചെയ്തത് 1976 സി പി ആൻ്റണി കഥാതിരക്കഥ തയ്യാറാക്കിയ ചിത്രത്തിൻ്റെ സംവിധായകൻ പി വേണുവാണ്. തൻ്റെ സഹോദരിയായ രേഖ എന്ന ജയഭാരതിക്ക് മികച്ചൊരു ജീവിതം പ്രദാനം ചെയ്യാനായി ഒരുപാട് പണമുണ്ടാക്കാണ് തൻ്റെ സഹോദരിയായ രേഖ എന്ന ജയഭാരതിക്ക് മികച്ചൊരു ജീവിതം പ്രദാനം ചെയ്യാനായി ഒരുപാട് പണം ഉണ്ടാക്കണമെന്ന് നിശ്ചയിച്ച് ബോംബെക്ക് നാടുവിട്ടയാളാണ് രാജശേഖരൻ എന്ന കെ പി ഉമർ. ബോംബെയിലെ അധോലോകത്തിൽ നിന്നും തിരിച്ചു വരുന്ന രാജശേഖരന് പക്ഷേ ജീവിതത്തിൽ ദുരന്തങ്ങളും പരാജയങ്ങളും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പോരാത്തതിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ സഹോദരിയുടെ കാമുകനായ സി ഐ ഡി മോഹൻ എന്ന വിൻസെൻറ്റിനെ രാജശേഖരൻ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഒടുവിൽ അദ്ദേഹം നിയമത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. മോഹനും രേഖയുമായുള്ള ഒരു പ്രേമരംഗം ചിത്രീകരിക്കുന്നത് ഒരു ജയചന്ദ്രൻ ഗാനത്തിലൂടെയാണ്. ഇവിടെയും സംഗീത സംവിധായകൻ ദേവരാജൻ തന്നെ.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
5: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ. BSF ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ 3 സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 20 സംസ്ഥാനങ്ങളിലായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ നിന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSF 18 ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. അതിർത്തി മേഖലയിലെ സുരക്ഷാ നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് സിലിഗുരിയിൽ അദ്ദേഹം യോഗം വിളിച്ചു ചേർക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. എസ്റ്റോണിയയിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര

0: $100 billion.
1: പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമായി. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമോസ്ഗാനിലെ പാലങ്ങൾക്ക് നേരെ രാത്രി US വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഇറാനിയൻ തീരദേശ നഗരമായ ബന്ദർ ഖമീറിലാണ് ആക്രമണമുണ്ടായത്. മറുപടിയായി ഖത്തർ, കുവൈത്ത് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറേയും അദ്ദേഹം സന്ദർശിക്കും. ബുധനാഴ്ച കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പനാമ വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യയിൽ നിന്ന് മടങ്ങും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടി സ്വീകരിച്ചു. 600 രൂപ പിഴ അടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ന് നടക്കും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം തികയും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. 22,000 രൂപ തുടക്കത്തിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം 25 ലക്ഷം രൂപ വരുമാനം ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമായി പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ജവഹർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയിരുന്ന ഇളവ് അവസാനിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാക് അധീന ജമ്മുകശ്മീർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജമ്മുകശ്മീരിലും ലഡാക്കും ഉൾപ്പെടുന്ന മുഴുവൻ കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
3: Construction work has rapidly progressed. First section will be opened in 2027 itself. Therefore, both sides agreed to start the operations with Indian high-speed train. Signaling equipment has been ordered accordingly and is in line with international specifications. No Japanese offer was received in this context. The project execution is in line with the common goal of starting the high-speed train project at the earliest.
1: കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. നാളെ പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് BCCI. പരമ്പരയ്ക്ക് ശേഷവും രോഹിത് ടീമിൽ തുടരുമെന്നും വിരമിക്കലുമായി ബന്ധപ്പെട്ട് ബോർഡിൽ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും BCCI സെക്രട്ടറി ദേവജിത് സൈക്യ വ്യക്തമാക്കി. രാജ്യത്തെ കായിക മേഖലയിൽ ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളമുള്ള ഹോക്കി പരിശീലകരുടെ

സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. BPG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി കാസർഗോഡ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മനുഷ്യന്റെ അവകാശമാക്കി മാറ്റാനും ജീവിത സൂചികയിൽ മാറ്റം വരുത്താനും തൊഴിലുറപ്പ് നിയമത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വിലാപയാത്രയ്ക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുവിഭാഗവും വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നെങ്കിലും ഗാസയിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലോസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് ടി പത്മനാഭന്റെ കടൽ എന്ന കഥ കേൾക്കാം. അവതരണം ആദർശ് വി വി മാലൂർ.
3: ഇന്നലെ രാവിലെ അമ്മ പോയി. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ അമ്മയുടെ അരികെ തന്നെയുണ്ടായിരുന്നു. സുഖക്കേട് എന്ന് പറയാൻ അമ്മയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല, പ്രായവുമായിരുന്നില്ല. 50 വയസ്സ് മരിക്കാനുള്ള പ്രായമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. എങ്കിലും വരാൻ പോകുന്ന മരണത്തെക്കുറിച്ച് അമ്മയ്ക്ക് ദൃഢമായ ഒരു ബോധമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ നിർബന്ധപൂർവം അച്ഛനെ അയച്ചത്. അച്ഛൻ വരുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. ഒഴിവു ദിനമായിരുന്നതുകൊണ്ട് കൂട്ടുകാരികൾ മിക്കവറും പുറത്തു പോയിരുന്നു. വരാന്തലിരുന്ന് വായിച്ചു കൊണ്ടിരുന്ന ഞാൻ അച്ഛനെ കണ്ടപ്പോൾ ആദ്യമൊന്ന് ഞെട്ടി. അച്ഛൻ എൻ്റെ ജോലിസ്ഥലത്തോ ഹോസ്റ്റലിലോ ഒന്നും സുഖാന്വേഷണത്തിന് വരുന്ന കൂട്ടത്തിലായിരുന്നില്ലല്ലോ. അച്ഛൻ അടുക്കലേക്ക് ചെന്ന് എന്നോട് മുഖവരിയൊന്നും കൂടാതെ പറഞ്ഞു, "നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്." എന്തേ എന്തുപറ്റി എന്ന ഭാവത്തിൽ സംശയാഗ്രസ്തയായി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, "അമ്മയ്ക്ക് നിന്നെ കാണണമത്രേ." അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പായി അച്ഛൻ തിടുക്കത്തിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു, "ഇല്ല, അങ്ങനെ വിശേഷിച്ചെന്തെങ്കിലും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സദാ ആലോചനയാണ്. വേറെ ഏതെങ്കിലും ഒരു ലോകത്തെത്തിക്കഴിഞ്ഞെന്ന പോലെയാണ് സംസാരം. ഡോക്ടറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. എന്തിനാണ് ഡോക്ടർ? പിന്നെ എൻ്റെ സുഖക്കേട് ഡോക്ടർക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ എന്നും ചോദിച്ചു. അമ്മയുടെ ചോദ്യം, "എന്തിനാണ് ഡോക്ടർ, ഡോക്ടർക്ക് എൻ്റെ സുഖക്കേട് ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ?" എന്നത് ആവർത്തിച്ചപ്പോൾ അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കുകയുണ്ടായിരുന്നില്ല. സ്വതവേ ഗൗരവ സ്വഭാവക്കാരനാണെങ്കിലും അച്ഛൻ്റെ ശബ്ദം അപ്പോൾ ഇടറിയിരുന്നു. വഴിയിൽ ഞങ്ങൾ കൂടുതലും മൗനമായിരുന്നു. ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴും ആരും തന്നെ സംസാരിച്ചിരുന്നില്ല. എൻ്റെ മനസ്സിൽ അപ്പോൾ അമ്മ മാത്രമല്ല, അച്ഛനുമുണ്ടായിരുന്നു, ഞാനുമുണ്ടായിരുന്നു. കാണാൻ കഴിയാത്ത ഒരു മുള്ള് മനസ്സിൽ നിന്ന് ചികഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു.

അതുപോലെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു, എപ്പോഴാണ് അമ്മ അച്ഛനിൽ നിന്നകന്നത്, എന്നിൽ നിന്നകന്നത്? ഒരിക്കൽ ഞാൻ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നല്ലോ, അമ്മയുടെ ഏകപുത്രി, ആണായും പെണ്ണായും വീട്ടിലുള്ള ഒരേ ഒരു കുട്ടി. അങ്ങനെയുള്ള എന്നിൽ നിന്നുപോലും പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ഞാൻ ഓർത്തു, അല്ലെങ്കിൽ ഇത് മറ്റൊരു തരത്തിൽ ചോദിച്ചുകൂടെ, എപ്പോഴാണ് അച്ഛൻ അമ്മയിൽ നിന്നകന്നത്? എപ്പോഴാണ് ഞാൻ അമ്മയുടെ പ്രിയപ്പെട്ട മകളായ ഞാൻ അമ്മയിൽ നിന്നകന്നത്? അങ്ങനെ ചിന്തിച്ചപ്പോൾ അതുവരെ അനുഭവപ്പെടാതിരുന്ന ഒരു കുറ്റബോധവും തോന്നി. ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, അങ്ങനെയും വരാമല്ലോ, അങ്ങനെയും. എൻ്റെ മനസ്സ് കണ്ടിട്ടെന്ന പോലെ അതുവരെ ഒന്നും പറയാതെ നടന്നിരുന്ന അച്ഛൻ ചോദിച്ചു, എന്താണ് ആലോചിക്കുന്നത്? ഞാൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുക മാത്രം ചെയ്തു, എന്നിട്ട് വീണ്ടും നിശബ്ദയായി നടന്നു. എനിക്കും വേണമെങ്കിൽ അച്ഛനോട് ചോദിക്കാമായിരുന്നു, അച്ഛൻ എന്താണ് ആലോചിക്കുന്നത്, അച്ഛൻ്റെ മനസ്സിലെന്താണ്? പക്ഷേ ഞാൻ ചോദിച്ചില്ല. വീട്ടിലെത്തുമ്പോൾ സന്ധ്യയാകാറായിരുന്നു, എങ്കിലും ഇരുട്ട് വരുന്നിരുന്നില്ല. ഞാൻ ധൃതിയിൽ അമ്മയുടെ മുകളിലെത്തിയ മുറിയിൽ പോകാൻ തുടങ്ങുമ്പോൾ അച്ഛൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്ന ശേഷം പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. എന്താണാവോ? യാത്രയിലുടനീളം മൗനമായി നിന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ എത്തിയ ഉടനെ അമ്മയെ കാണുന്നതിന് മുമ്പായി, എന്താണാവോ? അച്ഛൻ ഒന്നും പറയാതെ എന്നെ ഓഫീസ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മേശ തുറന്ന് സാമാന്യം വലിയ ഒരു കടലാസേട്ട് എനിക്കെടുത്തു തന്നു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പായി പറഞ്ഞു, നിനക്ക് തരാനായി എന്നെ ഏൽപ്പിച്ചതാണ്, ഞാനിത് തന്നുവെന്ന് പറയണം. പിന്നീട് എന്തോ ഓർത്തിട്ടെന്ന പോലെ ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു, ചോദിച്ചെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അച്ഛൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നുമില്ല. ഞാൻ മുറിയിലേക്ക് കടക്കുമ്പോൾ അമ്മ പടിഞ്ഞാറേ ജനലിലൂടെ സൂര്യനെ നോക്കിയിരിക്കുകയായിരുന്നു. സൂര്യൻ മുക്കാലും മറഞ്ഞു കഴിഞ്ഞിരുന്നു, എങ്കിലും ഒടുവിലത്തെ രശ്മികൾ അമ്മയെ പൊന്നിൽ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്വതവേ സുന്ദരമായ അമ്മയുടെ മുഖം അപ്പോൾ ഒന്നുകൂടി ഭംഗിയുള്ളതായി തോന്നി. ഞാൻ വാതിലിൻ്റെ അരികിൽ സ്തംഭിച്ചു നിന്നപ്പോൾ എൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടെന്ന പോലെ അമ്മ പതുക്കെ തിരിഞ്ഞു നോക്കി. അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് കൊല്ലങ്ങൾ പെട്ടെന്നൂർന്നുപോയി. വീണ്ടും ഞാൻ അമ്മയുടെ പഴയ മകളായി. അമ്മ എന്നെ കുളിപ്പിച്ചത്, പുതിയ പട്ടുകുപ്പായം ഉടിപ്പിച്ച് പാട്ടുപാടി, വേണ്ട എന്ന് പറഞ്ഞ് ശാഠ്യത്തോടെ മുഖം തിരിച്ചു കളയുമ്പോൾ എൻ്റെ മോളല്ലേ, എൻ്റെ ഓമനക്കുട്ടിയല്ലേ, ഇതാ ഈ ഒരു ഉരുള കൂടി എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് വീണ്ടും വീണ്ടും മൂട്ടി, പിന്നെ എൻ്റെ കൂടെ സ്കൂളിൽ വന്ന്, ഞാൻ ഹൈസ്കൂളിലെ ആദ്യത്തെ ക്ലാസ്സിലെത്തിയപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ചു, അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഒരു കള്ളച്ചിരിയോടെ, എന്താണ് നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അമ്മ എത്ര സുന്ദരിയാണ് എന്ന് പറയാൻ കൊതിച്ചെങ്കിലും നാണം കൊണ്ട് പറയാൻ കഴിയാതെ പിന്നീട് പതുക്കെ പതുക്കെ അറിയാതെ തന്നെ അകന്നുപോയപ്പോൾ ഞാൻ അമ്മയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. അച്ഛൻ തന്ന പഴയ കടലാസ് കെട്ട് അമ്മയുടെ കയ്യിലായിരുന്നു. അത്യന്തം സ്നിഗ്ധമായ ഒരു ഓർമ്മയെ താലോലിക്കുന്നതുപോലെ അമ്മയുടെ ശോഷിച്ച് നീണ്ട വിരലുകൾ കടലാസുകളുടെ ഇടയിലൂടെ പോയിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ അമ്മ ചോദിച്ചു, നീ ഇത് നോക്കിയോ? ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛൻ, ഇപ്പോൾ എനിക്ക് തന്നതേയുള്ളൂ. അമ്മ മുഖയായി വളരെ നേരം വെളിയിലേക്ക് നോക്കിയിരുന്നു. അമ്മയെ താങ്ങിയിരുന്ന തലയണകൾ ഞാൻ ഉറപ്പിച്ചു നിർത്തുന്നുണ്ടായിരുന്നു. അമ്മ പിന്നീട് പറഞ്ഞു, പണ്ട് ഞാൻ ഡയറി എഴുതിയിരുന്നു, പിന്നീട് അത് നിർത്തി. ആ ഡയറികളും പിന്നെ എനിക്ക് കിട്ടിയ കുറേ എഴുത്തുകളുമാണ് ഇത്. ഇതൊക്കെ ഞാൻ നിനക്ക് തരുന്നു, എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ നശിപ്പിച്ചു കളയാമായിരുന്നു. പക്ഷേ ഞാനൊരിക്കലും അങ്ങനെ ആലോചിച്ചതേയില്ല. ഈ എഴുത്തുകൾ നശിപ്പിക്കുക എന്ന് വെച്ചാൽ അത് എഴുതിയ ആളെ തന്നെ നശിപ്പിക്കുക എന്നതാണ്, ആ ആളുടെ ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചു കളയുക എന്നതാണ്. പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിയില്ലല്ലോ. ഒരിക്കൽ വിചാരിച്ചിരുന്നു ഈ എഴുത്തുകൾ എൻ്റെ ചിതയിൽ എന്നോടുകൂടെ, പിന്നീട് അതും വേണ്ടെന്ന് വെച്ചു. അമ്മയുടെ ജീവിതത്തിലെ ഈ ഒരു വശത്തെക്കുറിച്ച് അമ്മയിൽ നിന്ന് ഞാൻ ആദ്യമായി കേൾക്കുകയായിരുന്നു. കേട്ടു നിൽക്കാനല്ലാതെ അങ്ങോട്ടെന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സത്യത്തിൽ ചോദിക്കണമെന്നുമില്ലായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് അച്ഛൻ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. വിഷയം മാറ്റാനായി പതുക്കെ ചോദിച്ചു, അമ്മ ഡോക്ടറെ കാണാൻ സമ്മതിച്ചില്ല അല്ലേ? ഒരു നിമിഷത്തിലേക്ക്

0: അമ്മ എന്നെ തറപ്പിച്ചു നോക്കി. എൻ്റെ ആത്മാവിൻ്റെ അടിത്തട്ടിലോളം ആഴ്ന്നിറങ്ങുന്ന ഒരു നോട്ടമായിരുന്നു അത്. പക്ഷേ അമ്മ പിന്നീട് പെട്ടെന്ന് അയഞ്ഞു. അമ്മ ചോദിച്ചു, ഡോക്ടറെ കാണാനോ? എന്തിന്? ഡോക്ടർക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന എന്ത് സൂക്കേടാണ് എനിക്ക്? ഞാൻ പറഞ്ഞു, നാളെ ഞാൻ തീർച്ചയായും ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരും, തീർച്ചയായും. അപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി. അമ്മ എന്നെ പെടുന്നതിനെ അടുക്കലിലേക്ക് ഒന്നുകൂടി ചേർത്തു നിർത്തി. പണ്ട്, വളരെ പണ്ട്, ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചെയ്തിരുന്നതുപോലെ എൻ്റെ മുടിയിലൂടെ വിരലുകൾ പതുക്കെ ചലിപ്പിച്ചു. എനിക്ക് അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ കരയരുത്, കരയരുത് എന്ന് ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ സഹിക്കാൻ കഴിയാതെയായപ്പോൾ അമ്മയുടെ മടിയിൽ മുഖമമർത്തി. അമ്മ പറഞ്ഞു, എങ്ങനെയാണ് നിന്നോട് പറയേണ്ടത് എന്നെനിക്കറിയില്ല. ഭയമുള്ളത് കൊണ്ടല്ല, ഇത്രയും കാലം ഭയമില്ലാതെ ജീവിച്ച എനിക്ക് എന്തിനാണ് ഇപ്പോൾ ഭയം? അല്ല, ഭയമല്ലേ അല്ല. പിന്നെ ഈ ഭയം എന്നൊക്കെ പറയുന്നത് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വഹിക്കുന്നവർക്കല്ലേ ഉണ്ടാവുക? എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും രഹസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. തെറ്റാണ് എന്ന് ഞാൻ കരുതിയ ഒന്നും ഒരിക്കലും ചെയ്തിട്ടുമില്ല. എന്നിട്ടും മറ്റാരേക്കാളും നന്നായി ഇതൊക്കെ മനസ്സിലാക്കേണ്ടിയിരുന്ന നിന്റെ അച്ഛൻ പോലും. അമ്മ പെടുന്നതിനെ മൂകയായി. രാത്രി എനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല. ഏതാനും കത്തുകളും ഡയറികളും ഒന്നോടിച്ചു നോക്കിയതിനു ശേഷം കിടക്കാമെന്ന് കരുതിയിരുന്നത്. സാവകാശത്തിൽ വായിച്ചു നോക്കിയാൽ മതി, തിരക്കില്ല എന്ന് അമ്മയും പറഞ്ഞിരുന്നല്ലോ. പക്ഷേ വായിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റെല്ലാം മറന്ന് അതിൽ മുഴുകി. പ്രത്യേകിച്ചും ഡയറിക്കുറിപ്പുകൾ വായിച്ചപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീർത്തും അജ്ഞാതമായിരുന്നു. ഒരു ലോകമായിരുന്നു ഈ ഡയറിയിലുണ്ടായിരുന്നത്. എനിക്ക് സന്തോഷവും സങ്കടവും ദേഷ്യവും നിരാശയുമെല്ലാം പിന്നെ എല്ലാറ്റിലും ഉപരിയായി അത്ഭുതവും തന്ന വാചകങ്ങൾ. ചിലപ്പോൾ വളരെ ചെറിയത്, ചിലപ്പോൾ ഒരിക്കലും അവസാനിക്കാതെ നീണ്ടുപോകുന്ന. ഇടയ്ക്കിടെ കവിതയെയും സംഗീതത്തെയും സ്നേഹത്തെയും കുറിച്ചുള്ള പരാമർശങ്ങൾ, ഇഷ്ടപ്പെട്ട കവിതകളിൽ നിന്നുള്ള ഈരടികൾ, പട്ടുകളുടെ ആദ്യത്തെ വരികൾ, കുനാഗ്ലി ഗയോം ശ്യാം നിസ്തൃഗമാച്ച്, ഒന്നിലധികം തവണ സ്നേഹത്തെക്കുറിച്ചുള്ള വിചിത്രമെങ്കിലും അതിവിശുദ്ധമായ സങ്കല്പങ്ങൾ, പിന്നെ കടലിനെക്കുറിച്ച്, വീണ്ടും വീണ്ടും കടലിനെക്കുറിച്ച്, കടൽ കാണാൻ കഴിയാത്തതിലുള്ള ദുഃഖം, കാണാനുള്ള ആഗ്രഹം, കടലിൻ്റെ ഒരു ഭാഗമായി, തിരയായി, ചുഴിയായി, ചലനമായി, ആഴമായി, ആർത്തട്ടഹസിക്കുന്ന കടലിൻ്റെ മികവിലൂടെ തെളിഞ്ഞ സൂര്യപ്രകാശത്തിൽ ഒരു ശലഭമായി പറന്നുയർന്ന് ഒടുവിൽ ക്ഷീണിതയാകുമ്പോൾ ശാന്തമായ കടലിൻ്റെ മാറിൽ വീണു മയങ്ങി. ഡയറിയിൽ ബനാറസിലെ ജീവിതത്തെക്കുറിച്ചുമുണ്ടായിരുന്നു. അവിടെയത്തെ കാഴ്ചകൾ, അവിടുത്തെ സംഗീതം, സംഗീതം പഠിപ്പിച്ച ഗുരുനാഥന്മാർ, ഒപ്പം പഠിച്ച കൂട്ടുകാർ, പിന്നെ അവിരാമമായി മക്കൾക്ക് ജീവൻ പകർന്നു കൊടുക്കുന്ന ഗംഗ. ആത്മാവിൽ നിന്ന് വഴിഞ്ഞൊഴുകുമ്പോൾ ഗംഗയുടെ പടവുകളിൽ ചെലവഴിച്ച വൈകുന്നേരങ്ങൾ, സന്ധ്യകൾ, ഇതിനൊക്കെ പുറമെ അമ്മയുടെ അച്ഛനെയും എനിക്കൊരിക്കലും കാണാൻ കഴിയാത്ത എൻ്റെ മുത്തച്ഛൻ ഞാനിവിടെ കണ്ടു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സ് ബിരുദമെടുത്ത മുത്തച്ഛനായിരുന്നല്ലോ തൻ്റെ മകൾ അവിടെ പോയി സംഗീതം പഠിക്കണമെന്ന് കൂടുതൽ നിർബന്ധം. അമ്മയുടെ കല്യാണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും വായിച്ചു. ഈ പരാമർശങ്ങളിൽ നിന്ന് ഊഹിക്കാൻ കഴിഞ്ഞത് ആദ്യമൊന്നും അമ്മ ഈ ബന്ധത്തിൽ വളരെയൊന്നും താല്പര്യമായിരുന്നില്ല എന്ന് തന്നെയാണ്. എന്നാൽ എതിർപ്പുമുണ്ടായിരുന്നില്ല. പഠിപ്പ് കഴിയട്ടെ എന്നിട്ട് മതി എന്നായിരുന്നു അമ്മ പറഞ്ഞത്. വിവാഹത്തിന് ശേഷം പഠിക്കാമല്ലോ എന്ന് മുത്തച്ഛൻ. കല്യാണ ചെറുക്കനും ഇത് അംഗീകരിച്ചപ്പോൾ പിന്നീട് അച്ഛനെക്കുറിച്ച് കല്യാണശേഷവും വളരെയൊന്നും പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ള പരാമർശങ്ങൾ തീർച്ചയായും സ്നേഹപൂർണമായവ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും കല്യാണശേഷവും അമ്മയെ പഠിക്കാൻ അനുവദിച്ചതിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ. പക്ഷേ അതേസമയം തന്നെ അച്ഛൻ്റെ സംഗീതത്തിലുള്ള താല്പര്യക്കുറവിനെ പരാമർശിക്കുന്ന ഭാഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു തമാശ എന്നതിലുപരിയായി അതൊന്നുമായിരുന്നില്ല. അല്പം പോലും ദുഷ്ടമല്ലാത്ത, പക്ഷേ ഒടുവിലാകുമ്പോൾ മിന്നൽ പിണർ പോലെയുള്ള വാചകങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി. ഒരു ദിവസം അമ്മ എഴുതി, എനിക്കന്ന് 3 വയസ്സ്. ഇത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാനറിയാതെ എന്റെ മേശ കുത്തിത്തുറന്ന് എന്റെ കടലാസുകൾ. എനിക്കത് ഊഹിക്കാനേ കഴിയുന്നില്ല. ഞാൻ സ്നേഹിക്കുകയും അതിലൊക്കെ ഉപരിയായി വിശ്വസിക്കുകയും ചെയ്ത എന്റെ ഭർത്താവ് എന്തിനെന്റെ പിറകിൽ നിന്ന് ഇത് ചെയ്തു? എന്നോട് നേരെ ചൊവ്വെ ചോദിക്കാമായിരുന്നല്ലോ, ആരാണ് നിനക്കെഴുതുന്ന ഇയാൾ? നീ വെക്കേഷനിൽ വരുമ്പോഴൊക്കെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? അങ്ങനെ ചോദിക്കുകയും വേണ്ട, ഒരു സൂചന തന്നാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എല്ലാ കത്തുകളും എടുത്തുകൊടുത്തു. ഇതാ, നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളൂ. ഒരു വിഷമവും കൂടാതെ തന്നെ. പക്ഷേ അതിന് പകരം ഇല്ല, ഇല്ല, എനിക്കതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. പിന്നീട് ഏതാനും ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം, ഈ ദിവസങ്ങളിൽ ഡയറി പൂർണ്ണമായും ശൂന്യമായിരുന്നു. എന്റെ കത്തുകൾ എനിക്ക് മടക്കിത്തരണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു. എന്തെഴുത്ത്, എന്തെഴുത്ത് എന്നാണ് പെട്ടെന്ന് നീരസത്തോടെ ചോദിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. എന്തിനാണിങ്ങനെ? പക്ഷേ ഞാൻ അല്പം പോലും അക്ഷമ കാണിച്ചില്ല. ദേഷ്യപ്പെട്ടു ഒച്ച വെച്ചതുമില്ല. വളരെ ശാന്തമായി തന്നെ, എന്നാൽ എനിക്കാവുന്നത്ര ശക്തിയോടെയും ഞാൻ പറഞ്ഞു. എന്തെഴുത്തുകളാണെന്നോ? അപ്പോൾ ഒന്നും പറഞ്ഞില്ല, എന്റെ മുഖത്ത് നോക്കിയതുമില്ല. തീർച്ചയായും മനസാക്ഷിക്കുത്ത് അനുഭവപ്പെട്ടു കാണും. ഞാൻ വീണ്ടും പറഞ്ഞു, ചോദിച്ചാൽ തരുമായിരുന്നല്ലോ, എന്തിനാണ് ഒരു കള്ളനെ പോലെ എന്റെ പിറകിൽ നിന്ന്? ഞാൻ ഇങ്ങനെ ഒരു പെരുമാറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലോ. അപ്പോൾ ഒരക്ഷരം പറയാതെ കത്തുകളൊക്കെ എടുത്തു തന്നു. ഇപ്രാവശ്യം മടക്കിത്തരുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. എങ്കിലും ഞാൻ ചോദിച്ചു, എല്ലാം വായിച്ചില്ലേ? ഏതെങ്കിലും രഹസ്യം കണ്ടെത്താൻ കഴിഞ്ഞോ? ഒരു സ്ത്രീ, ഒരു ഭാര്യ വിചാരിക്കാനോ ചെയ്യാനോ പാടില്ലാത്ത എന്തെങ്കിലും? അപ്പോഴും ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ ബന്ധം ശിഥിലമാവുകയാണ്. ഇനിയൊരിക്കലും ഇത്, എനിക്ക് ഖേദമുണ്ട്. ഇന്നലെ എന്നോട് പെടുന്നനെ ചോദിച്ചു, ഇയാൾ ആരാണ്? നിന്റെ ജീവിതത്തിൽ എന്നേക്കാളുപരി ഇയാൾക്കുള്ള സ്ഥാനം? നിന്നെ സംഗീതം പഠിപ്പിക്കുന്നു എന്നതിലുപരിയായി എനിക്ക് മനസ്സിലാകുന്നേയില്ല. എന്നാൽ പിന്നെ നീ എന്തിനെന്നെ കല്യാണം കഴിച്ചു? ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ബനാറസിൽ ഭാര്യാഭർത്താക്കന്മാരെ പോലെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. നിർത്ത്! ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ലാത്ത ഞാൻ അപ്പോൾ തീർച്ചയായും അദ്ദേഹം അമ്പരെന്ന് കാണും. പിന്നീട് ഞാൻ മടുപ്പോടെ പറഞ്ഞു, എനിക്ക് ഖേദമുണ്ട്. ഒരു പക്ഷേ എന്തു പറഞ്ഞാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുക? എന്തു പറഞ്ഞാലാണ് നിങ്ങൾക്ക് ബോധ്യമാവുക? ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സ്നേഹത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് വെറുതെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടുതന്നെ ഞാൻ അതിന് തുനിയൊന്നുമില്ല. എന്ത് വേണമെങ്കിലും ഊഹിച്ചുകൊള്ളുക. അദ്ദേഹം ഒന്നും പറയാതെ സ്തബ്ധനായി നിന്നപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, എന്നാലും എന്നോട് നിങ്ങൾ ചോദിച്ചല്ലോ ബനാറസിൽ ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ പോലെയായിരുന്നോ എന്ന്. നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറയാം, അല്ല, ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ പോലെയല്ല ജീവിച്ചിരുന്നത്. കാമുകി കാമുകന്മാരെ പോലെ ആയിരുന്നില്ല. അദ്ദേഹം ഗുരുവും ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയുമായിരുന്നു. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും ചെയ്തിരുന്നു, വളരെ വളരെ ഗാഢമായി തന്നെ. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനിയൊരു കാമുകിയുടെ ഭാവം എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം പറയാൻ കഴിയില്ല. ഒരുപക്ഷേ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അമ്മയുടെ ഡയറി ഏതാണ്ട് ഇവിടെ അവസാനിച്ചു എന്ന് പറയാം. പിന്നീട് ഒരൊറ്റ കുറിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. അമ്മ എഴുതി, ഇനി ബനാറസിലേക്ക് മടങ്ങുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കില്ല. അദ്ദേഹം സത്യത്തിൽ ഞെട്ടുക തന്നെ ചെയ്തു. വളരെ നേരം എന്തൊക്കെയോ ഓർത്തിരുന്ന ശേഷം, പഠിപ്പ് പൂർത്തിയാക്കണ്ടേ? അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് നിർത്തിയാൽ ആളുകൾ എന്തെങ്കിലും പറയുകയില്ലേ എന്നും ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ മങ്ങിയ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ആളുകളോ? ആളുകൾക്ക് ഇതിലെന്താണ് കാര്യം? ഇത് എൻ്റെ കാര്യം മാത്രമല്ലേ? അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരുടെയും അല്ലാതെ? എൻ്റെ ഉള്ളിൽ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഏറെ ദിവസങ്ങളുടെ ആലോചനയ്ക്ക് ശേഷമാണ് ഇനി പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്. എന്നാലും അത് പറഞ്ഞപ്പോൾ, ഇനിയൊരിക്കലും മടക്കിയെടുക്കാനാകാത്തവണ്ണം പറഞ്ഞപ്പോൾ, അദ്ദേഹവും പിന്നീട് എന്തൊക്കെയോ ആലോചിച്ചിരുന്നു, ഒന്നും പറഞ്ഞില്ല. ഏതായാലും തൽക്കാലം ഇത് തീരുന്നു. പക്ഷേ എന്നേക്കുമായി തീരുമോ എനിക്കറിയില്ല. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ അതും അറിയില്ല. ദൈവം എനിക്ക് കുറിപ്പ് അവസാനിച്ചിരിക്കുന്നത് ഈ വാചകം മുഴുമിപ്പിക്കാതെയാണ്. അക്ഷരങ്ങൾ ശരിക്കും കടലാസിൽ പതിഞ്ഞിരുന്നില്ല. പിന്നീട് ഡയറികൾ മാറ്റിവെച്ച് വളരെ നേരം ആലോചിച്ചിരുന്നതിന് ശേഷം കത്തുകളും നോക്കി. എല്ലാം ഒരാൾ എൻ്റെ കുട്ടി അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളെ എന്ന് വിളിച്ചുകൊണ്ട് എഴുതിയത്. എല്ലാറ്റിലും നിറയെ കവിതയും സംഗീതവും. പിന്നീട് പിന്നെ ക്ഷേത്രങ്ങൾ, തെരുവുകൾ, സ്നാനഘട്ടങ്ങൾ, കോളേജുകൾ, സംഗീത വിദ്യാലയങ്ങൾ, ഗംഗയിലെ ഉദയാസ്തമയങ്ങൾ, ഇവയ്ക്കിടയിലൂടെയൊക്കെ സ്നേഹത്തിൻ്റെ ലോലമെങ്കിലും അതിശക്തമായ ഒരു പൊന്നൂല് പോലെ പോകുന്ന പല്ലവികൾ, പുലർച്ചെ എപ്പോഴോ ഉറക്കത്തിൻ്റെ പടവുകളിൽ ക്ഷീണിച്ചു വീണുപോയി ഞാൻ ഉണർന്നത് നേരം നല്ലതുപോലെ വെളുത്തതിനു ശേഷമായിരുന്നു. മുറിയിൽ സൂര്യപ്രകാശം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അമ്മ കട്ടിലിലിരുന്നു സ്നേഹപൂർവം എൻ്റെ മുഖത്തേക്ക് നോക്കുന്നതും ഞാൻ കണ്ടു. കിടക്കയിലും മേശപ്പുറത്തുമായി കത്തുകളും ഡയറികളും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിടഞ്ഞെഴുന്നേറ്റ് അതൊക്കെ അടുക്കി വെക്കാൻ നോക്കിയപ്പോൾ അമ്മ വിലക്കി. അതൊക്കെ അവിടെ കിടക്കട്ടെ, അമ്മ പറഞ്ഞു. നീ ഇത്തിരി കൂടി കിടക്കൂ, യാത്രയുടെ ക്ഷീണം കാണും. പിന്നെ ഇന്നലെ നീ ഉറങ്ങിയിട്ടുണ്ടാവില്ല. നിന്റെ അമ്മയുടെ ഓരോ സ്വഭാവവിശേഷങ്ങളും ഓർത്ത്. ഞാൻ അമ്മയുടെ കൈ തടവിക്കൊണ്ടിരുന്നു. എൻ്റെ കണ്ണുകൾ അമ്മയുടെ മുഖത്ത് തന്നെയായിരുന്നു. എനിക്കൊരത്ഭുതം തോന്നി. ഈ അമ്മ അമ്മ എൻ്റെ അരികെ തന്നെ നോക്കിക്കൊണ്ട് കുറേ നേരം അങ്ങനെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വേഗം തന്നെ എൻ്റെ മുറിയിൽ നിന്ന് അമ്മ പോയി. അമ്മയുടെ നടത്തത്തിൽ ഇടർച്ചയുണ്ടായിരുന്നില്ല. എങ്കിലും ആ കാൽവയ്പ്പുകൾ വളരെ ദുർബലമായിരുന്നു. തലേന്ന് സന്ധ്യയ്ക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ശരിയല്ല, അമ്മ വളരെയേറെ ക്ഷീണിതയാണ്. അച്ഛനും പിന്നീട് മുറിയിൽ വന്നു. പക്ഷേ വേഗത്തിൽ പോവുകയും ചെയ്തു. ഒന്നും കാര്യമായി പറയുകയുണ്ടായില്ല. അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, അത് പറയാനാണ് എൻ്റെ അടുക്കൽ വന്നത്. എനിക്ക് നല്ലതുപോലെ മനസ്സിലായെങ്കിലും ഞാനൊന്നും അങ്ങോട്ട് ചോദിക്കുകയുണ്ടായില്ല. ഞാൻ വിചാരിച്ചു അച്ഛൻ തന്നെ പറയട്ടെ, അല്ലാതെ ഞാൻ അങ്ങോട്ട് ചോദിച്ച് ഇത് വീണ്ടും ആവർത്തിക്കുകയുണ്ടായി ഒന്നിലധികം തവണ. ഒടുവിൽ ഇന്നലെ വൈകുന്നേരം ഞാൻ പടിഞ്ഞാറേ അതിരിലെ പാറക്കൂട്ടത്തിലിരുന്ന് മറയാൻ പോകുന്ന സൂര്യനെ നോക്കുകയായിരുന്നു. അമ്മയുടെ ചിത അപ്പോഴും പൂർണ്ണമായും അണഞ്ഞിരുന്നില്ല. ചിതയിൽ നിന്നുയരുന്ന ഗന്ധം അപ്പോഴും ആകാശത്ത് തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ തനിച്ചായിരുന്നു. രാവിലെ ശവസംസ്കാരത്തിൽ പങ്കെടുത്തവരൊക്കെ തിരിച്ചുപോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ വന്ന് എൻ്റെ അരികിലിരുന്നു. കുറേ നേരത്തേക്ക് ഞങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നീട് മനസ്സിൽ നിന്ന് ഒരു ഭാരം ഇറക്കി വെക്കുന്നത് പോലെ അച്ഛൻ പറഞ്ഞു, ഒരു മാസം മുമ്പാണ് അദ്ദേഹം മരിച്ചത്. അതിനുശേഷമാണ് ഞാൻ പെട്ടെന്ന് ചോദിച്ചു ആര്. പക്ഷേ പിന്നീട് ചോദിക്കേണ്ടിയിരുന്നില്ല എന്നും തോന്നി. അച്ഛൻ വീണ്ടും പറഞ്ഞു, പത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു, സ്റ്റേറ്റസ്മാനിലും മറ്റും ആരോ എഴുതുകയും ചെയ്തു. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാം. ഞാനൊന്നും പറഞ്ഞില്ല. ഇരുട്ട് പരക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോഴും അച്ഛൻ തന്നോടെന്ന പോലെ പതുക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഒന്നും. പക്ഷേ കവിതയും സംഗീതവുമൊന്നും ഒരിക്കലും എൻ്റെ വിഷയങ്ങളായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇല്ല, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഞാനൊന്നും പറഞ്ഞില്ല. ഞാനപ്പോൾ ആലോചിച്ചു കൊണ്ടിരുന്നത് കടലിനെക്കുറിച്ച്. എന്നും സ്വപ്നങ്ങൾ കണ്ടിരുന്ന എന്നാൽ ഒരിക്കലും കടൽ കാണാൻ കഴിയാത്ത എൻ്റെ അമ്മയെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ എൻ്റെ ബാല്യത്തെക്കുറിച്ചുമായിരുന്നു.
1: ഇപ്പോൾ കേട്ടത് ടി പത്മനാഭന്റെ കടൽ എന്ന ചെറുകഥ. അവതരിപ്പിച്ചത് ആദർശ് വി വി മാലൂർ.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും, കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരമെത്തുകയാണ് ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂസിലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ മോദിയെ സ്വീകരിച്ചു. പ്രതിരോധം, വ്യാപാരം, കായികം, സാംസ്കാരികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുക ലക്ഷ്യമിട്ട് ലെക്സണുമായി മോദി കൂടിക്കാഴ്ച നടത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഉടൻ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആശുപത്രിയിലുള്ളവരുടെ ചികിത്സാ ചെലവും കൂട്ടിരിപ്പുകാരുടെ ചെലവും പൂർണ്ണമായും സർക്കാർ വഹിക്കണം. നഷ്ടപരിഹാരമടക്കമുള്ള തുക കരാർ കമ്പനിയിൽ നിന്ന് ഈടാക്കുന്നത് പിന്നീട് പരിഗണിക്കാമെന്നും ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് എ കെ പ്രീതിയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിക്കാൻ നാസ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ ചൊവ്വാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. കസാഖിസ്ഥാനിലെ ബൈക്കനൂരിലുള്ള റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് വിക്ഷേപണം. 8 മാസം ബഹിരാകാശത്ത് ചെലവഴിക്കും. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ CBI അന്വേഷണം വേണമെന്നും ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൽ CAG ഓഡിറ്റ് വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി. രാജ്യത്ത് കുട്ടികൾക്ക് സമൂഹമാധ്യമ വിലക്കേർപ്പെടുത്തുമെന്ന സൂചന നൽകി കേന്ദ്ര സർക്കാർ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിലക്കേർപ്പെടുത്തിയ ഓസ്ട്രേലിയൻ നടപടിയെ ഓസ്ട്രേലിയ ഇന്ത്യ ലീഡേഴ്സ് സമ്മിറ്റിൽ മോദി പ്രശംസിച്ചിരുന്നു. ഇതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയാണെന്നും പറഞ്ഞു. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെയും തിരക്ക് നിയന്ത്രണത്തിന്റെയും ചുമതലയാണ് നൽകിയിരിക്കുന്നത്. 2003 മുതൽ 9 വർഷത്തോളം സന്നിധാനം സ്പെഷ്യൽ ഓഫീസറായിരുന്നു വിജയൻ. ലഹരിക്കെതിരെയുള്ള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാനായി സ്ഥിരം ദൗത്യസംഘം വരുന്നു. ജില്ലാതലത്തിലും സബ് ഡിവിഷൻ തലത്തിലും പ്രത്യേക ദൗത്യസംഘങ്ങൾ രൂപവൽക്കരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ ചിട്ടികളുടെ നടത്തിപ്പിൽ ഓഡിറ്റ് നടത്താൻ CAG.

0: ഓഡിറ്റിൽ സംഘങ്ങളുടെ ഇടപാടുകൾ ഇതുവരെ ഭാഗമാക്കിയിരുന്നില്ല. ആദ്യഘട്ടമായി കേരളത്തിലാണ് പരിശോധന. ഓരോ സംഘവും നടത്തുന്ന ചിട്ടികളുടെ കണക്ക് നൽകണമെന്ന് CAG സഹകരണ വകുപ്പിന് കത്ത് നൽകി. ഫോൺ നമ്പർ പങ്കിടാതെ തന്നെ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ അനുവദിക്കുന്ന യൂസർനെയിം ഫീച്ചറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അയച്ച നോട്ടീസിൽ മെറ്റയും ടെലഗ്രാമും മറുപടി നൽകി. വാട്സാപ്പ് പ്രഖ്യാപിച്ച യൂസർനെയിം ഫീച്ചർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മാതൃസ്ഥാപനമായ മെറ്റയ്ക്കെതിരെ സർക്കാർ നോട്ടീസ് അയച്ചത്. വിഷയത്തിന്റെ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഫീച്ചർ ഇന്ത്യയിൽ പുറത്തിറക്കുന്നത് നിർത്തിവെക്കണമെന്നായിരുന്നു നിർദ്ദേശം. തുടർന്ന് സമാന യൂസർനെയിം ഫീച്ചറുള്ള ടെലഗ്രാമിനും സർക്കാർ നോട്ടീസ് അയച്ചു. സബ്സിഡിയുള്ള രാസവളം വാങ്ങാൻ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ വേണമെന്ന നിർബന്ധം തൽക്കാലം ഒഴിവാക്കി. അതേസമയം ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ ആപ്പിൽ ബുക്ക് ചെയ്യാൻ കർഷകർ ഓട്ടം തുടരുന്നു. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സ്മാർട്ട് ഫോൺ ഇല്ലാത്തതും എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് കൃത്യമായ മാർഗനിർദ്ദേശം കിട്ടാത്തതുമാണ് കർഷകരെ വലക്കുന്നത്. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകി ആദ്യം പുറപ്പെടുവിച്ച ഉത്തരവിൽ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളുടെ പേരിൽ നിരുപാധികം മാപ്പപേക്ഷിച്ച് കശുവണ്ടി വകുപ്പ് സെക്രട്ടറി KBiju നൽകിയ സത്യവാങ്മൂലം കോടതി തള്ളി. പാകിസ്ഥാൻ ഭീകരൻ ഹസ്സാദ് ഭട്ടിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികളെ കേന്ദ്രീകരിച്ച് മഹാരാഷ്ട്രയിൽ വ്യാപക പരിശോധന. മുംബൈ, താനെ, കുർള, ബാദ്ര, ജോഗേശ്വരി, നവി മുംബൈ, മീരാ റോഡ്, ഭയന്തർ, ഷാഗ്ലി, സത്താറ, ഛത്രപതി, സംഭാജി നഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് 112 പേരെ ചോദ്യം ചെയ്തു. റെയിൽ വൺ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന അൺറിസർവ്ഡ് ടിക്കറ്റുകൾ പരിശോധനയ്ക്ക് കാണിക്കുമ്പോൾ യഥാർത്ഥ ഡിജിറ്റൽ പകർപ്പ് തന്നെ നൽകണമെന്ന് റെയിൽവേ മന്ത്രാലയം. ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ, PDF, വാട്സപ്പ് സന്ദേശം എന്നിവയൊന്നും അംഗീകരിക്കില്ല. ഏത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണോ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആ ഫോണിൽ തന്നെ ടിക്കറ്റ് കാണിക്കണം. ശബരിമലയിലേക്കുള്ള 7 പ്രധാന സംസ്ഥാന റോഡുകൾ ദേശീയപാതാ ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ തത്വത്തിൽ തീരുമാനമായി. റോഡുകൾ സംസ്ഥാനം നിർദ്ദേശിക്കും. ശുപാർശ നൽകിയാൽ ദേശീയപാതയാക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് അറിയിച്ചത്. കരൂർ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബത്തിൽപ്പെട്ട 31 പേരെ സർക്കാർ ജോലിയിൽ നിയമിച്ചുള്ള ഉത്തരവ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് വെള്ളിയാഴ്ച കൈമാറി. നിയമനത്തിന് അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി ജോലി താൽക്കാലികമായിരിക്കുമെന്നും നിയമനം ജോലിയുടെ പരിഗണനയ്ക്ക് വിധേയമായിരിക്കുമെന്നും വ്യക്തമാക്കി. ഈ വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ച ബജറ്റ് തീരുമാനം പ്രാബല്യത്തിലായി. ഇരുചക്രവാഹനങ്ങൾ, സ്വകാര്യ ആവശ്യത്തിനുള്ള ഓട്ടോറിക്ഷകൾ, ടാക്സി, ടൂറിസ്റ്റ് കാറുകൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇളവ് ലഭിക്കും. 7 ലക്ഷം രൂപ മുതൽ ഇലക്ട്രിക് കാറുകൾ ലഭ്യമാണ്. ഒന്നിലേറെ ഭാര്യമാരുള്ളവർക്ക് ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുമെന്ന് പ്രഖ്യാപിച്ച് അസം ബജറ്റ്. ഒന്നിലേറെ ഭാര്യമാരുള്ള സർക്കാർ ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും പറയുന്നു.
1: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ഗായിക എസ് ജാനകി അന്തരിച്ചു. പാട്ടിന്റെ തേനും വയമ്പും നാവിൽ തൂകിയ വാനമ്പാടി മറഞ്ഞു. ദക്ഷിണേന്ത്യയുടെ ഗാനകോകിലം എസ് ജാനകി 88 വയസ്സിൽ വിടവാങ്ങി. 60 വർഷത്തെ സംഗീത ജീവിതത്തിനിടെ 17 ഭാഷകളിലായി അനേകായിരം ഗാനങ്ങൾ, 4 ദേശീയ പുരസ്കാരങ്ങൾ. OTTയിൽ പ്രദർശിപ്പിക്കാനുള്ള സിനിമകൾക്കും സെൻസർ ചെയ്തുള്ള സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുന്നത് കേന്ദ്ര പരിഗണനയിൽ. സട്ലജ് സിനിമാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. വിയറ്റ്നാമിലെ ഹുക്വോക്ക് ദ്വീപിന് സമീപം ശക്തമായ കാറ്റിലും തിരമാലയിലും പെട്ട് ബോട്ട് മറിഞ്ഞ് മലയാളി ദമ്പതിമാരുൾപ്പെടെ 15 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മരിച്ചു. മയക്കുമരുന്നിനെതിരായ തുഫാൻ ഓപ്പറേഷൻ മദ്യത്തിനെതിരെയും പ്രഖ്യാപിക്കാൻ നടപടിയെടുക്കണമെന്ന് കേരള സർവോദയ മണ്ഡലം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഭക്ഷ്യവകുപ്പ് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 100 ദിവസം കൊണ്ട് 50,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകും. ഉപഭോക്തൃ വകുപ്പ് 1,000 സ്കൂളുകളിൽ കൺസ്യൂമർ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക ചടങ്ങുകളുടെ തുടക്കത്തിലും ഒടുക്കത്തിലും വന്ദേ മാതരവും ജനഗണമനയും മുഴുവനായി ആലപിക്കണമെന്ന് നിഷ്കർഷിച്ച് ആഭ്യന്തര മന്ത്രാലയം ഇതുൾപ്പെടെയുള്ള ദേശീയ ഗീതത്തിന്റെയും ദേശീയ ഗാനത്തിന്റെയും ആലാപന പ്രോട്ടോകോൾ പരിഷ്കരിച്ച് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി. വയനാട് കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ വിദഗ്ധ സമിതി രൂപീകരിച്ചു. തുരങ്കപാതയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതി സമിതി പരിശോധിക്കും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കു പകരമുള്ള VBG റാംജിയിലെ വ്യവസ്ഥകളിൽ ഇളവ് തേടി കേരളം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. ഭവന നിർമ്മാണ പദ്ധതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തുക, കാർഷിക വിളവെടുപ്പ് കാലത്ത് 60 ദിവസം ജോലി ഒഴിവാക്കണം.

0: എന്ന വ്യവസ്ഥയിൽ ഇളവ്, കേന്ദ്രവിഹിതം ഉയർത്തണം തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. വിഴിഞ്ഞം വിഷയത്തിൽ സി പി എമ്മിൽ രണ്ട് അഭിപ്രായമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വായന എന്ന ലഹരിയിലേക്ക് വിദ്യാർത്ഥി സമൂഹം മാറിയാൽ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വലിയ വിജയമായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശത്രുവിൻ്റെ റഡാറിനെ വെട്ടിച്ച് മുന്നേറാൻ കഴിയുന്ന തദ്ദേശീയ സ്റ്റെൽത്ത് യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി ഇനി നാവികസേനയ്ക്ക് സ്വന്തം. ബ്രഹ്മോസ്, സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ, ദീർഘദൂര ഭൂതല വ്യോമ മിസൈൽ, ഭൂതല മിസൈൽ, അത്യാധുനിക അന്തർവാഹിനി വേദ സംവിധാനങ്ങൾ എന്നിവ ഇതിലുണ്ടാകും. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തന്ത്രപരമായ പങ്കാളിത്തമാക്കി ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം. യു എൻ രക്ഷാസമിതിയിലെ ഇന്ത്യയുടെ അംഗത്വവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ കാണും. രാജ്യസുരക്ഷയ്ക്കും പ്രതിരോധ മേഖലയ്ക്കുമായി ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിൽ കേരളത്തിന് വൻ കുതിപ്പ്. 2020-21 സാമ്പത്തിക വർഷം 46.18 കോടി രൂപയായിരുന്ന കെൽട്രോണിന്റെ വിറ്റുവരവ് 200 കോടിയിലേക്ക് ഉയർന്നു.
1: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണവും അതുവഴിയുള്ള സുരക്ഷിത ഗതാഗതവും സംബന്ധിച്ച സംഘർഷങ്ങളാൽ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായി. ഹോർമോസ് കടലിടുക്കിന് സമീപം ഒമാൻ തീരത്ത് 11 ഇന്ത്യൻ നാവികരുമായി പോയ ചരക്ക് കപ്പൽ ഞായറാഴ്ച ഇറാൻ ആക്രമിച്ചു. നാവികനെ കാണാതായി. സൈപ്രസ് പതാകയുള്ള GFS ഗാലക്സി എന്ന കപ്പലിന്റെ എഞ്ചിൻ മുറിയിലാണ് മിസൈലേറ്റ് തീപിടുത്തമുണ്ടായത്. 10 നാവികരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. ആധുനിക ഖത്തറിന് ശിലഭാഗിയ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി അന്തരിച്ചു. 1995 മുതൽ 2013 വരെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഖത്തർ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയത്. US റിപ്പബ്ലിക്കൻ സെനറ്ററും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഏറെ അടുപ്പമുള്ളവരിൽ ഒരാളുമായ ലിൻസേ ഗ്രഹാം അന്തരിച്ചു. 71 വയസ്സായിരുന്നു. പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമിനിയുടെ വധത്തിന് പ്രതികാരമായി ലക്ഷ്യമിടാനുള്ള ലോക നേതാക്കളുടെ പേര് പ്രസിദ്ധീകരിച്ച് ഇറാനിയൻ ദിനപത്രമായ ഹംഷഹറി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ് എന്നിവരുൾപ്പെടെ 13 നേതാക്കളുടെ പേരുകളാണ് പത്രം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത പദ്ധതി പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അവസാനത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തി. ഹിമാചൽ പ്രദേശ് സ്വദേശിയും കരാറുകാരായ ദിലീപ് ബിൽഡ്കോൺ കമ്പനിയിലെ കൺസ്ട്രക്ഷൻ മാനേജരുമായ വിക്രം സിംഗ് റാണയുടെ മൃതദേഹമാണ് ഞായറാഴ്ച രാവിലെ കണ്ടെത്തിയത്. പാസ്പോർട്ട് പൗരത്വ രേഖയല്ലെന്ന് പറയുന്നതിലെ യുക്തിരാഹിത്യം ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് സുധാംശു ലൂധിയ. പാസ്പോർട്ട് യാത്രാരേഖയാണെന്ന സർക്കാരിന്റെ സാങ്കേതിക വാദം അംഗീകരിക്കാം. എന്നാൽ നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് വ്യക്തമായി അതിൽ എഴുതിയിരിക്കെ പാസ്പോർട്ടുള്ളവർ ഇന്ത്യക്കാർ തന്നെയാണെന്ന് ജസ്റ്റിസ് ലൂധിയ പറഞ്ഞു. ദിൽസേ വിത്ത് കപിൽ സിബൽ എന്ന പരിപാടിയിലാണ് പരാമർശമുണ്ടായത്. പുതുതായി വോട്ട് ചേർക്കാനുള്ള അപേക്ഷയെ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുമായി ബന്ധിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവാദ നീക്കം. ഓൺലൈനിൽ അപേക്ഷിക്കുമ്പോൾ കഴിഞ്ഞ SIR വിവരം കൂടി നൽകണമെന്ന വ്യവസ്ഥ കൂട്ടിച്ചേർത്തു. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ പരോക്ഷമായി വിമർശിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. താനാണ് എല്ലാമെന്ന് NSS പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ കരുതരുതെന്നും മന്നം സമാധിയിലേക്ക് ആരെയും തടയാൻ പാടില്ലെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. കേരളത്തിലെ NSSന്റെ ഭാഗമല്ലാത്ത NSS ഡൽഹി ആസ്ഥാനത്ത് സ്ഥാപിച്ച മന്നത്ത് പത്മനാഭന്റെ പ്രതിമയും സ്മൃതിമണ്ഡപവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് 30 ദിവസം തുടർച്ചയായി തടവിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരെ 31-ാം ദിവസം പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിൽ ഭേദഗതി നിർദ്ദേശിച്ച് സംയുക്ത പാർലമെന്ററി സമിതി. പുറത്താക്കലിനു പകരം സസ്പെൻഷൻ മതിയെന്ന് നിർദ്ദേശിക്കാനാണ് സമിതിയുടെ തീരുമാനം. നിശ്ചിത കാലയളവിനുള്ളിൽ ശിക്ഷിക്കപ്പെട്ടവർ കുറ്റവിമുക്തരാക്കപ്പെടുകയോ പ്രോസിക്യൂഷൻ തുടർ നടപടികളുമായി പോകാതിരിക്കുകയോ ചെയ്താൽ ഇവരുടെ സസ്പെൻഷൻ സ്വമേധയാ റദ്ദാക്കപ്പെടുമെന്ന വ്യവസ്ഥയും പുതുതായി നിർദ്ദേശിക്കുമെന്നാണ് സൂചന. രാമക്ഷേത്ര ഭരണ നിർവഹണം കാര്യക്ഷമമാക്കാൻ നിയമിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അധികാരങ്ങളും ചുമതലകളും രാമക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിക്കുമെന്നും സർക്കാർ ഇടപെടലുണ്ടാവില്ലെന്നും ക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര. ഭക്തരുടെ വിശ്വാസവും ക്ഷേത്ര ക്രമീകരണങ്ങളിലെ സുതാര്യതയും ഉറപ്പുവരുത്തുന്നതാവും CEOയുടെ പ്രധാന ചുമതല. രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി ഒപ്പുശേഖരണവുമായി ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: പൗരത്വ നിർണയം നീതിയുക്തവും നിയമപരവും യുക്തിസഹവുമായ നടപടികളിലൂടെ ആവണമെന്ന് സുപ്രീംകോടതി. അസമിലെ 27 പേരെ വിദേശികളായി പ്രഖ്യാപിച്ച ഗുവാഹട്ടി ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പ്രിയദർശിനി സൗജന്യ യാത്ര അനുവദിച്ചതുവഴി സ്വകാര്യ ബസ് മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധി പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുൻ ഗതാഗത കമ്മീഷണർ കൂടിയായ കെ പത്മകുമാർ അധ്യക്ഷനായ 5-അംഗ സമിതി 6 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി CP ജോൺ ബസ്സുടമകൾക്ക് ഉറപ്പു നൽകി. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിച്ച മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതിയുടെ May 27 ഉത്തരവ് ചോദ്യം ചെയ്ത് തമിഴ്നാട് സർക്കാർ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചിന്റെ നടപടി. പരീക്ഷ തട്ടിപ്പു കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം PSC ഓഫീസിൽ എത്തി. സംഘം മേധാവി IG അജിത ബീഗം, PSC ചെയർമാൻ ഡോക്ടർ MR ബൈജുവുമായി 3/4 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി അധ്യാപകൻ ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴോട്ടുകോണം വാർഡ് കൌൺസിലർ R സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഹൈക്കോടതി അനുമതി. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ അന്വേഷണം നടത്താൻ ഉത്തർപ്രദേശ് സർക്കാർ രൂപവത്കരിച്ച SIT തൽസ്ഥിതി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. കിഫ്ബിയുടെ ഭാവി നിശ്ചയിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇടത് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്ന കിഫ്ബി തുടരണമോ എന്നതടക്കമുള്ള കാര്യം മുൻ IAS ഉദ്യോഗസ്ഥ സുധാപിള്ള അധ്യക്ഷയായ 5-അംഗ സമിതി പഠിക്കും. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഭൂമിയുടെ ന്യായവില ഏകീകരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ന്യായവില നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികളുണ്ട്. ചിലയിടങ്ങളിൽ വിപണി വിലയേക്കാൾ വളരെ കൂടുതലാണ് ഇത്. ഇക്കാര്യം പരിശോധിച്ച് ന്യായവില താഴേക്ക് കൊണ്ടുവരും. കുടുംബശ്രീയുടെ 167 CDSകൾക്ക് കൂടി ISO അംഗീകാരം. ചില്ലറ വിലയെ അടിസ്ഥാനമാക്കിയുള്ള ജൂണിലെ പണപ്പെരുപ്പം 4.38% ഉയർന്നു. മേയിൽ ഇത് 3.93% കേരളത്തിൽ 4.34% ജൂണിൽ പണപ്പെരുപ്പ നിരക്ക്. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് വർദ്ധിപ്പിച്ച ഓണറേറിയം അനുവദിക്കുന്നതിൽ വ്യക്തത വരുത്തി സർക്കാർ. ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം അനുസരിച്ചാണ് പ്രതിദിന ഓണറേറിയമെന്നും ഇങ്ങനെ കണക്കാക്കുന്ന മൊത്തം തുകയ്ക്ക് പുറമേ അധികമായി 1000 രൂപ നൽകാനുമാണ് നിർദ്ദേശം. പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് ഫേസ്ബുക്കിലൂടെ ഭീഷണി മുഴക്കിയ കേസിൽ അറസ്റ്റിലായ പ്രതിയെ ഇന്നലെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയെയാണ് ചികിത്സയ്ക്കായി മാറ്റിയത്. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാനും US തമ്മിൽ തർക്കം രൂക്ഷമാകുന്നു. യുദ്ധപൂർവ്വകാലത്ത് ആഗോള എണ്ണ നീക്കത്തിന്റെ 20% കടന്നുപോയ ഹോർമസ് തങ്ങളുടെ നിയന്ത്രണത്തിൽ ആണെന്ന് ഇരുകൂട്ടരും ആവർത്തിച്ചു. കോവിഡ് പ്രതിരോധത്തിന് നടപ്പാക്കിയ ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയുടെ ചെലവുകളിൽ അടിമുടി ക്രമക്കേടെന്ന് റിപ്പോർട്ടുകൾ. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കിയ പദ്ധതിയിലാണ് ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ വിഭാഗം ക്രമക്കേട് കണ്ടെത്തിയത്.
0: മലയാളിയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് പുതുച്ചിറകേകി. പാലക്കാട് കുടുംബവേരുകളുള്ള നാസ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. ഇനി 8 മാസം അവിടെ തുടരും. ആഗോള എണ്ണ നീക്കത്തിലെ തന്ത്രപ്രധാനമായ ചരക്കിടനാഴിയായ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണവും കപ്പൽ നീക്കവും സംബന്ധിച്ച തർക്കത്തിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വിലയിൽ കുതിപ്പ്. അന്താരാഷ്ട്ര ബെഞ്ച് മാർക്കായ ബ്രൻഡ് ക്രൂഡ് വില വീപ്പക്ക് $87.31 ഉയർന്നു. 5% വർദ്ധനവ്. ലോകകപ്പ് ഫുട്ബോളിൽ തുടർച്ചയായ 3-ാം ഫൈനൽ എന്ന ഫ്രാൻസിന്റെ മോഹം തല്ലിക്കെടുത്തി. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഫൈനലിൽ. എതിരില്ലാത്ത 2 ഗോളിനാണ് ജയം. ഇത് 2ാം തവണയാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. സംസ്ഥാനത്ത് ചുരുങ്ങിയത് 25,000 പേർക്കെങ്കിലും ഭൂമി തരംമാറ്റി നൽകലാണ് ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകളാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത്. ഇതിൽ 4 ലക്ഷം പേർക്കെങ്കിലും തരംമാറ്റി നൽകണം. ഓണവിപണി നടത്തിപ്പിന് സപ്ലൈകോയ്ക്ക് 200 കോടി രൂപയും AAY വിഭാഗത്തിന് ഓണക്കിറ്റിനായി 53 കോടി രൂപയും ഉൾപ്പെടെ 253 കോടി രൂപ സർക്കാർ അനുവദിച്ചു. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ 2 ആഴ്ചയിലേറെ നീണ്ട പരിശോധനയ്ക്ക് ശേഷം സംസ്ഥാന പോലീസ് മേധാവി കൂടുതൽ വ്യക്തത തേടി. നടിയെ ആക്രമിച്ച അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ശിക്ഷ ആരോപിച്ച് ജാമ്യം അനുവദിക്കണമെന്ന 1 പ്രതി പൾസർ സോനിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. കുറ്റകൃത്യത്തിലെ പങ്ക്, കുറ്റകൃത്യത്തിന്റെ സ്വഭാവം, നടത്തിയ രീതി തുടങ്ങിയവ കണക്കിലെടുക്കുമ്പോൾ ശിക്ഷാവിധി മരവിപ്പിക്കാൻ മാത്രം അസാധാരണ സാഹചര്യം നിലവിലില്ലെന്ന് വിലയിരുത്തിയാണ് ഉപഹർജി തള്ളിയത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് നടപ്പിലാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ 2026 സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ ജില്ലയിൽ 1-ാമതായി. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് 11 പേരെ സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി MR മിനി ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കി. മരിച്ച പെൻഷൻകാരുടെ പണം ട്രഷറികളിൽ നിന്ന് പിൻവലിക്കുന്നവരെ പിടികൂടാൻ മുന്നറിയിപ്പുമായി ട്രഷറി ഡയറക്ടർ കർശന നടപടിക്ക് ജില്ലാ സബ് ട്രഷറി ഓഫീസുകളോട് നിർദ്ദേശിച്ചു. 10 വർഷം വികസന പ്രവർത്തനങ്ങളുടെ നട്ടെല്ലായി പ്രവർത്തിച്ച കിഫ്ബിയെ പെട്ടെന്ന് ഇല്ലാതാക്കാനാവില്ലെങ്കിലും സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി വിഭവ സമാഹരണ മാതൃക പുനഃപരിശോധിക്കും. ബജറ്റിന് പുറത്തുള്ള വായ്പക്ക് കേന്ദ്ര സർക്കാർ കടിഞ്ഞാണിട്ട പശ്ചാത്തലത്തിൽ കിഫ്ബിക്ക് പ്രസക്തിയുണ്ടോ എന്നും മറ്റെന്തെങ്കിലും ബദൽ ധനകാര്യ സംവിധാനത്തിന് സാധ്യതയുണ്ടോ എന്നും പരിശോധിച്ച് ശുപാർശ സമർപ്പിക്കാനാണ് സമിതിയെ നിയമിച്ചത്. പരീക്ഷാക്രമക്കേടിൽ അന്വേഷണം തുടങ്ങിയ ക്രൈംബ്രാഞ്ച് സംഘം രേഖകൾ ആവശ്യപ്പെട്ട് PSC കത്ത് നൽകി. ആസൂത്രണ ബോർഡ് ചീഫ്, ആദ്യ ബാച്ച് KAS, പോലീസ് DYSP, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകളാണ് ആവശ്യപ്പെട്ടത്. ബ്രിട്ടനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവിന് തുടക്കമിട്ട് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ. കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും ബ്രിട്ടൻ തീരുവ ഘട്ടംഘട്ടമായി ഒഴിവാക്കും. മുദ്രാവായ്പ എടുക്കുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിന് കിതപ്പ്. 2025-26 സാമ്പത്തിക വർഷം മൊത്തം 16.4 ലക്ഷം പേരാണ് വായ്പെടുത്തത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും സുരക്ഷിതമായ കപ്പൽ നീക്കവും സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് US ഇറാനും ആക്രമണം പുനരാരംഭിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും സമ്പൂർണ്ണ യുദ്ധഭീതിയിൽ. നിയമാധിഷ്ഠിത അന്താരാഷ്ട്ര സമുദ്രക്രമം ഇന്ത്യയുടെ മുൻഗണനയാണെന്ന് UNൽ വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി SJ. 2028-29 കാലയളവിൽ UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചരണത്തിന് പരിപാടിയിൽ ജയശങ്കർ തുടക്കം കുറിച്ചു. കോറോ ഹെൽത്ത് കമ്പനിയിൽ നിന്ന് ജോലി നഷ്ടമായവർക്ക് വിവിധ IT കമ്പനികളിൽ ജോലി അവസരമൊരുക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യത്തിൽ കേരളം മാതൃക കാട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ. ലയണൽ മെസ്സിയുടെ അർജന്റീന ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് ലോകകപ്പിന്റെ ഫൈനലിലെത്തിയത്. കേരളത്തിൽ കപ്പൽ നിർമ്മാണ മേഖലയിൽ ഏകദേശം 10,000 കോടി രൂപ നിക്ഷേപിക്കാൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചു. സർക്കാർ ഇത് അനുകൂലമായി പരിഗണിക്കുന്നെന്നും 1 മാസത്തിനകം അനുമതി നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. പദ്ധതിക്കാവശ്യമായ ഭൂമി സർക്കാർ ലഭ്യമാക്കും. കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാനുള്ള നിർദ്ദേശമാണ് ടാറ്റ ഗ്രൂപ്പ് സമർപ്പിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന സമയത്ത് ഫെബ്രുവരിയിൽ പുനഃസ്ഥാപിച്ച വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കും താൽക്കാലിക ബോർഡിന്റെ പ്രവർത്തനമെന്നും ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലാക്രമണവുമായി ബന്ധപ്പെട്ട് US പുനരാരംഭിച്ച ആക്രമണത്തിൽ ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ഇറാനിൽ മരിച്ചത് 30 പേർ. ഇറാൻ പ്രത്യാക്രമണവും നടത്തുന്നുണ്ട്. CBSE ഈ വർഷം 12-ാം ക്ലാസ്സിൽ നടപ്പിലാക്കിയ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ വിദ്യാർത്ഥികൾ നിരാശരാണെന്ന് സുപ്രീംകോടതി. OSM സംവിധാനത്തിലൂടെ ബോർഡ് പരീക്ഷ നടപ്പിലാക്കുന്നതിന് നിയന്ത്രണ ചട്ടക്കൂടുകൾ തയ്യാറാക്കാൻ കേന്ദ്രത്തിനും CBSEക്കും നിർദ്ദേശം നൽകണമെന്ന പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ കേരളം തുടങ്ങിയ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് തമിഴ്നാട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ ഭാഗമായി കൊച്ചിയിൽ നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയിൽ മോഹൻലാലിനൊപ്പം പങ്കെടുക്കാമെന്ന് മുഖ്യമന്ത്രി ജോസഫ് വിജയ് സമ്മതിച്ചു. ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും വ്യാപനം തടയാനും അതിർത്തികളിലെ പരിശോധനകളിലും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ കൈമാറ്റത്തിലും ഇരു സംസ്ഥാനങ്ങളും സഹകരിക്കും. അഹമ്മദാബാദിൽ കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന എയർ ഇന്ത്യ വിമാനാപകട അന്വേഷണത്തിന്റെ അന്തിമ കരട് റിപ്പോർട്ട് ഒക്ടോബറിൽ തയ്യാറാവും. വിമാനാപകട അന്വേഷണ ബ്യൂറോയാണ് ഇക്കാര്യം സുപ്രീംകോടതിയെ അറിയിച്ചത്. കോക്പിറ്റിലെ ശബ്ദ ചിത്ര റെക്കോർഡിംഗുകൾ പരസ്യമാക്കാനോ പുറമേയുള്ള കമ്മിറ്റിക്ക് നൽകാനോ സാധിക്കില്ലെന്നും AAIB നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ഡൽഹി, പഞ്ചാബ്, കർണാടക, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ SIR നിലവിൽ നിശ്ചയിച്ചിരുന്ന കാലാവധി നീട്ടി. പുതിയ സമയക്രമമനുസരിച്ച് ഡൽഹിയിലും കർണാടകത്തിലും കരട് വോട്ടർ പട്ടിക August 17, പഞ്ചാബിലേത് August 13, തെലങ്കാനയിലേത് August 10 പ്രസിദ്ധീകരിക്കും. പഞ്ചാബിലും തെലങ്കാനയിലും അന്തിമ വോട്ടർ പട്ടിക October 12, കർണാടകത്തിലും ഡൽഹിയിലും October 19 പ്രസിദ്ധീകരിക്കും. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിനെയും രണ്ടു മക്കളെയും ജീവനോടെ കത്തിച്ചുകൊന്ന കേസിൽ ജീവപര്യന്തം തടവനുഭവിക്കുന്ന ദാരാസിംഗിന്റെ ജയിൽമോചന അപേക്ഷയിൽ August 19 തീരുമാനമെടുക്കാൻ ഒഡീഷ സർക്കാരിനോട് സുപ്രീംകോടതി. സംസ്ഥാന ശിക്ഷാ പുനഃപരിശോധനാ ബോർഡ് വിഷയം പരിശോധിച്ചു വരികയാണെന്നും വൈകാതെ തീരുമാനമെടുക്കുമെന്നും സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് മനോജ് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് സമയം അനുവദിച്ചത്. 50 MW അതിലധികമോ വൈദ്യുതി ഉപയോഗിക്കുന്ന ഡാറ്റാ സെന്ററുകളുടെ നിർമ്മാണത്തിന് ന്യൂയോർക്ക് സംസ്ഥാന സർക്കാർ ഒരു വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഡാറ്റാ സെന്ററുകളെ വിലക്കുന്ന ആദ്യ US സംസ്ഥാനമാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന ന്യൂയോർക്ക്. കാലവർഷം 1.5 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും 32% മഴക്കുറവ്. എല്ലാ ജില്ലകളിലും മഴ കുറഞ്ഞിട്ടുണ്ട്. കാലവർഷക്കാറ്റ് പൊതുവെ ദുർബലമായതിനാൽ മലയോര ജില്ലകളായ വയനാട്ടിലും ഇടുക്കിയിലും സാധാരണ ലഭിക്കേണ്ട മഴയിൽ പകുതി പോലും ലഭിച്ചില്ല. അതിവേഗ റെയിൽവേ പാതയ്ക്കായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനു വേണ്ടി ശ്രീധരൻ നൽകിയ ഇടക്കാല റിപ്പോർട്ട് അംഗീകരിക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനം. വിദഗ്ധ സമിതി ശുപാർശയെ തുടർന്നാണ് നടപടി. എന്നാൽ അതിവേഗ പാത സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്നും വിഷയത്തിൽ കൂടുതൽ പഠനം നടത്താൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിക്കുന്നു. അമേരിക്കൻ ആക്രമണത്തിനെതിരെ ഇറാൻ തിരിച്ചടി ശക്തമാക്കിയതോടെ 3 ദിവസത്തിനുള്ളിൽ ബ്രണ്ട് ക്രൂഡ് വിലയിൽ വിപെക്ക് $10 വർദ്ധിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ വർഷങ്ങളോളം വിഹിതമടച്ച അംഗങ്ങളുടെ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകാൻ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സാധ്യമായ നടപടികളെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ മത്സരം ഞായറാഴ്ച നടക്കും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 കലാശപ്പോരാട്ടം.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: ഹോർമുസ് കടലിടുക്ക് സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഈ മേഖലയിൽ സർവീസ് നടത്തുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ ജോലിക്ക് നിയോഗിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ കപ്പൽ കമ്പനികളോട് നിർദ്ദേശിച്ചു. ഞായറാഴ്ച തുടങ്ങിയ ആക്രമണങ്ങളിൽ 2 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായി. റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പോയ ബോട്ടുകൾ മ്യാൻമാർ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ മുങ്ങി 500-ലേറെ പേർ മരിച്ചെന്ന് കരുതുന്നതായി UN അറിയിച്ചു. ജൂൺ അവസാനം മ്യാൻമാറിൽ നിന്ന് പുറപ്പെട്ട 2 വലിയ ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് UNന്റെ കുടിയേറ്റ സംഘടനയും അഭയാർത്ഥി ഏജൻസിയായ UNHCRഉം സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ KSEBക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ വർഷം കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം പതിവായേക്കുമെന്ന് റിപ്പോർട്ടുകൾ. വ്യാപകമായി മഴ പെയ്യാത്ത ദിവസങ്ങളിലെല്ലാം നിയന്ത്രണം വേണ്ടിവരും. ഇത് ഡിസംബർ വരെയെങ്കിലും തുടരും. 15 മുതൽ 30 മിനിറ്റ് വരെയാണ് ലോഡ് ഷെഡിംഗിന് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 1 മണിക്കൂർ വരെ പലയിടത്തും വൈദ്യുതി മുടങ്ങുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജയിലിലെ സൌകര്യം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള സുപ്രീംകോടതി നിർദ്ദേശം നടപ്പാക്കാൻ സംസ്ഥാനതല മേൽനോട്ട സമിതി രൂപവൽക്കരിച്ചതായി സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ നിന്ന് 2200 കോടി രൂപ കൂടി കടമെടുക്കുന്നു. റിസർവ് ബാങ്ക് വഴിയുള്ള കടപ്പത്രങ്ങളുടെ ലേലം ഈ മാസം 21 നടക്കും. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്തിമ റിപ്പോർട്ട് ഉത്തർപ്രദേശ് സർക്കാരിന് ഉടൻ സമർപ്പിക്കും. July 22 അയോധ്യയിൽ ട്രസ്റ്റ് യോഗം ചേരാനിരിക്കെയാണ് റിപ്പോർട്ട് വരുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് 20 വിധി പറയും. CBSEയുടെ ത്രിഭാഷാ നയം നടപ്പാക്കൽ വിവാദമായിരിക്കെ മൂന്നാം ഭാഷ പഠിപ്പിക്കൽ ഒൻപതാം ക്ലാസ്സിൽ അവസാനിപ്പിക്കണമെന്ന നിരീക്ഷണം

0: കേരളത്തിൽ ബി നീരജ് ഒന്നാമനായി, അഖിലേന്ത്യാ തലത്തിൽ 89th റാങ്ക് നേടി. 20% എഥനോൾ അടങ്ങുന്ന E20 പെട്രോളിന്റെ വരവോടെ രാജ്യത്ത് എഥനോൾ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതടക്കം അടിസ്ഥാന സൌകര്യ വികസനത്തിന് കൂടുതൽ കേന്ദ്ര സഹായം ഉറപ്പായതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. നെൽകൃഷി അടക്കമുള്ള ധാന്യവിഭവങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സംസ്ഥാനങ്ങൾക്കുള്ള ധനവിനിയോഗ പരിധി 10% പരിമിതപ്പെടുത്തിയതിൽ കേരളത്തിന് പ്രത്യേക ഇളവ് വേണമെന്ന ആവശ്യം അംഗീകരിച്ചു. അർഹരായവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് ഈ മാസം 20 വരെ അപേക്ഷിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നിലവിൽ 24,427 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ 30 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള തിരുവോണം ബമ്പർ ടിക്കറ്റ് മുഖ്യമന്ത്രി V.D. സതീശൻ പ്രകാശനം ചെയ്തു. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. 500 രൂപയാണ് വില. നറുക്കെടുപ്പ് September 26. ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO-യിൽ ശാസ്ത്രജ്ഞരുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ നിയന്ത്രണവുമായി കേന്ദ്ര സർക്കാർ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ പോലുള്ള ദൌത്യവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരുടെ സ്വയം വിരമിക്കലിനാണ് നിയന്ത്രണം. ISRO-യിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കൂടിയതോടെയാണ് ഇത്. കഴിഞ്ഞ വർഷം ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുപോയ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് കൂടുതൽ രേഖകൾ പിടിച്ചെടുത്തു.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.0.

0: ഗാന തരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM-ന്റെ പ്രിയപ്പെട്ട സംഗീത പരിപാടിയായ ഗാനതരംഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്നത്തെ ഗാനതരംഗം മലയാളികളുടെ പ്രിയനടി സൗന്ദര്യയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്ന ഒരു സംഗീതയാത്രയാണ്. സൗന്ദര്യ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ലാളിത്യവും സൗന്ദര്യവും അഭിനയ മികവും നിറഞ്ഞ ഒരുപിടി കഥാപാത്രങ്ങളാണ്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം തുടങ്ങി നിരവധി ഭാഷകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ അതുല്യ നടി മലയാളത്തിൽ അഭിനയിച്ച ശ്രദ്ധേയ ചിത്രങ്ങളിൽ ഒന്നാണ് കിളിച്ചുണ്ടൻ മാമ്പഴം. മോഹൻലാലിനൊപ്പം അവർ അവതരിപ്പിച്ച ഈ ചിത്രം ഇന്നും കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു. ആ സുന്ദരമായ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ആദ്യ ഗാനം വിനീത് ശ്രീനിവാസനും സുജാത മോഹനും ആലപിച്ച കസവിന്റെ തട്ടമിട്ട്.

2003 പുറത്തിറങ്ങിയ കിളിച്ചുണ്ടൻ മാമ്പഴം സംവിധാനം ചെയ്തത് പ്രിയദർശനാണ്. കഥയും അവതരണ ശൈലിയും നർമ്മവും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും ചേർന്ന ഒരു മനോഹര ചിത്രമാണ്. ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഖാദർ എന്ന കഥാപാത്രത്തെയാണ്. ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രിയങ്കരനായ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. സൗന്ദര്യം അവതരിപ്പിക്കുന്ന കഥാപാത്രം ആമിനെ അപ്രതീക്ഷിതമായി അബ്ദുൽ ഖാദറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. MG ശ്രീകുമാറും സുജാത മോഹനും ആലപിച്ച ഒന്നാം കിളി എന്ന ഗാനം.

1972 ജൂലൈ 18 ജനിച്ച സൗന്ദര്യയുടെ യഥാർത്ഥ പേര് സൗമ്യ സത്യനാരായണൻ എന്നാണ്. ഡോക്ടറാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വിദ്യ അവരെ സിനിമയിലേക്ക് എത്തിച്ചു. 100-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച അവർ ദേശീയ പുരസ്കാര ജേതാവായ നിർമ്മാതാവുമായിരുന്നു. മലയാളത്തിൽ അഭിനയിച്ചത് വളരെ കുറച്ച് ചിത്രങ്ങളിലാണെങ്കിലും ഓരോ കഥാപാത്രവും പ്രേക്ഷകർ ഇന്നും ഓർക്കുന്നു. 2004 ഏപ്രിൽ 17 തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി യാത്ര ചെയ്യവേ ഹെലികോപ്റ്റർ അപകടത്തിൽ സൗന്ദര്യ അന്തരിച്ചു. വെറും 31-ാം വയസ്സിൽ അവസാനിച്ച ആ ജീവിതം ഇന്ത്യൻ സിനിമയ്ക്ക് തീരാ നഷ്ടമായി. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അടുത്ത ഗാനം കേൾക്കാം. ഒന്നാനൻ കുന്നിൻമേലെ എന്ന ആരംഭിക്കുന്നു. MG ശ്രീകുമാറും സുജാതാ മോഹനുമാണ് ഗാനം ആലപിക്കുന്നത്.

മോഹൻലാൽ, ശ്രീനിവാസൻ, സീമ എന്നിവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ. ജഗദീഷ് ശ്രീകുമാർ, തിലകൻ, സലീം കുമാർ, കൊച്ചിൻ ഹനീഫ, ഗണേഷ് കുമാർ, വിന്ധ്യ, ഗീത വിജയൻ, സുകുമാരി, സൗന്ദര്യ, ബൈജു, സന്തോഷ്, വി കെ ശ്രീരാമൻ, ബാബുരാജ് ജേക്കബ്, പൂജപുര രവി, കോഴിക്കോട് നാരായണൻ നായർ, മംഗാ മഹേഷ്, പി കെ രാധാദേവി, കരുമാടി ഗോപകുമാർ എന്നിവർ അഭിനയിച്ചിട്ടുണ്ട്. വി ആർ പ്രസാദിന്റെ വരികൾക്ക് വിദ്യാസാഗറാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമൊരുക്കിയത്. കൈലാഷ് ഗർ, എം ജി ശ്രീകുമാർ, സുജാത മോഹൻ, വിനീത് ശ്രീനിവാസൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ഇനി അടുത്ത ഗാനം കേൾക്കാം. കൈലാസ് കെയർ ആണ് ഗാനം ആലപിക്കുന്നത്.

ഗ്രാമത്തിന്റെ നന്മയ്ക്കായി ജീവിക്കുന്ന അബ്ദുൽ ഖാദർ പലപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായി ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ആമിനിയുമായി അദ്ദേഹത്തിന്റെ ജീവിതം കൂടിച്ചേർന്നു. മതവും ജാതിയും അതിരുകളല്ല, മനുഷ്യബന്ധങ്ങളാണ് പ്രധാനമെന്ന സന്ദേശം ചിത്രം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. നർമ്മത്തിനും കുടുംബവികാരങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഈ സിനിമയുടെ ഓരോ രംഗവും ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. മോഹൻലാലും സൗന്ദര്യവും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി ചിത്രത്തിന്റെ പ്രധാന ശക്തികളിലൊന്നാണ്. ലളിതമായ പ്രണയവും പരസ്പര ബഹുമാനവും കുടുംബമൂല്യങ്ങളും വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കാൻ ഇരുവർക്കും കഴിഞ്ഞു. പ്രിയദർശന്റെ അവതരണ ശൈലിയും മനോഹരമായ ഗ്രാമീണ ദൃശ്യങ്ങളും ഈ സിനിമയെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. കേൾക്കാം വിളക്ക് കൊളുത്തി വരുമെന്ന എം ജി ശ്രീകുമാറും സുജാത മോഹനും ആലപിച്ച ചിത്രത്തിലെ അവസാന ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനതരംഗത്തിൽ നമ്മൾ ഓർത്തെടുത്തത് അനശ്വര നടി സൗന്ദര്യയെയും അവർ അഭിനയിച്ച മനോഹര ചിത്രമായ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയെയുമാണ്. എന്നും പറയുന്നത് പോലെ നല്ല കഥാപാത്രങ്ങൾ കാലം മായ്ക്കില്ല, നല്ല ഗാനങ്ങൾ ഒരിക്കലും പഴകുകയുമില്ല. അതുപോലെ തന്നെയാണ് സൗന്ദര്യ എന്ന കലാകാരിയും അവരുടെ പുഞ്ചിരിയും അഭിനയവും ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും മറ്റൊരു മനോഹര സംഗീത വിശേഷവുമായി നമുക്ക് അടുത്ത ഗാനതരംഗത്തിലൂടെ കേൾക്കാം. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം, ചലച്ചിത്ര നടൻ മുകേഷിൻ്റെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ. 10:00 വളയം, ഇതിൽ തൃശൂരുള്ള റോഷിൻ്റെയും കാഞ്ഞങ്ങാടുള്ള തൗസീഫിൻ്റെയും വിശേഷങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം, ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 രാമകഥ ഗാനലയം, ഇതിൽ ബാലകാണ്ഡത്തിലെ പുത്രലാഭാലോചന എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ആൻലിയ എൻ സന്തോഷ്. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ അവതരിപ്പിച്ച ആഴ്ച വൃത്താന്തം പുനഃപ്രക്ഷേപണം. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 9:00 ചാരുകസേര. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. വയനാട് കല്ലാടിയിൽ 8 പേരുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിലിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ രൂക്ഷ പരാമർശവുമായി അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. കരാർ കമ്പനിക്കും വീഴ്ചയുണ്ടായി. പാലത്തിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മൂലം അപകട സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പോടെ അത് നീക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി 5 തവണ ആവശ്യപ്പെട്ടു. എന്നിട്ടും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതിന് തയ്യാറായില്ല. കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിന് 10,000 കോടി രൂപ ടാറ്റ നിക്ഷേപിക്കുമെന്ന പ്രഖ്യാപനം തിരുത്തി മുഖ്യമന്ത്രി. വിവിധ പദ്ധതികളിലൂടെയും വിവിധ നിക്ഷേപകരിലൂടെയും വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണ് 10,000 കോടിയുടെ സാധ്യതയെന്ന പരാമർശത്തിലൂടെ സൂചിപ്പിച്ചതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. ക്രിക്കറ്റ് ഇതിഹാസവും വെസ്റ്റ് ഇൻഡീസ് ടീം ക്യാപ്റ്റനുമായിരുന്ന ഗാരി സോബിൾസ് അന്തരിച്ചു. ബാർബഡോസിലെ വസതിയിലായിരുന്നു അന്ത്യം. ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായി വിശേഷിപ്പിക്കപ്പെടുന്ന താരം 1954 മുതൽ 1974 വരെ വിൻഡീസിന് വേണ്ടി കളിച്ചു. വൈദ്യുതി നിയന്ത്രണത്തിൽ അയവ് വരുത്താൻ ഒരു വർഷത്തേക്ക് 200 MW വൈദ്യുതി കൂടി വാങ്ങാൻ KCB റെഗുലേറ്ററി കമ്മീഷൻ വാക്കാൽ അനുമതി നൽകി. ഇന്ന് തെളിവെടുപ്പ് നടത്തിയ ശേഷം ഔദ്യോഗിക അനുമതി നൽകും. യൂണിറ്റിന് 5.96 രൂപയാണ് വില. ഒരു വർഷത്തേക്ക് ദിവസം മുഴുവൻ 200 MW വൈദ്യുതിക്കാണ് കരാർ. വർഷം ഏകദേശം 140 കോടി യൂണിറ്റ് വരും. ഇത് ചെലവ് 840 കോടി രൂപ. കൂടുതൽ വൈദ്യുതി വാങ്ങുന്നതിനാൽ ലോകകപ്പ് ഫൈനൽ ദിവസമായ ഞായറാഴ്ച കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവില്ലെന്ന് KCB ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ AG രാജമാണിക്യം പറഞ്ഞു. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. വായു ശബ്ദ മലിനീകരണമില്ല, പുറന്തള്ളുന്നത് നീരാവി മാത്രം. നിർമ്മാണം പൂർണ്ണമായി ഇന്ത്യയിൽ. ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് റൂട്ടിലാണ് 89 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നമോ ഗ്രീൻ റെയിൽ ഓടുന്നത്. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സജീവമായെങ്കിലും ജില്ലയിൽ ഈ വർഷം മഴ ഗണ്യമായി കുറഞ്ഞു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം June 1 മുതൽ July 17 വരെയുള്ള കാലയളവിൽ ജില്ലയിൽ 27% മഴ കുറവാണ് രേഖപ്പെടുത്തിയത്. അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി 22.36 കോടി രൂപ ചെലവിൽ നവീകരിച്ച തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നാടിന് സമർപ്പിച്ചു. തലശ്ശേരിയോടൊപ്പം അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നടന്നു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് നടന്ന ചടങ്ങിൽ MP ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ, കാരായി രാജൻ MLA, നഗരസഭാ അധ്യക്ഷൻ കാരായി ചന്ദ്രശേഖരൻ, PK കൃഷ്ണദാസ്, പാലക്കാട് ഡിവിഷൻ ADRM ജെറിൻ S ആനന്ദ് എന്നിവർ സംസാരിച്ചു. ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ സിറ്റി പോലീസ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ദൗത്യത്തിന്റെ ഭാഗമായി വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വാക്കത്തോണം, വിവിധ പരിപാടികൾ നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച യാത്രാ ഇളവ് സമയം 7 മുതൽ വൈകിട്ട് 7 വരെയാണെന്നും ഈ സമയത്ത് യാത്രാ പാസ്സുള്ള വിദ്യാർത്ഥികൾക്ക് ഇളവ് അനുവദിക്കണമെന്നും സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി യോഗം. വൈകിട്ട് 6 ശേഷം ചില ബസ്സുകളിൽ യാത്രാ ഇളവ് അനുവദിക്കുന്നില്ലെന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾ പറഞ്ഞു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉടമസ്ഥരില്ലാത്ത നിലയിൽ കണ്ടെടുത്ത 3 ബാഗുകളിൽ നിന്നായി 17.69 കിലോ കഞ്ചാവ് കണ്ടെത്തി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡും കണ്ണൂർ RPFഉം സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. 2 പ്ലാറ്റ്ഫോമിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. പ്രതികൾ പോലീസിനെ കണ്ടതോടെ രക്ഷപ്പെട്ടതാകാമെന്ന് സംശയിക്കുന്നു. ജില്ലയിൽ മറുനാടൻ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. ADM PN പുരുഷോത്തമന്റെ അധ്യക്ഷതയിൽ കലക്ട്രേറ്റിൽ ചേർന്ന മറുനാടൻ തൊഴിലാളി രജിസ്ട്രേഷൻ അവലോകന യോഗത്തിലാണ് തീരുമാനം. 2025 December 31 വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ 30 September വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ധനകാര്യവകുപ്പ്. മസ്റ്ററിംഗിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ തന്നെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിൽ നൽകണമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു. കൊട്ടിയൂർ അമ്പായത്തോട് ബോയ്സ് ടൗൺ ചുരം റോഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ റോഡ് ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കുമെന്ന് KRFB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അതുവഴിയുള്ള വാഹനങ്ങൾ നെടുമ്പയിൽ പേരിയ ചുരം വഴി പോകണം. കൃത്യമായ നഷ്ടപരിഹാരം നൽകാതെ മലബാർ മേഖലയിലെ സ്വകാര്യ ഭൂമിയിലെ ധാതുക്കളുടെ ഉടമസ്ഥാവകാശം സർക്കാരിൽ നിക്ഷിപ്തമാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് ഹൈക്കോടതി. 2021 കേരള മിനറൽസ് വെസ്റ്റിംഗ് ഓഫ് റൈറ്റ്സ് ആക്ട് നിയമപരമാണെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിനോട് പോലീസ് മേധാവി വീണ്ടും വിശദീകരണം തേടും. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ക്രോക്കോച്ച് ജനതാ പാർട്ടിയുടെ തിങ്കളാഴ്ചത്തെ പാർലമെന്റ് മാർച്ച് വരെ ഏതുവിധേനയും ജീവനോടെ തുടരുമെന്ന് 20 ദിവസമായി നിരാഹാരത്തിലുള്ള സോനം വാങ്ചുക്. ആരോഗ്യസ്ഥിതി വഷളാകുന്നതിനാൽ നിരാഹാരത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നതിനിടെയാണ് വാങ്ചുക്കിന്റെ പ്രതികരണം. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ UDF സർക്കാർ ഹൈക്കോടതിയിൽ പിന്തുണച്ചെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഫലമാണ് വൈദ്യുതി പ്രതിസന്ധിയെന്നും ഊർജ്ജക്ഷാമം മുന്നിൽ കണ്ട് തയ്യാറെടുപ്പ് നടത്താത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചീമേനിയിൽ ആണവ നിലയം അടിച്ചേൽപ്പിക്കില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിന് പരിഹാരമായി ശുദ്ധീകരണം നടത്താൻ രാമക്ഷേത്ര ട്രസ്റ്റ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഖജാൻജി ഗോവിന്ദ ദേവ് ഗിരിയാണ് ശുദ്ധീകരണം നിർദ്ദേശിച്ചത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന വകമാറി ചെലവഴിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും. എസ് ഐ ആറിന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവായി എന്ന കാരണത്താൽ സ്വാഭാവികമായി ആരുടെയും പൗരത്വം ഇല്ലാതാവില്ലെന്ന് ആവർത്തിച്ച് സുപ്രീംകോടതി. ഇക്കാര്യം ബീഹാർ എസ് ഐ ആർ കേസ് വിധിയിൽ തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബംഗാളിലെ വിഷയം പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ തുടർനടപടികളുമായി മുന്നോട്ടു പോകാൻ സിബിഐക്ക് ഹൈക്കോടതി നിർദ്ദേശം. പ്രതികളുടെ വിചാരണയ്ക്ക് സർക്കാർ അനുമതി നൽകി വ്യവസായ സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവ് അംഗീകരിച്ചാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിർദ്ദേശം. E20 പെട്രോൾ വരവ് കേരളത്തിലെ പഞ്ചസാര വിലയെ ബാധിച്ചു. ഒരു മാസത്തിനിടെ ക്വിന്റലിന് കൂടിയത് 520 രൂപ. E20 പെട്രോളിനാവശ്യമായ എഥനോൾ നിർമ്മാണത്തിന് കരിമ്പ് കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം പഞ്ചസാര ഉൽപ്പാദനത്തിൽ വന്ന കുറവാണ് വിലക്കയറ്റത്തിന് കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 ഇന്ന് കുതിച്ചുയരും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1st വിക്ഷേപണ തറയിൽ നിന്ന് രാവിലെ 11:30 റോക്കറ്റിന്റെ കന്നി പരീക്ഷണ പറക്കൽ. കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിധിൻ രാജന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ ഡോക്ടർ റാമനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതെന്തെന്ന് ഹൈക്കോടതി. സുപ്രീംകോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ടും അറസ്റ്റ് ചെയ്തതായി അറിഞ്ഞിട്ടില്ല. ജസ്റ്റിസ് എ ബദറുദ്ദീൻ വാക്കാൽ നിരീക്ഷിച്ചു. ചോദ്യക്കടലാസ് ചോർച്ചയ്ക്ക് ശേഷം നടത്തിയ നീറ്റ് UG പുനഃപരീക്ഷാ ഫലം വന്നപ്പോൾ യോഗ്യത നേടിയവരുടെ എണ്ണത്തിൽ ഇടിവ്. മുൻവർഷത്തെ അപേക്ഷിച്ച് പരീക്ഷ എഴുതിയവരുടെയും യോഗ്യത നേടിയവരുടെയും എണ്ണം കുറഞ്ഞു. ഓണക്കാലത്ത് യാത്രാതിരക്ക് പരിഗണിച്ച് മൈസൂരു ബാംഗ്ലൂരു മലയാളികൾക്ക് പ്രയോജനമാകുന്ന വിധത്തിൽ കേരളത്തിലേക്ക് 2 സ്പെഷ്യൽ തീവണ്ടി കൂടി പ്രഖ്യാപിച്ചു. മൈസൂരുവിൽ നിന്ന് ബാംഗ്ലൂരു വഴി കണ്ണൂരിലേക്കാണ് ഈ സർവീസുകൾ. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ തുഫാൻ വാരിയറായി പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇന്നലെ ഉച്ചയോടെ സാദിഖ് അലി തങ്ങളുടെ വസതിയായ അൽ മൻഹലിൽ എത്തിയാണ് അദ്ദേഹത്തെ മന്ത്രി തുഫാൻ വാരിയറായി പ്രഖ്യാപിച്ച് ബാഡ്ജ് അണിയിച്ചത്. ലോകകപ്പ് ഫ്രാൻസ് ഇംഗ്ലണ്ട് ലൂസേഴ്സ് ഫൈനൽ ഞായറാഴ്ച പുലർച്ചെ 2:30.

0: ഇന്ത്യയുടെ പി വി സിന്ധു ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ സെമി ഫൈനലിൽ. ക്വാർട്ടറിൽ സിന്ധുവിന്റെ എതിരാളി മുൻ ലോക ചാമ്പ്യൻ നൊസോമി ഒക്കുഹാര മത്സരത്തിൽ നിന്ന് പിന്മാറി. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
4: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
4: ഫോൺ 9496420880 8111 933 600. CM വിസ്താര.
5: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
6: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം, റേഡിയോ മലബാർ 89.6 FM. താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
7: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, താരസ്വരത്തിലേക്ക് സ്വാഗതം. ഇന്ന് താരസ്വരത്തിൽ നിങ്ങളോടൊപ്പം ഉള്ളത് സൂര്യ ഇടവനെയാണ്. ഇന്നത്തെ താരത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ഇന്നത്തെ താരം ആരാണെന്ന് അതിനു മുന്നേ അറിയാം. ഇന്നത്തെ താരം നമ്മുടെ മുകേഷ് ചേട്ടനാണ്. മുകേഷ് ചേട്ടൻ അഭിനയിച്ച ഒരുപാട് സിനിമകളുണ്ട്. അതുപോലെ ഒരുപാട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഓൾ ഇൻ ഓൾ എന്നെല്ലാം പറയുന്ന കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു അഭിനേതാവാണ് മുകേഷ്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും അതുപോലെ കൂടുതൽ സിനിമകളിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാം. പ്രശസ്ത നാടക നടനും നാടക സംവിധായകനുമായ ഒ മാധവന്റെ മകനാണ് മുകേഷ്. മുകേഷ് ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. 1982 പുറത്തിറങ്ങിയ ബലൂൺ എന്ന ചിത്രത്തിലൂടെയാണ് മുകേഷ് ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത്.
8: എന്തു പറ്റി നിനക്ക്?
9: ഒന്നുമില്ല.
8: നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ.
9: ചേച്ചിക്ക് തോന്നുന്ന
8: ഒന്നുമല്ല. എന്റെ ഉണ്ണിയെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന് പറയടാ നീ.
9: ചേച്ചി വെറുതെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി അച്ഛനെ ഉണർത്തണ്ട.
8: അയ്യോ, എന്റെ ഉണ്ണിക്ക് എന്ത് പറ്റി ദൈവമേ? ഭാഗ്യം എന്ത് പറ്റിയത് ചേച്ചിയുടെ പാവം മോനെ. മോനെ ഭാഗ്യം, നമ്മുടെ ഉണ്ണി മിണ്ടുന്നില്ല. മോനെ ഉണ്ണി,
9: ആരും കരയരുത്, കരയരുത്, എനിക്കൊന്നുമില്ല. ചിറ്റയിടത്തെ ആരതിക്കുട്ടിയെ മോഹിക്കാൻ ഈ ഡ്രൈവർ രാമനുണ്ണിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അവൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അവള് പറഞ്ഞത് ശരിയല്ലേ ചേച്ചി? ഞാനാരാ? വെറും ഇസ്പേഡ് 7 കൂലി. അവളന്ന് പറഞ്ഞില്ലേ അവളുടെ ഭാവി വരനാണ് സിറ്റി കമ്മീഷണറാണെന്നൊക്കെ? അവള് പറഞ്ഞത് സത്യമാ. അവളുടെ ഭാവി വരൻ സിറ്റി കമ്മീഷണറാ. അതൊരിക്കലും ഞാനാവില്ലല്ലോ. ഞാനാര്? ലെവിൾ, വെറും ഡെവിൾ. അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ലാത്രേ. ചിരിച്ചതും കൊഞ്ചിക്കൊഴിഞ്ഞതും ഒക്കെ വെറുതെ നേരം പോക്കിന്. നേരം പോക്കിന് വേണ്ടി അവളുടെ മുറിയിൽ ഒരുപാട് കളിക്കോപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലൊരു

0: കളിക്കോപ്പ് ഞാനും നമ്മുടെയൊക്കെ സ്നേഹത്തിന് ഒരർത്ഥമേ ഉള്ളു ചേച്ചി. അവരുടെയൊക്കെ സ്നേഹത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതൊന്നും രാമനുണ്ണിക്ക് മനസ്സിലാവില്ല. രാമനുണ്ണി വെറും മണ്ടൻ.
1: പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത നിരവധി ഹാസ്യ ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു. 1989 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന ചിത്രമാണ് അദ്ദേഹത്തിന് ചലച്ചിത്ര ജീവിതത്തിൽ വഴിത്തിരിവായത്. നെടുപൊടി വേണു, ലിസി, ജഗദീഷ് തുടങ്ങിയവരോടൊത്ത് മുകേഷ് അഭിനയിച്ച മുത്താനം കുന്ന് പി ഒ എന്ന ചിത്രം വളരെ നല്ല പ്രശംസ പിടിച്ചുപറ്റി.
2: ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതിക്കൂടാ എന്നാണ്.
0: അത് ഞാൻ വേറൊരു പേരിൽ ഈ കുട്ടി കൊന്നിരണ്ട് കാത്ത് എഴുതിയിട്ടുണ്ട്.
2: അതെന്തിന്?
0: അത് പിന്നെ ഈ കുട്ടിയുടെ ചരിത്രം പരീക്ഷിക്കാൻ. ഇവളും വേറൊരുത്തനുമായി പ്രേമമാണോ എന്ന് ഞാൻ സംശയിച്ചു. അതുകൊണ്ട് അവന്റെ പേരിലാണ് ഞാൻ ആദ്യം കത്തെഴുതിയത്. ഇപ്പൊ വീണ്ടും ഇതേ കൈപ്പടയിൽ തന്നെ കത്തെഴുതിയാൽ ആകെ കുഴപ്പമാവും. അതുകൊണ്ടാ.
2: അപ്പൊ കുട്ടിയുടെ പേരെന്താ?
0: പേരോ? പേര് പേരെഴുതണ്ട. എന്റെ കരളേന്ന് എഴുതിക്കും.
2: അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ ആശാനെ?
0: ആണോ? എന്നാ പിന്നെ എന്റെ പൊന്നെ ഒന്ന് കാച്ചിക്കും.
2: എന്റെ പൊന്നെ?
0: എന്റെ പൊന്നെ, നമ്മൾ തമ്മിൽ ആദ്യം കണ്ട നിമിഷം തന്നെ നല്ല ഉരുട്ടി എഴുതണം. നന്നായിരിക്കണം കണ്ടു കഴിഞ്ഞാൽ. ആദ്യം കണ്ട നിമിഷം തന്നെ എന്റെ മനസ്സ് ഞാൻ തന്നു കഴിഞ്ഞു. ആ ഹൃദയം എനിക്ക് തരില്ലേ? തന്നില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല.
2: അത്രയും വേണോ?
0: വേണം. കുറച്ച് കടുപ്പത്തി ഇരിക്കട്ടെ. എഴുത്. എന്നെ സ്നേഹിക്കുന്നു എന്ന് എഴുതി അറിയിക്കുക. അതുവരെ എനിക്ക് മനസമാധാനമുണ്ടാവില്ല. തെളിച്ചെഴുത്. എന്ന് സ്വന്തം ദിലീപ് കുമാർ.
2: ഏക്കോ?
0: ഏൽക്കണം.
2: അഡ്രസ്
0: ഞാൻ എഴുതിക്കണം.
2: അപ്പൊ കൈപ്പട?
0: അത് പിന്നെ വലിയ അക്ഷരത്തിലില്ല, അറിയത്തില്ല. സമയം ഒരുപാടായി. അപ്പൊ ഇറങ്ങല്ലേ? ശരി, അങ്ങ് വന്നേ. അങ്ങോട്ട് വന്നേ.
3: ഏത്? ഞാൻ സോർട്ട് ചെയ്തോ?
0: അതല്ല, അതിനകത്തൊരു കത്ത് വേറെയാ. അങ്ങോട്ട് വന്നേ.
3: ഏതെന്ന് പറ?
0: കെ പി അമ്മണിക്കുട്ടി, കെ ജെ ഹൗസ്. അതിങ്ങ് വന്നേക്കോ.
3: കെ പി അമ്മണിക്കുട്ടി, കെ ജെ ഹൗസ്. ഇത് ഞാൻ കൊടുത്തോളാം. എന്താ?
0: വേണ്ട, അത് ഞാൻ കൊടുത്തോളാം.
3: ഈ കത്ത് മാത്രം സ്വയം ഡെലിവർ ചെയ്യേണ്ട കാര്യം? എന്റെ ഡ്യൂട്ടിയിൽ മറ്റാരും കൈകടത്താൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കത് ഇഷ്ടമല്ല.
0: മര്യാദ കത്തിരുന്ന നല്ലത്.
3: ചുമ്മാ പേടിപ്പിക്കാതെ ആശാനെ. ഈ കത്തിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് എനിക്കൊന്ന്
0: അറിയണം.
3: ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഞാൻ വെളിയിലാക്കും.
0: ആരാ വെളിയിലാണെന്ന് നമുക്ക് കണ്ടറിയാം. മിസ്റ്റർ ദേവാനന്ദ്, ദിലീപ് കുമാർ ഒരു കളി വേണ്ട.
3: കാണാമടാ,
0: കാണാം.
1: 1990 മുകേഷ് നായകനായി പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രം കേരളത്തിലെ പ്രേക്ഷകർക്ക് ചിരിയുടെ ഒരു പുത്തൻ അനുഭവം പകർന്നു നൽകി. ഇതിന്റെ തുടർച്ചയായി ടു ഹരിഹർ നഗർ, ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്നീ രണ്ട് ചിത്രങ്ങൾ കൂടി പുറത്തിറങ്ങി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മുകേഷ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. മലയാള ചലച്ചിത്ര അഭിനേതാവായ മുകേഷ് 1957 മാർച്ച് 5 പ്രശസ്ത നാടക അഭിനേതാക്കളായിരുന്ന ഒ മാധവന്റെയും വിജയകുമാരിയുടെയും മകനായി കൊല്ലം ജില്ലയിലെ പട്ടത്താണ് ജനിച്ചത്. പട്ടത്താനം ഇൻഫൻസ് ജീസസ് സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മുകേഷ് കൊല്ലം SN കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമത്തിൽ ബിരുദവും നേടി. നാടക അഭിനേതാക്കളായിരുന്ന തന്റെ മാതാപിതാക്കൾക്കൊപ്പം നാടകവേദികളുമായുള്ള പരിചയം മുകേഷിന് അഭിനയത്തിന്റെ ബാലപാഠങ്ങളായിരുന്നു. പഠനശേഷം നാടകാഭിനയവുമായി ജീവിതം ആരംഭിച്ച മുകേഷിന് നാടകത്തിലുള്ള അഭിനയ മികവ് സിനിമയിലേക്ക് വഴി തുറക്കുന്നതിൽ സഹായകരമായി. 1990s മുകേഷ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ചത്. അവയിൽ ഭൂരിഭാഗവും കോമഡി സിനിമകളായിരുന്നു. ഇൻ ഹരിഹർ നഗർ, കൗതുക വാർത്തകൾ, ഗോഡ് ഫാദർ എന്നിവയാണ് 1990s മുകേഷിന്റെ ഹിറ്റ് സിനിമകൾ. മുകേഷ് മോഹൻലാൽ, മുകേഷ് ജയറാം, മുകേഷ് ജഗദീഷ് എന്നീ കൂട്ടുകെട്ടിൽ ധാരാളം സിനിമകൾ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ ഹിറ്റുകളായിരുന്നു. പിന്നീട് അദ്ദേഹം നായക സ്ഥാനത്ത് നിന്ന് മാറി സ്വഭാവ വേഷങ്ങളിൽ കേന്ദ്രീകരിച്ചു. വിനോദയാത്ര, ഉദയനാണ് താരം എന്നീ സിനിമകളിലെ സപ്പോർട്ടിംഗ് റോളുകൾ പ്രേക്ഷക പ്രീതി നേടിയവയാണ്.
4: നമസ്കാരം സർ, കുറച്ച് സ്വീറ്റ്സ് ആണ് സർ. UKG പഠിക്കുന്ന എന്റെ ഇളയ മോൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇനിയുള്ള കാലം കുട്ടികളെ നമ്മൾ കൂടെ ഇരുത്തി പഠിപ്പിക്കണം സർ. ഹോ, രണ്ടാഴ്ചയായി, ഞാൻ ഇടം വലം തിരിഞ്ഞിട്ടില്ല.
5: ഈ മാസം കുട്ടികളെ പഠിപ്പിക്കല്, കഴിഞ്ഞ മാസം ഭർത്താവിന്റെ അമ്മയുടെ അസുഖം, അതിനു മുമ്പ് വേളാങ്കണ്ണി തീർത്ഥയാത്ര, ശമ്പളം കിട്ടാറാവുമ്പോൾ കേറി വന്ന അറ്റൻഡൻസ് ഒരുമിച്ച് ഒപ്പിടുന്ന ഈ ഏർപ്പാട് ഇനി വേണ്ട. ഒരു രാജിക്ക് തെഴി തന്നിട്ട് എവിടെ വേണമെങ്കിലും പൊയ്ക്കോ.
4: ഞാനൊരു പ്രാരാബ്ധക്കാരിയല്ലേ സർ.
5: കണ്ടാൽ അങ്ങനെ തോന്നുകയല്ലോ.
4: കണ്ടാ പിന്നെ എങ്ങനെ തോന്നും?
5: നിങ്ങൾ ആദ്യം എക്സ്പ്ലനേഷൻ എഴുതി തന്നിട്ട് പോ.
4: ദേഷ്യം വരുമ്പോ സാറിനൊരു പ്രത്യേക ഭംഗിയാ. അയ്യോ, ദേ മൂക്ക് ചോന്നു.
5: എക്സ്പ്ലനേഷൻ എഴുതി തരുന്നുണ്ടോ ഇല്ലയോ?
4: സാറ് പറഞ്ഞ ഞാൻ എന്ത് എഴുതി തരും?
5: സാരി നേരെ ഇട്.
4: ഷോ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ?
5: നേരന്നില്ല. ആരോട് എന്ത് എപ്പ എങ്ങനെ സംസാരിക്കണം എന്നറിഞ്ഞൂടാ, ബോധമില്ലാത്ത സ്ത്രീ.
6: അതെ അതെ, പാവം.
5: എന്തോന്നു
6: അല്ല, ബോധമില്ലാത്ത സ്ത്രീയെ.
5: ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളു, ഒന്നും നടന്നിട്ടില്ല ഇവിടെ.
6: അതിനിപ്പോ ഇവിടെ എന്തെങ്കിലും നടന്നാ തന്നെ എന്തു വളയാ?
5: നീ വിചാരിക്കുന്ന പോലെ
6: ഞാൻ അതിനെന്ത് വിചാരിച്ചു? നല്ല ജിലേബി.
5: എന്താടാ അർത്ഥം വെച്ചുള്ള ഒരു ഇളി, കൊറേ നേരം ആയല്ലോ.
6: ഒന്നുമില്ല,
5: എഞ്ചിനീയറിംഗിൽ സ്റ്റേറ്റിൽ 3rd റാങ്ക് ആയിരുന്നു എനിക്ക്. നിന്റെ നോട്ടവും ചിരിയൊക്കെ കണ്ടാൽ അത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്.
6: അളിന് വെറുതെ തോന്നണതാ, ഞാനതൊക്കെ എപ്പോഴേ മറന്നു.
5: മറന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ലടാ. വിമല അറിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇവിടെ വലിയൊരു കോലാഹലം ഉണ്ടാവുന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്? ഒരു ചുക്കും ഉണ്ടാവില്ല. ചലഞ്ച്
6: വേണ്ടളിയാ.
5: നീ കണ്ടോടാ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള വിശ്വാസം നീ കണ്ട് മനസ്സിലാക്ക് വിമലേ.
6: വേണ്ടളിയ, എനിക്ക് കാണണ്ട.
5: കാണണം, കണ്ടു പഠിക്കണം. ഏയ് വിമലേ.
4: എന്താ?
6: ഏയ് ഒന്നുമല്ല ചേച്ചി, ഒന്നുമില്ല.
5: ഏയ് ഞാൻ പറയാം, ഇവനെ ഒരു ബോംബും കൊണ്ട് ഇങ്ങനെ
4: നടക്കും. എന്റെ ഈശ്വര, എവിടുന്ന് കിട്ടിയടാ നിനക്ക് ഈ ബോംബ്?
6: ഒന്നും ഇല്ല ചേച്ചി.
5: ആ ബോംബ് അല്ലെന്ന്, നമ്മുടെ ഓഫീസിലെ മോളി വർഗീസില്ലേ,
4: അവള്. ഇവൻ എന്ത് ചെയ്തു?
6: എന്റെ ചേച്ചി,
5: ഇവന്റെ കാര്യമല്ലെന്ന്. അവൾ ഇന്ന് എന്റെ ക്യാബിനില് ആടിക്കൊഴഞ്ഞൊരു വരവ്. എന്തിനാ?
4: എന്തിനാ?
6: എന്റെ ചേച്ചി ഒന്നുമില്ല ചേച്ചി, ഇതേ പോയി ജോലി ചെയ്തേച്ചി.
4: നീ മിണ്ടാതിരിക്കേ, ഷാജിട്ടൻ പറ.
5: ഞാൻ പറയാം, ഞാൻ പറയാം. ലീവ് എഴുതാതെ എല്ലാ ദിവസത്തെ അറ്റൻഡൻസ് അവക്ക് ഒന്നിച്ചൊപ്പിട്ട് പോണം. ഞാൻ സമ്മതിക്കൂ. അപ്പൊ എന്നെ വശീകരിക്കാൻ ഒരു ശ്രമം. നെഞ്ചത്ത് നിന്ന് സാരിയൊക്കെ മാറ്റി എന്തിനും തയ്യാറായ ഒരു നിൽപ്പ്. സാരി നേരെയിട് എന്ന് ഞാൻ പറഞ്ഞു, കേട്ടില്ല. ഒടുവിൽ ഞാൻ തന്നെ ദാ തോളില് തുമ്പി ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ട് പിടിച്ച് തിരിച്ചു നിർത്തി. അപ്പൊ വാതിലും തുറന്നു ഇവൻ. ഇവൻ വിചാരിച്ച് ഞങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടായെന്ന്. അപ്പൊ തുടങ്ങിയാ എന്നെ ഒരുമാതിരി ആക്കുന്ന പോലെ ഒരു ബ്ലാക്ക് മെയിൽ ചിരിയും നടപ്പും. ഇവൻ ഈ വെടി പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാനായിട്ട് നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, എനിക്കറിയാവല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളെന്ന്. കണ്ടോടാ, ഇത്രയേ ഉള്ളൂ കാര്യം. മോളി വർഗീസിനെ ഞാൻ അപ്പോഴേ കെട്ടോട്ടടിച്ച് അല്ലോടാ. എന്താ ഇത്? മോളി വർഗീസ്, മോളെ, വിമലെ, വിമലെ, ഞാൻ പറയുന്നത് കേക്ക്. എറിയരുത്. അയ്യോ, അത് പൊട്ടും.
1: 2007 കഥ പറയുമ്പോൾ എന്ന സിനിമ നിർമ്മിച്ച് നിർമ്മാണ രംഗത്ത് പ്രവേശിച്ചു. മലയാളത്തിൽ ഇതുവരെ ഏകദേശം 300 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പ്രിയദർശൻ സംവിധാനം ചെയ്ത 1985 പുറത്തിറങ്ങിയ ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന വാണിജ്യ വിജയം എന്ന് തന്നെ പറയാം. മോഹൻലാലിനൊപ്പം അദ്ദേഹം ഈ സിനിമയിൽ ഒരു സഹനടന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മോഹൻലാലുമായുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സഹകരണമായിരുന്നു ഇത്. 1980s അവസാനത്തിൽ അവർ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. നിന്നിഷ്ടം എന്നിഷ്ടം, അടിവേരുകൾ, ഹലോ മേഡിയ റോങ് നമ്പർ, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു എന്നിവ ഉദാഹരണങ്ങളാണ്.
0: ഞാൻ അമ്മയ്ക്കൊരു കത്ത് എഴുതാ. നീ എപ്പോ എഴുതുന്നുണ്ടാലും എനിക്ക് പേടിയാ. പഴയ കേസ് ഓർമ്മ വരും. എന്താ അമ്മയടുത്ത് പെട്ടെന്നൊരു സ്നേഹം?
7: ഏ അത് കല്യാണത്തീയതി നിശ്ചയിക്കാൻ.
0: ആരുടെ? എന്റെ. പിന്നല്ല.

0: ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ നോക്കാം വാ.
1: അമ്മച്ചി, ഇവിടെ എവിടെയെങ്കിലും കല്യാണം നടക്കണം? നീ സത്യം തന്നെ പറയണം.
0: സത്യം
1: ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്.
0: അതല്ലേ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്.
2: ചേട്ടാ, ഇത് എവിടെ നോക്കിയാലും പള്ളികൾ തന്നെ, പക്ഷെ ഒന്നിനും കല്യാണം ഇല്ല. അങ്ങോട്ട്
3: സ്നേഹമുള്ള സിംഹം, ശ്യാമ, തനിയാവർത്തനം, സംഘം, മഹായാനം, നായർ സാബ് തുടങ്ങിയ വിജയ ചിത്രങ്ങളിലൂടെ 1980s അവസാനത്തിൽ മമ്മൂട്ടിയുടെ സഹകഥാപാത്രങ്ങളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. 1988 മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച സിനിമകളായിരുന്നു ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിൽ ചാക്കോയായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ചാക്കോ എന്ന കഥാപാത്രം കാലക്രമേണ ഒരു ആരാധന പദവി നേടിയിട്ടുണ്ട്. 1989, 2004, 2005, 2022 CBI പരമ്പരയുടെ തുടർച്ചകളിൽ ചാക്കോ എന്ന കഥാപാത്രത്തെ അദ്ദേഹം വീണ്ടും അവതരിപ്പിച്ചു.
4: അണിമംഗലം, പ്രേതക്കേസ്, പെൺകുട്ടി, CBIയിലെ പത്മനാഭ സാർ അന്വേഷിച്ച് ഫ്രീസ് ചെയ്ത കേസാ. പുലിവാല് കേസാ സാറേ, നമുക്ക് വേണ്ട. പലതരം കൊലക്കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്, ആക്സിഡന്റ് കേസുകൾ, ആത്മഹത്യാ കേസുകൾ. പക്ഷേ ഈ ഭൂതപ്രേത പിശാശികൾ പ്രതിയായിട്ടുള്ള കേസ്
5: അതും അന്വേഷിക്കണം. ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. മനുഷ്യനാണ് കുറ്റവാളിയെങ്കിൽ മനുഷ്യന്റെ കോടതി, സൂപ്പർ നാച്ചുറൽ ആണ് കുറ്റവാളിയെങ്കിൽ ദൈവത്തിന്റെ കോടതി.
4: ദൈവത്തിന്റെ കോടതിയോ? എന്ത് പറ്റി സ്വാമിക്ക്? ഫയല് പഠിച്ചു തുടങ്ങിയപ്പോഴേ കർത്താവേ.
5: പത്മനാഭൻ സാർ ഈ കേസ് ഫ്രീസ് ചെയ്യാൻ എന്താ കാരണം?
4: CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് മരിച്ച പെൺകുട്ടിയുടെ പാരന്റ്സാ. പക്ഷെ ആ ആവേശം തുടർന്നുണ്ടായില്ല, കോഓപ്പറേഷൻ ഉണ്ടായില്ല. ഇനിയുള്ളത് ഓഫ് ദ റെക്കോർഡ്സ്. പത്മനാഭൻ സാർ ഈ കേസ് അന്വേഷണത്തിന് ഇറങ്ങിയ ദിവസം തന്നെ എവിടെയോ വീണ് കാല് ഫ്രാക്ചറായി. 1.5 മാസം ഒറ്റക്കിടപ്പ്. അത് കഴിഞ്ഞ് അന്വേഷണത്തിന് ആദ്യമായി ആ വീട്ടിൽ ചെന്ന ദിവസം തലയിൽ തേങ്ങ വീഴാൻ പോകും. തലനാരിടയ്ക്കല്ലേ രക്ഷപ്പെട്ടത്? സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരെങ്കിലും കേസ് അന്വേഷിക്കൂ സാർ. പോലീസ് ആയാലും CBI ആയാലും ഈ കേസിൽ തൊട്ടിട്ടുണ്ടോ? മുന്നറിയിപ്പ് അപ്പം ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ ഫോഴ്സുമായിട്ട് മത്സരിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട. നമുക്കിത് വേണ്ട സാർ.
5: നമുക്കിത് വേണം സാർ. അന്ന് പത്മനാഭൻ സാറിനോടൊപ്പം ചാക്കോ ഉണ്ടായിരുന്നു.
4: അയ്യോ, ഞാനൊന്നും ഉണ്ടായിരുന്നില്ല.
5: എന്നാൽ ചാക്കോ എന്റെ ഒപ്പം ഉണ്ടാവും. മാത്രമല്ല, ഈ ഭൂതപ്രേതാദികളൊക്കെ ആവുമ്പോ ഒരു നമ്പൂതിരി കൂടെ ഉള്ളത് നല്ലതാ. എന്നാ നമ്മുടെ മേമന വിക്രം ബാംഗ്ലൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വരുന്നേ?
4: കൃത്യം ഡേറ്റ് പറഞ്ഞില്ല, വേണം വേഗം ജോയിൻ ചെയ്യാൻ പറയാം.
5: എന്നാ വേഗം ജോയിൻ ചെയ്യട്ടെ. വിക്രം കൂടി ആവുമ്പോ ഇറ്റ് വിൽ ബി എ ഗുഡ് ടീം.
4: പക്ഷേ ആ ടീമിൽ ഉണ്ടാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല സാർ. വളരെ എമർജൻസി ആയിട്ട് തീർക്കേണ്ട 1-2 കേസുകൾ ഞാൻ ആകെ പെട്ടിരിക്കുക.
5: പേടിച്ചിട്ടാണോ?
4: ഏയ്, പേടിയൊന്നുമല്ല, എമർജൻസി.
5: എന്നാൽ ഈ കേസാണ് ഇപ്പൊ ഏറ്റവും വലിയ എമർജൻസി. റൈറ്റ്
4: സാർ.
5: വ്യക്തമായ കാരണങ്ങളില്ലാതെ പെൺകുട്ടി മൈഥിലി അർദ്ധരാത്രി തനിയെ മുറിവിട്ട് പുറത്തു വരില്ല.
4: എന്തായിരിക്കും സാർ കാരണം?
5: അതറിഞ്ഞ കേസ് തീർന്നില്ലേ? അതിലേക്കായിരിക്കണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതും അതായിരിക്കണം ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഏതായാലും ചാക്കോ അണിമംഗലം വരെ ഒന്ന് പോകണം. സംഭവം നടന്നിട്ട് വർഷങ്ങൾ കുറെ ആയെങ്കിലും നാട്ടുകാരുടെ അഭിപ്രായക്കൊന്നും തിരക്കണം. ഭൂരിപക്ഷം ഒന്നും ഉണങ്ങളായിരിക്കും, എന്നാലും എന്തെങ്കിലും ഫാക്സ് വീണ് കിട്ടായിരിക്കും.
4: ആ വീട്ടിലും പോയി അന്വേഷിക്കണോ സാർ?
5: തീർച്ചയായിട്ടും.
4: ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് സാർ.
5: അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് ഫേസ് ചെയ്യാം. ഇപ്പൊ ഏതായാലും ചാക്കോ ധൈര്യമായിട്ട് പോകും.
4: അതാണ് സാർ ഇല്ലാത്തത്.
5: എന്ത്
4: ധൈര്യം? ഈ അണിമംഗലത്തേക്കുള്ള വഴി ഏതാ? അത് പറഞ്ഞാലേ വഴി പറയുള്ളൂ.
6: അതല്ല, കുറച്ചു കാലമായിട്ട് അങ്ങോട്ടുള്ള വഴി പോലീസും മന്ത്രവാദികളും മാത്രമേ ചോദിക്കാറുള്ളൂ. താനിതിൽ ഏതിൽ പെടും? മന്ത്രവാദിയോ അതോ പോലീസോ? ആരാണ് വെറുതെ പറയൂ, ആരാണ് പറ? പോലീസുകാരനല്ലേ? തനിക്ക് പോലീസിലല്ലേ ജോലി?
4: പോലീസോ? ഞാനോ? ഞാൻ ജാതി, ജാതി കച്ചവടക്കാരൻ. ഈ അണിമംഗലത്ത് നല്ലതിലും ജാതി കൊടുക്കാനുണ്ടെന്ന് കേട്ട ശരിയാണ്.
6: ജാതി കച്ചവടം അല്ലേ തനിക്ക്? കണ്ടാലും തോന്നും. ഓരോ കാര്യം പറയട്ടെ, ഓരോ ജാതിക്കൊക്കെ വേണ്ടേ സ്വന്തം ജാതി മാറ്റി പറയട്ടെ.

0: 1989 തിയേറ്ററുകളിൽ 200 ദിവസം ഓടുകയും ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായി മാറുകയും ചെയ്ത ബ്ലോക്ക് ബസ്റ്ററായ റാംജി റാവു സ്പീക്കിംഗിൽ അദ്ദേഹം അഭിനയിച്ചു. ഈ ചിത്രം മുകേഷിന് ഒരു പ്രധാന ബ്രേക്ക് നൽകി. റാംജി റാവു സ്പീക്കിംഗ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കോമഡി ചിത്രങ്ങളിൽ ഒന്നായി പ്രേക്ഷകരും നിരൂപകരും ഇതിനെ കണക്കാക്കുന്നുണ്ട്. ഈ ചിത്രത്തിന് ഇപ്പോഴും വലിയൊരു ആരാധകരുണ്ട്. ഈ ചിത്രത്തിലെ കമ്പിളി പൊതപ്പ് എന്ന സംഭാഷണം ഇന്നും നിരവധി മലയാളികൾ ഏറ്റു പറയുന്നുമുണ്ട്.
1: ഹലോ, കസ്തൂർബ ശരണാലയം.
2: ഹലോ, ഇത് 3542.
1: യെസ്
2: സരസ്വതി അമ്മ, സരസ്വതി അമ്മ, പ്ലീസ് കോൾ ഫ്രം കൽക്കട്ട.
3: ഹലോ
1: സരസ്വതി അമ്മയ്ക്ക് ഫോൺ, കൽക്കട്ടയിൽ നിന്ന് മോ വിളിക്കുന്നു. മോനെ.
3: ആരാ? അമ്മയാണോ? ഞാനാ ഗോപാലകൃഷ്ണൻ, കൽക്കട്ടനാ. അമ്മയ്ക്ക് സുഖമല്ലേ?
1: സുഖമാ മോനെ. മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്?
3: എന്ത് ചെയ്യാനാമേ, ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റ് നേരം എത്തും. പണം അയച്ചതൊക്കെ കിട്ടിയില്ലേ?
1: കിട്ടി.
3: വരുമ്പം കൽക്കട്ടയിൽ നിന്ന് അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത്?
1: ഒന്നും വേണ്ട മോനെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി.
3: വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ.
1: ഇല്ല സരസ്വതമേ, എനിക്കൊരു കാര്യം പറയാൻ. കട്ടിയല്ലേ മോനെ വെക്കല്ലേ, മേറ്റിന് എന്തോന്നാ പറയാനുണ്ടെന്ന്. ഹലോ.
3: ഹലോ, മേട്രൻ ചേച്ചിയാണോ?
1: പിന്നെ കൽക്കട്ടയിൽ നിന്ന് പോരുമ്പഴേ കുറച്ച് കമ്പിളി പുതുപ്പ് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേക്കാമോ?
3: ഇല്ലില്ല, കേൾക്കുന്നില്ല.
1: കൽക്കട്ടയിൽ നിന്ന് പോരുമ്പഴേ കമ്പിളി പുതുപ്പ് വാങ്ങിച്ചോണ്ട് പോരാൻ.
3: ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല.
1: കമ്പിളി പുതുപ്പ്, കമ്പിളി പുതുപ്പ്, കൽക്കട്ടയിൽ നിന്ന് പോരുമ്പോ വാങ്ങിച്ചോണ്ട് പോരാൻ.
3: ഹലോ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല.
1: കമ്പിളി പുതുപ്പ്, കൽക്കട്ടയിൽ നിന്ന് പോരുമ്പഴേ കമ്പിളി പുതുപ്പ് മേടിച്ചോണ്ട് പോരാൻ.
3: ഹലോ, ഹലോ.
4: എന്ത് പോക്രത്തരോടാ നീ പറയുന്നത്? അവര് കമ്പിളി പൊതുപ്പ് കമ്പിളി പൊതുപ്പ് എന്ന് അവിടെ ഇരുന്ന് കാർന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ.
3: ഓഹോ, ചേട്ടൻ കേട്ടാ?
4: ആ,
3: എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം.
0: അതുപോലെ തന്നെയായിരുന്നു മലയാള സിനിമയിലെ വന്ദരം എന്ന ചിത്രം മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ച. നമുക്ക് തോന്നുന്നു മുകേഷും മോഹൻലാലും നല്ലൊരു കോംബോ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ സൃഷ്ടിച്ചിരുന്നത്. 1990s തുടക്കത്തിൽ പ്രിയദർശന്റെ പട്ടണപ്രവേശം എന്ന ചിത്രത്തിന്റെ തുടർച്ചയായ അക്കരെ അക്കരെ അക്കരെ എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു നീണ്ട അതിഥി വേഷം ചെയ്തു. അതുപോലെ തന്നെ റാംജി റാവു സ്പീക്കിംഗിന്റെ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന് നിരവധി പ്രധാന വേഷങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെറിയ ലോകവും വലിയ മനുഷ്യനും എന്ന ചിത്രം പിന്നീട് പുറത്തിറങ്ങി. അത് വാണിജ്യ വിജയമായിരുന്നു. ചെറിയ ലോകവും വലിയ മനുഷ്യനും എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം മലയാളത്തിലെ ഹാസ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിലെ നിർണായക ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ചിത്രമാണ് ഇനി ഹരിഹർ നഗറിനെ അദ്ദേഹം വീണ്ടും സിദ്ദിഖ് ലാലുമായി സഹകരിച്ചത്. ഈ ചിത്രം 100 ദിവസം തിയേറ്ററുകളിൽ ഓടിയിരുന്നു. ഇതൊരു ബോക്സ് ഓഫീസ് വിജയമായിരുന്നു. ഈ ചിത്രം മുകേഷിനെ വ്യവസായത്തിൽ ഒരു മികച്ച നായകനായി സ്ഥാപിച്ചു.
5: അവള് വരുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിംഗ് തുടങ്ങിയിരിക്കണം. വേ റെഡി ആയിക്കോ.
6: മഹാദേവ, നമുക്ക് ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നിയാ പോരെ? അത് ശരിക്കും കുടിക്കുന്ന കാര്യമില്ലല്ലോ.
5: ഏ, ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ഇടി ആയിരിക്കണം. ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ വേണോ നമ്മൾ തീരുമാനിക്കാൻ.
7: ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്നാ. സോ നോ കോംപ്രമൈസ്,
6: നോ സെന്റിമെന്റ്, നോ ഫ്രണ്ട്ഷിപ്പ്. ഇതെന്ത് പോകൃത്തരവ് കാണിക്കുന്നത്? ലോകത്ത് വരെ എന്തൊക്കെ കളികളുണ്ട്, അതൊന്നും പോരാണ്ട് ഈ പണ്ടാരം തന്നെ വേണം.
5: വേണ്ട, കിളിമാസ് കളിക്കാം. കണ്ടോണ്ട് വരുമ്പം നമ്മളെ പറ്റി അവൾക്ക് നല്ല മതിപ്പായിരിക്കും. ഈടെ അവളുടെ ചേട്ടൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്ന് നീയും കൂടെ കേട്ടതല്ലേ? അപ്പൊ നമ്മൾ അവന്റെ കൂട്ടുകാരനാണെന്ന് അവള് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന വരുത്തണം.
7: ധൈര്യമില്ലാത്തവനൊന്നും പ്രേമിക്കാൻ നടക്കും.
0: 1991 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ക്ലാസിക് കോമഡി ചിത്രമായിരുന്നു ഗോഡ്ഫാദർ. അതിൽ അദ്ദേഹം തകർത്ത് അഭിനയിച്ചു എന്ന് തന്നെ പറയാം. തിരുവനന്തപുരത്തെ ശ്രീകുമാർ തിയേറ്ററിൽ 417 ദിവസം പ്രദർശിപ്പിച്ചു ഈ സിനിമ. ഗോഡ്ഫാദർ മലയാള ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും കൂടുതൽ കാലം ഓടുന്ന ചിത്രമായി മാറുകയും ചെയ്തു.

0: എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്തത്? ഇനി ഇളയച്ചനുമായിട്ട് അടിവെച്ചാണോ? എങ്കി അത് എന്റെ കുഴപ്പം കൊണ്ടല്ല. മാലുവിനെ കാണരുതെന്നും സ്നേഹിക്കരുതെന്നും ഒക്കെ എന്നോട് വന്ന് പറയാൻ അവനാരാ? ഇനി അവനല്ല ഏത് കൊലവമ്പം എന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഈ പ്രേമത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല.
1: രാമഭദ്രൻ വിചാരിക്കുന്ന പോലെ എനിക്ക് രാമഭദ്രനോട് പ്രേമൊന്നുമില്ല. രാമഭദ്രൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത്രയും നാൾ പറഞ്ഞതൊക്കെ നുണയാ. എന്റെ ഈ പ്രേമവും സ്നേഹമൊക്കെ വെറും കള്ളത്തരമാ. ഞാൻ രാമഭദ്രനെ ചതിക്കുകയായിരുന്നു, എല്ലാം എന്റെ അച്ഛമ്മ പറഞ്ഞിട്ടാ. പക്ഷെ ഇപ്പോ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം പരപ്പൊക്കെ മനസ്സിലാക്കിയപ്പോ മതിയാക്കുക, എന്റെ ഈ പ്രതികാരം പകരം വീട്ടിലൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ രാമഭദ്രൻ മറക്കണം. വരട്ടെ.
0: ഒന്നേ, അങ്ങനെ അങ്ങോട്ട് പോയാലോ, എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോ. നീ എന്താ വിചാരിച്ചത്? നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നെന്നോ? അയ്യടാ, പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക്! എന്റെ ക്ലോസ് ഫ്രണ്ട് മായൻകുട്ടി പറഞ്ഞെന്ന ഐഡിയ നിന്നെ വെച്ച് നിന്റെ കുടുംബത്തെ തകർക്കാമെന്ന്, അതിനുവേണ്ടിയാ ഞാൻ അടുത്തത്. അല്ലാണ്ട് നിന്നെ കെട്ടിയെടുത്ത് എന്റെ കുടുംബത്തെ കൊണ്ടുപോയി വാഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. മനസ്സിലായോ? ഇപ്പൊ നീയായിട്ടല്ല അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഞാനും ഇല്ല അവസാനിപ്പിച്ചേക്ക. നീ എന്താ പറഞ്ഞത്? നിന്നെ മറക്കണമെന്ന്. ഇനി നിന്നെ ഓർത്തിട്ട് വേണ്ടേ മറക്കാൻ? ഞാൻ നിന്നെ വെറുക്കുന്നു. ഇപ്പൊ പറഞ്ഞതിലും 1000 മടങ്ങ്. 1000 മടങ്ങ്. ഗുഡ് ബൈ.

0: എന്താണ് ഇത്? മനുഷ്യനെ മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ?
1: ഉറങ്ങുന്നു, ബാക്കിയുള്ളവർ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്ന് ഉറങ്ങുന്നു.
0: ഇതെന്റെ പാട്, ഞാനാണ് നിന്റെ ഉറക്കം കളഞ്ഞത്.
1: നീയല്ലേ എല്ലാം പറഞ്ഞത്? വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അവന്റെ ഒടുക്കത്ത കൂർക്കമ്മതി.
0: അതിന് നീ എന്നെ അവളോട് പറഞ്ഞില്ല? നിനക്ക് അവളോട് പ്രേമമൊന്നും ഇല്ലെന്ന്? പിന്നെന്താ
1: അങ്ങനെ ഇവിടെ പറഞ്ഞെന്ന് വെച്ച് എനിക്കത് പറ്റണ്ടേ? അവളെന്റെ മനസ്സിന് പോകണ്ടേ?
0: കുഴപ്പമായ
1: കുഴപ്പമായി എന്നാ തോന്നുന്നത്.
2: അല്ല,

0: എന്താണ് പിശാച്ച പുറകെ കൊണ്ടൊന്ന് പേടിപ്പിക്കുന്നത്?
1: പേടിപ്പിച്ച ഞാനാണ്, നീയല്ലേ? ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നല്ലേ?
0: സമാധാനിപ്പിക്കുന്നു, ഇങ്ങനെയാണോ സമാധാനിപ്പിക്കുന്നത്? ഞാൻ അച്ഛനും ചേട്ടന്മാരെ കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കായിരുന്നു, അപ്പോഴാണ് അയാൾ പുറകെ കൊണ്ടൊന്ന് ഒരു സമാധാനിപ്പിരി.
1: ഇനിയിപ്പൊ പേടിച്ചിട്ട് എന്താണ് കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം, ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം.
0: അങ്ങനെ തന്നെ തീരുമാനിക്കാൻ പറ്റും, എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട്.
1: എന്നാ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക, ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കെ, ആലോചനയ്ക്കിടയിൽ ശല്യപ്പെടുത്തരുത്. ഗുഡ് നൈറ്റ്.

0: അയ്യോ, ഈ പാതിരാത്രിയില് ഹോസ്റ്റലിനകത്ത്
1: ഒറ്റവെക്കണ്ട. മാലുവിനെ രാത്രി തന്നെ വന്ന് കാണണമെന്ന് തോന്നി, വന്നു. പിന്നെ മാലുവിനെ മറക്കാനും വെറുക്കാനും ശ്രമിക്കായിരുന്നു, ഇതുവരെ സാധിച്ചില്ല. ഇനിയോട്ട് സാധിക്കുമെന്ന് തോന്നില്ല. ഇപ്പോഴാ എനിക്ക് ആ സത്യം മനസ്സിലായത്. ഞാൻ ശരിക്കും മാലുവിനെ ഇഷ്ടപ്പെട്ടു പോയി. ഐ ലവ് യു മാലു, ഐ റിയലി ലവ് യു.

0: മാലൂനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മാലൂനിന്ന് തന്നെ എനിക്കത് കേൾക്കുകയും വേണം.
1: രാമദ്ര
0: ഇപ്പൊ വേണ്ട, നാളെ കാലത്ത് ഞാൻ വരും. അപ്പോ ഗുഡ് നൈറ്റ്.

0: ഹലോ, ഇവിടത്തെ താമസമൊക്കെ സുഖമാണല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. വാടാ ഒന്ന് കാണണല്ലോ.
1: എക്സ്ക്യൂസ് മീ, എനിക്ക് മാലുവിനെ ഒന്ന് കാണണം.
2: മാലുവിനെ?
1: അതെ,
2: മാലു പോയല്ലോ. കാലത്തെ വീട്ടിൽ നിന്ന് ആളൊന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്താ എന്താ പ്രശ്നം?
1: ഏയ് ഒന്നുമില്ല,
3: ഏയ് ഒന്നുമില്ല, വരട്ടെ. ഇനി നീയുമായിട്ടുള്ളത് വീട്ടിലൊന്നും അറിഞ്ഞാണോ?
2: രാമഭദ്ര, മാലു മനപ്പുറം പോയതാ. രാമഭദ്രനെ ഇനി കാണാണ്ടിരിക്കാം. ഞങ്ങൾ പോലും പുറപ്പെടുമ്പോഴാ അറിഞ്ഞത്. വെളുപ്പിനെ വീട്ടിൽ നിന്ന് കാറ് വരുത്തി പോവുകയായിരുന്നു. പിന്നെ രാമഭദ്രനോട് പറയാൻ പറഞ്ഞു ഇനി കാണാൻ ശ്രമിക്കരുതെന്ന്.
4: എങ്കിൽ ഇതൊക്കെ അവൾക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ, ഞാൻ പിടിച്ച് വിഴുങ്ങോ? ഇതവളെ കാണാതിരിക്കുന്ന പ്രശ്നമില്ല. ആനപ്പാറ പോണെങ്കിൽ അവിടെ പോയി കാണും.
3: ആനപ്പാറയിലോ? എങ്ങനെ പോകുന്ന?
4: നീ വാ.
3: ആക്ച്വലി എന്താ പ്രോബ്ലം?

0: brother, the brother. നീ ഇവിടെ നിന്നേ, ഞാൻ പോയേറ്റ് വരാം.
1: ഞാൻ കൂടെ വരാം.
0: നീ എന്തിനാ
1: ഒരു ധൈര്യത്തിന്?
0: എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല.
1: എനിക്കുണ്ട്, എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യക്കുറവുണ്ട്. ചാകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാകണം.
0: മൂട്ട്
1: തല്ലി പൊട്ടിക്കണ,
0: ചാട് ചാട്. മുറുകെ പിടിച്ചോളൂ.
1: മോളിൽ ചെല്ലുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ വിസിലടിച്ചാ മതി, വിസില്.
0: അപ്പോ
1: നിന്റെ വീട്ടിലറിയിക്കാം.
2: 1991 പുറത്തിറങ്ങിയ ഒരു കോമഡി ചിത്രമായിരുന്നു മൂക്കില്ല രാജ്യത്ത് എന്ന ചിത്രം. അദ്ദേഹം ഇതിൽ ഒരു മാനസിക രോഗിയെ തകർത്ത് അഭിനയിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു മൂക്കില്ല രാജ്യത്ത്. ഗോൾ, വിനോദയാത്ര, ബോയ്ഫ്രണ്ട്, കയ്യൊപ്പ്, നാലു പെണ്ണുങ്ങൾ, കഥ പറയുമ്പോൾ എന്നീ ചിത്രങ്ങളിലെ രസകരമായ സഹകഥാപാത്രങ്ങളുമായി അദ്ദേഹം തിരിച്ചെത്തി. മോഹൻലാലിന്റെ പല കോമഡി ചിത്രങ്ങളിലും അദ്ദേഹം ഭാഗമായിരുന്നു. അവയിൽ മിക്കതും പ്രിയദർശൻ സംവിധാനം ചെയ്തവയാണ്. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് 2007 മികച്ച ചിത്രത്തിനുള്ള ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച മുകേഷ് ഇന്നും മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനായി മാറുകയാണ്. മുകേഷ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഇന്നും ഓർമ്മ വരുന്നത് കമ്പിളി പൊതപ്പ് എന്ന ഒരു എന്താ പറയണത് ഒരു സംഭാഷണമാണ്. മുകേഷിന്റെ ഭൂരിഭാഗം എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റെ വൻ വിജയം നേടിയ സിനിമകളായിരുന്നു. ഇന്ന് താരസ്വരത്തിൽ മുകേഷിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത താരസ്വരത്തിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
3: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
4: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
5: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
4: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
5: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
4: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
5: മറ്റൊരു നമ്പർ 8301993542.
4: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
6: തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30. തിരികെ ജീവിതത്തിലേക്ക്.
7: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
8: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
9: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
10: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
9: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
10: ഫോൺ 7999447686,
9: 9447371836,
10: 8078502836.
9: റേഡിയോ മലബാർ. വളയം.

0: റേഡിയോ മലബാറിന്റെ വളയത്തിലൂടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ തേടിയുള്ള യാത്രയിൽ പാർക്കിംഗ് പ്ലേസിൽ ഇങ്ങനെ നിരവധി വാഹനങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്രയാണ്. അപ്പോഴാണ് ഒരു ട്രാവലറിൽ ഒരു ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ നേരിട്ടൊന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: എന്റെ പേര് റോഷ്.
0: എവിടെയാണ് സ്ഥലം?
1: തൃശ്ശൂരാണ് സ്ഥലം.
0: അപ്പൊ ഈ ഒരു ദീർഘദൂര യാത്രക്കിടയിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവില്ല, മറക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന ആളാണോ?
1: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവങ്ങൾ കൊറേ ഉണ്ട്. ഞാൻ ഇതേമാതിരി ഒരു മൈസൂർ പോയായിരുന്നു. അപ്പോ ഉറക്കം വന്നിട്ട് വണ്ടി ഓടിച്ചു പോകുമ്പോ ഒരു തിരുവതിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ പെട്ടെന്നൊരു ആന, മഴയൊക്കെ പെയ്ത് റോഡൊന്നും കാണാതെ ഇരിക്കുകയായിരുന്നു. ഒരു ടേൺ ചെയ്ത വശം ആനയെ കണ്ടു. അപ്പോഴേക്കും എന്റെ വണ്ടി ആനരമയത്ത് തട്ടാൻ പോയതാണ്. ആന കറക്റ്റ് റോഡിലാണ് നിൽക്കുന്നുണ്ട്. ഞാനത് എല്ലാം ഇരുട്ട്, ഫുള്ള് ഇരുട്ടാണ്. കറണ്ടുമില്ല, ലൈറ്റില്ല, ഒന്നുമില്ല. അന്ന് ആനനെ കണ്ടതും റൈറ്റിലേക്ക് ഒന്ന് ഒടിച്ചു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഉറക്കം പോയി, എല്ലാം പോയി. പിന്നെ രണ്ടു ദിവസത്തേക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
0: ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ്. കാരണം ജീവൻ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നതല്ലേ.
1: അതെ അതെ, വണ്ടിയിൽ ഉള്ളവരും പേടിച്ചു. ആന പെട്ടെന്ന് ആന നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടി. അത് എന്നിട്ട് തുമ്പിക്കൈ പൊക്കിയപ്പോഴേക്കും എങ്ങനെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ച് പോയി.
0: രക്ഷപ്പെട്ടു.
1: അനുഭവങ്ങൾ കുറെ ഉണ്ട്.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചി. അവളുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല.
0: എന്താണ് അത്, കഴിക്കാൻ ഇരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ?
1: ഈ മേഖലയിലുള്ളവർക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പെണ്ണ് കിട്ടുന്നില്ല.
0: അത് അധികം ആൾക്കാരും പറയുന്നതാക്കാം. എന്താണ് അവരുടെ കുറവ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് അങ്ങനെ ഒരു കാറ്റഗറി തിരിച്ചുകൊണ്ട് ഡ്രൈവർമാരെ എങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചോദിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് മാർക്കറ്റില് ഡ്രൈവർമാർക്ക് അല്ലേ ഡിമാൻഡ് കുറവാണ്. ഞങ്ങളൊക്കെ ജീവിച്ചത് അച്ഛനൊക്കെ ഡ്രൈവർ ജോലി ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ കുടുംബം പറ്റിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേർതിരിവ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആ ഒരു ചിന്താഗതി മാറി വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോ കക്കാനോ പിടിച്ചു കുറിക്കാനോ ഒന്നും പോകുന്നില്ല. നമ്മള് ഉറങ്ങാതെ അധ്വാനിച്ച് തന്നെയാണ് നമ്മളും കുടുംബം നോക്കുന്നത്. ഈ പറയുന്നവർക്കൊക്കെ എന്തെങ്കിലും നാളെ ഒരു ആവശ്യം വന്നാലും ഇപ്പൊ ഒരു ടൂർ പോണെങ്കിൽ തന്നെ ഇവർക്ക് വണ്ടി വിളിക്കാതെ പോകാൻ പറ്റില്ല. ഈ മേഖലയില് ഉള്ളവർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ പണിക്ക് ഇറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും ഒരു വണ്ടിയും പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുഴപ്പമില്ല, ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്നൊരു ജോലിയാണ്.
0: എത്ര വർഷം ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട്?
1: വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷമായി. പക്ഷെ ഇതൊരു ജീവിതമാർഗമായിട്ട് കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷം ആയിട്ടുള്ളൂ.
0: ഏത് വാഹനത്തിലായിരുന്നു തുടക്കം?
1: ഞാന് ഇന്നോവ, നമ്മൾക്ക് ഇന്നോവ ഉണ്ട്, അതിലായിരുന്നു തുടക്കം. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു വണ്ടി പുതിയത് വാങ്ങിയപ്പോ ഇതില് സ്ഥിരമായിട്ട് ഇങ്ങനെ കയറി.
0: തൃശ്ശൂരാണെന്ന് പറഞ്ഞു. അപ്പൊ തൃശ്ശൂരിൽ ഒരുപാട് ഗ്രാമഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അല്ലേ?
1: ഉണ്ടല്ലോ.
0: അപ്പൊ നിങ്ങളുടെ സ്ഥലം അങ്ങനെയുള്ള ഗ്രാമഭംഗികൾ നിറഞ്ഞ സ്ഥലമാണോ?
1: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷെ എന്റെ സ്ഥലം ഹൈവേയോട് ചേർന്നിട്ടാണ്, എൻഎച്ചിനോട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെയുള്ളൊരു ഇതുള്ളൂ, ബാക്കി എല്ലാം കൊണ്ടും ഓക്കെയാണ്. എന്റെ വീടിന്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവില് അത്യാവശ്യം മലകളും എല്ലാതും ഉള്ള സ്ഥലമൊക്കെ തന്നെയാണ്. ഡാമുകളൊക്കെ ഒരുപാട് ഉണ്ട്, നല്ല സ്ഥലം തന്നെയാണ്.
0: നമ്മുടെ ഈ ഒരു കാലഘട്ടത്തില് വണ്ടിയുടെ മെയിൻ്റെനൻസ് അതുപോലെ തന്നെ ഡീസൽ പെട്രോൾ വില വർധന ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഈ ഒരു മേഖല നേരിടുന്നില്ലേ?
1: തീർച്ചയായിട്ടും ഉണ്ട്, പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമുക്ക് ഒറ്റടിക്ക് ഓട്ടത്തിന്റെ പൈസ കൂട്ടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞു വെച്ച ഓട്ടങ്ങളുണ്ട്. ഇപ്പൊ ഡീസലിന് 10 രൂപയുടെ വ്യത്യാസം വന്നപ്പോ നമുക്ക് ബാലൻസിൽ 1000 രൂപ 2000 രൂപയൊക്കെ കുറവ് വരുന്നുണ്ട്. അപ്പൊ അത് കൂട്ടി പറഞ്ഞാലും കിട്ടുന്നില്ല.
0: മാത്രല്ല, ഈ ഒരു മേഖലയിൽ ഭയങ്കര ബാർഗെയിനും അതുപോലെ തന്നെ മത്സരങ്ങൾ
1: നടക്കുന്നുണ്ട്.
0: ഏറ്റവും കുറഞ്ഞ റേറ്റിന് ഓടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
1: അപ്പൊ
0: അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്രതിസന്ധി രൂക്ഷമാകുന്നത്.
1: ആ, അങ്ങനെയുള്ളവർക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു ഇത് അഭിപ്രായം. കാരണം ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളിപ്പോ ഒരു 5000 രൂപ പറഞ്ഞ് ഓടുന്ന ഒരു ഓട്ടം ചിലപ്പോ അതില് ഒരു 1000 രൂപ 2000 രൂപയൊക്കെ ആവും ബാലൻസ് ഉണ്ടാവുക. ആ പൈസ ഇല്ലാതെ ഓടുന്നവരാണ് പലരും. അവര് മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പുതിയ പുതിയ അടുത്ത സംരംഭങ്ങൾ നശിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട് കുറെ പേര്, അല്ലാത്തവരും ഉണ്ട്.
0: അപ്പോ ഈ ഒരു ജോലി തിരക്കിനിടക്കൊക്കെ എന്തെങ്കിലും ഒരു ഹോബി എന്ന് പറയാൻ എന്താണുള്ളത്?
1: ഹോബി ഫുഡിങ്,
0: ഭക്ഷണം നന്നായിട്ട് കഴിക്കും.
1: കഴിക്കും, കഴിക്കും. അത് ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് അങ്ങനെ ഹെവി ആയിട്ട് കഴിക്കില്ല, നമുക്ക് ഉറക്കം വരും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട്. ഓട്ടമില്ലാത്തപ്പോ ഫ്രണ്ട്സായിട്ട് പോയി എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കും.
0: പാട്ട് കേൾക്കുക അല്ലെങ്കിൽ വായന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: എത്ര പാട്ടുകളാണ് കൂടുതലായിട്ട് കേൾക്കാറ്?
1: അങ്ങനെയൊന്നുമില്ല, എല്ലാ പാട്ടും ഇഷ്ടമാണ്. വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് പാട്ടാണല്ലോ മെയിൻ. രാത്രി സമയത്ത് മെലഡി സോങ്സ് വെച്ച് പോവും, പകലാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പാട്ടുകൾ എല്ലാം കളക്ഷൻ ആയിട്ടുണ്ട്, അതൊക്കെ ആസ്വദിച്ചു പോകും.
0: എന്തായാലും നല്ലൊരു യാത്ര ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ്. ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം അവരുടെ ഇഷ്ട ഗാനം കൂടി ഇതിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്?
1: എനിക്ക് പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. എന്നാലും കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഒരു പാട്ട് അല്ലിയളം പൂവോ എന്ന ഒരു പാട്ട്.
0: മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഗാനം അല്ലേ?
1: അതെ അതെ, നെടുമുടി വേണു.
0: അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല.
0: ഓക്കെ, അപ്പൊ സ്വന്തം കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: ഓക്കെ, താങ്ക് യു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളയത്തിൽ നമ്മോടൊപ്പം മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമോ?
1: എന്റെ പേര് തൗസീഫ്. എന്റെ സ്ഥലം കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയാണ്. ഈ ടാക്സി മേഖലയിൽ 15 വർഷമായി.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അച്ഛന്റെ അമ്മയുണ്ട്, എന്റെ ഭാര്യ, 3 മക്കൾ.
0: അവരൊന്ന് പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുമോ?
1: അച്ഛന്റെ അമ്മയുടെ പേര് ഷെരീഫ് ആംബി, അച്ഛന്റെ പേര് ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ്, അമ്മയുടെ പേര് സുലേഖാബി, എന്റെ ഭാര്യയുടെ പേര് നഗീന, എന്റെ മൂത്ത മകന്റെ പേര് നസീഫ്, രണ്ടാമത്തെ മകന്റെ പേര് ഇസ്ഹാൻ, മൂന്നാമത്തെ മകന്റെ പേര് ഇവാൻ.
0: പഠിക്കുകയാണോ?
1: രണ്ടുപേര് പഠിക്കുന്നുണ്ട്, മൂന്നാമത്തെ ചെറുതാണ്, 2 വയസ്സായതേ.
0: അപ്പൊ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിൽ കടന്നു വന്നിട്ട് 15 വർഷക്കാലമായി പറഞ്ഞു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവല്ലോ? കാരണം ദൂരെ യാത്ര നടത്തുന്ന ആൾക്കാരാണ് ഈ ഡ്രൈവർമാര്. അപ്പൊ അവർക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ?
1: അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്, പക്ഷേ എല്ലാം തുറന്നു പറയാൻ പറ്റുന്നില്ല അനുഭവങ്ങളല്ല.
0: എന്നാ തുറന്നു പറയാൻ പറ്റുന്ന അനുഭവങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ശ്രോതാക്കളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ?
1: ഇല്ല, അത് ഷെയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാല് പലതും നമ്മ ഇവിടുന്ന് പാസഞ്ചർ അമ്മ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ നടന്ന പ്രശ്നങ്ങളാണ്. ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടല്ലാണ് നമ്മളെ പണി. എന്നിട്ട് നാട്ടിലെത്തിയിട്ട് നമ്മളെ കുറ്റം പറയും.
0: അപ്പൊ ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ ഇപ്പൊ നിങ്ങളിപ്പോ യാത്ര ചെയ്ത് ഇവിടെ വന്നു, വന്നിട്ടാകുമ്പോ ഈ ഒഴിവ് സമയങ്ങളുണ്ടല്ലോ, അപ്പൊ ഈ ഒഴിവ് സമയങ്ങളിൽ എന്താണ് ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയാനുള്ളത്?
1: എന്റർടൈൻമെന്റ് പറയാനൊന്നുമില്ല, ഒരു ചായ കുടിക്കും, വന്ന് വണ്ടിയിൽ റെസ്റ്റ് ചെയ്യും. വേറെ എന്താണ് എന്റർടൈൻമെന്റ്?
0: അല്ല, പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമ കാണാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടാറുണ്ടോ?
1: സമയം സിനിമ കാണല്ലോ വളരെ കുറവാ. സിനിമ ഇപ്പൊ വണ്ടിയിൽ പാർട്ടി വെച്ചു കൊടുത്താലും നമ്മ കാണാൻ പറ്റില്ല. ഡ്രൈവിംഗിൽ കള്ളത്തരം ചെയ്യാൻ പറ്റില്ല.
0: കള്ളത്തരം കാണിക്കാൻ പറ്റാത്ത ഒരേ ഒരു മേഖല ഡ്രൈവിംഗ് മേഖലയാണല്ലേ. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ള ആളാണോ?
1: ആ, പാട്ട് കേൾക്കും അത്യാവശ്യം.
0: എത്ര പാട്ടുകളാണ് കൂടുതലായിട്ട് കേൾക്കാറ്?
1: നമ്മിപ്പോ വണ്ടിയിൽ സാധാരണ ഇപ്പോ വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ആ കാലഘട്ടത്തിലെ പാട്ട് വെച്ചു കൊടുക്കും. അടിച്ചു പൊളിച്ചു പോകുന്ന ടീമാണെങ്കിൽ അവർക്ക് ആ ടൈമിലെ പാട്ട്. അങ്ങനെയാണ്, നമ്മുടെ ഇഷ്ടത്തിനായിട്ട് നമ്മൊന്നും ചെയ്യില്ല, ഇവരെ ഇഷ്ടത്തിനെല്ലാം ചെയ്തു കൊടുക്കും.
0: നമ്മുടെ കസ്റ്റമറുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം അല്ലേ. അപ്പോ പലതരം ആൾക്കാരാണല്ലോ വണ്ടിയിൽ കയറുന്നത് അല്ലേ, അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യും.
1: നമ്മൾ പ്ലേ ചെയ്യുന്നില്ല, നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കൊടുക്കും, അവർക്ക് ഇഷ്ടമുള്ള പാട്ട് അവർക്ക് വെക്കാം. അങ്ങനെയാണ്.
0: അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ദൂരെ യാത്ര നടത്തിയിട്ടുള്ള ഏത് ഭാഗത്തേക്കാണ്?
1: ദൂരെ യാത്ര ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് മഹാരാഷ്ട്ര. ടാക്സി ഫീൽഡില്, ലോറി ഫീൽഡില് പല സ്ഥലത്തും പോയിട്ടുണ്ട്.
0: അപ്പൊ ലോറിയും എടുത്തിട്ടുണ്ട്. അതേപ്പം ലോഡിംഗ് വണ്ടി ആയിരിക്കും.
1: ലോഡിംഗ് വണ്ടി നാഷണൽ പെർമിറ്റ് ആണ്.
0: അപ്പൊ ഈ ലോറിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ?
1: ഈ ഫീൽഡിൽ തന്നെ ഞാൻ സ്ഥിരമായിട്ടുള്ളത്. നമ്മളൊരു റിലേറ്റീവിന്റെ ഒരു വണ്ടി ഉണ്ട്, ഓണം വരുന്നവരെ ഓഫ് സീസണാണ്. അപ്പൊ അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ കയറി പോകും, അങ്ങനെ ഒരു 2-3 മാസം വരെ.
0: അപ്പൊ ഈ വലിയ വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ ലോഡാണ് കൂടുതൽ ഉണ്ടാകാറ്?
1: അധികം ലോഡ്, കൂടുതൽ ലോഡ് ഉണ്ടാകുന്നത് നമുക്ക് മാങ്ങ, ഇപ്പോ ആപ്പിള്, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. പല ഐറ്റംസ് ഉണ്ടാവും, പൈനാപ്പിൾ ഉണ്ടാവും, ചന്ദനത്തിരി ഉണ്ടാവും, പല പല ഐറ്റംസുകളാണ്.
0: അപ്പൊ ഇതിപ്പം നമ്മൾ അവിടെ ഒരു ലോഡ് എടുത്ത് പോയിട്ട് അവിടെ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വേറെ എവിടെയെങ്കിലും ലോഡ് കിട്ടാം?
1: നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വരാനില്ല. നമ്മൊരു പോക്ക് പോയി കഴിഞ്ഞാല് ചിലപ്പോ നാട്ടിലേക്ക് ഇറങ്ങി തിരിഞ്ഞെത്തുമ്പോ ചില വണ്ടിക്കാർ, ഇപ്പൊ എറണാകുളം ആ ഭാഗത്തില് അവരെല്ലാം പൈനാപ്പിൾ കയറ്റി പോകുന്നവർ നാട്ടിലൊക്കെ തന്നെ തിരിച്ച് ലോഡ് കൂടി. നമ്മ പോയാൽ അങ്ങനല്ല, നമ്മൾ പല സ്ഥലത്തേക്ക് പോകും. ലോഡ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം ലോഡ് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം ഹോൾട്ട് ആവും, 3-4 ദിവസം ചിലപ്പോൾ ലോഡ് ആണെങ്കിൽ ചിലപ്പോൾ അസാം ആയിരിക്കും, അല്ലെങ്കിൽ ചെന്നൈ ആയിരിക്കും. അങ്ങനെയാണ്.
0: അപ്പൊ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വണ്ടിയും കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയിട്ടാകുമ്പോ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകും? ഇപ്പൊ യാതൊരു ലോറി ഒക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട്
1: ആകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അനുഭവം ഇല്ല. നമുക്ക് വണ്ടി എവിടെയും വെച്ച് കിടന്നുറങ്ങാൻ പറ്റില്ല, അതാണ് മെയിൻ പ്രശ്നം. വണ്ടി ഇപ്പൊ നമ്മളിപ്പോ ഒരു ധാബയില് വെക്കുന്നുണ്ടെങ്കിൽ അവരെ പെർമിഷനോട് കൂടി പാർക്കിങ്ങിന്റെ പൈസ കൊടുത്ത് നമുക്ക് അവിടെ കുളിക്കാനുള്ള സൗകര്യം, വണ്ടിയിൽ കിടന്നുറങ്ങാനുള്ള സൗകര്യം ചില ധാബകളിൽ ഉണ്ടാവും, ചില ധാബകളിൽ ഉണ്ടാവില്ല. ചില സ്ഥലത്ത് നമ്മളിപ്പോ ടോളും കഴിഞ്ഞ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇടുന്നുണ്ടെങ്കിലും അവിടെ കച്ചവടക്കാരെ നമ്മൾ ഓടിച്ചു കൊടുക്കും, അവരെ കടയുടെ മുമ്പിൽ വെച്ചുറങ്ങാൻ പാടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ പോലീസാണ് മെയിൻ പ്രശ്നം. ഞാൻ കണ്ടെടുത്തൊക്കെ നമ്മൾ കേരളം ആണ് ഏറ്റവും ടോപ്പ്. ഈ വലിയ വണ്ടി ഓട്ടുന്നവർക്ക് ഏറ്റവും ടോപ്പ് കേരളമാണ്. ബാക്കി എല്ലാ സംസ്ഥാനത്തും നല്ല പൈസ ആൾക്കാരാണ്.
0: അതുപോലെ തന്നെ നമ്മൾ ഈ ദീർഘദൂര യാത്ര രാത്രി കാലങ്ങളിൽ ഓട്ടത്തിലിടയ്ക്ക് ഈ അക്രമങ്ങൾ, പിടിച്ചുപറി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ
1: അനുഭവമൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം 2 ഡ്രൈവർമാർ ഉണ്ടാവും. മാക്സിമം നൈറ്റ് ഇപ്പൊ നമുക്ക് അറിയുന്ന ഏരിയകളെ മാത്രമേ നമ്മൾ നൈറ്റ് പോകട്ടും, അറിയാത്ത ഏരിയകള് നൈറ്റ് കയറ്റിയിടും വണ്ടി. അങ്ങനെയാണ് ചെയ്യുന്നത്.
0: ഒരു ലോഡ് പോയി കഴിഞ്ഞാൽ എത്ര ദിവസങ്ങളൊക്കെ ആയിട്ടാകുമ്പോഴാണ് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്?
1: ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ജൂണില് പോയി ഫസ്റ്റ് ട്രിപ്പ് പോയാൽ 1.5 മാസം കഴിഞ്ഞ തിരിച്ച് നാട്ടിലെത്തി.
0: അത്രയും ദീർഘമായിട്ടുള്ള
1: അത് ഇങ്ങനെ നാട്ടിലേക്ക്, നമ്മ നാട്ടിലേക്ക് ലോഡ് കിട്ടാൻ വേണ്ടി നമ്മൾ മെനക്കെട്ട ലോഡ് നാട്ടിലേക്ക് കിട്ടും. മുംബൈയിലെ പോയി കഴിഞ്ഞാല് മുംബൈയിൽ നിന്ന് പാർസൽ സർവീസ് ഇങ്ങോട്ടേക്ക് ഉണ്ട്, നമുക്ക് ലോഡ് എടുത്ത് വരാം, എറണാകുളം വരെ വരാം. അങ്ങനെ പക്ഷെ നമ്മ അതിന് നിക്കില്ല. എന്ന് വെച്ചാൽ അത് ഓവർ ഹൈറ്റ് ആയിട്ട് വരും ലോഡ്. നമ്മൾ മുംബൈ പോയി, ഞാൻ മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് ലോഡ് എടുത്തു, ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നേരെ ചെന്നൈക്ക് ലോഡ് എടുത്തു, ചെന്നൈയിൽ നിന്ന് വീണ്ടും മുംബൈക്ക് ലോഡ് എടുത്തു. അങ്ങനെയാണ്, അങ്ങനെയാണ് സാധാരണ. പക്ഷെ നാട്ടിൽ വരാൻ ഞാൻ പിന്നെ നിപ്പാനിൽ നിന്ന് ഉള്ളി കയറ്റി ബാംഗ്ലൂരേക്ക് വന്നു, ബാംഗ്ലൂരിൽ നിന്ന് നീലേശ്വരത്തേക്ക് ഒരു ഓട്ടം കിട്ടി നമുക്ക്, അതായത് വിനീറും കൊണ്ട് പ്ലൈ ഉണ്ടാക്കുന്ന സാധനമാണ്. അങ്ങനെയാണ് നാട്ടിലൊക്കെ വന്നത്. അത് വന്ന് രണ്ടു ദിവസം നാട്ടിലുണ്ടായി. മൂന്നാമത്തെ ദിവസം വീണ്ടും മംഗലാപുരത്ത് നിന്ന് ലോഡായി കൊച്ചിക്ക് പോയി വണ്ടി.
0: അപ്പോ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ ഒരു വാഹനത്തിൽ നിന്നുള്ള വരുമാനമാണോ നിങ്ങളുടെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്?
1: ആ മെയിനായിട്ട് ഇതാണ്. പിന്നെ പണിയില്ലാത്ത സമയമാണെങ്കിൽ ഓട്ടോ ഓട്ടും. ഓട്ടോ ഉണ്ട്, കഴിയുമ്പോൾ
0: ഓട്ടോറിക്ഷയും കൂടി ഉണ്ട്. അത് നാട്ടിൽ തന്നെ വെച്ചാണ്?
1: ആ നാട്ടിൽ തന്നെ വെച്ചോടും. കാഞ്ഞങ്ങാട് ടൗണിൽ തന്നെ വെച്ചോടുന്നു.
0: കാഞ്ഞങ്ങാട് എവിടെയായിട്ടാണ് വരുന്നത്?
1: കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലായിട്ട് വരും എന്റെ വീട്. മീൻ ഓഫീസ് എന്ന് പറയും.
0: ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. ആ വളയത്തിലൂടെ ചേട്ടന്റെ അനുഭവങ്ങളും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞു. അതോടൊപ്പം ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അതുകൂടെ ഇതിലൂടെ കേൾപ്പിക്കുന്നതാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ചേട്ടനെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ടേതാണ്?
1: ഹിന്ദി സാജൻ ഫിലിമിലെ തുഷായർ ഹേ.
0: ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ്, കാരണം അന്നത്തെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലൊന്നാണ് അല്ലെ. സാജൻ തിയേറ്ററുകളിലൊക്കെ നിറഞ്ഞോടിയ ഒരു ചിത്രം കൂടിയാണ് സാജൻ. അപ്പൊ അതിൽ ഈ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ഏതായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നല്ലൊരു യാത്ര ആശംസിക്കുകയാണ്. അതോടൊപ്പം ചേട്ടൻ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. നന്ദി, നമസ്കാരം.
1: ഓക്കെ, താങ്ക് യു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സിഎം വിസ്താര നെല്ലൂന്നി.

ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ഡോർസ് എല്ലാ വിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സർഗജാലകം.

സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം പുരുഷോത്തമൻ പട്ടന്നൂർ എഴുതിയ കവിത കനവറുത്ത ഇരുളിടങ്ങൾ. ആലപിക്കുന്നത് നന്ദാത്മജൻ കൊതേരി.

പുരുഷോത്തമൻ പട്ടാന്നൂർ എഴുതിയ കനവറുത്ത ഇരുളിടങ്ങൾ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് നന്ദാത്മജൻ കൊതേരി. സർഗജാലകത്തിൽ ഇനി ഗിരിജ കെ നായർ എഴുതിയ അവിചാരിതം എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഇന്ദിരാ

കോടമഞ്ഞിലെ മരം കൊച്ചിന് തണുപ്പ് മൂടിപ്പുതച്ച് അവൾ കിടന്നു. രാവിലെ ശരത്തിനെ സ്വപ്നം കണ്ടു. കാലങ്ങളായി ഇത് തുടരുകയാണ്. മനസ്സിലെ നൊമ്പരം തീരാതെ അവൾ ഉറക്കത്തിലേക്ക് വീഴാൻ പിന്നീടും ശ്രമിച്ചു. ഓ, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ജോലിക്ക് പോകണ്ടല്ലോ. PSC വക തനിക്ക് കിട്ടിയ ജോലി ഇപ്പോൾ വളരെ ആശ്വാസമാണ്. എങ്കിലും ഒരു വിദൂര നമ്പരമായി ശരത് എപ്പോഴും കൂടെയുണ്ട്. അവൾ മറക്കാൻ ശ്രമിച്ചു, സാധിക്കുന്നില്ല. 4 കൊല്ലമായി ഇത് അനുഭവിക്കുന്നു. എവിടെയാണ്, എന്താണ്, ഒന്നും അറിയില്ല. അന്വേഷിച്ചു, പക്ഷെ ഇതുവരെ കാണാൻ സാധിച്ചില്ല. വീണ്ടും മയങ്ങി ഉണർന്നപ്പോൾ അമ്മയുടെ വിളി. സന്ധ്യയെ, എനിക്ക് ഇന്ന് അവർ വരുന്നത് നിനക്കറിയില്ലേ. 10 മണിയാവുമ്പോഴേക്കും അവരെത്തും. അപ്പോഴാണ് അവൾ ഓർത്തത്, ഇന്ന് തന്നെ കാണാനും വീട് കാണാനും പ്രവീണിന്റെ വീട്ടുകാർ വരും. കുറച്ച് ദിവസമായി അച്ഛൻ കൊണ്ടുവന്ന ആലോചനയാണ്. തനിക്കിനി വിവാഹമേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷേ അവരെ സങ്കടപ്പെടുത്താനാവാതെ സമ്മതം മൂളുകയായിരുന്നു. ശരത് അവൻ തന്റെ നേരിലായി എപ്പോഴും കൂടെയുണ്ട്. ഓർമ്മകൾ കലാലയ ജീവിതത്തിലേക്ക് പോയി. തന്റെ സീനിയർ, മനോഹരമായി പാടുന്നവൻ, യുഗ്മഗാനങ്ങൾ ഒരുപാട് ഞങ്ങൾ പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സൗഹൃദം, പിന്നീട് അതൊരു പ്രണയം. തന്നോട് എപ്പോഴും അവനൊരു കരുതലായിരുന്നു. PG കഴിഞ്ഞ് അവൻ പോകുന്ന ദിവസം അവൻ പറഞ്ഞു, നീ വീട്ടിലേക്ക് പോകൂ, ഒരു സർപ്രൈസ് ഉണ്ടാവൂട്ടോ. എന്താണെന്നൊന്നും മനസ്സിലായില്ല. വൈകുന്നേരം വെറുതെ നീലമ്മാവിൻ്റെ ചൂട്ടിൽ കസേരയിൽ ഇരിക്കുമ്പോൾ അതാ രണ്ടാൾക്കാർ വരുന്നു. ഒന്ന് ശരത്താണെന്ന് മനസ്സിലായി, മറ്റേതൊരു വയസ്സായ ഒരാളും. അച്ഛനോട് പോയി പറഞ്ഞു. അച്ഛൻ അവരെ സ്വീകരിച്ചിരുത്തി. കാര്യങ്ങൾക്കൊടുവിൽ ശരത്ത് പറഞ്ഞു, നിങ്ങളുടെ മകളെ എനിക്കിഷ്ടമാണ്, അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അടുത്ത് തന്നെ ജോലി ശരിയാകും, എന്നിട്ട് ഞാൻ വരും. നിങ്ങളുടെ മകൾക്കും എന്നെ ഇഷ്ടമാണ്. പെട്ടെന്ന് ഒരാൾ വന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും വല്ലാത്ത അത്ഭുതം. അവസാനം തന്നോട് തന്നെ ചോദിച്ചു, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. താൻ എല്ലാം പറഞ്ഞു, താനും ശരത്തും ഇഷ്ടത്തിലാണ്. അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക ശേഷിയും തറവാട് മഹിമയും ഉള്ളവരാണ്. അച്ഛൻ പിന്നീട് ഒന്നും പറഞ്ഞില്ല. തൻ്റെ ഇഷ്ടമല്ലേ, നടക്കട്ടെ എന്ന് കരുതി കാണും. തൻ്റെ വിവാഹത്തെപ്പറ്റി കൂടുതലൊന്നും ആലോചിക്കാൻ അച്ഛനും അമ്മയും പോയില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ശരത്തിൻ്റെ ഫോൺ വന്നു. ഡൽഹിയിൽ അവന് നല്ലൊരു ജോലി ലഭിച്ചിരിക്കുന്നു. സന്തോഷത്താൽ താനും മതി മറന്നു. അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. ഭാവി സ്വപ്നങ്ങൾ കണ്ടു. ശരത്തിൻ്റെ ഫോൺ കോൾ വിളിക്ക് കാത്തിരിക്കുന്നത് പതിവായി. 5-6 മാസം കഴിഞ്ഞു. ശരത്തിൻ്റെ ഫോൺ വിളി ഇല്ലാതായി തുടങ്ങി. മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. ഡൽഹിയിലെ ജോലിസ്ഥലത്തേക്ക് വിളിച്ചു നോക്കി. ആർക്കും ഒന്നും അറിയില്ല. ഫോൺ വിളിയും വിവരവുമില്ലാതെ കുറേ കാലങ്ങൾ കഴിഞ്ഞു. വല്ലാത്തൊരു ഹൃദയവേദനയോടെ ജീവിതം തള്ളി നീക്കി. ഈ അടുത്ത കാലത്താണ് തനിക്ക് PSC വക ഒരു ജോലി കിട്ടിയത്. ജീവിതത്തിലെ ഒരു നേരിയ ആശ്വാസം. എല്ലാവരും ശരത്തിനെ പറ്റി അന്വേഷിച്ചു. പിന്നീട് ആരും ഒന്നും അന്വേഷിക്കാൻ പോയില്ല. ഇപ്പോൾ അച്ഛനും അമ്മയും തന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. അച്ഛൻ്റെ ഹാർട്ട് പ്രോബ്ലം, ഇടയ്ക്കുള്ള ആസ്പത്രിവാസം, വിവാഹം ഒന്ന് കാണാൻ അദ്ദേഹം അതിയായി മോഹിക്കുന്നു. മനസ്സില്ലാ മനസ്സോടെ താൻ സമ്മതിച്ചു. കുളിച്ച് പുറപ്പെട്ടു നിൽക്കുമ്പോഴാണ് അമ്മയുടെ വിളി. വാമോളെ, അവർ വരുന്നുണ്ട്. ഒരു കാറിൽ 5-6 പേർ. കൂട്ടത്തിൽ സുമുഖനായ ഒരു യുവാവ്. പെട്ടെന്നാണ് ശ്രദ്ധിച്ചത് ആ യുവാവിന് ശരത്തിൻ്റെ ചായ. ഹൃദയം ശക്തിയായി മിടിക്കുന്നു. ചായയുമായി ഹോളിൽ കടന്നപ്പോൾ ആരെയും ശ്രദ്ധിക്കാൻ തോന്നിയില്ല. തിരിച്ചു വരുമ്പോൾ ആരോ പറഞ്ഞു, എല്ലാവരും കാണട്ടെ. എല്ലാവരെയും നോക്കി ഒരു വിളറിയ ചിരിച്ചിരിച്ചു നിന്നു. ആരോ പറഞ്ഞു, ഇവർ തമ്മിൽ സംസാരിക്കട്ടെ എന്തെങ്കിലും. പ്രവീണിൻ്റെ കൂടെ മുറ്റത്തെ മാവിൻ ചൂട്ടിൽ താൻ അപ്പോഴും ശ്രദ്ധിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ശരത്തിനെ പോലെ. അവസാനം താൻ തന്നെ ചോദിച്ചു, ശരത്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രവീണിനൊന്നും മനസ്സിലായില്ല. ഞാൻ ശരത്തല്ല, പ്രവീണാണ്. താൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പ്രവീൺ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആരാണ് ശരത്? തൻ്റെ കൂടെ പഠിച്ച സുഹൃത്ത് എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ പ്രവീൺ പറഞ്ഞു, ഒരാളെ പോലെ 9 ആളുണ്ടാവും. മനസ്സിൽ ആശങ്കകൾ നിറഞ്ഞു നിന്നു. പ്രവീൺ തൻ്റെ വീടും സ്ഥലവും കോളേജും എല്ലാ കാര്യവും പറഞ്ഞു. കോട്ടയത്താണ് എന്നും പറഞ്ഞു. അപ്പോൾ ഒരു സംശയം തനിക്കും തോന്നി. ശരത് തിരുവനന്തപുരത്തായിരുന്നല്ലോ. പ്രവീൺ തൻ്റെ ജോലിയും ബിസിനസ്സും മറ്റു കാര്യങ്ങളും പറഞ്ഞു. തന്നെ ഇഷ്ടമായതും പറഞ്ഞു.
വിവാഹം കഴിഞ്ഞാൽ തന്നെയും കൂട്ടി ജോലിസ്ഥലത്തേക്ക് പോകും. തൻ്റെ ജോലി ഒഴിവാക്കേണ്ടതായി വരും. എല്ലാം കേട്ടിരുന്നു. തൻ്റെ ജോലി കളയുക എന്നത് ഒരു നഷ്ടബോധമായി തോന്നി. ഏതോ ഒരു വിഷാദ നൊമ്പരം മനസ്സിൽ കടന്നുകൂടി. കല്യാണ തീയതി വരെ നിശ്ചയിച്ചിട്ടാണ് അന്നവർ പോയത്. ശരത്തിൻ്റെ ഓർമ്മകൾക്ക് ഇനിയൊരു പ്രസക്തിയില്ല എന്ന് തോന്നി. പക്ഷേ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിഗൂഢ സത്യമായി അത് എന്നും അവശേഷിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. വിവാഹം ആർഭാടമായി തന്നെ കഴിഞ്ഞു. വലതുകാൽ വെച്ച് കയറിയ വീട് നല്ലൊരു മനസ്സമാധാനം തരുന്നതായി തോന്നി. അവിടെ പ്രവീണിൻ്റെ അമ്മയും രണ്ട് ജോലിക്കാരും മാത്രം. പ്രവീൺ കൂടെ ഉള്ളതുകൊണ്ട് ബോറടിച്ചില്ല. രണ്ടാഴ്ച കഴിഞ്ഞാൽ മറുനാട്ടിൽ പോകണം. ഒരു ദിവസം പ്രവീൺ ഇല്ലാത്തപ്പോൾ വീടും പരിസരവും ഒന്ന് ചുറ്റിക്കാണാൻ തോന്നി. നിറച്ചും ഫലവൃക്ഷങ്ങളും ഉള്ള പ്രദേശമായിരുന്നു അവരുടെ സ്ഥലം. കുറച്ചു ദൂരം ദൂരെ ഒരു ഔട്ട് ഹൗസ് കാണപ്പെട്ടു. അവിടെ നിന്നും ആരോ വയലിൻ വായിക്കുന്നത് പോലെ തോന്നി. മെല്ലെ ഒന്ന് പോയി നോക്കി. ഒരാൾ മനോഹരമായി വയലിൻ വായിക്കുന്ന ശബ്ദം മുറിക്കുള്ളിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നു. തൻ്റെ ശരത്. അതെ, ശരത് തന്നെ, ഉറപ്പാണ്. അയാൾ തന്നെ കണ്ടു എന്ന് തോന്നുന്നു. പക്ഷേ ആ നോട്ടം തന്നെ മനസ്സിലാവാത്ത പോലെ. അടുത്തു ചെന്ന് പറഞ്ഞു, ശരത്, നീ എന്നെ മറന്നോ? മനസ്സിൽ ആയിരം ദുഃഖങ്ങൾ അണപൊട്ടിയൊഴുകി. വീട്ടിലേക്ക് പോകുമ്പോൾ ആകെ അസ്വസ്ഥമായിരുന്നു. സംസാരിക്കുന്നതിനിടയിൽ താൻ ചോദിച്ചു, ആ ഔട്ട് ഹൗസിൽ ആരാണ് താമസിക്കുന്നത്? നീ അവിടെ പോയോ? അതൊരു കഥയാണ്, ഒക്കെ പറയാം. ഊണ് കഴിച്ചതിന് ശേഷം പ്രവീൺ പറയാൻ തുടങ്ങി. അച്ഛനും അമ്മയും ഞങ്ങൾ ഇരട്ട മക്കൾ രണ്ടുപേർ. അച്ഛന് ബിസിനസ് കാര്യങ്ങൾ വിദേശത്തായിരുന്നു. അമ്മ ഒരു നാട്ടിൻപുറത്തുകാരി, നാണം കുണിഞ്ഞു. വിവാഹം കഴിഞ്ഞ് അമ്മയും വിദേശത്തേക്ക് കൊണ്ടുപോയി. നിശാക്ലബുകൾ, ബാറുകൾ എന്നിവയിൽ അച്ഛന് നിറസാന്നിധ്യമായിരുന്നു. ചിലപ്പോൾ അമ്മയെയും കൂട്ടി ബാറുകളിൽ പോകും. നിർബന്ധിച്ച് ഡാൻസ് ചെയ്യാനും മദ്യപിക്കാനും പറയും. തങ്ങളെ വേലക്കാരികളെ ഏൽപ്പിച്ച് അമ്മയെയും കൊണ്ട് പല സ്ഥലങ്ങളിലും പോകും. അമ്മയെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നതിനോട് ഒരു കണക്കിനും യോജിക്കാൻ അമ്മയ്ക്കായില്ല. ഒടുവിൽ അമ്മയും അച്ഛനും വഴക്കായി. അമ്മയുടെ അച്ഛനെ വിളിച്ച് തങ്ങളെയും കൂട്ടി നാട്ടിലേക്ക് അമ്മ പോയി. ആ ബന്ധം അങ്ങനെ അവസാനിച്ചു. അമ്മയ്ക്ക് അത്യാവശ്യ സ്വത്തുക്കളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങളെ നല്ല നിലയിൽ വളർത്തി. ഒരു ദിവസം 5 വയസ്സുള്ള സഹോദരനെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അമ്മയ്ക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അമ്മ വിഷമത്തോടെ ജീവിച്ചു പോന്നു. സഹോദരൻ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിഞ്ഞില്ല. സന്തോഷ് എന്നായിരുന്നു അവനെ ഞങ്ങൾ വിളിച്ചിരുന്നത്. തിരുവനന്തപുരത്തോ മറ്റോ ആയിരുന്നു അവൻ താമസിച്ചിരുന്നത് ആരോ പറഞ്ഞറിഞ്ഞു. ഇപ്പോൾ 2 കൊല്ലം മുമ്പ് സന്തോഷ് അമ്മയുടെ അടുത്തേക്ക് വന്നു. ഒറ്റയ്ക്ക് മാനസിക രോഗിയായി. അച്ഛൻ മരണപ്പെട്ടതായി അറിഞ്ഞു. എല്ലായിടത്തും കൊണ്ടുപോയി ചികിത്സിപ്പിച്ചു. കാര്യമായ പ്രയോജനം ഉണ്ടായില്ല. ഇപ്പോൾ ഔട്ട് ഹൗസിൽ വയലിൻ വായിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ഒന്നും മിണ്ടാതെ. അവൻ്റെ സർട്ടിഫിക്കറ്റിലെ പേര് ശരത് എന്നായിരുന്നു. ഇനി ഒന്നുകൊണ്ടും കാര്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. വിചിത്രമായി ഈ കഥ കേട്ട് ഒന്നും മിണ്ടാനാവാതെ നിന്നുപോയി. എൻ്റെ ശരത് തന്നെയാണ് ഇതെന്ന് മനസ്സിലായി. എന്താ, നിനക്കിത് കേട്ട് വല്ലാതെ വിഷമമായോ? പ്രവീൺ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒന്നും പറയണ്ട, എല്ലാം തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലടക്കാം, അതാണ് നല്ലത്. സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. കുറച്ചു ദിവസത്തിന് ശേഷം നാട്ടിലെ ജോലി ഉപേക്ഷിച്ച് പ്രവീണിൻ്റെ കൂടെ പോകുമ്പോൾ എല്ലാം അവിചാരിതമായിട്ടാണ് തോന്നിയത്. സ്നേഹസമ്പന്നനായ ഒരാൾ കൂടി ഉണ്ടല്ലോ, ശരത്തിൻ്റെ ചേട്ടൻ. എല്ലാം മറക്കാൻ ശ്രമിച്ചുവെങ്കിലും ശരത്തിൻ്റെ സാന്നിധ്യം ഉണ്ടല്ലോ സംഗീതത്തിൽ കൂടി. അവൻ ജീവിക്കട്ടെ. പുതിയ ജീവിതത്തിൻ്റെ തുടക്കം ഒന്നുകൊണ്ടും അലോരസപ്പെടരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്

ഗിരിജ കെ നായർ എഴുതിയ അവിചാരിതം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ഇന്ദിര പിള്ള വള്ളിക്കുന്നം. സർഗജാലകത്തിൽ അടുത്തതായി സുനിൽ കല്ലൂർ എഴുതിയ മാപ്പിളപ്പാട്ട് കേൾക്കാം. ആലപിക്കുന്നത് മുഹമ്മദ് അലി മട്ടന്നൂർ.

സുനിൽ കല്ലൂർ എഴുതിയ മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് മുഹമ്മദ് അലി മട്ടന്നൂർ. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. വിക്രം 1 യാത്ര ചരിത്രപരമായ അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു. ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ച് ഇന്ത്യ ചരിത്രം കുറിച്ചത്. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുകയാണ്. റോക്കറ്റിൻ്റെ

0: ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി മാറ്റിയതെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. ക്രിക്കറ്റ് ഇതിഹാസവും മുൻ വെസ്റ്റ് ഇൻഡീസ് ടീം ക്യാപ്റ്റനുമായിരുന്ന സർ ഗാർഫീൽഡ് സോബറിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ദുഃഖം രേഖപ്പെടുത്തി. ക്രിക്കറ്റ് ലോകത്തിന് സോബർ നൽകിയ സംഭാവനകൾ അമൂല്യമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്നലെ ബാർബഡോസിലായിരുന്നു 89-കാരനായ സോബറിന്റെ അന്ത്യം. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരു സഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ത്രിദിന ആയുർവേദ സെമിനാർ സൗഹൃദം 2026 ന്യൂഡൽഹിയിൽ ഇന്ന് സമാപിക്കും. തായ്ലൻഡ്, ഇസ്രായേൽ, ഓസ്ട്രിയ, യു കെ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, നേപ്പാൾ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ അക്കാദമിക് പ്രമുഖർ സെമിനാറിൽ പങ്കെടുത്തു. പാക് അധീന കാശ്മീരിലെ വർദ്ധിച്ചുവരുന്ന അസ്ഥിരതയെ യു എൻ മനുഷ്യാവകാശ സംഘടന അപലപിച്ചു. മനുഷ്യക്കുരുതിയും സംഘർഷവും വർദ്ധിച്ചുവരുന്ന നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്വവും കാണിക്കണമെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പാകിസ്ഥാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഓഗസ്റ്റ് 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇതോടെ ട്രാൻസ് ഷിപ്മെന്റ് തുറമുഖത്തിൽ നിന്നും സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് തുറമുഖത്തിന്റെ കവാടമായി വിഴിഞ്ഞം മാറും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് മിഷൻ സമുദ്ര ബിസിനസ് സമ്മിറ്റും സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഓപ്പറേഷൻ തൂഫാനിലൂടെ വൻ മുന്നേറ്റം നടത്താനായി എന്ന് അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് സുരക്ഷ കുറയ്ക്കുന്ന കാര്യം ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടതെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഓണത്തിന് മുൻപ് കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനം പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ കൊയിലാണ്ടി നിയോജക മണ്ഡലം ഉദ്ഘാടനം ഉച്ചയ്ക്ക് ചിങ്ങപുരം CKG MHSSൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഷാഫി പറമ്പിൽ MP, കെ പ്രവീൺകുമാർ MLA എന്നിവർ സംബന്ധിക്കും. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് നിർമ്മിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷികം പുതുപ്പള്ളിയിൽ ആചരിച്ചു. സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ സംഘടിപ്പിച്ച സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളാണ് യഥാർത്ഥ VIP എന്ന് തെളിയിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് KC വേണുഗോപാൽ അനുസ്മരിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ജനസേവനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. വഖഫ് ബോർഡും ബോർഡ് അംഗങ്ങളും ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ തന്റെ വാദം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഷോൺ ജോർജിന്റെ തടസ്സഹർജി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആറന്മുള വഴിപാട് വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന ഊട്ടുപുരയിലെ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടത്തി. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
1: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യ കാലത്തിനാണ് നാളെ തുടക്കം കുറിക്കുന്നത്. സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യകാലത്തിന് പള്ളിയോടക്കരക്കാരെ സ്വീകരിക്കാൻ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും പകർന്ന അഗ്നിയിൽ ഇന്നു രാവിലെ പ്രധാന ഊട്ടുപുരയിൽ മുതിർന്ന പാചകക്കാരൻ ഗോപാലകൃഷ്ണൻ നായർ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടത്തി. തുടർന്ന് പാൽപായസമൊരുക്കി ഗണപതിക്കും പാർത്ഥസാരഥിക്കും സമർപ്പിച്ചതോടെ പാചകപ്പുരകൾ ഉണർന്നു. 20 സദ്യാലയങ്ങളാണ് ഉള്ളത്. 500 വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ 10 വള്ളസദ്യകൾ നടക്കും.
0: പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോരപാത തുറന്നു. ഈ മാസം 7 പാത തുറക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും നിർമ്മാണ ജോലികൾ വൈകിയതിനെ തുടർന്ന് ഗതാഗതത്തിന് തുറന്നു നൽകുന്നത് നീട്ടിവെക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോരപാതകളിലൊന്നാണ് കമ്പംമെട്ട്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറിക്ക് ഉൾപ്പെടെ അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം പ്രവാസി പെൻഷൻ വിതരണം ചെയ്തില്ലെന്ന് പ്രവാസി സംഘം ആരോപിച്ചു.

ഒരു ലക്ഷത്തോളം പ്രവാസികൾ ക്ഷേമനിധി ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരാണ്. സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് ഗണ്യമായ സംഭാവന നൽകിയ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്ക് ബജറ്റ് വിഹിതം അനുവദിച്ചില്ലെന്നും ഭാരവാഹികൾ കോഴിക്കോട് ആരോപിച്ചു. ഇതിനെതിരെ ചൊവ്വാഴ്ച കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ പ്രവാസികൾ ക്ഷേമനിധി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളം ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യം. ജപ്പാനിലെ ടോക്കിയോവിൽ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് ഇന്ത്യയുടെ പി വി സിന്ധു ഫൈനലിലെത്തി. ലോക 4-ാം നമ്പർ താരം ചൈനയുടെ ചെൻ യുഫെയിയായിരുന്നു സെമി ഫൈനലിൽ സിന്ധുവിന്റെ എതിരാളി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2-ാം മത്സരം 4 ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിലാക്കിയിരിക്കുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25,00,000 രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഇടുക്കി പഴയരി കണ്ടത്ത് കാർ പുഴയിലേക്ക് മറിഞ്ഞ് കുടുംബത്തിലെ 5 പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. രാവിലെ ആയിരുന്നു അപകടം. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 16-വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. വിക്രം 1 യാത്ര ചരിത്രപരമായ അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 രാമകഥ ഗാനലയം. ഇതിൽ ബാലകാണ്ഡത്തിലെ പുത്രലാഭാലോചന എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ആൻലിയ എൻ സന്തോഷ്. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 മണിക്ക് മട്ടന്നൂർ സിനി സ്റ്റുഡിയോ അവതരിപ്പിച്ച ആഴ്ച വൃത്താന്തം പുനഃപ്രക്ഷേപണം. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 9 മണിക്ക് ചാരു കസേര. രാത്രി 10 മണിക്ക് മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്

ഇപ്പോൾ കേട്ടത്. നാട്ടുവിശേഷം. കരിവള്ളൂർ കാമാക്ഷി ക്ഷേത്രം നവരാത്രി ആഘോഷം 11 മുതൽ 21 വരെ നടക്കും. കൂത്തുപറമ്പ് ബ്ലോക്ക് പരിധിയിലെ ആത്മകർഷക അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. കൂത്തുപറമ്പ് നഗരസഭ, പാട്യം, കോട്ടയം, മാങ്ങാട്ടിടം, ചിറ്റാരിപ്പറമ്പ്, കുന്നോത്തുപറമ്പ്, തൃപ്പങ്ങോട്ടൂർ കൃഷിഭവൻ പരിധിയിലെ ആത്മയുടെ ഏതെങ്കിലും പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ടുള്ള കർഷകരിൽ നിന്ന് മികച്ച കർഷകർക്കുള്ള അവാർഡിനാണ് അപേക്ഷ ക്ഷണിച്ചത്. പഴം, പച്ചക്കറി കർഷകൻ, ക്ഷീര കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, പട്ടികജാതി വർഗ കർഷകൻ, സംയോജിത കൃഷി കർഷകൻ എന്നിവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 25 തീയതി വൈകിട്ട് 4 മുൻപായി അപേക്ഷ കൂത്തുപറമ്പ് ബ്ലോക്ക് കൃഷിഭവനിൽ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9383472063. നമ്പർ ഒരിക്കൽ കൂടി 9383472063. കൂത്തുപറമ്പ് ഗോകുലം തെരു സബർമതി ഹാളിൽ നാളെ ഉച്ചയ്ക്ക് 2:30 സൗജന്യ കൂൺ കൃഷി പരിശീലനം നടക്കും. വിശദവിവരങ്ങൾക്ക് 8547618667 നമ്പർ ഒരിക്കൽ കൂടി 8547618667. കാങ്കോൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആലപ്പടമ്പ് കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ അടിച്ചുതളി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഈ മാസം 20 തീയതിക്ക് മുൻപ് ട്രസ്റ്റി ചെയർമാന് ലഭിച്ചിരിക്കണം. വിശദവിവരങ്ങൾക്ക് 9656390050 നമ്പർ ഒരിക്കൽ കൂടി 9656390050 അർഹരായവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് ഈ മാസം 20 വരെ അപേക്ഷിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
2: 9 8 7 6 5 4 3 2 1 0.
1: മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം 1 പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം രാജ്യത്തെ യുവാക്കളുടെ കഴിവ്, ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമ നിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂർ ഇതിന് ലോകം കണ്ട മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാക്കാൻ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തമിഴ്നാട്ടിലെ മധുരയിൽ ഇഫി സംരംഭകത്വ ഉച്ചകോടിയുടെ പ്രത്യേക പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളി സമൂഹമുള്ളത് ഇന്ത്യയിലാണ്. 2.4 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളിലൂടെ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി.
3: Young entrepreneurs should derive the maximum benefit both from your families and also from this association, which is in a very comprehensive manner working towards giving you that strength. Boundaries don't seem to matter with technology the way in which it is taking over our lives. So technology actually has done such a shake-up to the ways in which we look at ourselves, our businesses and our economy.
1: 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം സന്ദർശിക്കും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശം അനുസരിച്ചാണ് വാങ്ചുക്കിനെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാ ക്ലേശത്തിന് വലിയ ആശ്വാസമാകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സ്മൃതിദിനമായി ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോരപാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
4: തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുൻപാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം പാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തികൾ കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന 1000 തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസ്സുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യകാലത്തിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അക്കാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3rd സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BCCI തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിന് ശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് BCCI അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136rd പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗൌ എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവു ശിക്ഷയും വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSF പതിനെട്ടാം ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം പി വി സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം സ്വസ്ഥം ഗൃഹഭരണം എന്ന ചിത്രത്തിൽ നിന്നാണ്. ചിറ്റൂർ ഗോപിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണമൊരുക്കി ചിത്രയാലപിക്കുന്നു.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: റോബിൻ തിരുമലയുടെ വരികൾ, നാദർഷയുടെ സംഗീതം, എം ജി ശ്രീകുമാറും പി വി പ്രീതിയും ആലപിച്ച ഗാനം ഗാന്ധിയൻ എന്ന ചിത്രത്തിൽ നിന്ന്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ഗർഷോം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, രമേശ് നാരായണന്റെ സംഗീതം, ഹരിഹരൻ ആലപിക്കുന്നു.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannuroff, Simbolo and Collar, other brands, Grandfos, Hutik, Vox Lanit,
1: phone 9496420880,
0: 8111933600.
1: CM Vistara.
0: CM Vistara Nilluni.
2: ജെയിംസ് ബോണ്ട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗാനരചന, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, ചിത്രയുടെ ആലാപനം.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30 തിരികെ ജീവിതത്തിലേക്ക്
0: കല്യാണം ഹൗസ് വാമിംഗ് നെയ്മിംഗ് സെറമണി എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ
2: അല്ല ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ നോ ചാൻസ് ബ്രൈഡൽ മേക്ക് ഓവർ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ് മൈക്രോബ്ലേഡിംഗ് ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ
2: യെസ്
0: യെസ് നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ
0: അതെ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മോൾ ഫോൺ നമ്പർ 7994476836
2: 9447371836
0: 8078502836
3: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു ഇത് റേഡിയോ മലബാർ 89.6 FM
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയാണ്. അടുത്ത ഗാനം കേൾക്കാം. പഞ്ചപാണ്ഡവർ എന്ന ചിത്രത്തിൽ നിന്ന് കൈതപ്രത്തിന്റെ രചനയും സംഗീതവും യേശുദാസ് ആലപിക്കുന്നു.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗ് പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99161 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: അടുത്ത ഗാനം പട്ടാഭിഷേകം എന്ന ചിത്രത്തിലേതാണ്. ചിത്രയും സുജാതയും ആലപിച്ച ഗാനം. ബിച്ചു തിരുമലയുടേതാണ്, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കേൾക്കാം പ്രണയമഴ എന്ന ചിത്രത്തിലെ ഗാനം. എസ് രമേശൻ നേരാണ് ഗാനം എഴുതിയത്. വിൽസന്റെ സംഗീതം. എം ജി ശ്രീകുമാറും ചിത്രയുമാണ് ഗാനം ആലപിക്കുന്നത്.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: അടുത്ത ഗാനം ഉസ്താദ് എന്ന ചിത്രത്തിൽ നിന്നാവട്ടെ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണമൊരുക്കിയ ഗാനം ആലപിച്ചത് എം ജി ശ്രീകുമാറും സുജാത മോഹനും.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ക്യാപ്റ്റൻ എന്ന ചിത്രത്തിലെ ഗാനമാണ്. എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം. രചിച്ചത് എസ് രമേശൻ നായർ. സംഗീതം ആലപ്പി രംഗനാഥ്.

டாக்ஸி டாக்ஸி, சமயத்துக்கு ஒரு டாக்ஸி கூட.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: Are you ready to break it down? Yeah! And keep it a real

എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരു ഒറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111 933 600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762400.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. അരുൺ ഗോപൻ, അജിമോൾ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം, ബിജു രാമചന്ദ്രന്റെ ഗാനരചന, മോഹൻ സിത്താരയുടെ ഈണം കയം എന്ന ചിത്രത്തിൽ നിന്ന്.

മധു ബാലകൃഷ്ണൻ, എലിസബത്ത് രാജു എന്നിവർ ചേർന്ന് ശരത് വയലാറിന്റെ ഗാനം ആലപിക്കുന്നു. ബേണി ഇഗ്നേഷ്യസ് സംഗീതമൊരുക്കിയ ഗാനം ക്ലൈമാക്സ് എന്ന ചിത്രത്തിൽ നിന്ന്.

ഇരായി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണൻ രചിച്ച് ഗോപി സുന്ദർ ഇണമൊരുക്കിയ ഗാനം ആലപിക്കുന്നു വിജയ് യേശുദാസും മൃദുല വാര്യറും.

അടുത്ത ഗാനം വിജയ് യേശുദാസും ശ്വേതാ മോഹനും ആലപിച്ചത്. ശരത് വയലാറാണ് ഗാനരചന. ഷാൻ റഹ്മാന്റെ സംഗീതം. ചിത്രം കൊച്ചൗവ്വ പൗലോ അയ്യപ്പ കൊയിലോ.

കേൾക്കാം. എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ ചേർന്ന് നരസിംഹം എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
2: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
1: വീടും നാടും രാമനാമ മുഖരിതമാവുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
3: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
1: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ 10 മാസം മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ 10 മാസത്തിനകം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.
4: രാമ രാമ രാമ നീലമേഘശ്യാമ.
5: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
6: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
7: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്, മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
8: എല്ലാവർക്കും നമസ്കാരം.
9: നമസ്കാരം.
8: മലയാള ചലച്ചിത്ര ലോകത്തിൽ കവിതകളോട് അടങ്ങാത്ത ആവേശം നിലനിർത്തുന്ന മികച്ച ഗാനരചയിതാക്കളിൽ പ്രമുഖനാണ് ശ്രീകുമാരൻ തമ്പി. സംഗതിവശാൽ സൂചിപ്പിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ മകളുടെ പേരും കവിത എന്നാണ്. കാവ്യത്തെയും അതിൻ്റെ ഘടകങ്ങളെയും അലങ്കാരങ്ങളെയും ഒക്കെ പ്രണയഗാനങ്ങളിൽ പോലും സന്നിവേശിപ്പിക്കാനും വർണ്ണിക്കാനും ഒക്കെ ശ്രീകുമാരൻ തമ്പി ശ്രമിച്ചിട്ടുണ്ട്. 70s രചിച്ച അദ്ദേഹത്തിൻ്റെ 3 ചലച്ചിത്ര ഗാനങ്ങൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഞാനിവിടെ തിരഞ്ഞെടുത്ത എല്ലാ ഗാനങ്ങളും ആലപിച്ചത് പി ജയേന്ദ്രനാണ്. 1972 RM വീരപ്പൻ നിർമ്മിച്ച മന്ത്രകോടി ഒരേ സമയം ആക്ഷൻ ചിത്രവും കുടുംബചിത്രവും എന്ന് കരുതാവുന്നതാണ്. SL പുരം സദാനന്ദൻ്റെ തിരക്കഥാ സംഭാഷണം. ചൂതുകളിയിലൂടെ സർവവും നഷ്ടപ്പെട്ട SR നായർ എന്ന ജോസ് പ്രകാശ്, പോലീസ് ഉദ്യോഗസ്ഥനായ ഭാസ്കരമേനോൻ എന്ന മുത്തയ്യയുടെ സഹോദരനെ കൊല ചെയ്ത ശേഷം നാടുവിട്ടുപോകുന്നു. വർഷങ്ങൾക്ക് ശേഷം ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറായ അദ്ദേഹത്തിൻ്റെ മകൻ വേണു എന്ന പ്രേംനസീർ തൻ്റെ അമ്മയായ സരസ്വതി എന്ന കവിയൂർ പൊന്നമ്മയെ കണ്ടുമുട്ടുന്നു. ഭാസ്കരമേനോൻ്റെ സഹോദരപുത്രിയായ വത്സലയെന്ന വിജയശ്രീയുമായി വേണുവിൻ്റെ വിവാഹം നിശ്ചയിച്ച ശേഷം വത്സലയുടെ ദിവാസ്വപ്നങ്ങൾ ഒരു ജയചന്ദ്രൻ ഗാനത്തിലൂടെ പ്രകടമാകുന്നു. MS വിശ്വനാഥനാണ് സംഗീത സംവിധായകൻ.

നഗരം സാഗരം എന്ന ചിത്രമിറങ്ങിയത് 1974. കെ പി പിള്ളയാണ് ഇതിൻ്റെ നിർമ്മാതാവും സംവിധായകനും. തിക്കുറിശ്ശി സുകുമാരൻ നായർ, അടൂർ ഭാസി, കെ പി എസ് സി ലളിത, ശ്രീലത എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിലെ ഗാനരംഗത്തിൽ വരുന്ന റൊമാൻറ്റിക് പെയർ എന്ന് പറയാവുന്നത് രാഘവനും സുമിത്രയുമാണ്. ഒരു ബോക്സ് ഓഫീസ് പരാജയമായിരുന്ന നിലവാരം കുറഞ്ഞ ഈ ചിത്രത്തിൻ്റെ സവിശേഷത എന്ന് പറയാവുന്നത് ശ്രീകുമാരൻ തമ്പിയും ദേവരാജനും ചേർന്നൊരുക്കിയ മികച്ച ഗാനങ്ങളാണ്. കാമുക വേഷത്തിലെ രാഘവന് വേണ്ടി ജയചന്ദ്രൻ അലങ്കാരശാസ്ത്രത്തിലെ പദങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പ്രണയഗാനം.

0: രാത്രിയിലെ യാത്രക്കാർ എന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം റിലീസ് ചെയ്തത് 1976. CP ആൻ്റണി കഥാതിരക്കഥ തയ്യാറാക്കിയ ചിത്രത്തിൻ്റെ സംവിധായകൻ പി വേണുവാണ്. തൻ്റെ സഹോദരിയായ രേഖ എന്ന ജയഭാരതിക്ക് മികച്ചൊരു ജീവിതം പ്രദാനം ചെയ്യാനായി ഒരുപാട് പണം ഉണ്ടാക്കണമെന്ന് നിശ്ചയിച്ച് ബോംബെക്ക് നാടുവിട്ടയാളാണ് രാജശേഖരൻ എന്ന KP ഉമർ. ബോംബെയിലെ അധോലോകത്തിൽ നിന്നും തിരിച്ചു വരുന്ന രാജശേഖരന് പക്ഷേ ജീവിതത്തിൽ ദുരന്തങ്ങളും പരാജയങ്ങളും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പോരാത്തതിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ സഹോദരിയുടെ കാമുകനായ CID മോഹൻ എന്ന വിൻസെൻറ്റിനെ രാജശേഖരൻ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഒടുവിൽ അദ്ദേഹം നിയമത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. മോഹനും രേഖയുമായുള്ള ഒരു പ്രേമരംഗം ചിത്രീകരിക്കുന്നത് ഒരു ജയചന്ദ്രൻ ഗാനത്തിലൂടെയാണ്. ഇവിടെയും സംഗീത സംവിധായകൻ ദേവരാജൻ തന്നെ.
1: കാവ്യഭാവനാമഞ്ജരികൾ കൽപ്പന തന്മധുമഞ്ജുഷകൾ കനകവും വെണ്ണയും ചാലിച്ചു ചേർത്ത്.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30. തിരികെ ജീവിതത്തിലേക്ക്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് ടി പത്മനാഭന്റെ കടൽ എന്ന കഥ കേൾക്കാം. അവതരണം ആദർശ് വി വി മാലൂർ.
2: ഇന്നലെ രാവിലെ അമ്മ പോയി. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ അമ്മയുടെ അരികെ തന്നെയുണ്ടായിരുന്നു. സുഖക്കേട് എന്ന് പറയാൻ അമ്മയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല, പ്രായവുമായിരുന്നില്ല. 50 വയസ്സ് മരിക്കാനുള്ള പ്രായമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. എങ്കിലും വരാൻ പോകുന്ന മരണത്തെക്കുറിച്ച് അമ്മയ്ക്ക് ദൃഢമായ ഒരു ബോധമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ നിർബന്ധപൂർവം അച്ഛനെ അയച്ചത്. അച്ഛൻ വരുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. ഒഴിവു ദിനമായിരുന്നതുകൊണ്ട് കൂട്ടുകാരികൾ മിക്കവറും പുറത്തു പോയിരുന്നു. വരാന്തലിരുന്ന് വായിച്ചു കൊണ്ടിരുന്ന ഞാൻ അച്ഛനെ കണ്ടപ്പോൾ ആദ്യമൊന്ന് ഞെട്ടി. അച്ഛൻ എൻ്റെ ജോലിസ്ഥലത്തോ ഹോസ്റ്റലിലോ ഒന്നും സുഖാന്വേഷണത്തിന് വരുന്ന കൂട്ടത്തിലായിരുന്നില്ലല്ലോ. അച്ഛൻ അടുക്കലേക്ക് ചെന്ന് എന്നോട് മുഖവരിയൊന്നും കൂടാതെ പറഞ്ഞു, "നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്." എന്തേ എന്തു പറ്റി എന്ന ഭാവത്തിൽ സംശയാഗ്രസ്തയായി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, "അമ്മയ്ക്ക് നിന്നെ കാണണമത്രേ." അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പായി അച്ഛൻ തിടുക്കത്തിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു, "ഇല്ല, അങ്ങനെ വിശേഷിച്ചെന്തെങ്കിലും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സദാ ആലോചനയാണ്. വേറെ ഏതെങ്കിലും ഒരു ലോകത്തെത്തിക്കഴിഞ്ഞെന്ന പോലെയാണ് സംസാരം. ഡോക്ടറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. എന്തിനാണ് ഡോക്ടർ? പിന്നെ എൻ്റെ സുഖക്കേട് ഡോക്ടർക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ എന്നും ചോദിച്ചു. അമ്മയുടെ ചോദ്യം, എന്തിനാണ് ഡോക്ടർ, ഡോക്ടർക്ക് എൻ്റെ സുഖക്കേട് ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ എന്നത് ആവർത്തിച്ചപ്പോൾ അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കുകയുണ്ടായിരുന്നില്ല. സ്വതവേ ഗൗരവ സ്വഭാവക്കാരനാണെങ്കിലും അച്ഛൻ്റെ ശബ്ദം അപ്പോൾ ഇടറിയിരുന്നു. വഴിയിൽ ഞങ്ങൾ കൂടുതലും മൗനമായിരുന്നു. ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴും ആരും തന്നെ സംസാരിച്ചിരുന്നില്ല. എൻ്റെ മനസ്സിൽ അപ്പോൾ അമ്മ മാത്രമല്ല, അച്ഛനുമുണ്ടായിരുന്നു, ഞാനുമുണ്ടായിരുന്നു. കാണാൻ കഴിയാത്ത ഒരു മുള്ള് മനസ്സിൽ നിന്ന് ചികഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു, എപ്പോഴാണ് അമ്മ അച്ഛനിൽ നിന്നകന്നത്, എന്നിൽ നിന്നകന്നത്? ഒരിക്കൽ ഞാൻ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നല്ലോ, അമ്മയുടെ ഏകപുത്രി. ആണായും പെണ്ണായും വീട്ടിലുള്ള ഒരേ ഒരു കുട്ടി. അങ്ങനെയുള്ള എന്നിൽ നിന്നുപോലും പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ഞാൻ ഓർത്തു, അല്ലെങ്കിൽ ഇത് മറ്റൊരു തരത്തിൽ ചോദിച്ചുകൂടെ, എപ്പോഴാണ് അച്ഛൻ അമ്മയിൽ നിന്നകന്നത്? എപ്പോഴാണ് ഞാൻ അമ്മയുടെ പ്രിയപ്പെട്ട മകളായ ഞാൻ അമ്മയിൽ നിന്നകന്നത്? അങ്ങനെ ചിന്തിച്ചപ്പോൾ അതുവരെ അനുഭവപ്പെടാതിരുന്ന ഒരു കുറ്റബോധവും തോന്നി. ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, അങ്ങനെയും വരാമല്ലോ, അങ്ങനെയും. എൻ്റെ മനസ്സ് കണ്ടിട്ടെന്ന പോലെ അതുവരെ ഒന്നും പറയാതെ നടന്നിരുന്ന അച്ഛൻ ചോദിച്ചു, എന്താണ് ആലോചിക്കുന്നത്? ഞാൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുക മാത്രം ചെയ്തു. എന്നിട്ട് വീണ്ടും നിശബ്ദയായി നടന്നു. എനിക്കും വേണമെങ്കിൽ അച്ഛനോട് ചോദിക്കാമായിരുന്നു, അച്ഛൻ എന്താണ് ആലോചിക്കുന്നത്, അച്ഛൻ്റെ മനസ്സിലെന്താണ്? പക്ഷേ ഞാൻ ചോദിച്ചില്ല. വീട്ടിലെത്തുമ്പോൾ സന്ധ്യയാകാറായിരുന്നു, എങ്കിലും ഇരുട്ട് വരുന്നിരുന്നില്ല. ഞാൻ ധൃതിയിൽ അമ്മയുടെ മുകളിലെത്തിയ മുറിയിൽ പോകാൻ തുടങ്ങുമ്പോൾ അച്ഛൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്ന ശേഷം പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. എന്താണാവോ? യാത്രയിലുടനീളം മൗനമായി നിന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ എത്തിയ ഉടനെ അമ്മയെ കാണുന്നതിന് മുമ്പായി എന്താണാവോ? അച്ഛൻ ഒന്നും പറയാതെ എന്നെ ഓഫീസ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മേശ തുറന്ന് സാമാന്യം വലിയ ഒരു കടലാസ് ഇട്ട് എനിക്കെടുത്തു തന്നു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പായി പറഞ്ഞു, നിനക്ക് തരാനായി എന്നെ ഏൽപ്പിച്ചതാണ്, ഞാനിത് തന്നുവെന്ന് പറയണം. പിന്നീട് എന്തോ ഓർത്തിട്ടെന്ന പോലെ ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു. ചോദിച്ചെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അച്ഛൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നുമില്ല. ഞാൻ മുറിയിലേക്ക് കടക്കുമ്പോൾ അമ്മ പടിഞ്ഞാറേ ജനലിലൂടെ സൂര്യനെ നോക്കിയിരിക്കുകയായിരുന്നു. സൂര്യൻ മുക്കാലും മറഞ്ഞു കഴിഞ്ഞിരുന്നു. എങ്കിലും ഒടുവിലത്തെ രശ്മികൾ അമ്മയെ പൊന്നിൽ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്വതവേ സുന്ദരമായ അമ്മയുടെ മുഖം അപ്പോൾ ഒന്നുകൂടി ഭംഗിയുള്ളതായി തോന്നി. ഞാൻ വാതിലിൻ്റെ അരികിൽ സ്തംഭിച്ചു നിന്നപ്പോൾ എൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടെന്ന പോലെ അമ്മ പതുക്കെ തിരിഞ്ഞു നോക്കി. അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് കൊല്ലങ്ങൾ പെട്ടെന്നൂർന്നുപോയി. വീണ്ടും ഞാൻ അമ്മയുടെ പഴയ മകളായി. അമ്മ എന്നെ കുളിപ്പിച്ചത്, പുതിയ പട്ടുകുപ്പായം ഉടിപ്പിച്ച് പാട്ടുപാടി, വേണ്ട എന്ന് പറഞ്ഞ് ശാഠ്യത്തോടെ മുഖം തിരിച്ചു കളയുമ്പോൾ എൻ്റെ മോളല്ലേ, എൻ്റെ ഓമനക്കുട്ടിയല്ലേ, ഇതാ ഈ ഒരു ഉരുള കൂടി എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് വീണ്ടും വീണ്ടും മൂട്ടി. പിന്നെ എൻ്റെ കൂടെ സ്കൂളിൽ വന്ന് ഞാൻ ഹൈസ്കൂളിലെ ആദ്യത്തെ ക്ലാസ്സിലെത്തിയപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഒരു കള്ളച്ചിരിയോടെ, എന്താണ് നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ എത്ര സുന്ദരിയാണ് എന്ന് പറയാൻ കൊതിച്ചെങ്കിലും നാണം കൊണ്ട് പറയാൻ കഴിയാതെ പിന്നീട് പതുക്കെ പതുക്കെ അറിയാതെ തന്നെ അകന്നുപോയപ്പോൾ ഞാൻ അമ്മയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. അച്ഛൻ തന്ന പഴയ കടലാസ് കെട്ട് അമ്മയുടെ കയ്യിലായിരുന്നു. അത്യന്തം സ്നിഗ്ധമായ ഒരോർമ്മയെ താലോലിക്കുന്നതുപോലെ അമ്മയുടെ ശോഷിച്ച് നീണ്ട വിരലുകൾ കടലാസുകളുടെ ഇടയിലൂടെ പോയിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ അമ്മ ചോദിച്ചു, നീ ഇത് നോക്കിയോ? ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛൻ, ഇപ്പോൾ എനിക്ക് തന്നതേയുള്ളൂ. അമ്മ മൂകയായി വളരെ നേരം വെളിയിലേക്ക് നോക്കിയിരുന്നു. അമ്മയെ താങ്ങിയിരുന്ന തലയണകൾ ഞാൻ ഉറപ്പിച്ചു നിർത്തുന്നുണ്ടായിരുന്നു. അമ്മ പിന്നീട് പറഞ്ഞു, പണ്ട് ഞാൻ ഡയറി എഴുതിയിരുന്നു, പിന്നീട് അത് നിർത്തി. ആ ഡയറികളും പിന്നെ എനിക്ക് കിട്ടിയ കുറേ എഴുത്തുകളുമാണ് ഇത്. ഇതൊക്കെ ഞാൻ നിനക്ക് തരുന്നു. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ നശിപ്പിച്ചു കളയാമായിരുന്നു. പക്ഷേ ഞാനൊരിക്കലും അങ്ങനെ ആലോചിച്ചതേയില്ല. ഈ എഴുത്തുകൾ നശിപ്പിക്കുക എന്ന് വെച്ചാൽ അത് എഴുതിയ ആളെ തന്നെ നശിപ്പിക്കുക എന്നതാണ്. ആ ആളുടെ ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചു കളയുക എന്നതാണ്. പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിയില്ലല്ലോ. ഒരിക്കൽ വിചാരിച്ചിരുന്നു ഈ എഴുത്തുകൾ എൻ്റെ ചിതയിൽ എന്നോടുകൂടെ, പിന്നീട് അതും വേണ്ടെന്ന് വെച്ചു. അമ്മയുടെ ജീവിതത്തിലെ ഈ ഒരു വശത്തെക്കുറിച്ച് അമ്മയിൽ നിന്ന് ഞാൻ ആദ്യമായി കേൾക്കുകയായിരുന്നു. കേട്ടു നിൽക്കാനല്ലാതെ അങ്ങോട്ടെന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സത്യത്തിൽ ചോദിക്കണമെന്നുമില്ലായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് അച്ഛൻ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. വിഷയം മാറ്റാനായി പതുക്കെ ചോദിച്ചു, അമ്മ ഡോക്ടറെ കാണാൻ സമ്മതിച്ചില്ല അല്ലേ? ഒരു നിമിഷത്തിലേക്ക് അമ്മ എന്നെ തറപ്പിച്ചു നോക്കി. എൻ്റെ ആത്മാവിൻ്റെ അടിത്തട്ടിലോളം ആഴ്ന്നിറങ്ങുന്നൊരു നോട്ടമായിരുന്നു അത്. പക്ഷേ അമ്മ പിന്നീട് പെട്ടെന്നയഞ്ഞു. അമ്മ ചോദിച്ചു, ഡോക്ടറെ കാണാനോ? എന്തിന്? ഡോക്ടർക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന എന്ത് സൂക്കേടാണ് എനിക്ക്? ഞാൻ പറഞ്ഞു, നാളെ ഞാൻ തീർച്ചയായും ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരും, തീർച്ചയായും. അപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി. അമ്മ എന്നെ പെടുന്നതിനെ അടുക്കലിലേക്ക് ഒന്നുകൂടി ചേർത്തു നിർത്തി. പണ്ട്, വളരെ പണ്ട്, ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചെയ്തിരുന്നതുപോലെ എൻ്റെ മുടിയിലൂടെ വിരലുകൾ പതുക്കെ ചലിപ്പിച്ചു. എനിക്ക് അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ കരയരുത്, കരയരുത് എന്ന് ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ സഹിക്കാൻ കഴിയാതെയായപ്പോൾ അമ്മയുടെ മടിയിൽ മുഖമമർത്തി. അമ്മ പറഞ്ഞു, എങ്ങനെയാണ് നിന്നോട് പറയേണ്ടത് എന്നെനിക്കറിയില്ല. ഭയമുള്ളത് കൊണ്ടല്ല, ഇത്രയും കാലം ഭയമില്ലാതെ ജീവിച്ച എനിക്ക് എന്തിനാണ് ഇപ്പോൾ ഭയം? അല്ല, ഭയമല്ലേ അല്ല. പിന്നെ ഈ ഭയം എന്നൊക്കെ പറയുന്നത് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വഹിക്കുന്നവർക്കല്ലേ ഉണ്ടാവുക? എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും രഹസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. തെറ്റാണ് എന്ന് ഞാൻ കരുതിയ ഒന്നും ഒരിക്കലും ചെയ്തിട്ടുമില്ല. എന്നിട്ടും മറ്റാരേക്കാളും നന്നായി ഇതൊക്കെ മനസ്സിലാക്കേണ്ടിയിരുന്ന നിന്റെ അച്ഛൻ പോലും. അമ്മ പെടുന്നതിനെ മൂകയായി. രാത്രി എനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല. ഏതാനും കത്തുകളും ഡയറികളും ഒന്നോടിച്ചു നോക്കിയതിനു ശേഷം കിടക്കാമെന്ന് കരുതിയിരുന്നത്. സാവകാശത്തിൽ വായിച്ചു നോക്കിയാൽ മതി, തിരക്കില്ല എന്ന് അമ്മയും പറഞ്ഞിരുന്നല്ലോ. പക്ഷേ വായിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റെല്ലാം മറന്ന് അതിൽ മുഴുകി. പ്രത്യേകിച്ചും ഡയറിക്കുറിപ്പുകൾ വായിച്ചപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീർത്തും അജ്ഞാതമായിരുന്നു. ഒരു ലോകമായിരുന്നു ഈ ഡയറിയിലുണ്ടായിരുന്നത്. എനിക്ക് സന്തോഷവും സങ്കടവും ദേഷ്യവും നിരാശയുമെല്ലാം പിന്നെ എല്ലാറ്റിലും ഉപരിയായി അത്ഭുതവും തന്ന വാചകങ്ങൾ. ചിലപ്പോൾ വളരെ ചെറിയത്, ചിലപ്പോൾ ഒരിക്കലും അവസാനിക്കാതെ നീണ്ടുപോകുന്ന. ഇടയ്ക്കിടെ കവിതയെയും സംഗീതത്തെയും സ്നേഹത്തെയും കുറിച്ചുള്ള പരാമർശങ്ങൾ, ഇഷ്ടപ്പെട്ട കവിതകളിൽ നിന്നുള്ള ഈരടികൾ, പട്ടുകളുടെ ആദ്യത്തെ വരികൾ, കുനാഗ്ലി ഗയോം ശ്യാം നിസ്തൃഗമാച്ച്, ഒന്നിലധികം തവണ സ്നേഹത്തെക്കുറിച്ചുള്ള വിചിത്രമെങ്കിലും അതിവിശുദ്ധമായ സങ്കല്പങ്ങൾ, പിന്നെ കടലിനെക്കുറിച്ച്, വീണ്ടും വീണ്ടും കടലിനെക്കുറിച്ച്, കടൽ കാണാൻ കഴിയാത്തതിലുള്ള ദുഃഖം, കാണാനുള്ള ആഗ്രഹം, കടലിൻ്റെ ഒരു ഭാഗമായി, തിരയായി, ചുഴിയായി, ചലനമായി, ആഴമായി, ആർത്തട്ടഹസിക്കുന്ന കടലിൻ്റെ മികവിലൂടെ തെളിഞ്ഞ സൂര്യപ്രകാശത്തിൽ ഒരു ശലഭമായി പറന്നുയർന്ന് ഒടുവിൽ ക്ഷീണിതയാകുമ്പോൾ ശാന്തമായ കടലിൻ്റെ മാറിൽ വീണു മയങ്ങി. ഡയറിയിൽ ബനാറസിലെ ജീവിതത്തെക്കുറിച്ചും ഉണ്ടായിരുന്നു. അവിടെയത്തെ കാഴ്ചകൾ, അവിടുത്തെ സംഗീതം, സംഗീതം പഠിപ്പിച്ച ഗുരുനാഥന്മാർ, ഒപ്പം പഠിച്ച കൂട്ടുകാർ, പിന്നെ അവിരാമമായി മക്കൾക്ക് ജീവൻ പകർന്നു കൊടുക്കുന്ന ഗംഗ. ആത്മാവിൽ നിന്ന് വഴിഞ്ഞൊഴുകുമ്പോൾ ഗംഗയുടെ പടവുകളിൽ ചെലവഴിച്ച വൈകുന്നേരങ്ങൾ, സന്ധ്യകൾ. ഇതിനൊക്കെ പുറമേ അമ്മയുടെ അച്ഛനെയും എനിക്കൊരിക്കലും കാണാൻ കഴിയാത്ത എൻ്റെ മുത്തച്ഛൻ ഞാനിവിടെ കണ്ടു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സ് ബിരുദമെടുത്ത മുത്തച്ഛനായിരുന്നല്ലോ തൻ്റെ മകൾ അവിടെ പോയി സംഗീതം പഠിക്കണമെന്ന് കൂടുതൽ നിർബന്ധം. അമ്മയുടെ കല്യാണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും വായിച്ചു. ഈ പരാമർശങ്ങളിൽ നിന്ന് ഊഹിക്കാൻ കഴിഞ്ഞത് ആദ്യമൊന്നും അമ്മ ഈ ബന്ധത്തിൽ വളരെയൊന്നും താല്പര്യമായിരുന്നില്ല എന്ന് തന്നെയാണ്. എന്നാൽ എതിർപ്പുമുണ്ടായിരുന്നില്ല. പഠിപ്പ് കഴിയട്ടെ, എന്നിട്ട് മതി എന്നായിരുന്നു അമ്മ പറഞ്ഞത്. വിവാഹത്തിന് ശേഷം പഠിക്കാമല്ലോ എന്ന് മുത്തച്ഛൻ. കല്യാണ ചെറുക്കനും ഇത് അംഗീകരിച്ചപ്പോൾ പിന്നീട് അച്ഛനെക്കുറിച്ച് കല്യാണശേഷവും വളരെയൊന്നും പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ള പരാമർശങ്ങൾ തീർച്ചയായും സ്നേഹപൂർണമായവ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും കല്യാണശേഷവും അമ്മയെ പഠിക്കാൻ അനുവദിച്ചതിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ. പക്ഷേ അതേസമയം തന്നെ അച്ഛൻ്റെ സംഗീതത്തിലുള്ള താല്പര്യക്കുറവിനെ പരാമർശിക്കുന്ന ഭാഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു തമാശ എന്നതിലുപരിയായി അതൊന്നുമായിരുന്നില്ല, അല്പം പോലും ദുഷ്ടമല്ലാത്ത. പക്ഷേ ഒടുവിലാകുമ്പോൾ മിന്നൽ പിണർ പോലെയുള്ള വാചകങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി. ഒരു ദിവസം അമ്മ എഴുതി, എനിക്കന്ന് 3 വയസ്സ്. ഇത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാനറിയാതെ എൻ്റെ മേശ കുത്തിത്തുറന്ന് എൻ്റെ കടലാസുകൾ, എനിക്കത് ഊഹിക്കാനേ കഴിയുന്നില്ല. ഞാൻ സ്നേഹിക്കുകയും അതിലൊക്കെ ഉപരിയായി വിശ്വസിക്കുകയും ചെയ്ത എൻ്റെ ഭർത്താവ് എന്തിനെൻ്റെ പിറകിൽ നിന്ന് ഇത് ചെയ്തു? എന്നോട് നേരെ ചൊവ്വെ ചോദിക്കാമായിരുന്നല്ലോ, ആരാണ് നിനക്കെഴുതുന്ന ഇയാൾ? നീ വെക്കേഷനിൽ വരുമ്പോഴൊക്കെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? അങ്ങനെ ചോദിക്കുകയും വേണ്ട, ഒരു സൂചന തന്നാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എല്ലാ കത്തുകളും എടുത്തു കൊടുത്തു. ഇതാ, നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളൂ. ഒരു വിഷമവും കൂടാതെ തന്നെ. പക്ഷേ അതിനു പകരം ഇല്ല, ഇല്ല,

0: എനിക്കതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. പിന്നീട് ഏതാനും ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം, ഈ ദിവസങ്ങളിൽ ഡയറി പൂർണ്ണമായും ശൂന്യമായിരുന്നു. എന്റെ കത്തുകൾ എനിക്ക് മടക്കിത്തരണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു. എന്തെഴുത്ത്, എന്തെഴുത്ത് എന്നാണ് പെട്ടെന്ന് നീരസത്തോടെ ചോദിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. എന്തിനാണിങ്ങനെ? പക്ഷേ ഞാൻ അല്പം പോലും അക്ഷമ കാണിച്ചില്ല. ദേഷ്യപ്പെട്ടു ഒച്ച വെച്ചതുമില്ല. വളരെ ശാന്തമായി തന്നെ, എന്നാൽ എനിക്കാവുന്നത്ര ശക്തിയോടെയും ഞാൻ പറഞ്ഞു. എന്തെഴുത്തുകളാണെന്നോ? അപ്പോൾ ഒന്നും പറഞ്ഞില്ല. എന്റെ മുഖത്ത് നോക്കിയതുമില്ല. തീർച്ചയായും മനസാക്ഷിക്കുത്ത് അനുഭവപ്പെട്ടു കാണും. ഞാൻ വീണ്ടും പറഞ്ഞു, ചോദിച്ചാൽ തരുമായിരുന്നല്ലോ, എന്തിനാണ് ഒരു കള്ളനെ പോലെ എന്റെ പിറകിൽ നിന്ന്? ഞാൻ ഇങ്ങനെ ഒരു പെരുമാറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലോ. അപ്പോൾ ഒരക്ഷരം പറയാതെ കത്തുകളൊക്കെ എടുത്തു തന്നു. ഇപ്രാവശ്യം മടക്കിത്തരുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. എങ്കിലും ഞാൻ ചോദിച്ചു, എല്ലാം വായിച്ചില്ലേ? ഏതെങ്കിലും രഹസ്യം കണ്ടെത്താൻ കഴിഞ്ഞോ? ഒരു സ്ത്രീ, ഒരു ഭാര്യ വിചാരിക്കാനോ ചെയ്യാനോ പാടില്ലാത്ത എന്തെങ്കിലും? അപ്പോഴും ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ ബന്ധം ശിഥിലമാവുകയാണ്. ഇനിയൊരിക്കലും ഇത്, എനിക്ക് ഖേദമുണ്ട്. ഇന്നലെ എന്നോട് പെടുന്നനെ ചോദിച്ചു, ഇയാൾ ആരാണ്? നിന്റെ ജീവിതത്തിൽ എന്നേക്കാളുപരി ഇയാൾക്കുള്ള സ്ഥാനം? നിന്നെ സംഗീതം പഠിപ്പിക്കുന്നു എന്നതിലുപരിയായി എനിക്ക് മനസ്സിലാകുന്നേയില്ല. എന്നാൽ പിന്നെ നീ എന്തിനെന്നെ കല്യാണം കഴിച്ചു? ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ബനാറസിൽ ഭാര്യാഭർത്താക്കന്മാരെ പോലെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. നിർത്ത്! ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ലാത്ത ഞാൻ അപ്പോൾ തീർച്ചയായും അദ്ദേഹം അമ്പരെന്ന് കാണും. പിന്നീട് ഞാൻ മടുപ്പോടെ പറഞ്ഞു, എനിക്ക് ഖേദമുണ്ട്. ഒരു പക്ഷേ എന്തു പറഞ്ഞാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുക? എന്തു പറഞ്ഞാലാണ് നിങ്ങൾക്ക് ബോധ്യമാവുക? ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സ്നേഹത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് വെറുതെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടുതന്നെ ഞാൻ അതിന് തുനിയൊന്നുമില്ല. എന്തു വേണമെങ്കിലും ഊഹിച്ചുകൊള്ളുക. അദ്ദേഹം ഒന്നും പറയാതെ സ്തബ്ധനായി നിന്നപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, എന്നാലും എന്നോട് നിങ്ങൾ ചോദിച്ചല്ലോ ബനാറസിൽ ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ പോലെയായിരുന്നോ എന്ന്. നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറയാം, അല്ല, ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ പോലെയല്ല ജീവിച്ചിരുന്നത്. കാമുകി കാമുകന്മാരെ പോലെ ആയിരുന്നില്ല. അദ്ദേഹം ഗുരുവും ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയുമായിരുന്നു. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും ചെയ്തിരുന്നു, വളരെ വളരെ ഗാഢമായി തന്നെ. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനിയൊരു കാമുകിയുടെ ഭാവം എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അമ്മയുടെ ഡയറി ഏതാണ്ട് ഇവിടെ അവസാനിച്ചു എന്ന് പറയാം. പിന്നീട് ഒരൊറ്റ കുറിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. അമ്മ എഴുതി, ഇനി ബനാറസിലേക്ക് മടങ്ങുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കില്ല. അദ്ദേഹം സത്യത്തിൽ ഞെട്ടുക തന്നെ ചെയ്തു. വളരെ നേരം എന്തൊക്കെയോ ഓർത്തിരുന്ന ശേഷം, പഠിപ്പ് പൂർത്തിയാക്കണ്ടേ, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് നിർത്തിയാൽ ആളുകൾ എന്തെങ്കിലും പറയുകയില്ലേ എന്നും ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ മങ്ങിയ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ആളുകളോ? ആളുകൾക്ക് ഇതിലെന്താണ് കാര്യം? ഇത് എൻ്റെ കാര്യം മാത്രമല്ലേ? അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരുടെയും അല്ലാതെ? എൻ്റെ ഉള്ളിൽ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഏറെ ദിവസങ്ങളുടെ ആലോചനയ്ക്ക് ശേഷമാണ് ഇനി പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്. എന്നാലും അത് പറഞ്ഞപ്പോൾ, ഇനിയൊരിക്കലും മടക്കിയെടുക്കാനാകാത്തവണ്ണം പറഞ്ഞപ്പോൾ, അദ്ദേഹവും പിന്നീട് എന്തൊക്കെയോ ആലോചിച്ചിരുന്നു, ഒന്നും പറഞ്ഞില്ല. ഏതായാലും തൽക്കാലം ഇത് തീരുന്നു. പക്ഷേ എന്നേക്കുമായി തീരുമോ എനിക്കറിയില്ല. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ അതും അറിയില്ല. ദൈവം എനിക്ക് കുറിപ്പ് അവസാനിച്ചിരിക്കുന്നത് ഈ വാചകം മുഴുമിപ്പിക്കാതെയാണ്. അക്ഷരങ്ങൾ ശരിക്കും കടലാസിൽ പതിഞ്ഞിരുന്നില്ല. പിന്നീട് ഡയറികൾ മാറ്റിവെച്ച് വളരെ നേരം ആലോചിച്ചിരുന്നതിന് ശേഷം കത്തുകളും നോക്കി. എല്ലാം ഒരാൾ, എൻ്റെ കുട്ടി അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളെ എന്ന് വിളിച്ചു കൊണ്ടെഴുതിയത്. എല്ലാറ്റിലും നിറയെ കവിതയും സംഗീതവും. പിന്നീട് പിന്നെ ക്ഷേത്രങ്ങൾ, തെരുവുകൾ, സ്നാനഘട്ടങ്ങൾ, കോളേജുകൾ, സംഗീത വിദ്യാലയങ്ങൾ, ഗംഗയിലെ ഉദയാസ്തമയങ്ങൾ, ഇവയ്ക്കിടയിലൂടെയൊക്കെ സ്നേഹത്തിൻ്റെ ലോലമെങ്കിലും അതിശക്തമായ ഒരു പൊന്നൂല് പോലെ പോകുന്ന പല്ലവികൾ. പുലർച്ചെ എപ്പോഴോ ഉറക്കത്തിൻ്റെ പടവുകളിൽ ക്ഷീണിച്ചു വീണുപോയി ഞാൻ ഉണർന്നത് നേരം നല്ലതുപോലെ വെളുത്തതിന് ശേഷമായിരുന്നു. മുറിയിൽ സൂര്യപ്രകാശം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അമ്മ കട്ടിലിലിടുന്നു. സ്നേഹപൂർവം എൻ്റെ മുഖത്തേക്ക് നോക്കുന്നതും ഞാൻ കണ്ടു. കിടക്കയിലും മേശപ്പുറത്തുമായി കത്തുകളും ഡയറികളും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിടഞ്ഞെഴുന്നേറ്റ് അതൊക്കെ അടുക്കി വെക്കാൻ നോക്കിയപ്പോൾ അമ്മ വിലക്കി. അതൊക്കെ അവിടെ കിടക്കട്ടെ, അമ്മ പറഞ്ഞു. നീ ഇത്തിരി കൂടി കിടക്കൂ, യാത്രയുടെ ക്ഷീണം കാണും. പിന്നെ ഇന്നലെ നീ ഉറങ്ങിയിട്ടുണ്ടാവില്ല. നിന്റെ അമ്മയുടെ ഓരോ സ്വഭാവവിശേഷങ്ങളും ഓർത്ത്. ഞാൻ അമ്മയുടെ കൈ തടവിക്കൊണ്ടിരുന്നു. എൻ്റെ കണ്ണുകൾ അമ്മയുടെ മുഖത്ത് തന്നെയായിരുന്നു. എനിക്കൊരത്ഭുതം തോന്നി. ഈ അമ്മ അമ്മ എൻ്റെ അരികെ തന്നെ നോക്കിക്കൊണ്ട് കുറേ നേരം അങ്ങനെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വേഗം തന്നെ എൻ്റെ മുറിയിൽ നിന്ന് അമ്മ പോയി. അമ്മയുടെ നടത്തത്തിൽ ഇടർച്ചയുണ്ടായിരുന്നില്ല. എങ്കിലും ആ കാൽവയ്പുകൾ വളരെ ദുർബലമായിരുന്നു. തലേന്ന് സന്ധ്യയ്ക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ശരിയല്ല, അമ്മ വളരെയേറെ ക്ഷീണിതയാണ്. അച്ഛനും പിന്നീട് മുറിയിൽ വന്നു. പക്ഷേ വേഗത്തിൽ പോവുകയും ചെയ്തു. ഒന്നും കാര്യമായി പറയുകയുണ്ടായില്ല. അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, അത് പറയാനാണ് എൻ്റെ അടുക്കൽ വന്നത്. എനിക്ക് നല്ലതുപോലെ മനസ്സിലായെങ്കിലും ഞാനൊന്നും അങ്ങോട്ട് ചോദിക്കുകയുണ്ടായില്ല. ഞാൻ വിചാരിച്ചു അച്ഛൻ തന്നെ പറയട്ടെ, അല്ലാതെ ഞാൻ അങ്ങോട്ട് ചോദിച്ച് ഇത് വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. ഒന്നിലധികം തവണ, ഒടുവിൽ ഇന്നലെ വൈകുന്നേരം ഞാൻ പടിഞ്ഞാറേ അതിരിലെ പാറക്കൂട്ടത്തിലിരുന്ന് മറയാൻ പോകുന്ന സൂര്യനെ നോക്കുകയായിരുന്നു. അമ്മയുടെ ചിത അപ്പോഴും പൂർണ്ണമായും അണഞ്ഞിരുന്നില്ല. ചിതയിൽ നിന്നുയരുന്ന ഗന്ധം അപ്പോഴും ആകാശത്ത് തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ തനിച്ചായിരുന്നു. രാവിലെ ശവസംസ്കാരത്തിൽ പങ്കെടുത്തവരൊക്കെ തിരിച്ചുപോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ വന്ന് എൻ്റെ അരികിലിരുന്നു. കുറേ നേരത്തേക്ക് ഞങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നീട് മനസ്സിൽ നിന്ന് ഒരു ഭാരം ഇറക്കി വെക്കുന്നത് പോലെ അച്ഛൻ പറഞ്ഞു, ഒരു മാസം മുമ്പാണ് അദ്ദേഹം മരിച്ചത്. അതിനുശേഷമാണ് ഞാൻ പെട്ടെന്ന് ചോദിച്ചു ആര്. പക്ഷേ പിന്നീട് ചോദിക്കേണ്ടിയിരുന്നില്ല എന്നും തോന്നി. അച്ഛൻ വീണ്ടും പറഞ്ഞു, പത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു, സ്റ്റേറ്റസ്മാനിലും മറ്റും ആരോ എഴുതുകയും ചെയ്തു. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാം. ഞാനൊന്നും പറഞ്ഞില്ല. ഇരുട്ട് പരക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോഴും അച്ഛൻ തന്നോടെന്ന പോലെ പതുക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഒന്നും. പക്ഷേ കവിതയും സംഗീതവുമൊന്നും ഒരിക്കലും എൻ്റെ വിഷയങ്ങളായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇല്ല, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഞാനൊന്നും പറഞ്ഞില്ല. ഞാനപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത് കടലിനെക്കുറിച്ച്. എന്നും സ്വപ്നങ്ങൾ കണ്ടിരുന്ന, എന്നാൽ ഒരിക്കലും കടൽ കാണാൻ കഴിയാത്ത എൻ്റെ അമ്മയെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ എൻ്റെ ബാല്യത്തെക്കുറിച്ചുമായിരുന്നു.
1: ഇപ്പോൾ കേട്ടത് ടി പത്മനാഭന്റെ കടൽ എന്ന ചെറുകഥ. അവതരിപ്പിച്ചത് ആദർശ് വി വി മാലൂർ.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിൻ്റെ പ്രക്ഷേപണ പരമ്പര.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: റേഡിയോ മലബാർ.
5: പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയല്ലൂർ മട്ടന്നൂർ. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സ്ത്രീ തരംഗം. 8:00 ആഴ്ച വൃത്താന്തം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. തുടർന്ന് കേൾക്കാം മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ശിവരാമി ആലപിക്കുന്ന വി വിനോദ് പൂവക്കാടിന്റെ കവിത കാട്ടുപോവ്. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:20 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 സൂര്യ ക്ലിനിക് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന രാമകഥാ ഗാനലയം. അഹല്യാമോക്ഷം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു കൃഷ്ണകുമാരി അമ്മ, തിരുവനന്തപുരം. 6:45 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. തുടർന്ന് പ്രതികരണം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 വായനാ വസന്തം. ഇതിൽ സക്കറിയുടെ അശ്വാരൂഢനായ വരന്റെ വരവും കാത്ത് എന്ന ചെറുകഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു രാമകൃഷ്ണൻ പഴശ്ശി. തുടർന്ന് ചിരിയും ചിന്തയും. തുടർന്ന് ഇഷ്ടങ്ങൾ ഇണങ്ങൾ. മഹേഷ് കുറ്റിയാട്ടൂർ തന്റെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നു. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. തുടർന്ന് ചിത്രപരിചയം. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഉച്ചയ്ക്ക് 2:00 റേഡിയോ മലബാർ ശ്രോതാവായ ദയാനന്ദന്റെ കൊച്ചുമകൻ ഹാനി ജാക്കിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സൂര്യ ക്ലിനിക് മട്ടന്നൂർ രാമകഥാ ഗാനലയം. 7:00 സന്ധ്യാഗീതങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാടകനേരം. നാടകം നെല്ലിക്ക 2 രണ്ടാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം, സംവിധാന സഹായം അശ്വിനി കവിണിശ്ശേരി. അഭിനേതാക്കൾ രാമകൃഷ്ണൻ പഴശ്ശി, അശ്വിനി കവിണിശ്ശേരി, ചന്ദ്രഭാനു തില്ലങ്കേരി. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: ने पूरी दुनिया के सामने अपने बदले हुए नजरिए को स्पष्ट किया है। आतंकवाद के विरुद्ध जीरो टॉलरेंस हमारे लिए केवल एक स्टेटमेंट नहीं है बल्कि लाइन ऑफ एक्शन है। आतंकवाद के खिलाफ हम दरवाजे पर नहीं बल्कि घर में घुसकर मारेंगे। ऑपरेशन सिंदूर के दौरान सारी दुनिया ने यह देख भी लिया, हमारी सेनाओं का पराक्रम तो हमेशा ही अद्भुत रहा है।
1: मंत्री सविशेषम प्रख्यापितवान यत् विगतेषु द्वादशसु वर्षेषु नरेन्द्र मोदी सर्वकारेण रक्षा क्षेत्रस्य पुनरुद्धारः सुदृढीकरणं च स्वस्य शीर्ष प्राथमिकतासु स्वीकृतम्। श्री सिंहः अकथयत् यत् सर्वकारेण पितु रक्षा आवश्यकतानां पूर्तये देशस्य आयात निर्भरतां न्यूनीकर्तुमपि दृढः प्रयासो विहितः।
0: नई डिफेंस एक्विजिशन प्रोसीजर के माध्यम से बाई इंडियन आईडीडीएम जैसी व्यवस्था को भी प्राथमिकता दी गई। सेनाओं के आधुनिकरण के लिए निर्धारित बजट का 75% भाग भारतीय उद्योगों से खरीद के लिए सुरक्षित किया गया। इस साल हम नया डिफेंस एक्विजिशन प्रोसीजर लेकर आ रहे हैं जिसके कारण देश में डिफेंस प्रोडक्शन को एक नई रफ्तार मिलेगी और एक नई ताकत भी मिलेगी।
1: संस्कृत वार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति। बहुभ्यः दिवसेभ्यः नवदिल्ल्याः जंतर मंतर प्रांगणे अनशने निरतः सामाजिक कार्यकर्ता सोनम वांगचुकः ह्यः रात्रौ आवश्यक चिकित्सकीय सेवायै सर्वकारीय चिकित्सालयं प्रति नीतः। नवदिल्ल्याः आरक्षी उपायुक्तः सचिन शर्मा अवोचत् यत् श्री वांगचुक इत्यस्य उत्तरोत्तरं क्षीयमाणं स्वास्थ्यं विचिन्त्य चिकित्सकानां विशेषज्ञ परामर्शेन तथा दिल्ली उच्च न्यायालयस्य आदेशानुपालनार्थं च सः चिकित्सालयं प्रति स्थानान्तरितः। तस्मिन्नेव समये सफदरजंग चिकित्सालयस्य मुख्याधीक्षिका डॉ. चारु बम्बा संसूचयामास यत् श्री वांगचुकः सम्प्रति निरन्तर चिकित्सकीय निरीक्षणे अस्ति तथा तस्मै समुचितः उपचारः प्रदीयते। डॉक्टर बम्बा इदमपि विशदीकृतवती यत् सः पूर्णरूपेण सचेतनो वर्तते। भारतीय ऋतु विज्ञान विभागेन श्वः यावत् उपहिमालयीय पश्चिम बंगाल सिक्किम राज्येषु अतिवृष्टिपरा रक्तवर्णीया सञ्चेतना प्रख्यापिता। ऋतु विज्ञान विभागेन अद्य अरुणाचल प्रदेश असम मेघालय छत्तीसगढ़ उत्तराखंड राज्येषु अपि अतिवृष्टेः पूर्वानुमानं प्रकटितम्। विभागस्यास्य आधिकारिक विवरणानुसारं अद्य बिहार मध्य प्रदेश पूर्वीय उत्तर प्रदेश हिमाचल प्रदेश झारखंड कर्नाटक केरल माहे ओडिशा राज्येषु तथा समस्त पूर्वोत्तर प्रांतेषु अतिवृष्टिः संभाव्यते। अनेनैव सह श्वः यावत् तटीय आंध्र प्रदेश जम्मू कश्मीर लद्दाख मध्य महाराष्ट्र मराठवाड़ा क्षेत्रेषु वज्रपात मेघ गर्जन पुरस्सरं तीव्र झंझावातस्य अपि महती आशंका वर्तते। तत्रैव उत्तर भारते दिल्ली हरियाणा चंडीगढ़ पंजाब प्रांतेषु अद्य नागरिकाः तीव्र उष्ण आद्र वातावरणेन नितरां संतप्ताः भविष्यन्ति। टोक्यो नगर्यां जापान ओपन प्रतियोगितायाः महिला एकल वर्गस्य उपांत्य द्वंद्वं विजित्य द्विवारं ओलंपिक पदक विजेत्री भारतस्य सुप्रसिद्धा क्रीडिका पीवी सिंधुः अद्य अंतिम चरणे स्वस्थानं सुरक्षितं अकरोत्। तस्याः प्रतिद्वंद्वी चीन देशीया चेन यू फेई प्रतियोगितायाः द्वितीय चक्रे अकस्मात् अस्वस्थता कारणात् क्रीडांगणं परित्यक्तवती येन सिंधु अयाचितं विजयं अवाप्य अंतिम चरणं प्रति सोत्साहं प्रातिष्ठत। अस्मिन् द्वंद्वे सिंधुः प्रथमं चक्रम एकविंशतिः नवदश इत्यांकांतरालेन विजित्य द्वितीय चक्रे अपि पंचदश दश इति अंकैः अग्रे धावन्ती आसीत् यदा चीन देशीया क्रीडिका स्पर्धायै असमर्था संजाता। जापान ओपन उपाधिं समलंकर्तुं बद्ध परिकरा पीवी सिंधुः श्वः अंतिम चरणे जापान देशस्य अकाने यामाचुची इत्यनया सह क्रीडिष्यति। इति वार्ताः।
2: ആകാശവാണി, സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
3: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
4: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370. അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3rd സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അമരൻ ചിത്രത്തിന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി കരസ്ഥമാക്കി. മികച്ച നടനുള്ള പുരസ്കാരം 2 പേർ പങ്കിട്ടു. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പുരസ്കാരം. മികച്ച നടിയായി യാമി ഗൌതം. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാലിന്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി.
5: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണിലെ.
2: നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3rd രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് CEO പവൻകുമാർ ചന്ദന, സഹസ്ഥാപകൻ നാഗ ഭരത് ദാഗ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദൌത്യത്തിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്കൈറൂട്ട് സംഘത്തെ നേരിട്ട് കാണാനും പ്രധാനമന്ത്രി ക്ഷണിച്ചു. വന്ദേമാതരം എന്ന സന്ദേശമുള്ള പോസ്റ്റ് കാർഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിക്രം 1 ചെറിയ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ

0: മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുള്ള ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 5 വരെ അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി PS ശാന്തകുമാർ ചുമതലയേറ്റു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടെയാണ് നിയമനം. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടറായിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2026 ഫിഫ ലോകകപ്പ് അവസാന നാളിലേക്ക്. ആവേശകരമായ ഓർമ്മകൾ സമ്മാനിച്ച് ഒരു മഹാമേള കൂടി വിട പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇനി 2030 ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഒരു കാൽപന്ത് മഹോത്സവം കൂടി കാലയവനികയിൽ മറയുന്നു. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് മറക്കാനാകാത്ത നിമിഷങ്ങൾ. കണ്ണീരും ആഘോഷങ്ങളും റെക്കോർഡുകളും പുതിയ ഇതിഹാസങ്ങളും ലോകത്തിന്റെ മഹാവേദിയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്ന ദിനങ്ങൾ. 2 കൂടി കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പ്, വിശ്വകപ്പിന്റെ വിശ്വരൂപം പുതിയ തലങ്ങളിലേക്ക്. ടീമുകളുടെ എണ്ണം 64 ഉയർത്തണമെന്ന ചർച്ചകൾ സജീവം. 2030 3 ഭൂഖണ്ഡങ്ങൾ, 6 ആതിഥേയ രാജ്യങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അതോടൊപ്പം ഉദ്ഘാടന ആഘോഷങ്ങൾക്ക് ഉറുഗോ, അർജന്റീന, പരാഗ്വേയും വേദിയാവുന്നു. ഫുട്ബോളിന്റെ അടുത്ത മഹാഘോഷത്തിലേക്ക് ലോകം ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്.
0: ഫിഫ ലോകകപ്പ് 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്ന് മിയാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. സെമിഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസിന്റെ ലോകകപ്പ് കിരീട പ്രതീക്ഷകൾ അവസാനിച്ചത്. എങ്കിലും ഫ്രഞ്ച് നിരയിൽ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി കിലിയൻ എംബാപ്പെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും ഗോൾ വേട്ട തുടർന്ന് ഗോൾഡൻ ബൂട്ട് റേസിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനാകും എംബാപ്പെ ശ്രമിക്കുക. മറുഭാഗത്ത് 60 വർഷങ്ങൾക്ക് മുൻപ് കിരീടം നേടിയതിനുശേഷമുള്ള തങ്ങളുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷിംഗ് സ്വന്തമാക്കുകയാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതിനിടെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നാളെ രാത്രി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ഫൈനൽ മത്സരം ആരംഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ആർട്ടിക്കിൾ 370, അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. മൂന്നാം സ്ഥാനം

ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി അയോധ്യ രാജധാനിയിൽ എത്തി. രാജധാനിയിൽ അതിഥിയായെത്തിയ മഹർഷിയെ ദശരഥ മഹാരാജാവ് സ്വീകരിച്ചു. പിതൃദേവാദികളെ ഉദ്ദേശിച്ച് പർവ്വങ്ങൾ തോറും നടത്തിവരുന്ന യാഗത്തിന് മാരീചൻ, സുബാഹു തുടങ്ങിയ രാക്ഷസന്മാരും അനുചരന്മാരും തടസ്സം നിൽക്കുന്നുവെന്നും അവരെ വധിക്കുവാൻ ലക്ഷ്മണനോടുകൂടി ശ്രീരാമനെ എന്റെ കൂടെ വനത്തിലേക്ക് അയക്കണമെന്നും വിശ്വാമിത്ര മഹർഷി ആവശ്യപ്പെട്ടു. മക്കളെ രാക്ഷസ നിഗ്രഹത്തിനായി വനത്തിലേക്ക് അയക്കുവാൻ താൽപ്പര്യമില്ലായിരുന്ന ദശരഥ മഹാരാജാവിനോട് വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യം അനുസരിച്ചുകൊണ്ട് മക്കളെ അദ്ദേഹത്തിന്റെ കൂടെ അയക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ ശ്രീരാമനും ലക്ഷ്മണനും വനത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. കുറച്ചു ദൂരം ചെന്ന ശേഷം മഹർഷി അവർക്ക് ബല, അതിബല എന്നീ രണ്ട് ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. വിശപ്പ്, ക്ഷീണം എന്നിവ ബാധിക്കുകയില്ലെന്നതാണ് ഈ മന്ത്രത്തിന്റെ ബലം. ഗംഗാനദി കടന്ന് താടകാവനത്തിൽ അവർ എത്തിച്ചേർന്നു. അവിടെ കാമരൂപിണിയും ലോകോപദ്രവകാരിണിയുമായ താടക എന്ന രാക്ഷസി വസിക്കുന്നുണ്ടെന്നും അവളെ ശങ്ക കൂടാതെ വധിക്കണമെന്നും വിശ്വാമിത്രൻ ശ്രീരാമനോട് പറഞ്ഞു. ശ്രീരാമൻ തന്റെ വില്ലെടുത്ത് കുലച്ചു, ചെറുഞാണലി മുഴക്കി. ആ ശബ്ദം വനമാകെ മാറ്റൊലികൊണ്ടു. ഘോരരാക്ഷസിയായ താടക അത് സഹിക്കാതെ കോപാകുലയായി രാമന്റെ അടുത്തേക്ക് ഓടിയെത്തി. ശ്രീരാമൻ ക്ഷണനേരം കൊണ്ട് ഒരു അസ്ത്രമെടുത്ത് അവൾക്ക് നേരെ പ്രയോഗിച്ചു. താടക നിലംപതിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ സർവാഭരണഭൂഷിതയും അതീവ സുന്ദരിയുമായ ഒരു യക്ഷി പ്രത്യക്ഷപ്പെട്ടു. ശാപത്താൽ താടകയെന്ന രാക്ഷസിയായിത്തീരുന്ന ആ യക്ഷി ശ്രീരാമന്റെ കൃപയാൽ ശാപവിമുക്തയായി. വിശ്വാമിത്ര മഹർഷിക്ക് ഏറെ സന്തോഷമായി. തുടർന്ന് രാമലക്ഷ്മണന്മാർ മുനിജനങ്ങൾ പാർക്കുന്ന അതിമനോഹരമായ ആശ്രമ പരിസരത്തേക്ക് എത്തി. യാഗവിഘ്നം വരുത്തുന്ന രാക്ഷസന്മാരെ കാട്ടിക്കൊടുക്കുവാൻ ശ്രീരാമൻ മഹർഷിമാരോട് ആവശ്യപ്പെട്ടു. മധ്യാഹ്നമായപ്പോൾ കാമരൂപികളായ മാരീച സുബാഹുക്കൾ ആകാശത്തിൽ വന്നെത്തി. രക്തവും അസ്ഥികളും മറ്റും വർഷിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട ശ്രീരാമചന്ദ്രൻ രണ്ട് അമ്പുകളെടുത്ത് അവർക്കു നേരെ പ്രയോഗിച്ചു. മാരീചനെ 100 യോജന ദൂരത്തെത്തിച്ച് സമുദ്രത്തിൽ തള്ളിയിട്ടു. സുബാഹുവിനെ ക്ഷണനേരം കൊണ്ട് ഭസ്മീകരിച്ചു. അവരുടെ അനുയായികളെല്ലാം ലക്ഷ്മണബാണങ്ങളാൽ വധിക്കപ്പെട്ടു. ദേവന്മാർ സന്തോഷസൂചകമായി പുഷ്പവൃഷ്ടി ചെയ്തു. യാഗരക്ഷ നിർവഹിച്ചുകൊണ്ടിരിക്കെ 4-ാം ദിവസം വിശ്വാമിത്രൻ ശ്രീരാമനോട് പറഞ്ഞു, വിദേഹരാജധാനിയിൽ നടക്കുന്ന ഒരു മഹായജ്ഞമുണ്ട്, അത് കാണാൻ നമുക്കങ്ങോട്ട് പോകാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്,

0: വാട്ടർ ഹീറ്റർ പ്രഷർ പമ്പ്
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ് ഹൂട്ടിക് വോക്സ് ലാനിറ്റ്
0: ഫോൺ 9496420880
1: 8111933600
0: സിഎം വിസ്താര
1: സിഎം വിസ്താര നെല്ലൂന്നി
2: Stitchwell Boutique and Beauty Parlor second floor Links Mall Mattanur
3: കല്യാണം എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഏതുമാവട്ടെ പാർട്ടി വെയർ നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു
2: സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഇനി മുതൽ ന്യൂ ലുക്ക് സ്മാർട്ട് ലുക്ക്
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ് സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ മട്ടന്നൂർ
0: ഫോൺ 7999-447-6836
4: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM
5: ഹരിത സമൃദ്ധി
6: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: മണ്ണിര കമ്പോസ്റ്റ് എങ്ങനെ നിർമ്മിക്കാം? സാവിത്രി,
1: കദീജമ്മ, എന്തെല്ലാണ്?
0: ഞാനില്ലേ നിന്റെ വാഴത്തോട്ടത്തിൽ ഒരുപാട് വാഴയെല്ലാം തലങ്ങും വിലങ്ങും ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ അതിൽ നിന്ന് കുറച്ച് കാമ്പ് പൊളിക്കട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതേനു.
1: അപ്പൊ എടുത്തോ, വേണ്ടത്ര എടുത്തോ.
0: എന്നാ എടുക്കാം അല്ലേ?
1: കാമ്പ് മാത്രാക്കണ്ട, എന്റെ കണ്ട എടുത്തോ, കറിയോ എന്താ വെച്ചാ വെക്കാലോ.
0: കണ്ട വേണ്ട സാവിത്രി, തിമിറ്റലിട്ടതല്ലേ, അതൊന്നും വേണ്ട. അതെല്ലാം തിന്നാൽ വയറിളക്കി ഇരിക്കും, അതുകൊണ്ട് അത് വേണ്ട മോളെ.
1: നമ്മളാന്നും ഇടലൊന്നുമില്ല, ജൈവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളതിൽ ചെയ്യലുള്ളൂ. വേണമെങ്കിൽ എടുത്തോളി.
0: എന്നാലും അത് വേണ്ട, അത് കുട്ടിക്കൊന്നും അത്ര പറ്റൂല. നിങ്ങൾ എന്തിട്ടില്ല എന്ന് പറഞ്ഞാലും അതത്ര അത് വേണ്ടപ്പ.
2: നിങ്ങൾ രണ്ടാളൊന്ന് ഈ കണ്ടത്തിന്റെ ഗർഭത്ത് നിന്നിട്ട് കഥ പറയുന്നത്? എന്നാ പിന്നെ ആ ഈ കടയെല്ലാം കൊത്തി വലിച്ച് അങ്ങോട്ട് ഇടരുതാ. കടയെല്ലാം വൃത്തിയാക്കിയാലല്ലേ അടുത്ത കൃഷിക്ക് പറ്റുള്ളൂ. സാവിത്രി,
1: ഇതിപ്പോ എന്നാ ചെയ്യേണ്ട രാജ്യത്തെ? ഇത് ഇങ്ങനെ കിടക്കുന്നില്ലേ, എന്നാ ചെയ്യുക?
2: അതല്ലേ, ഇത് എടുത്ത് മാറ്റി എന്തെങ്കിലും വളാക്കിക്കൂടെ അടുത്ത കണ്ടത്തിലേക്ക്. പിന്നല്ലേ നല്ല സാധനാന്ന് നമ്മള് പണ്ട് ഇതെങ്ങനെല്ലാം കൊണ്ടിടുന്നല്ലേ. ഇപ്പൊ പിന്നെന്താ? ഇതാ കദീജ പെറുക്കി കൊണ്ടുവന്ന കൊറേ കാമ്പ്. കാമ്പുണ്ടല്ലോ കൈമല്.
0: കാമ്പ് പെരക്കാനും അതുപോലെ വറവാക്കാനും കൊണ്ടുവന്ന
2: കണ്ടയും കിട്ടും. കദീജ നീ
0: കൊണ്ടുപോയിട്ടെല്ലാം അതില് ടീമിറ്റല്ലാക്കുന്നുണ്ട്.
2: ഓ അത് ശരിയാ. സാവിത്രി വല്ലാണ്ട് മരുന്നെല്ലാം കയറ്റിനെ.
1: പക്ഷെ
2: നീ എടുന്ന കന്ന് വാങ്ങിനി, നീ ഇല്ലാന്നൊന്നും പറയണ്ട. നീ എന്താ കന്ന് വാങ്ങിന്? ആ അശോകന്റെ വീട്ടിൽ നിന്നല്ലേ അശോകം മുക്കി വെക്കുന്നത്? ഏതാ മോളെ ഞാനത് കാണുന്നതെന്ന്? അശോകന്റെ കന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ ആടുന്ന് വാങ്ങിയ കന്നല്ലേ. ഒരു ദിവസം ഇങ്ങനെ മുക്കി, മൂന്നാമത്തെ സാധ്യം മുക്കി, അതിന് നിറച്ച്, അതല്ലേ പുഴുവൊന്നും വരാത്ത എനിക്ക്.
0: അതാ നീ എന്നിട്ട് എന്നോട് കണ്ടേനെ
1: കൊണ്ടാക്കറിയില്ലല്ലോ.
2: അറിയില്ലല്ലോ.
1: അറിഞ്ഞോണ്ടിപ്പാരെങ്കിലും അങ്ങനെ ചെയ്യുക. നമ്മളെന്തായാലും ജൈവ വളം മാത്രമേ ഇട്ടിട്ടുള്ളൂ.
3: അല്ല അല്ല അല്ല, എന്താ ഈ ഒരു കദളി വനത്തിൽ ഒരു ചർച്ച?
2: അല്ല മാഷേ, കണ്ടില്ലേ സാവിത്രിന്റെ കണ്ടം നിറയ വാഴ കുത്തിട്ട് പോലെ കൊത്തി വെഞ്ഞു. ഞാൻ
3: പാകാമ കൊത്തി വെക്കണല്ലോ രാജൻ.
2: അതെ ഞാൻ പറഞ്ഞു സാവിത്രി, അതെല്ലാം ഒന്നിക്കിലൊന്ന് അടുപ്പിച്ചു വെക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ തെങ്ങിന്റെ മരട്ടെല്ലാം പണ്ടിടുന്നല്ലേ, തറച്ച് തെങ്ങിന്റെ മരട്ടിട്ടാൽ നല്ല വളയില്ല. പക്ഷേ
3: അല്ല, നമ്മുടെ ഖദീജന്റെ കയ്യില് നല്ല വാഴക്കാമ്പൊക്കെ
0: കണ്ടു മാഷേ. അത് ഞാൻ കാമ്പ് വരക്കൂ, അതുപോലെ വറവല്ലാക്കാലോന്ന് വെച്ചിട്ടാണ്. ഇവര് പറയാ കണ്ടയും കൂടി എടുത്തു, അതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇവര്
3: കണ്ട നല്ലതല്ലേ, കണ്ടയും വാഴയുടെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒന്നുമില്ല, എല്ലാം നല്ല തന്നെയാണ്.
0: കണ്ട പക്ഷെ വേണ്ട
2: മാഷേ. ഇതിലൊരു കാര്യമുണ്ട്, പണ്ടത്തെ കണ്ട കഴിക്കും പോലെ ഇപ്പോഴത്തെ കണ്ട കഴിച്ചുകൂടാ.
3: അത് ശരിയാ,
2: അതൊരു പ്രശ്നമുണ്ട്. ഞാനതാ പറഞ്ഞേ,
1: ഞാനത് അറിയുന്നില്ലല്ലോ മാഷേ. അവള് നല്ലത് വിചാരിച്ചിട്ട് അവളോട് കൊണ്ടുപോയി.
3: അത് നമ്മളിപ്പോ സാവിത്രി, വാഴക്കന്നുകള് അതിന്റെ വിളവ് ഉറപ്പുവരുത്താൻ വേണ്ടി എന്താ ചെയ്യുന്നറിയോ?

0: കുറച്ചുകൂടെ വിഷ ലൈനിൽ മുക്കി വെക്കും. എന്നിട്ട് നമുക്ക് ചാണകമൊക്കെ ഒരു ലൈനി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് ടണലെത്ത് അത് ആറിയതിന് ശേഷം മാത്രമേ നടാറുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ഈ കന്നെടുത്ത മാതൃവാഴയുടെ എന്തെങ്കിലും രോഗങ്ങൾ അതിനും കൂടി പകരും. വാഴ നട്ട് ഒരുപാട് വളമൊക്കെ ചിലവാക്കി പണം ചിലവാക്കി കൊലക്കുന്നതിന് തൊട്ട് മുമ്പാണ് അത് തിരി അടഞ്ഞു പോകുന്നതൊക്കെ നഷ്ടല്ലേ. അതുകൊണ്ട് കന്നിന്റെ ഒരു ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പലരും കന്നില് നമ്മൾ കീടനാശിനികൾ പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്
1: പണ്ട് നമ്മളിങ്ങനെ കീടനാശിനി ഒന്നും അടിക്കലില്ല. പക്ഷേ പണ്ട് നല്ല വേപ്പും മണ്ണാക്ക അടിയിലിട്ട് കൊടുത്താൽ പിന്നെ ഒരു കീടം വരൂല.
0: പക്ഷെ ഈ കണ്ട നല്ല ആഹാര പദാർത്ഥം തന്നെയാണ് കത്തിച്ച. ഈ കാമ്പ് ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുമോ? അങ്ങനെയാണ്,
2: ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ എനക്ക് ഭയങ്കര ഇഷ്ടമാണ്, കോയക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ
0: അവരോട് പറയണം, കഴിക്കാൻ വേണ്ടി പറയണം. വേറെ എന്തെങ്കിലും പുതിയ പേരൊക്കെ ഇടതിന്, എന്നിട്ട് ഒരു പുതിയ ഡിഷ് ആക്കി പേരൊക്കെ ഇട്ടിട്ട്. കാരണം നമ്മൾ ഈ ഫൈബർ എന്ന് പറയുള്ളൂ, നമ്മൾ ആഹാരത്തിൽ ഫൈബറിന്റെ നാരിന്റെ അംശം വളരെ കുറയുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, കൊളസ്ട്രോൾ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അല്ലെ. അത് വലുതായി വലുതായി നമുക്ക് കാർഡിയാട്ടിക് അല്ലെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരും. പണ്ട് കാലത്തെ ആളുകൾക്കൊന്നും ഇതില്ലാതിരിക്കാത്ത കാരണം തൊടിയിലൊന്നും ഇറങ്ങി നടന്നാൽ ഏതെങ്കിലും ഒരു കൊത്തിയ വാഴ മുറിച്ചെടുത്ത് അതിന്റെ കാമ്പ് പൊളിച്ചെടുക്കും, കണ്ടയെടുക്കും, അത് കഴിക്കും. അത് ഫൈബറാണ്, അത് ആരോഗ്യത്തിന് കൊഴുപ്പ് കുറക്കാൻ ആവശ്യമാണെന്നൊന്നും കരുതിയിട്ടൊന്നുമല്ല. ഇതിനെയാണ് നമ്മൾ ശാസ്ത്രജ്ഞന്മാർ പറയുക സമീകൃത ആഹാരം അല്ലെ. നമ്മൾ പണ്ടുള്ളവർക്ക് അറിയാതെ ആഹാരത്തിൽ സമീകൃത ആഹാരം വന്നിരുന്നു. അതുകൊണ്ട് കോയ മാത്രമേ കണ്ട, വീട്ടിലെല്ലാവരോടും മക്കളെ നല്ലതാണ്.
1: പക്ഷെ അങ്ങനെ എല്ലാ കാമ്പും നല്ലതെന്നല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ മരുന്നെല്ലാം മുക്കിയത് ഉണ്ടെങ്കിൽ അതെല്ലാം പ്രശ്നമല്ല. പക്ഷേ
0: അത് നമ്മൾ ഈ പൊതുവെ പച്ചക്കറികൾക്ക് എല്ലാം ഉള്ളൊരു പ്രശ്നമാണ്. കാരണം നമ്മള് രാസവളങ്ങള് രാസ കീടനാശിനികള് ഇപ്പൊ വാഴക്ക് തന്നെ അതിന്റെ കായ വളരെ പെട്ടെന്ന് വലുതാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നറിയോ, വാഴക്കൊലക്ക് തന്നെ മരുന്ന് തളിച്ചു കൊടുക്കുന്ന, നമ്മളിപ്പോ കതിരിൽ വളം വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, അത് വാഴയിലുണ്ട്. വാഴക്കൊലച്ചതിന് ശേഷം നമ്മള് പല രാസവസ്തുക്കളുടെ പ്രയോഗങ്ങൾ
1: ആയതടിക്കാൻ
0: വേണ്ടി
1: അങ്ങനെയുണ്ട്. അതുകൊണ്ട് നാട്ടിൽ അറിയാതെ സാവിത്രി ഈ തെങ്ങിന്റെ വേരും മേലും വിഷം വെച്ച് കെട്ടു ഇളനീര് നല്ല വെള്ളം നിറയാൻ വേണ്ടിട്ടില്ല പറയുന്നത് കേട്ടാ പേപ്പറിൽ, ഞാൻ കണ്ടിട്ടൊന്നല്ല.
0: അല്ല, നമുക്കിപ്പോ റോഡ് സൈഡിലൊക്കെ വലിയ വണ്ടികൾ നിറച്ച് വാഴക്കുലകള് 3 കിലോ 100 രൂപ എന്നൊക്കെ പറയും. നമ്മള് നാട്ടിൻ പുറത്തൊരു കടയിൽ പോയാൽ എത്രയാണ്, 60 രൂപ 70 രൂപ എന്ന് പറയും. അപ്പൊ നേരെ ഇരട്ടിയാണ്. നമ്മള് പകുതി വിലക്ക് കിട്ടുന്നതുകൊണ്ട് ലാഭമാണെന്ന് കരുതി വാങ്ങിക്കും. പക്ഷെ അത് എങ്ങനെയുണ്ടായതാണ്, അതിന് ഏതൊക്കെ രാസവസ്തുക്കൾ പ്രയോഗിച്ചു നമുക്കറിയില്ല. ഇപ്പൊ നമ്മുടെ പ്രശ്നം വാഴത്തോപ്പില് കൊല കുത്തിയതിനു ശേഷമുള്ള ഇത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. അതാണ് നമുക്കിപ്പോ സാധാരണ ഇത് കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ ചില യൂണിറ്റുകളിലൊക്കെ ഒരു സംവിധാനമുണ്ട്, വാഴനാര് കൊണ്ട് പല വസ്തുക്കളും.
2: ഓ, അത് നമ്മൾ IRDP മേളക്ക് വരെ കണ്ടിട്ടുണ്ടായിരുന്നു.
0: അത് തന്നെ, നമ്മളിപ്പോ ഓണ ഫെയറിലൊക്കെ വാഴനാര് കൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ നമുക്ക് കണ്ടിട്ടില്ലേ. അപ്പൊ ഇത്രയധികം വാഴകൾ ഉണ്ടാകുമ്പോൾ അവര് ആ വാഴപ്പോള പൊളിച്ചെടുത്ത് നല്ല മൂല്യവർദ്ധിത വസ്തുക്കളായിട്ട് അവർ ഉപയോഗിക്കും. ഇത് പ്ലാസ്റ്റിക്കിന് ഏറ്റവും നല്ല പകരം വെക്കാവുന്ന ഒരു വസ്തുവല്ലേ, പാരിസ്ഥിതികമല്ലേ അത്.
1: പ്ലാസ്റ്റിക്കിന്റെ കഥയൊന്നും പറയേണ്ട, സാവിത്രീന്റെ വാഴ തമ്മിൽ കെട്ടിയ കെട്ട് തന്നെ കണ്ടില്ലേ, വാഴ വീണുപാണ്ടിക്കാനാണ്. പക്ഷേ ഇതും പ്ലാസ്റ്റിക്കല്ലേ ഇപ്പൊ ആള് ഉപയോഗിക്കുന്നത്.
0: അല്ല, നമ്മള് ആധുനിക കാലത്ത് പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ഏതെങ്കിലും തരത്തിലെങ്കിലും പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മളിപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാല് സാവിത്രി, ഈ വാഴയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇത് വെറുതെ ഇങ്ങനെ കൂട്ടിയിടാതെ ഒരു കമ്പോസ്റ്റ് ആക്കി മാറ്റാം. നമ്മളിപ്പോ വളം രാസവസ്തുക്കൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു രാസവസ്തു ഇല്ലാതെ നല്ല ജൈവ വളമാണല്ലോ കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്. ഈ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് മണ്ണിര മാത്രം പോരാ, ഈ കമ്പോസ്റ്റിന്റെ ഒരു വളരെ ലളിതമായ സാങ്കേതിക വിദ്യ എന്താണ്, നമ്മൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ഈ മാലിന്യം ആര് കഴിക്കും, മണ്ണിരകൾ കഴിക്കും, അത് കഴിച്ച് വിസർജിക്കും, ആ വിസർജ്യം വളമാണ്. പ്ലാസ്റ്റിക് ഒഴികെയുള്ള അല്ലെ ഇരുമ്പ് ലോഹങ്ങൾ ഒഴികെയുള്ള എന്തിനേയും മണ്ണിനെ വളരെ പെട്ടെന്ന് ദഹിപ്പിക്കും. അപ്പൊ അത് നമ്മൾ ബോധപൂർവ്വം കുറച്ച് മണ്ണിരകളെ ഒരു സ്ഥലത്ത് കൊണ്ട് കമ്പോസ്റ്റിൽ വെച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ജൈവാവശിഷ്ടങ്ങൾ ഇട്ട് കഴിഞ്ഞാലും കുറച്ചു നാൾക്കകം വളരെ വീര്യമുള്ള വളമായിട്ട് മാറും.
2: നമ്മളിപ്പോ
0: ഈ വാഴക്കൊല കുത്തിയതിനു ശേഷമുള്ള അവശിഷ്ടങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ കന്നില് വാഴ ഉണ്ടാക്കുന്നതിനെക്കാട്ട് നമുക്കറിയാം ഒരു 7-8 മാസം എങ്കിലും വേണം ഒരു ചെറിയ കന്ന് വാഴക്കൊലയായിട്ട് നമ്മൾ കൊല കുത്തിയെടുക്കാൻ അല്ലേ. അതിന് മുൻപാണ് ഈ കന്നിന് നമ്മൾ അന്ന് കീടനാശിനികൾ മുക്കി വെച്ചത്. അപ്പൊ അത് മണ്ണില് 5-6 മാസക്കാലം അത് മണ്ണിലുണ്ടായി, അതിന് മറ്റ് വെള്ളം നനച്ചു അല്ലേ, അത് ഒരുപാട് മാറി. ഈ കന്ന് വലിയ വാഴയായി, അതിന്റെ പോളകളും അതിന്റെ ഇലകളും ആദ്യത്തെ ഇലകളൊക്കെ പോയി. അപ്പം എത്രമാത്രം വിഷവീര്യം കുറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ ഇന്നലെ
1: നിർവീര്യായിട്ടുണ്ടാവും.
0: ഇന്നലെ മുക്കിയ കന്നല്ലല്ലോ നമ്മൾ ഇതിന് മണ്ണിരക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പം എന്നാലും പുതിയ കാലത്ത് വിഷാംശമുള്ള വസ്തുക്കളൊക്കെ മണ്ണിരക്ക് ദോഷം തന്നെയാണ്. നമ്മുടെ മണ്ണിനെ എപ്പോഴും ഇളക്കിമറിക്കുന്ന

0: അത് മണ്ണിരകൾ തന്നെയാണ്, ദഹിപ്പിക്കുന്നത് മണ്ണിരയാണ്. അപ്പൊ മണ്ണില് മണ്ണിര ഉൾപ്പെടെയുള്ള മറ്റ് ജൈവ സാന്നിധ്യം ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ മണ്ണ് മോശമായി പോകുന്നത്. അതില്ലാതിരിക്കാൻ എന്ത് കാരണമാണ്? ഈ രാസവസ്തുക്കൾ കാരണമാണ്.
1: പക്ഷേ കന്നിനാക്കിയത് കൊണ്ട് വലിയ പ്രശ്നമില്ല, സാവിത്രി പിന്നെ വളർന്നു ഇട്ടിട്ടില്ലല്ലോ, രാസവളം വല്ലാണ്ടൊന്നും ഇട്ടിട്ടില്ല.
2: ചാണകവും ഇതൊക്കെ തന്നെയുള്ളൂ.
1: നല്ല വിളവ് കിട്ടീനാടോ?
2: ആ കുഴപ്പമില്ല. ഇതെങ്ങനെയാ മാഷി എന്നാൽ ഉണ്ടാക്കുക?
0: കതിജക്ക് തിരക്കായി, വീട്ടിലെത്തിയിട്ട് ഉടനെ തന്നെ കാമ്പ് വറവ് കോയക്കാക്ക് വെച്ചുകൊടുക്കണം അല്ലേ? നമുക്കിപ്പോ കുറച്ച് ശ്രമം ഇതിന്റെ പിറകിലുണ്ട്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നല്ലൊരു വിദഗ്ധന്റെ ഉപദേശങ്ങളൊക്കെ തേടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശാസ്ത്രീയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
1: അല്ല, ഇത് കൃഷിഭവനിലെല്ലാം പോയാൽ പറഞ്ഞുതരുന്നില്ല?
0: തീർച്ചയായും, കൃഷിഭവനിൽ ധാരാളം ലഘുലേഖകൾ ലഭ്യമാണ്. അതുപോലെ കൃഷി ഓഫീസർമാരൊക്കെ നമുക്ക് പറഞ്ഞുതരും. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് സാമാന്യമായിട്ടൊരു വിവരത്തിന് വേണ്ടി പറഞ്ഞുതരാം. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം ഇവിടെയുണ്ട്. കമ്പോസ്റ്റിന് ആവശ്യമായ ജൈവാവശിഷ്ടങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്. അത് വാഴയും വാഴത്തടയും വാഴയിലയും കുലകുത്തിയന്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ്. അതെന്തും കൊടുക്കാം. നമ്മളിപ്പോൾ അടുക്കള അവശിഷ്ടങ്ങൾ പോലും മണ്ണിര ഉപയോഗിച്ച് കമ്പോസ്റ്റ് ആക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ വാഴയുടെ അവശിഷ്ടങ്ങളെ കുറിച്ച് മാത്രം പറയാം. ഇതിന് നമുക്ക് വേണ്ടത് കുല വെട്ടിയെടുത്ത വാഴത്തടകള്, ഉപയോഗശൂന്യമായ കന്നുകള്, ഉണങ്ങിയ ഇലകള്, ഇതൊക്കെ ശേഖരിച്ച് കമ്പോസ്റ്റ് നിർമ്മാണ സ്ഥലത്തെത്തിക്കണം. നമ്മൾ എവിടെയാണ് കമ്പോസ്റ്റ് എടുക്കുന്നത് അവിടത്തേക്ക് ഇതെല്ലാം കൂടി നമ്മൾ എത്തിക്കുക. പിന്നെ വാഴത്തടകള് 2 ഇഞ്ച് കനമുള്ള ചെറിയ കഷ്ണങ്ങളാക്കണം. വാഴത്തട അതേപോലെ വിഴുങ്ങാനൊന്നും പറ്റില്ലല്ലോ മണ്ണിരകൾക്ക്. അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി
1: വാഴപ്പഴം നമുക്ക് ഇത്രയുള്ള നമുക്ക് വിഴുങ്ങാൻ പറ്റുന്നില്ല. ഇത്രയുള്ള മണ്ണിരക്ക് വാഴത്തട
0: വിഴുങ്ങാനൊന്നും ശ്രമിച്ചേക്കണ്ട, അപകടമാക്കണ്ട. ഈ ചെറിയ കഷ്ണങ്ങൾ, അവയിലെ അധികമുള്ള ജലാംശം കുറച്ച് ഉണക്ക പരുവത്തിലാക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോ വെറും ജലാംശത്തോടു കൂടി അതിലിടണ്ട, ഒന്ന് വെയിലത്ത് ഉണക്കിയിട്ട് ഒരു ചെറിയ ജലാംശങ്ങളൊക്കെ കളഞ്ഞ് മുഴുവനായിട്ട് ഉണക്കാൻ പാടില്ല, ചെറിയ തോതിൽ ഉണക്കിയെടുക്കണം. നമ്മൾ ഈ കമ്പോസ്റ്റിന്റെ ടാങ്കിന്റെ അടിഭാഗത്ത് ഒരു നിരത്തുണ്ട്, നമ്മുടെ ചകിരി ഉണ്ടല്ലോ, അത് നമ്മൾ നിരത്തി വെക്കണം. അതിന്റെ ചകിരിയുടെ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണത് മലർത്തി അടുക്കി വെക്കേണ്ടത്. അതിനു മേലെ ചാണകത്തിന്റെ സിലറി കലക്കി തെളിച്ചു കൊടുക്കണം.
1: നല്ല ഈർപ്പം കിട്ടാനായിട്ട്.
0: അല്ല, ചാണകത്തിന്റെ സിലറി വളരെ വീര്യം കൂടിയൊരു പിന്നെ ജൈവ വളമാണ്. അല്ല, എന്താ സിലറി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മള് ഈ തൊഴുത്തിൽ തന്നെ കിട്ടുന്ന ഈ ഗോമൂത്രവും ചാണകത്തിന്റെ ജലാംശം കൂടി ചേർന്ന ഒരു ദ്രാവകമാണ് അത്. ചാണകത്തേക്കാൾ
1: സിലറി എന്ന് പറയുന്നല്ലേ, പക്ഷേ
0: ബയോഗ്യാസിന്റെ ഈർപ്പം ഉറവ്, ബയോഗ്യാസിന്റെ ഉറവായിട്ട് വരുന്നതൊക്കെ സിലറിയാണ്. അതിലും പൊതുവെ അത് സിലറി അതേപോലെ ഉപയോഗിച്ചുകൂടാ, ചെടികൾക്കൊന്നും നിർവീര്യാക്കണം.
1: കൃഷി ഓഫീസ് എന്നേരം പറഞ്ഞതിന് കുറെ വള്ളത്തില്
0: വെള്ളം ചേർത്ത്
1: പത്തരട്ടി വെള്ളം ചേർത്ത്
2: ചിലയാള് കള്ളെല്ലാം കുടിക്കുന്ന പോലെ.
1: ചിലയാള് പറഞ്ഞത് അറിയാന്ന്,
0: അത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന്റെ വീര്യം കുറച്ചാണ് ഈ സിലറി ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം ഉണങ്ങിയ വാഴത്തട കഷ്ണങ്ങളും പച്ചച്ചാണകവും 8:1 എന്ന അനുപാതത്തിൽ, അതായത് 8 വാഴ കഷ്ണങ്ങൾ ഉണ്ടാവും, അല്ലെ 8 കൂട്ടയിൽ വാഴ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കൂട്ട എന്ത് ചെയ്യാം, ചാണകം, പച്ചച്ചാണകം ചെറുങ്ങനെ
1: പച്ചച്ചാണകം
0: അത് വേണം, അത് കൂട്ടിക്കലത്ത് ടാങ്കിലിടണം. ഒരു 20 സെന്റിമീറ്റർ നിരക്ക് ശേഷം പച്ചച്ചാണകം ഇട്ട് കൊടുക്കണം. ഒരേ അടിക്കില്ല, ഒരു കുറച്ച് പിന്നെ വാഴയുടെ അവശിഷ്ടങ്ങളിട്ട് അതിന് മേലെ 20 സെന്റിമീറ്റർ കനം വരുമ്പോൾ എന്ത് വേണം, നമ്മുടെ ചാണകം, അതിന് മേലെ വീണ്ടും ഓരോ പിന്നെ തട്ട് തട്ടുകളായിട്ട്
1: ലെയർ.
0: ഈ മിശ്രിത കൂട്ടില് ഉണങ്ങിയ വാഴ ഇലകള്, മറ്റു ചെടികളുടെ ഇലകളും, വാഴത്തോപ്പില് വെറും വാഴ മാത്രമല്ല അതുപോലെ ശീമക്കൊന്ന, അവിടെയൊക്കെ ധാരാളം ഉണ്ടല്ലോ ശീമക്കൊന്ന, ചെറിയ തണ്ടും. ശീമക്കൊന്ന വളരെ നല്ലതാണ്, നമുക്ക് മറ്റൊരവസരത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യാം. അതുകൊണ്ട് അത് പൊരിച്ചു കളയുന്ന വേണ്ട കേട്ടോ. അന്തരീക്ഷത്തില് നൈട്രജന് വലിച്ചെടുത്ത് മണ്ണിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ സംഭവമാണ്
1: കൊടുത്തുകഴിഞ്ഞാല് പശുവിന് പാലെല്ലാം കൂടുമ്പോഴും.
0: ശീമക്കൊന്ന നമുക്കത് പിന്നീട് പറയാം, നൈട്രജന്റെ വലിയ സംഭരണിയാണ് ശീമക്കൊന്ന. ഈ കൊതുകിനൊക്കെ ഓടിക്കാനും ശീമക്കൊന്ന മുറിച്ച് വെക്കുന്ന ഒരു രീതിയൊക്കെ നാടൻ രീതികളൊക്കെ ഉണ്ട്. നമുക്ക് കമ്പോസ്റ്റ് എന്ന് പറയാം, ശീമക്കൊന്ന, ഈ അസോള, തെങ്ങോല, ഇപ്പൊ തെങ്ങുണ്ടല്ലോ, അതിനിടയ്ക്ക് തെങ്ങുണ്ടല്ലോ, തെങ്ങിന്റെ ഉണക്കോല ആയാലും പച്ചയോല ഒക്കെ നമുക്ക് അതിൽ വെച്ചു കൊടുക്കാം. ഇത് നമ്മള് മണ്ണിര കമ്പോസ്റ്റിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കും. വെറും വാഴ മാത്രമല്ല, മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കും. ഇതില് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ആള് ആര് വേണം?
1: മണ്ണിര
0: വേണം. മണ്ണിരയ്ക്ക് നല്ല വലിയ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് വെറുതെ പറയാം. യൂഡ്രില്ലസ് യുജീനി,
1: അല്ല മാഷെ, ഇത് ഓരോ മണ്ണിരന്റെ പേരാ പറയുന്നത് നിങ്ങൾ?
0: അല്ലല്ല, ഒരു ഒരു തരം
2: മണ്ണിര.
0: നമ്മൾ പല തരത്തില് ചെറിയ മണ്ണിര, മണ്ണിരകളില്ലേ, തടിച്ച മണ്ണിരകളുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ആഹാരങ്ങൾ കഴിച്ച് അതിന് വിസർജിക്കുന്ന മണ്ണിരയാണ് യൂഡ്രില്ലസ് യുജീനിയ എന്ന് പറയുന്ന ഒരു ഒരു അതിന്. അതുകൂടാതെ ഐസീനിയ ഫോയിറ്റിഡ, അതൊക്കെ പേരൊക്കെ വിട്ടേക്കാം. നമ്മൾ മണ്ണിര, ഇതൊക്കെ അതിന്റെ ശാസ്ത്രനാ

0: മണ്ണുകളാണ് കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മണ്ണിരകൾ എന്ന് പറയാം. അത് കൃഷിഭവനിൽ പറഞ്ഞാൽ നമുക്ക് അത് കിട്ടും,
1: മണ്ണിരയിലും കിട്ടും.
0: ആ അവര് അവിടുന്ന് കിട്ടും, അല്ലെങ്കിൽ അവരതിന് പറഞ്ഞുതരും, സോഴ്സ് പറഞ്ഞുതരും. നമുക്ക് കൃഷിഭവനിൽ അവിടെ കുപ്പയിൽ മണ്ണിര സൂക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ. അവരെന്താണ് ചെയ്യുക, ഈ മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന ആളുകളുണ്ട്. ആ കമ്പോസ്റ്റ് ഉള്ളവരെന്ത് ചെയ്യും, മണ്ണിരകളെ ശേഖരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും, പണത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരത് നമുക്ക് സൗകര്യം ചെയ്തിരുന്നു.
2: അതെ, ഈ മണ്ണിര കമ്പോസ്റ്റിൽ ഉണ്ടാകുമ്പോ ഇതിങ്ങനെ കഴിച്ച് കഴിച്ച് ഇത്
0: പെരുകുമല്ലോ,
2: അന്നേരം എടുത്ത് പുറത്തു കൊടുക്കുന്നതായിരിക്കും.
0: ഈ നനച്ച ചണച്ചാക്ക്, നമ്മളെ സാധാരണ ചാക്ക് കൊണ്ട് മിശ്രിതത്തിന്റെ മുകൾ ഭാഗം ഒന്ന് മൂടണം. അതിന്റെ ചില ഉറുമ്പ് വരാതിരിക്കാൻ, മറ്റെന്തെങ്കിലും അവശിഷ്ടങ്ങളല്ലേ അത്, ഉറുമ്പൊക്കെ വന്നാൽ മണ്ണിരകൾക്ക് മോശമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് നനഞ്ഞ ചണച്ചാക്ക് വിരിക്കേണ്ടത്. ഒരാഴ്ച കൂടുമ്പോൾ മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാനുള്ള മിശ്രിതം ഇളക്കി കൊടുക്കണം. നമ്മൾ അതിന് കമ്പോസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കൈക്കോട്ടുണ്ട്.
3: മണ്ണിര ചത്തൂല്ലേ?
0: ആ മണ്ണിര ചത്തു പോകുന്നില്ല. നമ്മളിപ്പോ തൂമ്പ കൊണ്ടൊരു മണ്ണിര നടുവേ മുറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, രണ്ട്
2: മണ്ണിരായിട്ട്
0: രണ്ടായി മാറും. അങ്ങനെ പെട്ടെന്നൊന്നും കൊല്ലാൻ
2: പറ്റില്ല. തുറക്കുമ്പോ എത്ര മണ്ണിര ഇങ്ങനെ മേലെ വരുന്നുണ്ടെന്നിട്ടല്ല,
0: അങ്ങനെയുള്ള ഒരു പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ട് മണ്ണിരക്ക്. അത് മണ്ണിന്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങനെയുള്ള ഒരു അതിന്റെ ഒരു കഴിവാണ്. അത് മുറിഞ്ഞു പോയാലും വെവ്വേറെ മണ്ണിരകളായിട്ട് അത് ജീവിച്ചോളും. ഒരു 35 ദിവസം കഴിയുമ്പോൾ മിശ്രിതത്തിൽ നമ്മൾ വെള്ളം തളിക്കുന്നത് ഒഴിവാക്കണം. അത് ഡ്രൈ ആകാൻ വേണ്ടി, ആറാൻ വേണ്ടിട്ട് നമ്മള് അതുവരെ നമ്മൾ നനച്ചുകൊണ്ടിരിക്കണം. 35 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ, ഒരു മാസം
2: വളായിട്ട്
0: വന്നിട്ടുണ്ടാവും, ഒരു 45 ദിവസം, ഒരു 1.5 മാസം കഴിയുമ്പോഴേക്കും മണ്ണിര കമ്പോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. ഈ തയ്യാറാക്കിയ മിശ്രിതം നമ്മൾ ശേഖരിച്ച് തണലത്ത് ഉണക്കി സൂക്ഷിക്കണം, എന്നിട്ട് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് ബാക്കി വരുന്ന വലിയ കഷ്ണങ്ങൾ, എന്നാലും കുറച്ച് കഷ്ണങ്ങൾ മണ്ണിരകൾക്ക് തിന്നാൻ പറ്റാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ മാറ്റി മറ്റൊരു കമ്പോസ്റ്റിന് വേണ്ടിട്ട് മാറ്റി വെക്കണം, മറ്റൊരു ടാങ്കിലേക്ക് ഇടാൻ പറ്റും. അപ്പൊ ഏതാണ്ട് കാര്യങ്ങൾ
2: വേറെ കൂടുതൽ ഉണ്ടാക്കുമ്പോ അതിലേക്ക് ഇത് ആദ്യം ഇട്ടെടുക്കാം, വെറുതെ കളയാനുണ്ട് ആവശ്യമില്ല.
0: നമ്മള് വാഴ ഇപ്പം കൊലകൊത്തി കൊണ്ടാണ് സാവിത്രിയുടെ തൊടിയിൽ ഒരുപാട് വാഴയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോ തെങ്ങിന്റെ ചുവട്ടിലുണ്ടാവും അവശിഷ്ടങ്ങൾ ഉണ്ടാവും. ചകിരി നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. അടുക്കളയിൽ നിന്ന് നമ്മൾ പുറന്തള്ളുന്ന മാലിന്യങ്ങളുണ്ട്. ഒരുപാട് തരത്തിൽ കമ്പോസ്റ്റുകളുണ്ട്. അതിൽ ഏറ്റവും നല്ല കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റ്.
2: അല്ല മാഷെ, എനിക്കൊരു സംശയം, ഇതിങ്ങനെ നമ്മളിപ്പോ കൊല്ലത്തില് തൂപ്പെല്ലാം കൊത്തിയിട്ട് തയ്യലം തുറന്നിട്ട് ഇടുന്നുണ്ടല്ലോ, ഇതേ പ്രവർത്തനം ആയിരിക്കില്ലേ ആടെ നടക്കുന്നുണ്ടാവുക? മണ്ണിര തന്നെ ആയിരിക്കില്ലേ
0: അതിന്റെ? അതാണ്, പക്ഷേ നമുക്കത് ഈ രാസവളങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കുറച്ച് കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. നമ്മളിപ്പോ ഒരു തെങ്ങിന്റെ തടത്തില് ഒരു വർഷമോ രണ്ടു വർഷമോ കൂടുമ്പോൾ തുറന്നിട്ട് കുറെ പച്ചിലകളൊക്കെ ഇടും. അതിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന കുറച്ച് മണ്ണിരകൾ മാത്രമേ വരുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ചാണക വെള്ളം തളിക്കുന്നില്ല. ഓരോ ലെയറിൽ നമുക്ക് ചാണകം തളിക്കുമ്പോൾ മണ്ണിരയെ ആകർഷിക്കേണ്ട പല ഘടകങ്ങളും നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കൂട്ടം മണ്ണിരകൾ അവിടെ വളരുകയും അത് വളരെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കി മാറ്റുകയും ചെയ്യും.
3: മണ്ണിര എന്ന് പറയുന്നത് കർഷകന്റെ വലിയൊരു ബന്ധുവാന്നല്ല മാഷേ?
0: തീർച്ചയായിട്ടും. പക്ഷെ ആ ഒരു വിശ്വസ്തനായ ആള് ആരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് വലിയ സങ്കടം. അതാണ് മണ്ണിര. നേരത്തെ രാജൻ പറഞ്ഞ പ്രശ്നം, പല തരത്തിലുള്ള കീടനാശിനികളും രാസവസ്തുക്കളും അതുപോലെ പ്ലാസ്റ്റിക്കുകളും ഒക്കെ മണ്ണിൽ നിറയുമ്പോൾ മണ്ണിൽ നിന്ന് ഇത്തരം ജൈവ സാന്നിധ്യങ്ങൾ അകന്നകന്ന് പോകും. നമ്മള് പറഞ്ഞറിയാത്തവർ അല്ലെ, കണ്ടറിയാത്തവർ കൊണ്ടേ അറിയെന്ന് പറഞ്ഞല്ലോ. നമ്മൾ എത്ര കാലം ശാസ്ത്രജ്ഞന്മാരൊക്കെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ പറയുന്നു മണ്ണിനെ മലിനമാക്കാൻ പാടില്ല. അതിന് കാരണം മണ്ണില് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ജീവികളെ അവര് അവിടെ ജീവിക്കുന്നു വേണം. അവരാർക്കു വേണ്ടി ജീവിക്കുന്നു? കർഷകന്റെ മിത്രമാണ്, മനുഷ്യന്റെ മിത്രമാണ്. നമ്മളെ സഹായിക്കുന്ന ഈ മിത്രങ്ങളെ നമ്മൾ ശത്രുക്കളായിട്ട് കണ്ട് തുരത്തി ഓടിക്കലാണ് അല്ലേ? സ്വന്തം കാലിനിടയിലെ മണ്ണ് തന്നെ നമ്മൾ കോരി കൊണ്ടുപോകുന്നു.
3: മലർന്നു കിടന്നിട്ട് മേലോട്ട് തുപ്പുന്ന പോലെ അല്ല മാഷെ?
0: അത് തന്നെ.
2: നീ ഒരു കാര്യം ചെയ്യേ, നീ വേഗം പോയിട്ട് മാഷ് പറഞ്ഞ കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടല്ലോ, വേഗം പോവാ. എന്നിട്ട് കൃഷി ഓഫീസറോട് ബാക്കി കാര്യമെല്ലാം ചോദിച്ചു നോക്കാം. ഇന്നലെ ഇപ്പൊ എന്തായാലും വൈകിയില്ലേ, ഞാൻ നാളെ രാവിലെ വന്നിട്ട് കൃഷി ഓഫീസർ പറഞ്ഞു മാഷ് പറഞ്ഞു കൂടി ചേർത്ത് നമുക്ക് എന്നെ ഇത് അങ്ങ് ഉണ്ടാക്കാടോ.
3: എന്റെ വീട്ടിലുണ്ട് 3-4 വാഴ കൊത്തിയതിന്റെ, പക്ഷെ അതെനിക്ക് ഞാൻ കൊണ്ടുതരാം. നീ എനിക്ക് കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് തന്നാ മതി.

0: വീട്ടിലെ ഒട്ടുമിക്ക കറികളിലും ഉപയോഗിക്കുന്ന പച്ചക്കറി ഇനമാണ് മുളക്. സാധാരണ പച്ചമുളക്, കാലിമുളക് എന്നിവ മുതൽ കാന്താരിമുളക് വരെ പലതരത്തിലുള്ള മുളകുകൾ മിക്ക കറികളിലും ഉപയോഗിച്ചു വരുന്നു. കാർഷിക സർവകലാശാലയുടെ പരിശോധനാ ഫലമനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തുന്ന പച്ചക്കറികളിൽ ഏറ്റവുമധികം കീടനാശിനിയുടെ സാന്നിധ്യമുള്ള പച്ചക്കറികളിൽ ഒന്നാണ് മുളക്. അതുകൊണ്ടുതന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തീർച്ചയായും ഉൾക്കൊള്ളിക്കേണ്ട വിളകളിൽ മുളകിന് പ്രധാന സ്ഥാനമാണ് ഉള്ളത്. കറികൾക്ക് എരിവ് പകരുന്നതിനു പുറമെ ഉയർന്ന തോതിൽ ജീവകം എയും ജീവകം സിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കാപ്സൈസിൻ എന്ന രാസവസ്തുവാണ് മുളകിന് എരിവുരസം പകരുന്നത്. മുളകിലെ പ്രധാന ഇനങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. ഉജ്ജ്വല, അനുഗ്രഹ, ജ്വാലാമുഖി, ജ്വാലാസഖി, വെള്ളായണി, അതുല്യ, കാന്താരിമുളക്, മാലിമുളക് എന്നിവയാണ് പ്രധാനപ്പെട്ട ഇനങ്ങൾ. ഒരു സെന്റ് സ്ഥലത്തേക്ക് മുളക് നടുന്നതിനായി 4 ഗ്രാം വിത്ത് ആവശ്യമാണ്. വാരങ്ങൾ തമ്മിൽ 2 അടിയും ചെടികൾ തമ്മിൽ 1.5 അടിയും ഇടയകലം നൽകണം. വാട്ടരോഗം, തൈചീച്ചൽ, കായ്ചീച്ചൽ എന്നിവയാണ് മുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ. മുളകിൽ സാധാരണയായി കാണപ്പെടുന്ന കുരുടിപ്പ് രോഗമുണ്ടാകുന്നത് ഇലപ്പേൻ, മുഞ്ഞ, വെള്ളീച്ച എന്നിവയുടെ ആക്രമണം മൂലമാണ്. ഇവ ഇലകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുമ്പോഴാണ് കുരുടിപ്പ് രോഗം ഉണ്ടാകുന്നത്. കൂടാതെ മുഞ്ഞയും ഇലപ്പേനും വൈറസിനെ ഒരു ചെടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഇവയുടെ ആക്രമണം ഉണ്ടായാൽ ഇലകൾ ചുക്കിച്ചൊളിഞ്ഞ് ചുരുണ്ട് വളർച്ച മുരടിച്ചു പോകുന്നു. ഇവയെ നിയന്ത്രിക്കുന്നതിന് ജൈവ കീടനാശിനികളായ കിരിയാത്ത് സോപ്പ് മിശ്രിതമോ വെളുത്തുള്ളി നാറ്റപ്പൂച്ചെടി മിശ്രിതമോ ഉപയോഗിക്കാവുന്നതാണ്. ചെടിയിൽ നേർപ്പിച്ച കഞ്ഞിവെള്ളം തളിച്ചതിനു ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് ചെടി നന്നായി തട്ടിക്കൊടുത്താൽ കുറെ കീടങ്ങൾ കഞ്ഞിവെള്ളത്തിൽ ഒട്ടിപ്പിടിച്ച് താഴെ വീണ് നശിച്ചുപോയിക്കൊള്ളും. അതിനുശേഷം ജൈവ കീടനാശിനികൾ പ്രയോഗിച്ചാൽ കൂടുതൽ ഫലപ്രദമായിരിക്കും. മുളക് തൈകൾ നട്ട് 2 മാസത്തിനകം വിളവെടുപ്പ് തുടങ്ങാവുന്നതാണ്. ഉജ്ജ്വല, അനുഗ്രഹ എന്നീ ഇനങ്ങളിലെ ഓരോ ചെടിയിൽ നിന്നും ആഴ്ചയിൽ 200 ഗ്രാം മുളക് വരെ ലഭിക്കും. വളരെ കുറച്ച് ചെടികൾ ഉള്ളവർക്ക് പോലും പച്ചമുളക് കടയിൽ നിന്ന് വാങ്ങേണ്ടി വരില്ല. ഒരു ചെടിയിൽ നിന്ന് 3 മാസത്തിലധികം വിളവെടുപ്പ് നടത്താവുന്നതാണ്.
1: ഇന്നത്തെ ഹരിതസമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ഹരിതസമൃദ്ധി.

0: HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവും ഉണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ Article 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തികാര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരങ്ങൾ. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് Vikram 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് Skyroot എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ഉറച്ച പ്രവർത്തനശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം PV സിന്ധു. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം Article 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂണ്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൗതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി, ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം GV പ്രകാശ് കുമാർ നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകനും ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടൻ ധനുഷിനും പ്രത്യേക ജൂറി പരാമർശം. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4th തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2nd മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി.
3: ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണിലെ.
2: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി CB ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് Vikram 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള Skyroot എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് Vikram 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു.
4: ആസ്മാൻ മേ നയ പൗധേ ഗാഡ് ദിയേ ഹൈ और दूसरा जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी। और मुझे ये सफलता के लिए तो आनंद होना ही होना था, लेकिन आप लोगों ने जिस कमिटमेंट के साथ मेहनत की, मैं आपको, आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूँ।
2: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാംചുക്കിന് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പെൻഷൻകാരുടെ പരാതികൾ തീർപ്പാക്കുന്നതിനപ്പുറം ആശങ്കകൾ പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പെൻഷൻ വ്യവഹാരത്തെക്കുറിച്ചുള്ള രണ്ടാമത് ദേശീയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ സംബന്ധമായ തർക്കങ്ങൾ ഭരണപരമായി പരിഹരിക്കണമെന്നും അതുവഴി പെൻഷൻകാർ കോടതികളെ സമീപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 4 കോടി ഡൗൺലോഡുകൾ കടന്ന ആധാർ ആപ്പ്, ഇതിനോടകം 11 ലക്ഷത്തിലധികം വിലാസങ്ങൾ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം വ്യക്തമാക്കി. 49 ലക്ഷത്തിലധികം മൊബൈൽ നമ്പറുകളും ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യക്ക് മടിയില്ലെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
5: ഡിഫൻസ് അക്വിഷൻ പ്രൊസീജിയർ കെ മാധ്യമ സേ ബൈ ഇന്ത്യൻ IDDM ജൈസി വ്യവസ്ഥ കോ ഭീ പ്രാഥമികത ദീ ഗൈ സേനാവോ കെ ആധുനികരണ കെ ലിയേ നിർധാരിത ബജറ്റ് കാ 75% ഭാഗ് ഭാരതീയ ഉദ്യോഗോ സേ ഖരീദ് കെ ലിയേ സുരക്ഷിത കിയാ ഗയാ. ഇസ് സാൽ ഹം നയാ ഡിഫൻസ് അക്വിഷൻ പ്രൊസീജിയർ ലേക്കർ ആ രഹേ ഹൈ ജിസ്കെ കാരണ ദേശ് മേ ഡിഫൻസ് പ്രൊഡക്ഷൻ കോ ഏക നയീ രഫ്താർ മിലേഗി ഓർ ഏക നയീ താകത് ഭീ മിലേഗി.
2: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ അഗത്തി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിലും കർണാടക, മാഹി, ഒഡീഷ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെനിയു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിലെത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അഗാനി യമഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഇംഗ്ലണ്ട് അർജന്റീനയോടും ഫ്രാൻസ് സ്പെയിനിനോടുമാണ് സെമിയിൽ പരാജയപ്പെട്ടത്. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. സി എ ജി ഓഡിറ്റർ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി തപാൽ വകുപ്പ് മൈ ജി ഒ വി ഇന്നോവേറ്റ്സ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റർ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം പി വി സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

ഇന്ത്യ സമരസേനാനിയും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയെ കുറിച്ച് കേൾക്കാം. ഇന്ദിരാഗാന്ധി, യഥാർത്ഥ പേര് ഇന്ദിര പ്രിയദർശിനി നെഹ്റു, ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ വനിതാ ഭരണാധികാരികളിൽ ഒരാളായി കരുതപ്പെടുന്ന ഇവർ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ മകളായിരുന്നു. 1966-77 കാലഘട്ടത്തിലും പിന്നീട് 1980 മുതൽ മരണം വരെയും 4 തവണയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഇവർ തന്റെ പിതാവിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരേയൊരു മകളായിരുന്ന ഇന്ദിര 1947 മുതൽ 1964 വരെ അനൌദ്യോഗികമായി പിതാവിന്റെ ഉപദേശക സംഘത്തിന്റെ മുഖ്യ ചുമതല വഹിച്ചിരുന്നു. ഭരണത്തിൽ അവരുടെ സ്വാധീനം വളരെ പ്രകടമായിരുന്നു. 1959 കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. നെഹ്റുവിന്റെ മരണശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിൽ ഒരു കേന്ദ്രമന്ത്രിയായി ഇന്ദിര ചുമതലയേറ്റു. തന്റെ പിതാവിന്റെ സഹോദരിയായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ് മന്ത്രിയാകുന്നതിനെ തടയാനായിട്ടായിരുന്നു ഇന്ദിര നെഹ്റു മരണമടഞ്ഞ ഉടനെ തന്നെ മന്ത്രിസഭയിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. 1966 ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായി ഇവർ സ്ഥാനമേറ്റെടുത്തു. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര കേന്ദ്രീകരണത്തിന്റെയും കർക്കശമായ പെരുമാറ്റത്തിന്റെയും ഒരു പ്രതീകമായിരുന്നു ഇന്ദിര. കിഴക്കൻ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെട്ട ഇന്ദിര യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ ബംഗ്ലാദേശ് രൂപീകരണത്തിന് കാരണമായി. ഇന്ദിരയുടെ ഭരണകാലത്ത് ഇന്ത്യ ദക്ഷിണേഷ്യയിലെ ഒരു പ്രധാന ശക്തിയായി വളർന്നു. ഇന്ത്യ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുകയുണ്ടായി. 1975 മുതൽ 77 വരെ ഇന്ദിര ഇന്ത്യയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ഇവർ ഒരു തികഞ്ഞ ഏകാധിപതിയായിട്ടാണ് രാജ്യം ഭരിച്ചത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നടപടിയുടെ പരിണിത ഫലമായി സിഖ് വംശജരുടെ അപ്രീതിക്കു പാത്രമായി തീർന്ന അവർ 1984 ഒക്ടോബർ 31 സിഖ് വംശജരായ തന്റെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് മൃതിയടഞ്ഞു. 1000 കൊല്ലങ്ങൾക്കിടെ ജീവിച്ച ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്താനായി BBC നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയത് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി, മേരി ക്യൂറി, മദർ തെരേസ എന്നിവരെ പിന്തള്ളിയാണ് ഇന്ദിര ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരരംഗം ശക്തി പ്രാപിച്ച നാളുകളിലായിരുന്നു ഇന്ദിര പ്രിയദർശിനിയുടെ ജനനം. സ്വാതന്ത്ര്യ സമരരംഗത്ത് മുൻപന്തിയിലായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെയും കമലാ നെഹ്റുവിന്റെയും മകളായി 1917 നവംബർ 19 ഇന്ദിര പ്രിയദർശിനി ജനിച്ചത്. സ്വാതന്ത്ര്യ സമരവുമായി ഇഴുകിച്ചേർന്ന കുടുംബമായിരുന്നതിനാൽ അച്ഛൻ ജവഹറിന്റെയോ മുത്തച്ഛൻ മോത്തിലാൽ നെഹ്റുവിന്റെയോ സാമീപ്യം ബാല്യകാലത്ത് ഇന്ദിര അനുഭവിച്ചിട്ടില്ല. ഒട്ടേറെ രോഗങ്ങൾ അലട്ടിയിരുന്ന അമ്മ കമലയോടൊപ്പം തികച്ചും ഏകാന്തവാസമായിരുന്നു ഇന്ദിരയുടേത് എന്ന് പറയാം. ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊച്ചുമകൾക്ക് നൽകണം എന്നതായിരുന്നു മോത്തിലാൽ നെഹ്റുവിന്റെ ആഗ്രഹം. അതിനായി ബ്രിട്ടീഷ് നേതൃത്വത്തിൽ നടക്കുന്ന സെന്റ് സിസിലിയ എന്ന സ്കൂളിലാണ് ഇന്ദിരയെ അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ചേർത്തത്. എന്നാൽ കോൺഗ്രസ് അനുഭാവികളുടെ മക്കൾ ബ്രിട്ടീഷ് രാജിനു കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരാൻ പാടില്ല എന്നുള്ള കോൺഗ്രസ് ഭരണഘടനാ നിയമം കാരണം ഇന്ദിരയ്ക്ക് അവിടെ വിദ്യാഭ്യാസം തുടരാൻ സാധിച്ചില്ല. 1933 പൂനെയിലെ പ്യൂപ്പിൾസ് ഓൺ സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ഇന്ദിര പല സ്ഥലങ്ങളിലായി ഒന്നിലധികം സ്കൂളുകളിൽ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഈ സമയത്താണ് ഫിറോസ് ഗാന്ധി ആദ്യമായി ഇന്ദിരയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത്. എന്നാൽ ഇന്ദിരയും അമ്മ കമലയും ഇന്ദിരയ്ക്ക് പ്രായം കുറവാണെന്ന കാരണത്താൽ ഈ നിർദ്ദേശം തള്ളിക്കളയുകയായിരുന്നു. 1936 ഇന്ദിര ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ബിരുദ പഠനത്തിനായി ചേർന്നു. ആയിടയ്ക്ക് കമലാ നെഹ്റുവിന്റെ രോഗാവസ്ഥ ഗുരുതരമായി. രക്ഷിക്കാൻ ഏറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആ വർഷം ഫെബ്രുവരി 28 അവർ മരണത്തിന് കീഴടങ്ങി. അമ്മയുടെ മരണം ഇന്ദിരയ്ക്ക് ഒരു തിരിച്ചടിയായിരുന്നു. പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ
പരീക്ഷകളിൽ ഇന്ദിര

തുടർച്ചയായി പരാജയപ്പെട്ടു. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ പോലും ഈ കാലയളവിലെ അരക്ഷിതാവസ്ഥ വലിയ പങ്കുവഹിച്ചു. ഇത്തരം തിരിച്ചടികൾ നേരിട്ടുവെങ്കിലും സർവകലാശാല വിദ്യാഭ്യാസം തുടരാൻ ഇന്ദിര തീരുമാനിച്ചു. യൂറോപ്പിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇന്ദിര രോഗങ്ങളാൽ പീഡകൾ അനുഭവിച്ചിരുന്നു. ചികിത്സക്കായി തുടർച്ചയായി സ്വിറ്റ്സർലൻഡിലേക്ക് യാത്ര ചെയ്യേണ്ടിയും ഇരുന്നു. യൂറോപ്പിലാകമാനം നാസി ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ദിര ഇംഗ്ലണ്ടിലേക്കും അവിടെ നിന്ന് ഇന്ത്യയിലേക്കും തിരികെ പോന്നു. അവരുടെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയാണുണ്ടായത്. ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും വളരെ മിടുക്കിയായിരുന്നു ഇന്ദിര. എന്നാൽ ലാറ്റിൻ ഭാഷ വഴങ്ങാത്തതുമൂലം പരീക്ഷകളിൽ തുടർച്ചയായി പരാജയപ്പെടുകയാണുണ്ടായത്. ഓക്സ്ഫോർഡിലെ പഠനം പൂർത്തിയാക്കാൻ ഇന്ദിരയ്ക്ക് കഴിഞ്ഞില്ല. പരീക്ഷകളിലുള്ള തുടർച്ചയായ പരാജയം കാരണം സർവകലാശാല അധികൃതർ ഇന്ദിരയോട് പഠനം നിർത്തിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഓക്സ്ഫോർഡ് സർവകലാശാല ഇന്ദിരയോടുള്ള ബഹുമാനപൂർവ്വം ഓണററി ബിരുദം സമ്മാനിക്കുകയുണ്ടായി. യൂറോപ്പിലെ പഠന നാളുകളിൽ ഇന്ദിര ഫിറോസ് ഗാന്ധിയുമായി വീണ്ടും കണ്ടുമുട്ടാൻ തുടങ്ങി. ഫിറോസ് അക്കാലത്ത് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ വിദ്യാർത്ഥിയായിരുന്നു. യുവ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായിരുന്ന ഫിറോസിനെ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ടു മുൻപായി ഇന്ദിര വിവാഹം ചെയ്തു. പാർസി യുവാവായ ഫിറോസുമായുള്ള ഇന്ദിരയുടെ വിവാഹം നെഹ്റുവിന് താൽപ്പര്യമില്ലായിരുന്നുവെങ്കിലും മകളുടെ ആഗ്രഹത്തിന് അദ്ദേഹം എതിരുനിന്നില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഫിറോസും ഇന്ദിരയും താമസിയാതെ തടവിലായി. 1944 രാജീവ് ഗാന്ധിക്കും 1946 സഞ്ജയ് ഗാന്ധിക്കും ജന്മം നൽകി. ഇന്ദിരയ്ക്ക് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം പ്രായക്കുറവിന്റെ കാരണത്താൽ അടക്കി വെക്കേണ്ടി വന്നു. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ കൊണ്ടാവുന്ന പോലെ സഹായിക്കാൻ അവർ ഉറച്ചു. ഇതിന്റെ ഭാഗമായി സമീപത്തുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് തന്റെ മനസ്സിലുള്ള കുട്ടികളുടെ ഒരു സംഘം എന്ന പദ്ധതി ഇന്ദിര അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ചെറു സഹായങ്ങൾ ചെയ്യുകയായിരുന്നു വാനരസേന എന്നറിയപ്പെട്ട ഈ സേനയുടെ ലക്ഷ്യം. ബ്രിട്ടീഷുകാരുടെ കണ്ണുവെട്ടിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള രഹസ്യ സന്ദേശങ്ങൾ എത്തിച്ചിരുന്നതും ഈ സേനയായിരുന്നു. കുട്ടികളിലൂടെയുള്ള പ്രവർത്തനം ബ്രിട്ടീഷുകാർക്ക് സംശയമുണ്ടാക്കില്ലെന്നും ഇത് ഒരു നല്ല മാർഗമാണെന്നും അറിയാവുന്ന കോൺഗ്രസിന്റെ തന്നെ ആശയമായിരുന്നു ഈ വാനരസേന എന്നും പറയപ്പെടുന്നു. പതാകകൾ തുന്നുക, പരുക്കേറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളെ ശുശ്രൂഷിക്കുക എന്ന ചില ജോലികൾ കൂടി ഈ വാനരസേനയിലെ അംഗങ്ങൾ ചെയ്തിരുന്നു. 1959-60 കാലഘട്ടത്തിൽ നെഹ്റുവിന്റെ പരോക്ഷ പിന്തുണയോടെ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ ഇന്ദിരയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന് പലരും ധരിച്ചു. എന്നാൽ ബന്ധുത്വ രാഷ്ട്രീയത്തിന് എതിരായിരുന്ന നെഹ്റു ഇന്ദിരയെ തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. നെഹ്റുവിന്റെ ഏറ്റവും അടുത്ത സഹായിയായി നിന്ന് ഭരണത്തിന്റെ സർവമേഖലകളും വശത്താക്കാൻ ഇന്ദിര ഈ അവസരം വിനിയോഗിച്ചു. 1964 നെഹ്റു അന്തരിച്ചു. ഇന്ദിര രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി തന്റെ മന്ത്രിസഭയിൽ ഇന്ദിരയെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയായി നിയമിച്ചു. ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിലെ 4-ാമത്തെ സുപ്രധാന സ്ഥാനമായിരുന്നു ഇത്. ഭരണരംഗത്ത് ഇന്ദിര തികഞ്ഞ പാഠവം പ്രകടിപ്പിച്ചു. ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കിയതുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി വിരുദ്ധ കലാപം ശക്തി പ്രാപിച്ചപ്പോൾ അനുരഞ്ജന ദൗത്യവുമായി ഇന്ദിരയെത്തി. കൂടുതലും നിരക്ഷരരായ ജനങ്ങളുള്ള ഇന്ത്യയിൽ സാധാരണ ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിച്ചേരുന്നത് റേഡിയോയിലൂടെയും ടെലിവിഷനുകളിലൂടെയുമാണെന്ന് മനസ്സിലാക്കിയ ഇന്ദിര ചെലവ് കുറഞ്ഞ റേഡിയോ നിർമ്മിച്ച് ജനങ്ങളിലേക്കെത്തിക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തു. ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്ദിരയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു. '1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ദിര ശ്രീനഗറിൽ അവധിക്കാലം ചെലവഴിക്കുകയായിരുന്നു. സുരക്ഷാ സേനയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചും അവർ അവിടെ തന്നെ തങ്ങി. ഈ സംഭവത്തെ തുടർന്ന് ഇന്ദിരയൊഴികെയുള്ള മറ്റുള്ള മന്ത്രിസഭാ അംഗങ്ങളെല്ലാം പെണ്ണാണെന്ന് തമാശ രൂപേണ പറയപ്പെട്ടിരുന്നു. ഇത്തരം ചെറു സംഭവങ്ങളിലൂടെ താൻ രാജ്യത്തെ നയിക്കാൻ പ്രാപ്തിയാണെന്ന സന്ദേശം നൽകുകയായിരുന്നു അവർ. ഇന്ത്യ പാക് സമാധാന ശ്രമങ്ങൾക്കിടയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സോവിയറ്റ് യൂണിയനിലെ താഷ്കെന്റിൽ വെച്ച് മരണമടഞ്ഞു. ഇന്ദിരയെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യത്തിന് അതോടെ ശക്തിയേറി.
കോൺഗ്രസിനുള്ളിലെ ഇടതു വലതു ചേരികളുടെ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ശാസ്ത്രി പ്രധാനമന്ത്രിയായത്. അദ്ദേഹത്തിന്റെ മരണത്തോടെ ഈ ചേരിതിരിവ് രൂക്ഷമായിരുന്നു. നെഹ്റുവിന്റെ ഇടതുപക്ഷാനുകൂല നിലപാടുകളെ പിന്തുണച്ചിരുന്ന ഒരു വലിയ വിഭാഗമാണ് ഇന്ദിരയെ പിന്തുണച്ചത്. എതിരാളിയായിരുന്ന മൊറാർജി ദേശായിക്ക് മത്സര രംഗത്തു നിന്നും പിന്മാറാനായി വലുതായ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നിരിക്കലും അദ്ദേഹം അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഇന്ദിരയ്ക്കെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചു. 100 താഴെ വോട്ടുകൾ മാത്രം പ്രതീക്ഷിച്ചിരുന്ന ദേശായിക്ക് തിരഞ്ഞെടുപ്പിൽ 169 വോട്ടുകൾ ലഭിക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധി 355 വോട്ടുകൾ നേടി ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ആയിത്തീർന്നു ഇന്ദിരാഗാന്ധി. പ്രിയ ശ്രോതാക്കളെ, ക്വിറ്റ് ഇന്ത്യ സമരസേനാനിയും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ തുടർഭാഗം അടുത്ത സ്ത്രീ തരംഗത്തിൽ

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ് ആഴ്ചവൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂസിലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ മോദിയെ സ്വീകരിച്ചു. പ്രതിരോധം, വ്യാപാരം, കായികം, സാംസ്കാരികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുക ലക്ഷ്യമിട്ട് ലക്സണുമായി മോദി കൂടിക്കാഴ്ച നടത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഉടൻ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആശുപത്രിയിലുള്ളവരുടെ ചികിത്സാ ചെലവും കൂട്ടിരിപ്പുകാരുടെ ചെലവും പൂർണ്ണമായും സർക്കാർ വഹിക്കണം. നഷ്ടപരിഹാരമടക്കമുള്ള തുക കരാർ കമ്പനിയിൽ നിന്ന് ഈടാക്കുന്നത് പിന്നീട് പരിഗണിക്കാമെന്നും ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് എ കെ പ്രീതിയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിക്കാൻ നാസ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ ചൊവ്വാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂരിലുള്ള റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് വിക്ഷേപണം. 8 മാസം ബഹിരാകാശത്ത് ചെലവഴിക്കും. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ CBI അന്വേഷണം വേണമെന്നും ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൽ CAG ഓഡിറ്റ് വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി. രാജ്യത്ത് കുട്ടികൾക്ക് സമൂഹമാധ്യമ വിലക്കേർപ്പെടുത്തുമെന്ന സൂചന നൽകി കേന്ദ്ര സർക്കാർ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിലക്കേർപ്പെടുത്തിയ ഓസ്ട്രേലിയൻ നടപടിയെ ഓസ്ട്രേലിയ ഇന്ത്യ ലീഡേഴ്സ് സമ്മിറ്റിൽ മോദി പ്രശംസിച്ചിരുന്നു. ഇതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയാണെന്നും പറഞ്ഞു. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെയും തിരക്ക് നിയന്ത്രണത്തിന്റെയും ചുമതലയാണ് നൽകിയിരിക്കുന്നത്. 2003 മുതൽ 9 വർഷത്തോളം സന്നിധാനം സ്പെഷ്യൽ ഓഫീസറായിരുന്നു വിജയൻ. ലഹരിക്കെതിരെയുള്ള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാനായി സ്ഥിരം ദൗത്യസംഘം വരുന്നു. ജില്ലാതലത്തിലും സബ് ഡിവിഷൻ തലത്തിലും പ്രത്യേക ദൗത്യസംഘങ്ങൾ രൂപവത്കരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ ചിട്ടികളുടെ നടത്തിപ്പിൽ ഓഡിറ്റ് നടത്താൻ CAG. ഓഡിറ്റിൽ സംഘങ്ങളുടെ ഇടപാടുകൾ ഇതുവരെ ഭാഗമാക്കിയിരുന്നില്ല. ആദ്യഘട്ടമായി കേരളത്തിലാണ് പരിശോധന. ഓരോ സംഘവും നടത്തുന്ന ചിട്ടികളുടെ കണക്ക് നൽകണമെന്ന് CAG സഹകരണ വകുപ്പിന് കത്ത് നൽകി. ഫോൺ നമ്പർ പങ്കിടാതെ തന്നെ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ അനുവദിക്കുന്ന യൂസർ നെയിം ഫീച്ചറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അയച്ച നോട്ടീസിൽ മെറ്റയും ടെലഗ്രാമും മറുപടി നൽകി. വാട്സാപ്പ് പ്രഖ്യാപിച്ച യൂസർ നെയിം ഫീച്ചർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മാതൃസ്ഥാപനമായ മെറ്റയ്ക്കെതിരെ സർക്കാർ നോട്ടീസ് അയച്ചത്. വിഷയത്തിന്റെ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഫീച്ചർ ഇന്ത്യയിൽ പുറത്തിറക്കുന്നത് നിർത്തിവെക്കണമെന്നായിരുന്നു നിർദ്ദേശം. തുടർന്ന് സമാന യൂസർ നെയിം ഫീച്ചറുള്ള ടെലഗ്രാമിനും സർക്കാർ നോട്ടീസ് അയച്ചു. സബ്സിഡിയുള്ള രാസവളം വാങ്ങാൻ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ വേണമെന്ന നിർബന്ധം തൽക്കാലം ഒഴിവാക്കി. അതേസമയം ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ ആപ്പിൽ ബുക്ക് ചെയ്യാൻ കർഷകർ ഓട്ടം തുടരുന്നു. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സ്മാർട്ട് ഫോൺ ഇല്ലാത്തതും എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് കൃത്യമായ മാർഗനിർദ്ദേശം കിട്ടാത്തതുമാണ് കർഷകരെ വലക്കുന്നത്. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകി ആദ്യം പുറപ്പെടുവിച്ച ഉത്തരവിൽ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളുടെ പേരിൽ നിരുപാധികം മാപ്പപേക്ഷിച്ച് കശുവണ്ടി വകുപ്പ് സെക്രട്ടറി KBiju നൽകിയ സത്യവാങ്മൂലം കോടതി തള്ളി. പാകിസ്ഥാൻ ഭീകരൻ ഹസാദ് ഭട്ടിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികളെ കേന്ദ്രീകരിച്ച് മഹാരാഷ്ട്രയിൽ വ്യാപക പരിശോധന. മുംബൈ, താനെ, കുർള, ബാദ്ര, ജോഗേശ്വരി, നവിമുംബൈ, മീരാ റോഡ്, ഭയന്തർ, ഷാംഗ്ലി, സത്താറ, ഛത്രപതി, സംഭാജിനഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് 112 പേരെ ചോദ്യം ചെയ്തു. റെയിൽ വൺ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന അൺറിസർവ്ഡ് ടിക്കറ്റുകൾ പരിശോധനയ്ക്ക് കാണിക്കുമ്പോൾ യഥാർത്ഥ ഡിജിറ്റൽ പകർപ്പ് തന്നെ നൽകണമെന്ന് റെയിൽവേ മന്ത്രാലയം. ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ, PDF, വാട്സപ്പ് സന്ദേശം എന്നിവയൊന്നും അംഗീകരിക്കില്ല. ഏത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണോ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആ ഫോണിൽ തന്നെ ടിക്കറ്റ് കാണിക്കണം. ശബരിമലയിലേക്കുള്ള 7 പ്രധാന സംസ്ഥാന റോഡുകൾ ദേശീയപാതാ ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ തത്വത്തിൽ തീരുമാനമായി. റോഡുകൾ സംസ്ഥാനം നിർദ്ദേശിക്കും. ശുപാർശ നൽകിയാൽ ദേശീയപാതയാക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് അറിയിച്ചത്. കരൂർ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബത്തിൽപ്പെട്ട 31 പേരെ സർക്കാർ ജോലിയിൽ നിയമിച്ചുള്ള ഉത്തരവ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് വെള്ളിയാഴ്ച കൈമാറി. നിയമനത്തിന് അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി ജോലി താൽക്കാലികമായിരിക്കുമെന്നും നിയമനം ജോലിയുടെ പരിഗണനയ്ക്ക് വിധേയമായിരിക്കുമെന്നും വ്യക്തമാക്കി. ഈ വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ച ബജറ്റ് തീരുമാനം പ്രാബല്യത്തിലായി. ഇരുചക്രവാഹനങ്ങൾ, സ്വകാര്യ ആവശ്യത്തിനുള്ള ഓട്ടോറിക്ഷകൾ, ടാക്സി, ടൂറിസ്റ്റ് കാറുകൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇളവ് ലഭിക്കും. 7 ലക്ഷം രൂപ മുതൽ ഇലക്ട്രിക് കാറുകൾ ലഭ്യമാണ്. ഒന്നിലേറെ ഭാര്യമാരുള്ളവർക്ക് ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുമെന്ന് പ്രഖ്യാപിച്ച് അസം ബജറ്റ്. ഒന്നിലേറെ ഭാര്യമാരുള്ള സർക്കാർ ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും പറയുന്നു.
1: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: ഗായിക എസ് ജാനകി അന്തരിച്ചു. പാട്ടിന്റെ തേനും വയമ്പും നാവിൽ തൂകിയ വാനമ്പാടി മറഞ്ഞു. ദക്ഷിണേന്ത്യയുടെ ഗാനകോകിലം എസ് ജാനകി 88-ാം വയസ്സിൽ വിടവാങ്ങി. 60 വർഷത്തെ സംഗീത ജീവിതത്തിനിടെ 17 ഭാഷകളിലായി അനേകായിരം ഗാനങ്ങൾ, 4 ദേശീയ പുരസ്കാരങ്ങൾ. OTTയിൽ പ്രദർശിപ്പിക്കാനുള്ള സിനിമകൾക്കും സെൻസർ ചെയ്തുള്ള സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുന്നത് കേന്ദ്ര പരിഗണനയിൽ. സട്ലജ് സിനിമാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. വിയറ്റ്നാമിലെ ഹുക്വോക്ക് ദ്വീപിന് സമീപം ശക്തമായ കാറ്റിലും തിരമാലയിലും പെട്ട് ബോട്ട് മറിഞ്ഞ് മലയാളി ദമ്പതിമാരുൾപ്പെടെ 15 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മരിച്ചു. മയക്കുമരുന്നിനെതിരായ തുഫാൻ ഓപ്പറേഷൻ മദ്യത്തിനെതിരെയും പ്രഖ്യാപിക്കാൻ നടപടിയെടുക്കണമെന്ന് കേരള സർവോദയ മണ്ഡലം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഭക്ഷ്യവകുപ്പ് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 100 ദിവസം കൊണ്ട് 50,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകും. ഉപഭോക്തൃ വകുപ്പ് 1,000 സ്കൂളുകളിൽ കൺസ്യൂമർ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക ചടങ്ങുകളുടെ തുടക്കത്തിലും ഒടുക്കത്തിലും വന്ദേ മാതരവും ജനഗണമനയും മുഴുവനായി ആലപിക്കണമെന്ന് നിഷ്കർഷിച്ച് ആഭ്യന്തരമന്ത്രാലയം ഇതുൾപ്പെടെയുള്ള ദേശീയ ഗീതത്തിന്റെയും ദേശീയ ഗാനത്തിന്റെയും ആലാപന പ്രോട്ടോകോൾ പരിഷ്കരിച്ച് ആഭ്യന്തരമന്ത്രാലയം ഉത്തരവിറക്കി. വയനാട് കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ വിദഗ്ധ സമിതി രൂപീകരിച്ചു. തുരങ്കപാതയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതി സമിതി പരിശോധിക്കും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കു പകരമുള്ള VBG റാംജിയിലെ വ്യവസ്ഥകളിൽ ഇളവ് തേടി കേരളം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. ഭവന നിർമ്മാണ പദ്ധതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തുക, കാർഷിക വിളവെടുപ്പ് കാലത്ത് 60 ദിവസം ജോലി ഒഴിവാക്കണമെന്ന വ്യവസ്ഥയിൽ ഇളവ്, കേന്ദ്രവിഹിതം ഉയർത്തണം തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. വിഴിഞ്ഞം വിഷയത്തിൽ CPMൽ 2 അഭിപ്രായമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വായന എന്ന ലഹരിയിലേക്ക് വിദ്യാർത്ഥി സമൂഹം മാറിയാൽ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വലിയ വിജയമായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശത്രുവിന്റെ റഡാറിനെ വെട്ടിച്ച് മുന്നേറാൻ കഴിയുന്ന തദ്ദേശീയ സ്റ്റെൽത്ത് യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി ഇനി നാവികസേനയ്ക്ക് സ്വന്തം. ബ്രഹ്മോസ്, സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ, ദീർഘദൂര ഭൂതല വ്യോമ മിസൈൽ, ഭൂതല മിസൈൽ, അത്യാധുനിക അന്തർവാഹിനി വേദ സംവിധാനങ്ങൾ എന്നിവ ഇതിലുണ്ടാകും. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തന്ത്രപരമായ പങ്കാളിത്തമാക്കി ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം. UN രക്ഷാസമിതിയിലെ ഇന്ത്യയുടെ അംഗത്വവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ കാണും. രാജ്യസുരക്ഷയ്ക്കും പ്രതിരോധ മേഖലയ്ക്കുമായി ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിൽ കേരളത്തിന് വൻ കുതിപ്പ്. 2020-21 സാമ്പത്തിക വർഷം 46.18 കോടി രൂപയായിരുന്ന കെൽട്രോണിന്റെ വിറ്റുവരവ് 200 കോടിയിലേക്ക് ഉയർന്നു.
1: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണവും അതുവഴിയുള്ള സുരക്ഷിത ഗതാഗതവും സംബന്ധിച്ച സംഘർഷങ്ങളാൽ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായി. ഹോർമോസ് കടലിടുക്കിന് സമീപം ഒമാൻ തീരത്ത് 11 ഇന്ത്യൻ നാവികരുമായി പോയ ചരക്ക് കപ്പൽ ഞായറാഴ്ച ഇറാൻ ആക്രമിച്ചു. നാവികനെ കാണാതായി. സൈപ്രസ് പതാകയുള്ള GFS ഗാലക്സി എന്ന കപ്പലിന്റെ എഞ്ചിൻ മുറിയിലാണ് മിസൈലേറ്റ് തീപിടുത്തമുണ്ടായത്. 10 നാവികരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. ആധുനിക ഖത്തറിന് ശിലപാകിയ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി അന്തരിച്ചു. 1995 മുതൽ 2013 വരെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഖത്തർ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയത്. US റിപ്പബ്ലിക്കൻ സെനറ്ററും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഏറെ അടുപ്പമുള്ളവരിൽ ഒരാളുമായ ലിൻസേ ഗ്രഹാം അന്തരിച്ചു. 71 വയസ്സായിരുന്നു. പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമിനിയുടെ വധത്തിന് പ്രതികാരമായി ലക്ഷ്യമിടാനുള്ള ലോക നേതാക്കളുടെ പേര് പ്രസിദ്ധീകരിച്ച് ഇറാനിയൻ ദിനപത്രമായ ഹംഷഹറി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ് എന്നിവരുൾപ്പെടെ 13 നേതാക്കളുടെ പേരുകളാണ് പത്രം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. കള്ളാടി ആനക്കാമ്പോയിൽ തുരങ്കപാത പദ്ധതി പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അവസാനത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തി. ഹിമാചൽ പ്രദേശ് സ്വദേശിയും കരാറുകാരായ ദിലീപ് ബിൽഡ്കോൺ കമ്പനിയിലെ കൺസ്ട്രക്ഷൻ മാനേജരുമായ വിക്രം സിംഗ് റാണയുടെ മൃതദേഹമാണ് ഞായറാഴ്ച രാവിലെ കണ്ടെത്തിയത്. പാസ്പോർട്ട് പൗരത്വ രേഖയല്ലെന്ന് പറയുന്നതിലെ യുക്തിരാഹിത്യം ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് സുധാംശു ലൂധിയ. പാസ്പോർട്ട് യാത്രാരേഖയാണെന്ന സർക്കാരിന്റെ സാങ്കേതിക വാദം അംഗീകരിക്കാം. എന്നാൽ നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് വ്യക്തമായി അതിൽ എഴുതിയിരിക്കെ പാസ്പോർട്ടുള്ളവർ ഇന്ത്യക്കാർ തന്നെയാണെന്ന് ജസ്റ്റിസ് ലൂധിയ പറഞ്ഞു. ദിൽസെ വിത്ത് കപിൽ സിബൽ എന്ന പരിപാടിയിലാണ് പരാമർശമുണ്ടായത്. പുതുതായി വോട്ട് ചേർക്കാനുള്ള അപേക്ഷയെ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുമായി ബന്ധിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവാദ നീക്കം. ഓൺലൈനിൽ അപേക്ഷിക്കുമ്പോൾ കഴിഞ്ഞ SIRന്റെ വിവരം കൂടി നൽകണമെന്ന വ്യവസ്ഥ കൂട്ടിച്ചേർത്തു. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ പരോക്ഷമായി വിമർശിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. താനാണ് എല്ലാമെന്ന് NSS പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ കരുതരുതെന്നും മന്നം സമാധിയിലേക്ക് ആരെയും തടയാൻ പാടില്ലെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. കേരളത്തിലെ NSSന്റെ ഭാഗമല്ലാത്ത NSS ഡൽഹി ആസ്ഥാനത്ത് സ്ഥാപിച്ച മന്നത്ത് പത്മനാഭന്റെ പ്രതിമയും സ്മൃതിമണ്ഡപവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് 30 ദിവസം തുടർച്ചയായി തടവിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരെ 31 ദിവസം പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിൽ ഭേദഗതി നിർദ്ദേശിച്ച് സംയുക്ത പാർലമെന്ററി സമിതി. പുറത്താക്കലിനു പകരം സസ്പെൻഷൻ മതിയെന്ന് നിർദ്ദേശിക്കാനാണ് സമിതിയുടെ തീരുമാനം. നിശ്ചിത കാലയളവിനുള്ളിൽ ശിക്ഷിക്കപ്പെട്ടവർ കുറ്റവിമുക്തരാക്കപ്പെടുകയോ പ്രോസിക്യൂഷൻ തുടർ നടപടികളുമായി പോകാതിരിക്കുകയോ ചെയ്താൽ ഇവരുടെ സസ്പെൻഷൻ സ്വമേധയാ റദ്ദാക്കപ്പെടുമെന്ന വ്യവസ്ഥയും പുതുതായി നിർദ്ദേശിക്കുമെന്നാണ് സൂചന. രാമക്ഷേത്ര ഭരണ നിർവഹണം കാര്യക്ഷമമാക്കാൻ നിയമിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അധികാരങ്ങളും ചുമതലകളും രാമക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിക്കുമെന്നും സർക്കാർ ഇടപെടലുണ്ടാവില്ലെന്നും ക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര. ഭക്തരുടെ വിശ്വാസവും ക്ഷേത്ര ക്രമീകരണങ്ങളിലെ സുതാര്യതയും ഉറപ്പുവരുത്തുന്നതാവും CEOയുടെ പ്രധാന ചുമതല. രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി ഒപ്പുശേഖരണവുമായി ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
4: പൗരത്വ നിർണയം നീതിയുക്തവും നിയമപരവും യുക്തിസഹവുമായ നടപടികളിലൂടെ ആവണമെന്ന് സുപ്രീംകോടതി. അസമിലെ 27 പേരെ വിദേശികളായി പ്രഖ്യാപിച്ച ഗുവാഹട്ടി ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പ്രിയദർശിനി സൗജന്യ യാത്ര അനുവദിച്ചതുവഴി സ്വകാര്യ ബസ് മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധി പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുൻ ഗതാഗത കമ്മീഷണർ കൂടിയായ K.പത്മകുമാർ അധ്യക്ഷനായ 5-അംഗ സമിതി 6 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി CP ജോൺ ബസ്സുടമകൾക്ക് ഉറപ്പു നൽകി. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിച്ച മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതിയുടെ May 27 ഉത്തരവ് ചോദ്യം ചെയ്ത് തമിഴ്നാട് സർക്കാർ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചിന്റെ നടപടി. പരീക്ഷ തട്ടിപ്പു കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം PSC ഓഫീസിൽ എത്തി. സംഘം മേധാവി IG അജിത ബീഗം, PSC ചെയർമാൻ ഡോക്ടർ MR ബൈജുവുമായി 3/4 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി അധ്യാപകൻ ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴോട്ടുകോണം വാർഡ് കൌൺസിലർ R സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഹൈക്കോടതി അനുമതി. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ അന്വേഷണം നടത്താൻ ഉത്തർപ്രദേശ് സർക്കാർ രൂപവത്കരിച്ച SIT യോട് തൽസ്ഥിതി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. കിഫ്ബിയുടെ ഭാവി നിശ്ചയിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇടത് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്ന കിഫ്ബി തുടരണമോ എന്നതടക്കമുള്ള കാര്യം മുൻ IAS ഉദ്യോഗസ്ഥ സുധാപിള്ള അധ്യക്ഷയായ അഞ്ചംഗ സമിതി പഠിക്കും. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഭൂമിയുടെ ന്യായവില ഏകീകരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ന്യായവില നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികളുണ്ട്. ചിലയിടങ്ങളിൽ വിപണി വിലയേക്കാൾ വളരെ കൂടുതലാണ് ഇത്. ഇക്കാര്യം പരിശോധിച്ച് ന്യായവില താഴേക്ക് കൊണ്ടുവരും. കുടുംബശ്രീയുടെ 167 CDSകൾക്ക് കൂടി ISO അംഗീകാരം. ചില്ലറ വിലയെ അടിസ്ഥാനമാക്കിയുള്ള ജൂണിലെ പണപ്പെരുപ്പം 4.38% ഉയർന്നു. മേയിൽ ഇത് 3.93% കേരളത്തിൽ 4.34% ജൂണിൽ പണപ്പെരുപ്പ നിരക്ക്. സ്കൂൾ പാചകത്തൊഴിലാളികൾക്ക് വർദ്ധിപ്പിച്ച ഓണറേറിയം അനുവദിക്കുന്നതിൽ വ്യക്തത വരുത്തി സർക്കാർ. ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം അനുസരിച്ചാണ് പ്രതിദിന ഓണറേറിയമെന്നും ഇങ്ങനെ കണക്കാക്കുന്ന മൊത്തം തുകയ്ക്ക് പുറമെ അധികമായി 1000 രൂപ നൽകാനുമാണ് നിർദ്ദേശം. പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് ഫേസ്ബുക്കിലൂടെ ഭീഷണി മുഴക്കിയ കേസിൽ അറസ്റ്റിലായ പ്രതിയെ ഇന്നലെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയെയാണ് ചികിത്സയ്ക്കായി മാറ്റിയത്. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാനും US തമ്മിൽ തർക്കം രൂക്ഷമാകുന്നു. യുദ്ധപൂർവ്വകാലത്ത് ആഗോള എണ്ണ നീക്കത്തിന്റെ 20% കടന്നുപോയ ഹോർമസ് തങ്ങളുടെ നിയന്ത്രണത്തിൽ ആണെന്ന് ഇരുകൂട്ടരും ആവർത്തിച്ചു. കോവിഡ് പ്രതിരോധത്തിന് നടപ്പാക്കിയ ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയുടെ ചെലവുകളിൽ അടിമുടി ക്രമക്കേടെന്ന് റിപ്പോർട്ടുകൾ. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കിയ പദ്ധതിയിലാണ് ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ വിഭാഗം ക്രമക്കേട് കണ്ടെത്തിയത്.
3: മലയാളിയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് പുതുച്ചിറകേകി. പാലക്കാട് കുടുംബവേരുകളുള്ള നാസ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. ഇനി 8 മാസം അവിടെ തുടരും. ആഗോള എണ്ണ നീക്കത്തിലെ തന്ത്രപ്രധാനമായ ചരക്കിടനാഴിയായ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണവും കപ്പൽ നീക്കവും സംബന്ധിച്ച തർക്കത്തിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വിലയിൽ കുതിപ്പ്. അന്താരാഷ്ട്ര ബെഞ്ച് മാർക്കായ ബ്രൻഡ് ക്രൂഡ് വില വീപ്പക്ക് $87.31 ഉയർന്നു. 5% വർധനവ്. ലോകകപ്പ് ഫുട്ബോളിൽ തുടർച്ചയായ 3rd ഫൈനൽ എന്ന ഫ്രാൻസിന്റെ മോഹം തല്ലിക്കെടുത്തി. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഫൈനലിൽ. എതിരില്ലാത്ത 2 ഗോളിനാണ് ജയം. ഇത് 2ാം തവണയാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. സംസ്ഥാനത്ത് ചുരുങ്ങിയത് 25,000 പേർക്കെങ്കിലും ഭൂമി തരംമാറ്റി നൽകലാണ് ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകളാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത്. ഇതിൽ 400,000 പേർക്കെങ്കിലും തരംമാറ്റി നൽകണം. ഓണവിപണി നടത്തിപ്പിന് സപ്ലൈകോയ്ക്ക് 200 കോടി രൂപയും AAY വിഭാഗത്തിന് ഓണക്കിറ്റിനായി 53 കോടി രൂപയും ഉൾപ്പെടെ 253 കോടി രൂപ സർക്കാർ അനുവദിച്ചു. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ 2 ആഴ്ചയിലേറെ നീണ്ട പരിശോധനയ്ക്ക് ശേഷം സംസ്ഥാന പോലീസ് മേധാവി കൂടുതൽ വ്യക്തത തേടി. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ശിക്ഷ ആരോപിച്ച് ജാമ്യം അനുവദിക്കണമെന്ന 1ാം പ്രതി പൾസർ സോനിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. കുറ്റകൃത്യത്തിലെ പങ്ക്, കുറ്റകൃത്യത്തിന്റെ സ്വഭാവം, നടത്തിയ രീതി തുടങ്ങിയവ കണക്കിലെടുക്കുമ്പോൾ ശിക്ഷാവിധി മരവിപ്പിക്കാൻ മാത്രം അസാധാരണ സാഹചര്യം നിലവിലില്ലെന്ന് വിലയിരുത്തിയാണ് ഉപഹർജി തള്ളിയത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് നടപ്പിലാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ 2026 സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ ജില്ലയിൽ 1ാമതായി. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് 11 പേരെ സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി MR മിനി ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കി. മരിച്ച പെൻഷൻകാരുടെ പണം ട്രഷറികളിൽ നിന്ന് പിൻവലിക്കുന്നവരെ പിടികൂടാൻ മുന്നറിയിപ്പുമായി ട്രഷറി ഡയറക്ടർ. കർശന നടപടിക്ക് ജില്ലാ സബ് ട്രഷറി ഓഫീസുകളോട് നിർദ്ദേശിച്ചു. 10 വർഷം വികസന പ്രവർത്തനങ്ങളുടെ നട്ടെല്ലായി പ്രവർത്തിച്ച കിഫ്ബിയെ പെട്ടെന്ന് ഇല്ലാതാക്കാനാവില്ലെങ്കിലും സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി വിഭവ സമാഹരണ മാതൃക പുനഃപരിശോധിക്കും. ബജറ്റിന് പുറത്തുള്ള വായ്പക്ക് കേന്ദ്ര സർക്കാർ കടിഞ്ഞാണിട്ട പശ്ചാത്തലത്തിൽ കിഫ്ബിക്ക് പ്രസക്തിയുണ്ടോയെന്നും മറ്റെന്തെങ്കിലും ബദൽ ധനകാര്യ സംവിധാനത്തിന് സാധ്യതയുണ്ടോയെന്നും പരിശോധിച്ച് ശുപാർശ സമർപ്പിക്കാനാണ് സമിതിയെ നിയമിച്ചത്. പരീക്ഷാക്രമക്കേടിൽ അന്വേഷണം തുടങ്ങിയ ക്രൈംബ്രാഞ്ച് സംഘം രേഖകൾ ആവശ്യപ്പെട്ട് പി എസ് സിക്ക് കത്ത് നൽകി. ആസൂത്രണ ബോർഡ് ചീഫ്, ആദ്യ ബാച്ച് കെ എ എസ്, പോലീസ് ഡിവൈഎസ്പി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകളാണ് ആവശ്യപ്പെട്ടത്. ബ്രിട്ടനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവിന് തുടക്കമിട്ട് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ. കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും ബ്രിട്ടൻ തീരുവ ഘട്ടംഘട്ടമായി ഒഴിവാക്കും. മുദ്രാ വായ്പ എടുക്കുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിന് കിതപ്പ്. 2025-26 സാമ്പത്തിക വർഷം മൊത്തം 16.4 ലക്ഷം പേരാണ് വായ്പയെടുത്തത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും സുരക്ഷിതമായ കപ്പൽ നീക്കവും സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് യു എസും ഇറാനും ആക്രമണം പുനരാരംഭിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും സമ്പൂർണ്ണ യുദ്ധഭീതിയിൽ. നിയമാധിഷ്ഠിത അന്താരാഷ്ട്ര സമുദ്രക്രമം ഇന്ത്യയുടെ മുൻഗണനയാണെന്ന് യു എന്നിൽ വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 2028-29 കാലയളവിൽ യു എൻ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചരണത്തിന് പരിപാടിയിൽ ജയശങ്കർ തുടക്കം കുറിച്ചു. കോറോ ഹെൽത്ത് കമ്പനിയിൽ നിന്ന് ജോലി നഷ്ടമായവർക്ക് വിവിധ ഐ ടി കമ്പനികളിൽ ജോലി അവസരമൊരുക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യത്തിൽ കേരളം മാതൃക കാട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ. ലയണൽ മെസ്സിയുടെ അർജന്റീന ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് ലോകകപ്പിന്റെ ഫൈനലിലെത്തിയത്. കേരളത്തിൽ കപ്പൽ നിർമ്മാണ മേഖലയിൽ ഏകദേശം 10,000 കോടി രൂപ നിക്ഷേപിക്കാൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചു. സർക്കാർ ഇത് അനുകൂലമായി പരിഗണിക്കുന്നെന്നും 1 മാസത്തിനകം അനുമതി നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. പദ്ധതിക്കാവശ്യമായ ഭൂമി സർക്കാർ ലഭ്യമാക്കും. കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാനുള്ള നിർദ്ദേശമാണ് ടാറ്റ ഗ്രൂപ്പ് സമർപ്പിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന സമയത്ത് ഫെബ്രുവരിയിൽ പുനഃസ്ഥാപിച്ച വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കും താൽക്കാലിക ബോർഡിന്റെ പ്രവർത്തനമെന്നും ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് വി എം ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലാക്രമണവുമായി ബന്ധപ്പെട്ട് യു എസ് പുനരാരംഭിച്ച ആക്രമണത്തിൽ ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ഇറാനിൽ മരിച്ചത് 30 പേർ. ഇറാൻ പ്രത്യാക്രമണവും നടത്തുന്നുണ്ട്. സി ബി എസ് ഇ ഈ വർഷം 12-ാം ക്ലാസ്സിൽ നടപ്പിലാക്കിയ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ വിദ്യാർത്ഥികൾ നിരാശരാണെന്ന് സുപ്രീംകോടതി. ഒ എസ് എം സംവിധാനത്തിലൂടെ ബോർഡ് പരീക്ഷ നടപ്പിലാക്കുന്നതിന് നിയന്ത്രണ ചട്ടക്കൂടുകൾ തയ്യാറാക്കാൻ കേന്ദ്രത്തിനും സി ബി എസ് ഇക്കും നിർദ്ദേശം നൽകണമെന്ന പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ കേരളം തുടങ്ങിയ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് തമിഴ്നാട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ ഭാഗമായി കൊച്ചിയിൽ നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയിൽ മോഹൻലാലിനൊപ്പം പങ്കെടുക്കാമെന്ന് മുഖ്യമന്ത്രി ജോസഫ് വിജയ് സമ്മതിച്ചു. ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും വ്യാപനം തടയാനും അതിർത്തികളിലെ പരിശോധനകളിലും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ കൈമാറ്റത്തിലും ഇരു സംസ്ഥാനങ്ങളും സഹകരിക്കും. അഹമ്മദാബാദിൽ കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന എയർ ഇന്ത്യ വിമാനാപകട അന്വേഷണത്തിന്റെ അന്തിമ കരട് റിപ്പോർട്ട് ഒക്ടോബറിൽ തയ്യാറാവും. വിമാനാപകട അന്വേഷണ ബ്യൂറോയാണ് ഇക്കാര്യം സുപ്രീംകോടതിയെ അറിയിച്ചത്. കോക്പിറ്റിലെ ശബ്ദ ചിത്ര റെക്കോർഡിംഗുകൾ പരസ്യമാക്കാനോ പുറമെയുള്ള കമ്മിറ്റിക്ക് നൽകാനോ സാധിക്കില്ലെന്നും AAIB നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ഡൽഹി, പഞ്ചാബ്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ SIR നിലവിൽ നിശ്ചയിച്ചിരുന്ന കാലാവധി നീട്ടി. പുതിയ സമയക്രമമനുസരിച്ച് ഡൽഹിയിലും കർണാടകത്തിലും കരട് വോട്ടർ പട്ടിക August 17, പഞ്ചാബിലേത് August 13, തെലങ്കാനയിലേത് August 10 പ്രസിദ്ധീകരിക്കും. പഞ്ചാബിലും തെലങ്കാനയിലും അന്തിമ വോട്ടർ പട്ടിക October 12, കർണാടകത്തിലും ഡൽഹിയിലും October 19 പ്രസിദ്ധീകരിക്കും. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിനെയും 2 മക്കളെയും ജീവനോടെ കത്തിച്ചുകൊന്ന കേസിൽ ജീവപര്യന്തം തടവനുഭവിക്കുന്ന ദാരാസിംഗിന്റെ ജയിൽമോചന അപേക്ഷയിൽ August 19 തീരുമാനമെടുക്കാൻ ഒഡീഷ സർക്കാരിനോട് സുപ്രീംകോടതി. സംസ്ഥാന ശിക്ഷാ പുനഃപരിശോധനാ ബോർഡ് വിഷയം പരിശോധിച്ചു വരികയാണെന്നും വൈകാതെ തീരുമാനമെടുക്കുമെന്നും സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് മനോജ് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് സമയം അനുവദിച്ചത്. 50 മെഗാവാട്ടോ അതിലധികമോ വൈദ്യുതി ഉപയോഗിക്കുന്ന ഡാറ്റാ സെന്ററുകളുടെ നിർമ്മാണത്തിന് ന്യൂയോർക്ക് സംസ്ഥാന സർക്കാർ 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഡാറ്റാ സെന്ററുകളെ വിലക്കുന്ന ആദ്യ US സംസ്ഥാനമാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന ന്യൂയോർക്ക്. കാലവർഷം 1.5 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും 32% മഴക്കുറവ്. എല്ലാ ജില്ലകളിലും മഴ കുറഞ്ഞിട്ടുണ്ട്. കാലവർഷക്കാറ്റ് പൊതുവെ ദുർബലമായതിനാൽ മലയോര ജില്ലകളായ വയനാട്ടിലും ഇടുക്കിയിലും സാധാരണ ലഭിക്കേണ്ട മഴയിൽ പകുതി പോലും ലഭിച്ചില്ല. അതിവേഗ റെയിൽവേ പാതയ്ക്കായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനു വേണ്ടി ഇ ശ്രീധരൻ നൽകിയ ഇടക്കാല റിപ്പോർട്ട് അംഗീകരിക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനം. വിദഗ്ധ സമിതി ശുപാർശയെ തുടർന്നാണ് നടപടി. എന്നാൽ അതിവേഗ പാത സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്നും വിഷയത്തിൽ കൂടുതൽ പഠനം നടത്താൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിക്കുന്നു. അമേരിക്കൻ ആക്രമണത്തിനെതിരെ ഇറാൻ തിരിച്ചടി ശക്തമാക്കിയതോടെ 3 ദിവസത്തിനുള്ളിൽ ബ്രണ്ട് ക്രൂഡ് വിലയിൽ വിപയ്ക്ക് $10 വർദ്ധിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ വർഷങ്ങളോളം വിഹിതമടച്ച അംഗങ്ങളുടെ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകാൻ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സാധ്യമായ നടപടികളെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ മത്സരം ഞായറാഴ്ച നടക്കും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 കലാശപ്പോരാട്ടം.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
4: ഹോർമുസ് കടലിടുക്ക് സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഈ മേഖലയിൽ സർവീസ് നടത്തുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ ജോലിക്ക് നിയോഗിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ കപ്പൽ കമ്പനികളോട് നിർദ്ദേശിച്ചു. ഞായറാഴ്ച തുടങ്ങിയ ആക്രമണങ്ങളിൽ 2 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായി. റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പോയ ബോട്ടുകൾ മ്യാൻമാർ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ മുങ്ങി 500-ലേറെ പേർ മരിച്ചെന്ന് കരുതുന്നതായി UN അറിയിച്ചു. ജൂൺ അവസാനം മ്യാൻമാറിൽ നിന്ന് പുറപ്പെട്ട 2 വലിയ ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് UNന്റെ കുടിയേറ്റ സംഘടനയും അഭയാർത്ഥി ഏജൻസിയായ UNHCRും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ KSEBക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ വർഷം കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം പതിവായേക്കുമെന്ന് റിപ്പോർട്ടുകൾ. വ്യാപകമായി മഴ പെയ്യാത്ത ദിവസങ്ങളിലെല്ലാം നിയന്ത്രണം വേണ്ടിവരും. ഇത് ഡിസംബർ വരെയെങ്കിലും തുടരും. 15 മുതൽ 30 മിനിറ്റ് വരെയാണ് ലോഡ് ഷെഡിംഗിന് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 1 മണിക്കൂർ വരെ പലയിടത്തും വൈദ്യുതി മുടങ്ങുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജയിലിലെ സൌകര്യം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള സുപ്രീംകോടതി നിർദ്ദേശം നടപ്പാക്കാൻ സംസ്ഥാനതല മേൽനോട്ട സമിതി രൂപവൽക്കരിച്ചതായി സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ നിന്ന് 2,200 കോടി രൂപ കൂടി കടമെടുക്കുന്നു. റിസർവ് ബാങ്ക് വഴിയുള്ള കടപ്പത്രങ്ങളുടെ ലേലം ഈ മാസം 21 നടക്കും. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്തിമ റിപ്പോർട്ട് ഉത്തർപ്രദേശ് സർക്കാരിന് ഉടൻ സമർപ്പിക്കും. ജൂലൈ 22 അയോധ്യയിൽ ട്രസ്റ്റ് യോഗം ചേരാനിരിക്കെയാണ് റിപ്പോർട്ട് വരുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് 20 വിധി പറയും. CBSEയുടെ ത്രിഭാഷാ നയം നടപ്പാക്കൽ വിവാദമായിരിക്കെ 3-ാം ഭാഷ പഠിപ്പിക്കൽ 9-ാം ക്ലാസ്സിൽ അവസാനിപ്പിക്കണമെന്ന നിരീക്ഷണവുമായി സുപ്രീംകോടതി. 9-ാം ക്ലാസ്സിൽ പുതിയ ഭാഷ പഠിപ്പിക്കരുതെന്നും ജസ്റ്റിസ് BV നാഗരത്ന, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിൽ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെയാണ് നിരീക്ഷണങ്ങൾ. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ മാർക്ക് വിവരം ഉദ്യോഗാർത്ഥികൾക്ക് നൽകാനാകില്ലെന്ന് വിവരാവകാശ കമ്മീഷനെ PSC അറിയിച്ചു. മെഡിക്കൽ പ്രവേശനത്തിനുള്ള NEET UG 2026 പുനഃപരീക്ഷയുടെ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയിൽ 11.21 ലക്ഷം പേരാണ് യോഗ്യത നേടിയത്. കേരളത്തിൽ B നീരജ് 1-ാമനായി. അഖിലേന്ത്യാ തലത്തിൽ 89-ാം റാങ്ക് നേടി. 20% എഥനോൾ അടങ്ങുന്ന E20 പെട്രോളിന്റെ വരവോടെ രാജ്യത്ത് എഥനോൾ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതടക്കം അടിസ്ഥാന സൌകര്യ വികസനത്തിന് കൂടുതൽ കേന്ദ്ര സഹായം ഉറപ്പായതായി മന്ത്രി T സിദ്ദിഖ് പറഞ്ഞു. നെൽകൃഷി അടക്കമുള്ള ധാന്യവിഭവങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സംസ്ഥാനങ്ങൾക്കുള്ള ധനവിനിയോഗ പരിധി 10% പരിമിതപ്പെടുത്തിയതിൽ കേരളത്തിന് പ്രത്യേക ഇളവ് വേണമെന്ന ആവശ്യം അംഗീകരിച്ചു. അർഹരായവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് ഈ മാസം 20 വരെ അപേക്ഷിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നിലവിൽ 24,427 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ 30 കോടി രൂപ 1-ാം സമ്മാനമുള്ള തിരുവോണം ബമ്പർ ടിക്കറ്റ് മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. 500 രൂപയാണ് വില. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26. ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ശാസ്ത്രജ്ഞരുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ നിയന്ത്രണവുമായി കേന്ദ്ര സർക്കാർ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ പോലുള്ള ദൌത്യവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരുടെ സ്വയം വിരമിക്കലിനാണ് നിയന്ത്രണം. ISRO നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കൂടിയതോടെയാണ് ഇത്. കഴിഞ്ഞ വർഷം ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുപോയ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് കൂടുതൽ രേഖകൾ പിടിച്ചെടുത്തു.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
4: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
4: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
4: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
4: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

റേഡിയോ മലബാറിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. കൂടിക്കാഴ്ച എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം കേൾക്കാം.

ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആർദ്രഗീതങ്ങൾ കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആർദ്രഗീതങ്ങളാണ്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ചാരു കസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരു കസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല.

0: അശ്വിനി,
1: ഓ
0: ചാരകസേരയുടെ നേരമായി, നമുക്ക് കഥ കേൾക്കാൻ പോകണ്ടേ? പോവാ. എന്തെങ്കിലും ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ?
1: ഏ, കഥ കേൾക്കാൻ പോകുന്നതിന്റെ എനർജിയാ.
0: അത് ശരി, അപ്പൊ നമുക്ക് മാഷെ വിളിക്കാം. മാഷേ,
2: ചാരകസേരയുടെ സമയമാണല്ലേ.
0: അതെ,
1: സമയം മാറ്റണം എന്നെല്ലാം ചിലവര് പറയുന്നില്ലേ, പറഞ്ഞിട്ടില്ലേ?
0: അതെ, നമ്മൾ പ്രതികരണത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സമയം മാറ്റണം, ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്.
2: ആ സമയമാണോ ഉദ്ദേശിച്ചത്? ഈ ബുധനാഴ്ച, ബുധൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ബോധം ആണല്ലോ അല്ലേ. ബോധങ്ങളിലേക്കാണ് നമ്മള് പ്രസരിപ്പിക്കുന്നത് ചാരകശൈലിയുടെ സന്ദേശങ്ങളും കഥകളും. ഒരാഴ്ച മധ്യം അത് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞായറാഴ്ചകളിൽ പലരും പല തിരക്കുകളിലായിരിക്കും, പല ചടങ്ങുകളിലായിരിക്കും. ആ തിരക്കുകൾക്കിടയിൽ സ്വച്ഛന്തമായിട്ടിരുന്ന് കേൾക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കില്ല എന്നുള്ള ഒരു തോന്നലാണ് ചരകശാലയുടെ സമയം ഞായറാഴ്ച ആക്കാതിരിക്കാൻ കാരണം. വേറെ കാരണങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ നമുക്കിനെ ആക്കാം അല്ലേ.
1: അതുമാത്രല്ല മാഷേ, നമ്മൾ ബുധനാഴ്ച കൊടുക്കുന്ന എപ്പിസോഡിന്റെ റിപ്പീറ്റ് പോകുന്നത്
2: ശനിയാഴ്ച രാത്രി പോകുന്നുണ്ട്. മാത്രല്ല, ഉച്ച നേരത്ത് കേൾക്കാനാണ് സമയമുള്ളവർക്ക് വേണ്ടി എന്തുണ്ട്,
1: ഒരു വട്ടം കൂടി
2: കേൾപ്പിക്കുന്നുണ്ട്. ഒരു വട്ടല്ല, മൂന്നാം വട്ടാണത്.
1: അതെ,
2: ബുധനാഴ്ച രാവിലെ, അത് ശനിയാഴ്ച രാത്രി, പിന്നെ ഒരു വട്ടത്തിൽ, മൂന്നാം വട്ടാണ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മുടെ സമയമാറ്റത്തെ കുറിച്ച് ഇപ്പം ആലോചിക്കണ്ട, കഥ പറയണോ അല്ലേ. എന്താണ് കഥ? ചോദ്യം ഞാൻ ചോദിക്കട്ടെ? കണക്കാണ്?
1: അത് എന്നോട് ചോദിച്ചാ മാഷെ, സൂര്യച്ചിക്കൽ പത്ര വശം ഉണ്ടാവും
0: അല്ലേ മാഷെ. കണക്കിൽ കുറച്ച് പിറകോട്ടാണ് ഞാൻ, ശനി പറഞ്ഞതിൽ കാര്യമുണ്ട്.
2: അതായത് കൂട്ടിയാലും ഗുണിച്ചാലും ഒരേ ഉത്തരം കിട്ടുന്ന മൂന്ന് പൂർണ്ണസംഖ്യകൾ.
1: മൂന്ന് പൂർണ്ണസംഖ്യകൾ,
2: മൂന്ന് വ്യത്യസ്ത സംഖ്യകൾ, അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആഡ് ചെയ്താലേ ഒരു സെയിം ആൻസർ ആയിരിക്കും.
1: എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻടു എക്സ്,
2: എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻടു വൈ ഇൻടു സെഡ്.
1: ഓ, അങ്ങനെ. അതായത് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ഈക്വൽ ടു ഒന്ന് ഇൻടു രണ്ട് ഇൻടു മൂന്ന്.
2: ഏതാണ് ഉത്തരം?
1: ഒന്നും രണ്ടും മൂന്നും.
2: വൺ ടു ത്രീ ആണല്ലേ. എന്താണ് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എത്രയാണ്?
1: ആറ്.
2: ഒന്ന് ഇൻടു രണ്ട് ഇൻടു മൂന്നോ?
1: ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട്, രണ്ട് ഇൻറ്റു മൂന്ന് ആറ്.
0: അപ്പൊ നമ്മള് ചാര് കസേര കണക്ക് കസേരയാക്കി മാറ്റിയാ?
2: മാത്തമെറ്റിക്സ് ആണല്ലോ. എന്ത്? ഭൂഗോളത്തിന്റെ സ്പന്ദനം. ഇത് ഒരു കാരണമുണ്ട്. വൺ ടു ത്രീ അത് ചേർത്ത് വെച്ചാല് എത്രയാണ്?
0: 123.
2: ഒരു പ്രത്യേകത നമുക്കുണ്ട്. എന്താണത്?
0: എനിക്ക് മനസ്സിലായി അശ്വിനി, കൂട്ടിയാലും ഗുണിച്ചാലും ഒന്നുമല്ല, ഇത് നമ്മുടെ ചാരകസേര 123 എപ്പിസോഡാണ്.
1: ഓ, അങ്ങനെ. ഇത് എനിക്ക് നേരത്തെ അറിയാനു, പിന്നെ നിങ്ങൾ പറയോ നോക്കണ്ടിട്ട് ഞാൻ മിണ്ടണ്ടിരുന്നെ.
0: ഞാൻ അന്നേരെ പറഞ്ഞില്ല എനിക്ക് കണക്കിൽ എത്ര വശമില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം കൂടുതലും
1: കുബുദ്ധി.
2: നമ്മൾ കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് 120 മേലെ ആയെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത് 123 അധ്യായമാണ്. നമ്മളിനി ഇതേപോലെ ഒരു അധ്യായത്തിന്റെ പ്രത്യേകത പറയണമെങ്കിൽ 1234 ആവണം. എന്താ അതിന്റെ പ്രത്യേകത? 1 2 3 4, 1 2 3 4, അത്തരം എപ്പിസോഡിലേക്ക് പോകും. 1000 പരം എപ്പിസോഡുകളിലേക്ക് ചാരകശാല പോകണമെങ്കിൽ എന്ത് വേണം?
1: കഥ വേണം.
2: ചാരകശാല ആഴ്ചക്കൊന്നു എന്നുള്ളത് ദിവസത്തിൽ തൽക്കാലം നമ്മള് അങ്ങനെ 1000 പരം കഥ കേൾപ്പിച്ച് നമ്മുടെ ശ്രോതാക്കളെ ക്ഷമ പരീക്ഷിക്കുന്നില്ല എന്തായാലും അല്ലേ. അപ്പൊ 123 നിക്കട്ടെ അവിടെ.
1: അപ്പൊ ഇന്ന് നിർത്തേണ്ട പരിപാടിയാണോ മാഷേ?
2: അല്ല, അതല്ല, 123 അടുത്ത ജമ്പ്, അടുത്ത കുതിപ്പ് ഇവിടത്തേക്ക് അല്ല, 1234 അല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്കൊരു നല്ല സംഖ്യക്ക് വെച്ചിട്ട് ഈ ചാരകശാല നിർത്താം. ഇപ്പൊ തൽക്കാലം 123 എപ്പിസോഡ് പറയാം.
0: കാലം പോയൊരു പോക്ക് കണ്ട നീ.
1: ഒരടി പോയിന്
0: ആര്?
1: കാലേ?
0: കാലനല്ല, കാലം.
1: അക്ഷരസ്ഫുടതയോടുകൂടെ സംസാരിക്കണം.
0: കാലം പോയ പോക്ക് കണ്ട അശ്വിനി. നീ
1: മാഷെ, സൂര്യച്ച് എന്തായാലും അത് പറഞ്ഞല്ലോ, അറിയാണ്ടാന്നെങ്കിലും പറഞ്ഞു.
2: എന്ത് പറഞ്ഞു?
1: കാലേ,
2: കാലൻ പോയ പോക്ക്. കാലം പോയ പോക്ക് എന്നാണ് ഉദ്ദേശിച്ചത്.
1: പക്ഷെ പറഞ്ഞു വന്നപ്പോ കാലം പോയ പോക്കായി.
2: പറഞ്ഞതാണോ കേട്ടതാണോ എന്നറിയില്ല അല്ലേ സൂര്യ.
0: അതെ, പക്ഷെ കേൾവിക്കെന്തൊരു പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇവക്ക് ഇഷ്ടപ്പെട്ട അതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞാലോ.
1: ആ, ധർമ്മദേവനല്ലേ
2: കാലനെ കുറിച്ച്.
0: അതെ,
2: കാലൻ ഒരു കഥ പറയാൻ മാത്രം വിശേഷങ്ങളുള്ള ഒരാള് തന്നെയാണല്ലേ. ചരകശൈലിയില് കാലനെ കുറിച്ചൊക്കെ പരാമർശിച്ച കഥകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് കാലന് വേണ്ടി മാത്രം 123 ലക്കം നമുക്ക് സമർപ്പിക്കാം. കാലൻ എന്ന് കേൾക്കുമ്പോൾ അല്പം ഒരു നെഗറ്റീവ്, ഒരു വിപരീത തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അത് തോന്നാതിരിക്കാൻ എന്ത് വേണം?
1: ധർമ്മദേവൻ എന്ന് വിളിക്കണം,
2: അല്ലെങ്കിൽ യമദേവൻ എന്ന് വിളിക്കണം. എല്ലാം ഒരാളാണ്. ചില പേര്

0: അല്ലേ? സംഹാരത്തിനും ഒരു മൂർത്തി വേണ്ടേ?
1: അതെ,
0: സംഹാരത്തിന് മൂർത്തിയുണ്ട്, സ്തുതിക്ക് മൂർത്തിയുണ്ട്, സൃഷ്ടിക്ക് മൂർത്തിയുണ്ട്. സൃഷ്ടി ആരാണ്?
1: ബ്രഹ്മാവ്.
0: സ്തുതിയോ?
1: മഹാവിഷ്ണു.
0: സംഹാരം?
1: ശിവൻ.
0: മൂന്നും ഒരേപോലെ പ്രാധാന്യമുണ്ട്. ഈ സംഹാരം, മരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അല്പം വേദന ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, പരിചയമുള്ളവരൊക്കെ നമ്മൾ വിട്ടു പിരിയുമ്പോൾ വേദന ഉണ്ടാവും. പക്ഷേ അതില്ലെങ്കിലെടുത്ത അവസ്ഥ എന്താണ്?
1: അതാണ് കാലനില്ലാത്ത കാലം.
0: അതെ, കാലനില്ലാത്ത കാലത്തെ കുറിച്ച് കുഞ്ചന്നും പേര് പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് അവസ്ഥ? സങ്കല്പത്തിൽ അങ്ങനെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ 150, 200, 500 വയസ്സുള്ള വീട്ടിലെ മുതുമുത്തശ്ശന്മാർ എവിടെയെങ്കിലൊക്കെ തിരികെ വെക്കണമെന്നാണ് നമ്പ്യാർ ഫലിതരൂപേണ പറയുന്നത്. ഒരുപക്ഷേ മരണമാണ് ജീവിതത്തിന്റെ സൗന്ദര്യം, അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ്, ക്ഷണികമാകുന്നോണ്ടാണല്ലോ. നമ്മൾ ഈ ഏറ്റവും നല്ല മണമുള്ള പൂക്കൾക്ക് അല്പായുസായിരിക്കും, വാടാമല്ലികൾക്ക് ദീർഘായുസാണ്, കാരണം അത് പെട്ടെന്നൊന്നും
1: വാടിപ്പോവില്ല,
0: അതിന് എന്തില്ല,
1: മണമില്ല,
0: മണമില്ല. അതുപോലെ ശലഭങ്ങളൊക്കെ ആണല്ലോ, വണ്ടുകളും ശലഭങ്ങളും നോക്കിയാട്ടെ, ശലഭങ്ങളല്ലേ കാണാൻ വളരെ ഭംഗി. എത്രയാണ് ആയുസ്?
2: വളരെ കുറച്ച് ദിവസങ്ങൾ.
0: ദിവസങ്ങൾ, ദിവസം മാത്രമേ ഒരു ദിവസമേ ഉള്ളൂ, പക്ഷെ വണ്ടുകൾക്ക് അതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ നല്ലതിനൊക്കെ അല്പായുസാണ്. അപ്പം മനുഷ്യ ജീവിതം ഒരു ഘട്ടം, നമ്മൾ ജനിക്കും മുതൽ നമ്മുടെ വിധിയുമായിട്ടൊരു കരാറിലേർപ്പെട്ടിരിക്കുകയാണ്. നമ്മളറിയാത്തൊരു ദിവസമുണ്ട് നമുക്ക്, ആ ദിവസത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കലാണ്, അകന്നുകൊണ്ടിരിക്കലല്ല. ജനിക്കും മുതൽ തുടങ്ങി നമ്മൾ മരണത്തിലേക്കുള്ള യാത്ര, അത് അജ്ഞാതമാണ് നമുക്ക്. ആ അജ്ഞതയാണ് ജീവിതത്തിൻ്റെ ഒരു ലാവണ്യം എന്ന് പറയാം. അപ്പോൾ മരണമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സുഖമില്ലാത്തൊരവസ്ഥയാണ്, ജീവിതത്തിൻ്റെ അർത്ഥരഹിതമായ ഒരു അവസ്ഥയായിരിക്കും. ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുകയും, ജീവിതം ഹ്രസ്വകാലമാണ് നമ്മുടെ ആയുസ്, അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കലഹിക്കാതെ അല്ലേ ജീവിക്കണം. കൂടെയല്ല ജനിക്കുന്ന നേരത്തും,
2: കൂടെയല്ല മരിക്കുന്ന നേരത്തും,
0: മധ്യേ എന്തിനെ കലഹിക്കുന്നു നാം വൃഥ എന്ന് ആര് പറഞ്ഞിരുന്നു?
1: പൂന്താനം.
0: ഓ, ഞാനപ്പാനിൽ പറഞ്ഞിരുന്നില്ലേ. അപ്പോ ജനിക്കുന്നു മരിക്കുന്നു അതിനിടയിലുള്ള ചെറിയൊരു സമയം നമ്മൾ പരസ്പരം ആസ്വദിച്ച് കഴിയണം. ഈ ഒരു സന്ദേശം നമുക്ക് നമ്മളെ ഉൾക്കൊള്ളുന്ന, നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു മൂർത്തിയാണ്, ദേവതയാണ് രണദേവനായ, മരണദേവനായ യമൻ. ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ് എല്ലാം അല്ലേ? അപ്പൊ ബ്രഹ്മാവിന് ആരുടെ മകനാണ്? കലനും അച്ഛനമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ. സൂര്യന്റെ മകനാണ് കലൻ, സൂര്യപുത്രനാണ്. സൂര്യദേവൻ ഒരുപാട് മക്കളുണ്ട്. ഒരാളെ പേര് പറ
1: കർണൻ.
0: കർണൻ
2: വൃഷാലി ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോവാത്തോണ്ടാണ്
1: എന്ത്
2: ഇത് പറഞ്ഞത്, ഭർത്താവിന് ഇത്ര ഓർമ്മ.
0: ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ്, നമ്മള് ഇറങ്ങിപ്പോവുകയില്ല അല്ലേ.
2: അപ്പൊ
0: കർണൻ ഒരു ഉദാഹരണമാണ്, സൂര്യപുത്രനൊരു ഉദാഹരണമാണ്. അപ്പൊ സൂര്യന്റെ ആദ്യകാലത്ത് ഒരു പുത്രനാണ് കാലൻ.
2: അപ്പൊ അമ്മയോ മാഷേ?
0: അമ്മയുടെ പേര് സംജ്ഞ എന്നാണ്, സംജ്ഞ എന്താണ്, ജാഞ്ഞ. അവര് വിശ്വകർമാവിന്റെ പുത്രിയാണ്. മനു, യമൻ, യമി, ഇങ്ങനെ മൂന്ന് മക്കളാണ്. യമനും യമിയും ഉണ്ട്, അതുകൂടാതെ ഒരു മനുവുണ്ട്. പിന്നെ തോഴിയായ ഛായ എന്ന പേരുള്ള തോഴിയെ, സംജ്ഞയുടെ തോഴിയായ ഛായയെയും ആര് വിവാഹം കഴിച്ചിട്ടുണ്ട്?
1: സൂര്യൻ.
0: സൂര്യൻ അത് അറിയാതെയാണ്. പിന്നെ സംജ്ഞയെ ശപിക്കുന്നൊക്കെ ഉണ്ട്, അവർക്ക് മക്കളുണ്ട്. അങ്ങനെ ഒരുപാട് സഹോദരങ്ങളാൽ സമ്പന്നമാണ് കാലന്റെ കുട്ടിക്കാലം. കാലന്റെ ഭാര്യയുടെ പേര് അറിയോ?
2: കാലി എന്നോ മറ്റാണോ?
0: കാലിയല്ല, യമന്റെ സഹോദരി യമിയായതുകൊണ്ട് കാലന് കാലി എന്ന പേര് വരുന്നു എന്നാണ് കരുതല്ലേ.
1: സഹോദരന്മാരാണെങ്കിൽ അങ്ങനെ പറ്റും, ഭാര്യക്ക് അങ്ങനെ പറ്റൂലല്ലോ.
0: പുരാണത്തിലെ കൃപറുടെ സഹോദരിയാണ്
2: കൃപി.
0: കൃപി, അപ്പൊ യമന് യമിയുണ്ട്. അപ്പൊ കാലന് സഹോദരിയാണെങ്കിൽ ഒരു പക്ഷെ പറ്റുമായിരിക്കും. യമന്റെ സഹോദരിയുടെ പേര് യമിയാണ്, പക്ഷെ യമിക്ക് കാലി എന്ന പേരൊന്നുമില്ല
1: അല്ലേ.
0: അശ്വിനുടെ ഒരു കുസൃതി ചോദ്യം മാത്രമാണ്. ധൂമോർണ എന്താണ്?
1: ധൂമോർണ,
0: ധൂമം അറിയില്ലേ,
2: വെറുതെ അല്ലോ കാലനായിന്.
0: ധൂമോർണ എന്നാണ് കാലന്റെ ഭാര്യയുടെ പേര്. കഥകളിലൊന്നും അധികം പരാമർശ വിധേയല്ലാത്തൊരു സ്ത്രീയാണ്. കാലന് നല്ല നല്ലൊരു പേരുള്ള മകനുണ്ട് കേട്ടോ. മകന്റെ പേര് വേനൻ. വേനലല്ല, വേനൻ. മകളാണ് സുനീത. അങ്കൻ മകളുടെ ഭർത്താവാണ്. അങ്ങനെയൊക്കെയാണ് കുടുംബകാര്യങ്ങൾ. യമന്റെ പ്രധാനപ്പെട്ട ചുമതല, കാലന് ബ്രഹ്മാവ് കൽപ്പിച്ചു കൊടുത്ത ചുമതല, ആത്മാക്കളെ അപഹരിക്കുക എന്നുള്ളതാണ്. എവിടെ ആത്മാക്കൾ ഉണ്ടാവുക?
1: ശരീരത്തിൽ.
0: ശരീരത്തിൽ, ശരീരത്തിൽ ആത്മാവോടുകൂടിയ ശരീരത്തിന് നമ്മൾ എന്ത് വിളിക്കും? ജീവനുള്ള മനുഷ്യന്മാർ എന്ന് വിളിക്കും അല്ലേ. നമ്മൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങൾ ചേർന്നിട്ടാണ്. എന്തൊക്കെയാ?
2: ആത്മാവും ശരീരവും.
0: ആത്മാവും ശരീരവും. അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? മൈക്രോ കോസമും മാക്രോ കോസം. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും.
1: സ്ഥൂലം സൂക്ഷ്മം.
0: ആ സ്ഥൂലം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഹ്യമായി കാണുന്ന ശരീരം, നമ്മുടെ നിറവും വലുപ്പമൊക്കെ. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഹ്യമായിട്ട് കാണാത്ത ശരീരം, അത് ആത്മാവാണ്, അത് ജീവനാണ്. അപ്പൊ ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ പോയാൽ അതെന്തായി?
1: ശവമായി.
0: ശവമായി. അപ്പം ജീവിച്ചിരിക്കെ നമുക്ക്

0: ജീവിക്കണമെങ്കിൽ ഈ ഭൗതികമായ ശരീരത്തിനുള്ളിൽ ജീവൻ തുടിക്കണം. ഈ തുടിക്കുന്ന ജീവനെ അപഹരിക്കുക, ആത്മാവിനെ അപഹരിക്കുക എന്നുള്ളതാണ് കാലനിൽ നിക്ഷിപ്തമായ കർത്തവ്യം. കുറച്ച് കടുപ്പാണല്ലേ. ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ ആത്മാവ് അപഹരിക്കുന്നു പറഞ്ഞാൽ അത് അപഹരിച്ചു കൊണ്ടുപോകുന്നവരെല്ലാവർക്കും വെറുപ്പായിരിക്കും.
1: പക്ഷെ ചില ജന്മങ്ങളുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് കാത്തിക്കുന്ന ആൾക്കാർ.
0: പക്ഷെ അങ്ങനെ അല്ലാത്തതുണ്ട്. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന വിയോഗങ്ങൾ നമുക്കല്ലേ, അകാല മൃതി വളരെ വേദനാജനകമാണ്. പക്ഷെ ഇത് കാലൻ സ്വന്തം ഇഷ്ടം തോന്നിയിട്ട് ചെയ്യുന്നതാണോ?
1: അല്ല,
0: യമദേവന്റെ, മഹാകാലന്റെ, പരമശിവന്റെ കൽപ്പനയാണോ? കാരണം ജനിക്കും മുമ്പ് തന്നെ നമുക്കൊരു ആയുസ് കുറിച്ചിരിക്കും. ആ ആയുസ് തീരുമ്പോൾ ആത്മാവിനെ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കേണ്ട ചുമതലയാണ്. അത് മോചിപ്പിക്കുന്നതിന് മോക്ഷം എന്നാണ് പറയാം. അതാണ് യഥാർത്ഥ മോക്ഷം അല്ലേ. നമ്മൾ പുരാണത്തിലൊക്കെ ഒരുപാട് കഥകൾ കേൾക്കും, നാലാശ്രമധർമ്മങ്ങൾ പാലിക്കണം നമ്മൾ. ഏതൊക്കെയാണ് ആദ്യത്തത്? ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട്
2: സന്യാസം, ഗൃഹസ്ഥാശ്രമം.
0: ഗൃഹസ്ഥാശ്രമം ഗാർഹസ്ഥ്യമാണ്, പാട് സന്യസിക്കാൻ പോകില്ല. ബ്രഹ്മചര്യം കഴിഞ്ഞാണ് ഗൃഹസ്ഥാശ്രമധർമ്മം, കുടുംബജീവിതമാണ്. അതിനുശേഷമാണ് സന്യാസം. അതിന് വാനപ്രസ്ഥമാണ്, വാനത്തിലേക്ക്, വനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഏതാണ്ട് ഒരേ പീരീഡിലാണ്. ഈ വാനപ്രസ്ഥം അനുഷ്ഠിച്ച് സന്യസിച്ച് നമ്മൾ ഉപവസിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, എല്ലാ കർമ്മങ്ങളും അവസാനിച്ചു, എല്ലാം ത്യജിക്കലാണ്. സംന്യാസം, എല്ലാം നിസിക്കുകയാണ്, ത്യജിക്കലാണ് സന്യാസത്തിൻ്റെ അർത്ഥം തന്നെ. അവിടെ ത്യജിക്കുക എന്ന് വെച്ചാൽ ബന്ധങ്ങൾ, അതുപോലെ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ, നല്ല ഭക്ഷണം, അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നു. അധികാരം, സ്നേഹം, അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കലാണ്, എല്ലാം ത്യജിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ത്യജിക്കുന്ന ഒരു വസ്തുണ്ട്, എന്താണത്?
2: ശരീരം.
0: ശരീരത്തിൽ നിന്ന്
1: ആത്മാവ്
0: ഊർധ്വം വലിക്കുക എന്ന് പറയും. അതിനാവാഹിച്ച് നമ്മുടെ തലയുടെ മുകൾ ഭാഗത്തൂടെ അതങ്ങ് പുറത്തേക്ക് വിക്ഷേപിക്കാം. അത് വിലയം പ്രാപിക്കും, പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കും. ഇങ്ങനെയൊക്കെയാണ് കണക്ക്. അപ്പം ഈ ഒരു ദൈവികമായ നേരത്തെ ചിട്ടപ്പെടുത്തിയ തീരുമാനിച്ച ഒരു കാര്യം ചെയ്യുന്ന ഒരു ജോലിയാണ് ആർക്കുള്ളത്?
1: കാലന്.
0: കാലന്. അതുകൊണ്ട് കാലന് നമ്മൾ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. അത് ദൈവൻ തന്നെയാണ്. നമ്മളറിയാതെ നമുക്കൊരു ആയുസ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ ആയുസ്സിലേക്ക് അദ്ദേഹം വരിക തന്നെ ചെയ്യും. എത്രമാത്രം നമ്മൾ മാറ്റിവെച്ചാലും, സർപ്പശത്രുക്കെ നമുക്കറിയില്ലേ അല്ലേ, തക്ഷകന്റെ കടിയേറ്റ് മരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഒരുക്കങ്ങളായിരുന്നു, അദ്ദേഹം രക്ഷയുണ്ടായോ? ഒടുവിൽ ആ കൃത്യമായ സമയത്ത് മരിക്കുക തന്നെ ചെയ്തു. ബ്രഹ്മാവ് ഒരുപാട് പേർക്ക് ഓരോ ദിക്കുകളുടെ ചുമതല കൊടുക്കുന്നുണ്ട്. അതിൽ കാലന് കിട്ടിയ ദിക്ക് തെക്കാണ്, തെക്കോട്ടെടുക്കുക എന്നെല്ലാം പറഞ്ഞല്ലോ നമ്മൾ അല്ലേ. ഇന്ദ്രനാണ് കിഴക്ക്, പടിഞ്ഞാറ് ഭാഗം വരുണനും വടക്ക് ഭാഗം കുബേരനുമാണ്. അപ്പോൾ ഒരു ദിക്പാലകനാണ് കാലൻ. തെക്ക് എന്ന ദിക്കിൻ്റെ പാലകനായിട്ടാണ് ബ്രഹ്മാവ് കാലനെ നിശ്ചയിച്ചിരിക്കുന്നത്. കാലൻ്റെ കൊട്ടാരത്തിന് ഒരു പേരുണ്ട്, സംയമനി എന്നാണ് പറയുക. എന്താ പറയുക? സംയമനി. യമന്റെ മേഖല, യമന്റെ കൊട്ടാരം എന്നർത്ഥം. അതിന് കാലപുരി എന്നും കൂടി പറയും, കാലപുരി പോകുക എന്നെല്ലാം കേട്ടില്ലേ. അതിന് ആ കാലപുരിയുടെ വർണ്ണനയുണ്ട്, സംയമനിയുടെ വർണ്ണനയുണ്ട്. ഏതാണ്ട് 1000 യോജന വിസ്താരമുണ്ടത്രേ. 4 വശങ്ങളിലും ഓരോ പ്രവേശന ദ്വാരങ്ങളാണ് അതിനുള്ളത്. അതൊരു വലിയ പട്ടണമാണ്. ഒരു ഭാഗത്ത് ചിത്രഗുപ്തന്റെ മന്ദിരം. ആരാണ് ചിത്രഗുപ്തൻ?
2: കണക്കപ്പിള്ള.
0: കണക്കപ്പിള്ള.
1: നിനക്ക് തീരെ ഇഷ്ടായിരിക്കൂലോ കണക്ക് മാഷായോണ്ട്.
2: കണക്കിഷ്ടല്ല നിങ്ങളില്ല എന്നോട് നേരത്തെ പറഞ്ഞു, ഇതുപോലും കൂടെ അനക്ക ഇഷ്ടല്ലാത്ത.
0: നമ്മുടെ കണക്ക് മാഷാണ് തൽക്കാലം ചിത്രഗുപ്തൻ എന്ന് വിചാരിക്കാം. ചിത്രഗുപ്തനാണ് നമ്മുടെ ഇഹലോകവാസം വെടിഞ്ഞു പോകുന്നവരെ ഓരോരുത്തരുടെയും കേസ് ഡീറ്റെയിൽസ് പറയാം അല്ലേ. 3-ാമത്തെ വയസ്സിൽ ഇന്നേ കുറ്റം ചെയ്തു, അങ്ങനെ ചെയ്തു ഒക്കെ നമ്മൾ പറയും. കൃത്യമായി നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് ആര്?
2: ചിത്രഗുപ്തൻ.
0: ചിത്രഗുപ്തൻ. അദ്ദേഹത്തിന്റെ കൊട്ടാരമുണ്ട്. ചുറ്റുമുള്ള കോട്ടകൾ ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 100 തെരുവുകൾ ഈ കാലപുരിയിലുണ്ട്. തെരുവുകളിലെല്ലാം കുടിക്കൂറകളും തോരണങ്ങളുമുണ്ട്. ചിത്രഗുപ്തന്റെ മന്ദിരത്തിൽ ഒരു സംഘം ആൾക്കാരുണ്ട്. അവരുടെ ജോലി എന്താണ്? മനുഷ്യന്മാരെ ആയുസ് കണക്കാക്കലാണ്. അത് മാത്രമേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇങ്ങനെ വളരെ സുസംഘടിതമായ മനോഹരമായൊരു പുരിയാണ് കാലപുരി അല്ലെങ്കിൽ സംയമനി. അവിടെ സദസ്സ്, കാലൻ്റെ സദസ്സും അവർ ഇടയ്ക്ക് ചേരും. വിശ്വകർമ്മാവാണ് ആ സദസ്സ് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ പല കഥകളിലും കാലനെ പരാമർശിക്കുന്നുണ്ട്. കാലൻ പരാമർശ വിധേയമായ കഥകൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ?
1: സത്യവാൻ സാവിത്രി.
0: ആ അതിലെന്തായിരുന്നു?
1: സാവിത്രി കാലൻ വന്ന് കൊണ്ടുപോകാൻ പോയ സമയത്ത് സാവിത്രി
0: അനുവദിച്ചില്ല അല്ലേ.
1: അപ്പൊ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടികൾ കൊടുക്കും.
0: സാവിത്രിയുടെ പാതിവൃത്യത്തിന് മുന്നിൽ കാലന്റെ ഒരു നിയതിക്ക്, കാലന്റെ തീരുമാനങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വന്നു. കാലൻ തീരുമാനിച്ച ഒരു തീരുമാനത്തിൽ നിന്ന് കാലന് പിറകോട്ട് പോകേണ്ടി വന്നു. അത്രമാത്രം ഉഗ്രമായിരുന്നു സത്യവതിയുടെ ആ പാതിവൃത്യത്തിന്റെ തപോബലം. പിന്നെ എവിടെയാണ്
2: യുധിഷ്ഠിരന്റെ കഥ പറഞ്ഞപ്പോ?
0: ആ അവിടെ
2: പട്ടിയുടെ രൂപത്തില്,
0: പട്ടിയുടെ രൂപത്തില് യുധിഷ്ഠിരൻ. നമ്മള് പട്ടിക്ക് വേണ്ടി മാത്രം ഒരു ചാരകശല മാറ്റി വെച്ചിരുന്നു മഹാഭാരതത്തില്. മഹാപ്രസ്ഥാനത്തിൽ.
1: മാഷേ, പട്ടിക്കും പൂച്ചക്കെല്ലാം നമ്മൾ ചാരു കസേര ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ.
2: പൂച്ചക്ക് കൊടുത്തിട്ടില്ലല്ലോ. ചെതലിന് കൊടുത്തിന്, പട്ടിക്ക് കൊടുത്തിന്, കുതിരക്ക് കൊടുത്തിന്, പിന്നെ ദശാവതാരങ്ങളിൽ നമ്മള് ചിലത് കൊടുത്തിട്ടുണ്ട്.
1: ആ, അതൊക്കെ കൊടുത്തിനല്ലോ. അപ്പോ നിനക്കും ഒരു എപ്പിസോഡ് വേണമെന്നല്ലേ നീ പറഞ്ഞു
2: വരുന്നത്?
0: അശ്വിനിക്കല്ലേ, അശ്വിനിക്ക് മാത്രമേ കണ്ട, അശ്വിനി ദേവന്മാർക്ക് നമുക്ക് ഒരു എപ്പിസോഡ് കൊടുക്കാം.
2: കണ്ടാ, നിങ്ങക്ക് വേണേനോ?
1: ഏത് എപ്പിസോഡിലാ അശ്വിനി എന്റെ പേരില്ലാത്ത? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ഇപ്പം തന്നെ എന്റെ ഒരു പറഞ്ഞു കേട്ടിട്ടില്ല.
2: നിങ്ങളെ മോനേനു അമ്മയെന്ന്, നിങ്ങളിനി കാലന്റെ അമ്മയെന്ന് വിളിക്കാം അല്ലേ?
1: അമ്മ അച്ഛനല്ലേ,
2: എന്നാ കാലന്റെ അച്ഛാന്ന്
1: വിളിക്കുക.
0: കഥ പറയാം, നിങ്ങളുടെ നമ്മുടെ ചർച്ച വഴി വിട്ടു പോകുന്നുണ്ട്. യുധിഷ്ഠിരന്റെ മഹാപ്രസ്ഥാനത്തിന്റെ സമയത്ത് നമ്മൾ കാലനെ കണ്ടിട്ടുണ്ട്. കാലനില്ലാത്ത കാലമെന്ന് കേട്ടിട്ടില്ലേ? എന്തായിരുന്നു ആ സംഭവം? നമ്മൾ മാർക്കണ്ഡേയന്റെ കഥ കേട്ടിട്ടില്ലോ? മൃഗണ്ഡമുനിയുടെ മകനാണ്, തപസ് ചെയ്ത് കിട്ടിയ മകനാണ്. എന്തായിരുന്നു ശിവന്റെ വരം? ചോയ്സ് ആണ്. എന്താണ് ചോയ്സ്?
2: ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ ആയുസ് കുറയും. ഇനി അങ്ങനെയല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ,
0: ബുദ്ധിയല്ല, അധമ പുത്രനാണെങ്കിൽ ദീർഘായുസ്, ഉത്തമ പുത്രനാണെങ്കിൽ അല്പായുസ്. 16 വയസ്സ് വരെ മാത്രം ജീവിക്കുന്ന ഉത്തമനായ മകൻ വേണോ, ദീർഘായുസ്സുള്ള ഉത്തമനല്ലാത്ത മകൻ വേണോ എന്നാണ് ചോദ്യം. എന്നിട്ട് മൃഗണ്ഡു എന്താണ് തെരഞ്ഞെടുത്തത്? ഉത്തമനായിരിക്കണം. ആയുസ് കുറഞ്ഞാലും കുഴപ്പമില്ല, മകൻ പറയിപ്പിക്കരുത്. അങ്ങനെയാണ് ഉത്തമനായ മാർക്കണ്ഡേനുണ്ടാവുന്നത്. മാർക്കണ്ഡേന്റെ 16 വയസ്സാകുമ്പോഴേക്കും അച്ഛനമ്മമാരാകെ വിഷമിക്കുകയാണ്. ഈ സമയത്ത് ശിവലിംഗം കെട്ടിപ്പിടിച്ചിട്ട് അവിടെ കാലപാശം എറിഞ്ഞപ്പോൾ മാർക്കണ്ഡേനെ കൂടെ ശിവലിംഗം കൂടി ഇളകി വന്നു. അവിടെയാണ് മഹാദേവൻ ശപിക്കുന്നത്. അതോടുകൂടി കാലനില്ലാത്ത കാലമായി അല്ലേ, നമ്മുടെ യമദേവന്റെ ചുമതലകളൊന്നും നിർവഹിക്കാത്ത കാലം വന്നു. അത് പക്ഷെങ്കിലും നമ്മുടെ ത്രിമൂർത്തികളൊക്കെ ചേർന്നത് പരിഹരിച്ചു കൊടുക്കുകയാണ് പിന്നീടുണ്ടായത്. അതുപോലെ മഹാഭാരതത്തിൽ തന്നെ അണിമാണ്ഡവ്യൻ്റെ ഒരു കഥയുണ്ട്. അണിമാണ്ഡവ്യൻ്റെ കഥ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഈ മുനിയാണ്, മാണ്ഡവ്യൻ എന്നുള്ളൊരു മുനിയാണ്, അദ്ദേഹത്തിൻ്റെ ആശ്രമ പരിസരത്ത് ധ്യാനിച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഒരു കള്ളൻ അതുവഴി വന്നു. കള്ളൻ ഓടി വരുന്നു, കാരണം കള്ളന്റെ പിന്നാലെ ആരുണ്ട്?
1: പോലീസ്. പോലീസ് ഒന്നും അക്കാലത്തില്ല അശ്വിനി, ഭടന്മാര്.
2: പോലീസ് പറഞ്ഞേ.
0: അതെ, പോലീസിന് അത് ആ ചുമതല നിർവഹിക്കുന്ന രാജഭടന്മാര് പിന്നാലെ ഓടിക്കുകയാണ്. ആശ്രമ പരിസരത്ത് വെച്ച് കള്ളൻ അപ്രത്യക്ഷമായി. ഭടന്മാരെ ചുറ്റും പരിശോധിച്ചിട്ടൊന്നും കാണുന്നില്ല. ഒടുവിൽ ഈ ധ്യാനിച്ചിരിക്കുന്ന മുനിയോട് ചോദിച്ചു, മുനി ഇതുവഴി എങ്ങാറ്റം നിങ്ങൾ കണ്ടോ കള്ളനെ? മുനി സംസാരിച്ചില്ല, കാരണം അദ്ദേഹം മൗനവ്രതത്തിലാണ്. മുനി മിണ്ടാതിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ഭടന്മാർ ആശ്രമത്തിൽ കയറി പരിശോധിച്ചു. അതിനകത്ത് വെച്ച് കള്ളനെ കയ്യോടെ പിടികൂടി. കള്ളനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും വഴി ഭടന്മാരിൽ ഒരാൾ പറഞ്ഞു, ഈ കള്ളനെ ഇവിടെ ഒളിപ്പിച്ചത് ഈ സ്വാമിയല്ലേ, അതുകൊണ്ട് ഇരിക്കട്ടെ അദ്ദേഹത്തിന് ശിക്ഷ. അങ്ങനെ അദ്ദേഹത്തിനും പിടിച്ചുകൊണ്ടുപോയി. കൊട്ടാരത്തിൽ ചെന്നു. അപ്പോൾ കളവിനൊരു ശിക്ഷയാണ്, കളവിനെ കൂട്ടുനിന്നാലും മറ്റൊരു ശിക്ഷയാണ്. കളവിനെ കൂട്ടുനിന്നു എന്നതിൻ്റെ പേരിൽ ഈ മാണ്ഡവ്യനെ ശിക്ഷ കൊടുത്തു. അപ്പോഴാണ് പുരോഹിതന്മാർ പറഞ്ഞു, അദ്ദേഹം ചെയ്തത് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമല്ല ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കുറേ പരീക്ഷകളുണ്ട്. അതിനൊരു പരീക്ഷയാണ് ശൂല പരീക്ഷ. എന്താ ചെയ്യുക? ശരീരം ശൂലത്തിൽ തറച്ചു വെക്കും, ഒരു മരത്തിൽ തറച്ചു വെക്കും. രക്തം വാർന്നൊലിച്ച് മരിച്ചിട്ടില്ല എങ്കിൽ അയാൾ നിരപരാധിയാണ്. പഴയ പരീക്ഷണങ്ങളാണ്. രക്തം വാർന്നു മരിച്ചാൽ അയാൾ അപരാധിയാണ്, പിന്നെ അദ്ദേഹത്തിന് രണ്ടാമത് കൊല്ലേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അത്ഭുതം, മാണ്ഡവ്യന്റെ രക്തം വാർന്നൊലിച്ച് പോയിട്ടും അദ്ദേഹം മരിക്കുന്നില്ല. ഈ ശൂലത്തും വന്ന് ഇങ്ങനെ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. ഉടനെ രാജഭടന്മാർ രാജാവിനെ വിളിച്ചു. രാജാവ് വന്നു, രാജാവിനോടുള്ള കാര്യത്തിൽ ഞാൻ നിരപരാധിയായി, എന്നെ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ശിക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആരാന്നെ വന്നു, സാക്ഷാൽ ചിത്രഗുപ്തൻ തന്നെ അവിടെ വന്നു. ചിത്രഗുപ്തനായി സംസാരിച്ചിട്ട് നിങ്ങളോട് എനിക്ക് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആര് വന്നു?
1: കാലൻ
0: തന്നെ വന്നു. കണക്കെഴുത്തുകാരൻ പോരാ, യഥാർത്ഥ യമദേവൻ തന്നെ അവിടെ വന്നു. അപ്പം യമദേവനുമായിട്ട് കുറേ സംസാരമുണ്ട് ഈ മാണ്ഡവ്യൻ. ചിത്രഗുപ്തൻ്റെ പുസ്തകം നോക്കുമ്പം 12 വയസ്സിൽ തുമ്പികളുടെ ചിറകരിഞ്ഞ് ഈർക്കിളിൽ കോത്ത് കളിച്ചിരുന്നു. അപ്പോൾ അത് ബാല ചാബല്യങ്ങളാണ്, അതൊന്നും ഒരു വിധി നിശ്ചയിക്കാൻ പോകുന്ന തെറ്റുകളല്ല എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ യമദേവനും ചിത്രഗുപ്തനും പരാജയപ്പെട്ടു. മാണ്ഡവ്യൻ പറഞ്ഞു, ഞാൻ 100% നിരപരാധിയാണ്, എന്നെ ആയുസ് എടുക്കാൻ ആത്മാവിനെടുക്കാൻ വന്ന നിങ്ങളാണ് തെറ്റുകാരി, അതുകൊണ്ട് ആത്മാവിനെ അപഹരിക്കാൻ സമയമായിട്ടില്ല, സമയമാവാതെ എൻ്റെ ആത്മാവിനെ അപഹരിക്കാൻ ആയുസ് എടുക്കാൻ വന്ന നിങ്ങൾ തെറ്റുകാരാണ്, ഞാനിതാ ശപിക്കാൻ പോകുന്നു. അങ്ങനെ യമദേവനെ ശപിച്ചു. ഇതാണ് ശാപം, മനുഷ്യനായി പിറക്കട്ടെ എന്നാണ് ശാപം. നമ്മളിത് മഹാഭാരത കഥയിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഈ മനുഷ്യനായിട്ട് പറഞ്ഞ യമദേവനാണ് വിദുരൻ, ധൃതരാഷ്ട്രന്റെയും പാണ്ഡുവിൻ്റെയും സഹോദരനായ വിദുരൻ. അങ്ങനെ മാണ്ഡവൻ, അതിനുശേഷം അണിമാണ്ഡവൻ, ആണിമാണ്ഡവനായിട്ട് മാറി. അണിമാണ്ഡവൻ്റെ ശാപം കിട്ടിയ ഒരു കഥ കാലനുണ്ട്. അതുപോലെ ശ്രീരാമൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്ന സമയമുണ്ടല്ലോ, ശ്രീരാമന്റെ അവതാര ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കി. രാവണ വധം കഴിഞ്ഞു, അയോധ്യയിൽ ഗംഭീരമായ ഭരണം കാഴ്ചവെച്ചു. അദ്ദേഹത്തിന്റെ ആയുസ് അവസാനിച്ച് പുതിയൊരു അവതാരം പിറവിയെടുക്കേണ്ട സമയമായി. ഇത് മനസ്സിലാക്കിയ ദേവലോകത്തെ ദേവന്മാരും മഹാദേവനും ബ്രഹ്മാവൊക്കെ അതിന്റെ പ്ലാനിങ് നടക്കുകയാണ്. ഈ സമയത്ത് ഒരു ദിവസം അതിബലൻ എന്ന പേരുള്ള ഒരു മുനി അയോധ്യയിൽ വന്നു. വലിയ യോഗ്യനായ മുനിയാണ്. മുനി ആരാണെന്നുള്ള കാര്യം ശ്രീരാമൻ അറിയാം, കാരണം അവതാര പുരുഷനാണല്ലോ. അപ്പോൾ അതിബലൻ പറഞ്ഞു, എനിക്ക് രാജാവുമായിട്ട് സംസാരിക്കണം, സംസാരം വിഘ്നം വരാൻ പാടില്ല. അപ്പോൾ ശ്രീരാമൻ കാവലായിട്ട് ആരെയും ഏൽപ്പിക്കുന്നത്? ഭടന്മാർ ഒരുപാടുണ്ട്, പക്ഷെ അവരെയൊന്നുമല്ല, സ്വന്തം അനുജനായ ലക്ഷ്മണനെയാണ് ഏൽപ്പിക്കുന്നത്. നിങ്ങളകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കണം, ആര് വന്നാലും അതിലിടപെടരുത്, വാതിൽ തുറക്കരുത്, നമ്മുടെ സംസാരം തടസ്സപ്പെടുത്തരുത്. ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ സംസാരം വിഘ്നം വരികയാണെങ്കിൽ കാവലാളെ കൊല്ലും. കാവലാരാണ്?
1: ലക്ഷ്മണൻ.
0: അങ്ങനെയാണ് അതിബലനും ശ്രീരാമനും കൂടി അകത്ത് അടച്ചിട്ട മുറിയിൽ ഇതൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാം. നമുക്കറിയില്ലല്ലോ അത്. കാര്യം എന്താണ്?
2: മുറി അടച്ചിട്ടില്ലേ,
0: അതുകൊണ്ടാണ് കേൾക്കാത്ത. ഈ സമയത്ത് ലക്ഷ്മണൻ കാവൽ നിൽക്കുന്നുണ്ട്. ഇവിടത്തേക്കാണ് ഒരാള് വരുന്നത്. നോക്കിയാട്ട് ആരാ വരുന്നത്?
1: കാലൻ. അല്ല, ദുർവാസാവ്. ഈ ഇവക്കൊന്നും അറിയില്ല മാഷേ, കാലൻ അവിടെ നേരത്തെ എത്തിയല്ലോ.
0: അതിബലൻ കാലനായിട്ടാണ് വന്നത്, മനസ്സിലായിട്ടില്ല അതല്ലേ. അപ്പൊ അതിബലനാണ് കാലൻ. അതിബലന്റെ വേഷത്തിലാണ് അവിടെ വന്ന് സംസാരിക്കുന്നത്. ഇവിടത്തേക്കാണ് ദുർവാസാവ് വരുന്നത്. ദുർവാസാവ് വന്നവിടെ എന്ത് പറയും? എവിടെ രാമൻ? രാജാവിനെ മുഖം കാണിക്കാൻ അവസരം ചോദിക്കേണ്ടെന്ന് കാര്യമില്ലല്ലോ. എവിടെയും എപ്പോഴും കയറി ചെല്ലാവുന്നത് മുനിമാർക്കാണ്. ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിബലൻ എന്നുള്ള ഒരു മുനിയുമായിട്ട്. അങ്ങ് അല്പം വിശ്രമിക്കുക, അവരുടെ സംസാരം കഴിഞ്ഞ ഉടനെ അങ്ങേ വന്ന് കാണും. കാത്തിരിക്കാനോ ഞാനോ? അതിന് വേറെയാളെ നോക്കണം. ലക്ഷ്മണ, എനിക്ക് പറ്റില്ല, എനിക്കിപ്പം തന്നെ കാണണം ശ്രീരാമനെന്ന് പറഞ്ഞു. വിടില്ലെന്ന് പറഞ്ഞു, ഒരു തരത്തിലും വിടില്ലെന്ന് പറഞ്ഞു. ശരി, എന്നാൽ വിടുന്നില്ല, ഒരു കാര്യം ചെയ്യാം. എൻ്റെ ശാപത്തിൻ്റെ ശക്തി നിനക്കറിയല്ലോ. ഞാൻ ഈ അയോധ്യ രാജ്യത്തെ ആകെ ചാമ്പലാക്കാൻ പോവുകയാണ്. നിരപരാധികളായ പ്രജകളെല്ലാം കത്തിച്ചാമ്പലാകും. ലക്ഷ്മണൻ ഒരു നിമിഷം ആലോചിച്ച്, എന്ത് വേണം? ഞാൻ ഇദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിട്ടാൽ ഒരാളെ മരിക്കും, അത് താനാണ്. കടത്തിവിട്ടില്ലെങ്കിലോ? അയോധ്യയിലെ എല്ലാ ജനങ്ങളും, നിരപരാധികളായ സാധാരണക്കാരെല്ലാം വെന്തു മരിക്കും. അപ്പോൾ അവരെ രക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? തൻ്റെ ജീവൻ ബലി കൊടുക്കണം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി ലക്ഷ്മണൻ വാതിൽ തുറന്നു കൊടുത്തു. അകത്ത് കയറുന്നു. അവിടെ ആരൊക്കെ ഉണ്ടാവും? അതിബലനും ശ്രീരാമനും. അപ്പോ അവര് തടസ്സപ്പെട്ടല്ലോ. തടസ്സപ്പെട്ടാൽ എന്ത് ചെയ്യും?
1: ലക്ഷ്മണനെ കൊല്ലും.
0: കാവൽക്കാരനെ കൊല്ലും. കാവല് ലക്ഷ്മണനാണ്. ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ നിനക്ക് അറിയില്ലേ, നിനക്ക് നിർദ്ദേശം തന്നതല്ലേ. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ അങ്ങയുടെ ശിക്ഷ ഞാൻ ഏറ്റുകൊള്ളാം, പക്ഷേ അയോധ്യാവാസികളെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ദുർവാസാവിന്റെ ശാപമേറ്റ് ചാമ്പലാകുന്നതിന് മുമ്പേ ഞാനില്ലാതായിക്കൊള്ളാം. അങ്ങനെയാണ് ലക്ഷ്മണനെ ത്യജിക്കുന്നത്, ഉപേക്ഷിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ അതിബലൻ വന്നതും സംസാരിച്ചതൊക്കെ ഇങ്ങനൊരു സാഹചര്യം ഒരുക്കാനാണ്. ലക്ഷ്മണനെ ത്യജിച്ചു, ലക്ഷ്മണത്യാഗം. ലക്ഷ്മണന് അദ്ദേഹത്തിൻ്റെ മരണം സുനിശ്ചിതമായി. ലക്ഷ്മണൻ മരിച്ചതിന് ശേഷം പിന്നെ രാമൻ അധികകാലമില്ല. കുറ്റബോധമുണ്ട്, അനുജനെ കൊലക്ക് കൊടുത്തത് താനാണെന്നുള്ള കുറ്റബോധമുണ്ട്. മാത്രമല്ല അവതാര ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് പുതിയൊരു അവതാരം വരണം. ഒരു മരണം അവിടെയും അനിവാര്യമാണല്ലോ. അതാണ് അതിബലൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, കാലനായ അതിബലൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ലക്ഷ്മണൻ്റെ പിന്നാലെ ശ്രീരാമനും സരയൂ നദിയിലേക്ക് പോകുന്നു. അതൊക്കെ നമുക്ക് കഥയിൽ അറിയാം. അപ്പോൾ ശ്രീരാമാവതാരത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നത് കാലൻ്റെ വരവോടുകൂടിയാണ്. അപ്പം അങ്ങനെ രാമായണത്തിലും കാലന് ഒരു പങ്കുണ്ട്. രാവണനുമായിട്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട കഥയൊക്കെ ഈ കാലൻ്റെ കഥയിലുണ്ട്.
1: കാലൻ ബലിക്കാക്കിയുടെ രൂപത്തിൽ വരുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ മാഷേ.
0: വിശ്വാസമുണ്ട്. അത് നമ്മൾ ബലിയിടില്ലേ, പിണ്ഡം, പിതൃക്കൾക്ക് ബലി അർപ്പിക്കില്ലേ. അപ്പൊ നമ്മൾ പിണ്ഡം അല്ലെങ്കിൽ മരണാനന്തര ക്രിയകൾ നടത്തുമ്പം ചോറൂരുള്ള ഉണ്ടല്ലോ, അത് കാക്കകള് കൊത്തിക്കഴിച്ചാല് ആത്മാവിന് പുണ്യം ലഭിച്ചു എന്നാണ് അർത്ഥം. ആത്മാക്കള് കാക്കയുടെ രൂപത്തിലാണ് വരിക എന്നാണ് വിശ്വാസം. പാറിപ്പറക്കുന്ന കാക്കകളെല്ലാം ഓരോ ആത്മാക്കളാണ്. ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കും, നമ്മുടെ പൂർവികരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് കാക്കകളെ കല്ലെറിയരുത്.
1: അപ്പൊ അശ്വിനി, കാക്കേ കാക്കേ കൂടെ വിടെ.
0: അപ്പൊ നമ്മള് എങ്ങനെയാണ് കാക്ക കാലന് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയായതല്ലേ. യഥാർത്ഥത്തിൽ കാലനല്ല കാക്ക, ആത്മാക്കളനാണ്. നമ്മൾ ആരെയാണോ, ആരുടെ മരണാനന്തരമാണോ ഇത് ബലി നൽകുന്നത്, ആ മരിച്ചയാളുടെ ആത്മാവാണ് കാക്കയുടെ രൂപത്തിൽ വരുന്നത്, അല്ലാതെ കാലനല്ല. കാലന്റെ കസ്റ്റഡിയിലാണല്ലോ എല്ലാ ആത്മാക്കളുള്ളത്. കാലൻ ഇഷ്ടപ്പെട്ട പക്ഷിയായ കാക്കയിലൂടെയാണ് ആത്മാക്കളെ ജനങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത്. കാക്ക കാലന് ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട്, ഒരു കഥയുണ്ട്. മരുത്തൻ എന്ന പേര് കേട്ട ഒരു രാജാവുണ്ടല്ലോ, അദ്ദേഹം ഒരു മഹേശ്വര സത്രം എന്നൊരു വലിയ യാഗം നടത്തുകയായിരുന്നു. അതിലെ ഇന്ദ്രാദി ദേവകളൊക്കെ അവിടെ വന്നു. ഇവിടെ ഈ മഹേശ്വര സത്രത്തിലേക്കാണ് രാവണൻ വരുന്നു എന്നറിയുന്നത്. രാവണൻ യഥാർത്ഥത്തിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവണൻ ഒരു അസുര രാജാവ് കൂടിയാണ്. ഇപ്പുറത്തുള്ളതൊക്കെ ദേവന്മാരാണ്, ഇന്ദ്രനും വരുണനും അങ്ങനെ ദേവന്മാരുടെ സംഘമാണ് ഉള്ളത്. രാവണനാണെങ്കിൽ ചന്ദ്രഹാസം ആയുധമൊക്കെയുള്ള വലിയ ശക്തനാണ്, ലങ്കാപുരി സ്വന്തമായിട്ടുള്ള ഒരാളാണ്. ഇത്തരം ദേവന്മാർക്ക് ശക്തി വരുന്ന യാഗങ്ങളൊക്കെ മുടക്കുന്നയാളാണ്. അപ്പോൾ അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദേവന്മാർക്കൊക്കെ പേടിയായി. വരുന്നതാരാണ്? രാവണനാണ്. എന്തായാലും യാഗം തകർക്കും, തങ്ങൾക്കെല്ലാം അപായം സംഭവിക്കുമെന്ന് ഭയന്ന് അവരെന്ത് ചെയ്തു? ദേവന്മാരെല്ലാവരും ഓരോരോ പക്ഷിയുടെ രൂപത്തിലേക്ക് മാറി പറന്നകന്നു. അവിടെ കാലനുണ്ടായിരുന്നു, യമദേവനുണ്ടായിരുന്നു. ദേവന്മാരുടെ കൂട്ടത്തിലൊരു ദേവനാണല്ലോ യമദേവൻ. യമദേവൻ ഏത് പക്ഷിയായിട്ടാണ് മാറിയത്? കാക്കയായിട്ട് മാറി. അതോടെ കാലന് കാക്കയെ വളരെ ഇഷ്ടമായി. അങ്ങനെ കാക്ക തനിക്ക് രക്ഷപ്പെടാൻ, രാവണനിൽ നിന്ന് രക്ഷപ്പെടാൻ തൻ്റെ ആത്മാവിനെ, തൻ്റെ ജീവനെ വഹിച്ച കാക്കയോട് പറഞ്ഞു, കാക്കയെ നിനക്ക് ഞാനൊരു പദവി നൽകുകയാണ്, ആത്മാക്കൾക്ക് കൊടുക്കുന്ന ബലിച്ചോറ് ഇനി നിനക്ക് കഴിക്കാം. അപ്പം അതിനുശേഷമാണ് കാക്കകൾ വന്ന് കഴിക്കുന്നത്.
1: ചിലപ്പം കോഴിയും പൂച്ചയൊക്കെ വന്ന് കഴിക്കാറുണ്ടല്ലോ.
2: അവര് കഴിച്ചോട്ടെ, കാക്ക കഴിച്ചിട്ടാണല്ലോ ഇവര് കഴിക്കുന്നത്. ആത്മാക്കള് സൂര്യച്ചി ചിലപ്പോ കരിമ്പൂച്ചകളായിട്ടെല്ലാം വരൂ.
1: നീ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കില്ലേ അശ്വിനി.
0: അപ്പൊ നമ്മള് യമദേവന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാലന് ഒരുപാട് കഥകൾ ഇതുപോലെയുണ്ട്. നമ്മള് കാലന് വേണ്ടി മാത്രം പറയുമ്പോഴാണ് നമ്മൾ ഇത്രയും പറയുന്നത്. ഇങ്ങനെയല്ലാതെ പല സന്ദർഭങ്ങളിലും കാലൻ വരുന്നുണ്ട്. ഇപ്പൊ നചികേതസിന്റെ കഥ പറയുമ്പം അല്ലേ, അത് എല്ലാ ദാനം ചെയ്യുമ്പോൾ അച്ഛനോട് എന്നെ ആർക്ക് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ കാലന് ദാനം ചെയ്യുന്നു, യമന് ദാനം ചെയ്യും. യമലോകത്ത് പോയിട്ട് പിന്നെ സംസരിക്കലാണ്. നചികേതസ് യമദേവനുമായിട്ട്, അതായത് കാലനുമായിട്ട് ഒരുപാട് വാദപ്രതിവാദങ്ങളാണ്, തത്വശാസ്ത്രങ്ങൾ. അറിവിൻ്റെ മൂർത്തി കൂടിയാണ് കാലൻ, യമദേവൻ എല്ലാം അറിയുന്നയാളാണ്. അപ്പം പ്രത്യക്ഷത്തിൽ കാലൻ എന്ന് പറയുമ്പോൾ നമുക്കതിനൊരു ഭയപ്പെടുത്തുന്ന പേരാണെങ്കിൽ കൂടി അത് നമ്മുടെ പുരാണത്തിലെ ഒരു ദേവനാണ്, ഒരു മൂർത്തിയാണ്. എല്ലാ മൂർത്തികൾക്കും ഓരോ ചുമതലകളുണ്ടല്ലോ, വകുപ്പുണ്ടല്ലോ. ഈ മൂർത്തിയുടെ വകുപ്പ് മരണമാണ്, അല്ലെങ്കിൽ ആയുസ് അവസാനിക്കുന്ന ആളുകളിൽ നിന്നും ആത്മാവിനെ പരലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതൊരു വലിയ തത്വശാസ്ത്രമാണ് അല്ലേ. നമ്മുടെ ശരീരം അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ധനമായ ജീവൻ, അത് പരബ്രഹ്മം തന്നെയാണ്. പരബ്രഹ്മത്തിൻ്റെ ഓരോ കണികകളാണ് ഓരോ ജീവികളിലും ആ ജീവികളെ ചലിപ്പിക്കുന്നത്, ജീവിപ്പിക്കുന്നത്. ഈ ഒരു വലിയ തത്വം, എല്ലാം ജീവികൾ എന്ന് പറഞ്ഞാൽ അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വിദ്യാഭ്യാസമുള്ളവൻ ഇല്ലാത്തവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒരു രാജ്യക്കാരൻ മറ്റൊരു രാജ്യക്കാരനെന്നോ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എല്ലാ മനുഷ്യരും ഒരേ ഗണത്തിലാണ് എന്നൊരു ഫിലോസഫി കൂടി കാലനിലൂടെ പറയുന്നുണ്ട്. മാത്രമല്ല മരണമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സ്വന്തമായിട്ട് അവകാശപ്പെട്ടതാണോ? ഏതെങ്കിലും സമൂഹത്തിന് മരണം തിന്ന് ഒരു എക്സംഷൻ ഉണ്ടോ, ഒഴിവുണ്ടോ?
2: ഇല്ല,
0: ഒരു ജീവിക്കുമില്ല. എല്ലാ ജീവികളും
2: ജനിച്ചാൽ ഒരിക്കലും മരിക്കും.
0: അപ്പൊ അതൊരു തത്വശാസ്ത്രമാണ് അല്ലേ. സമാനതയാണ്, പൊതുതത്വമാണ്. എല്ലാവരും മരണത്തിന്റെ കാര്യത്തിൽ സമന്മാരാണ്. മരണാനന്തരവും അങ്ങനെ തന്നെയാണ് അല്ലേ. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കുറേ കളികളാണ്, അഭിനയങ്ങളാണ് ജീവിതം. അപ്പോൾ നമുക്ക് തൽക്കാലം കാലൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കാം. കർക്കിടക മാസങ്ങളിലൊക്കെ നമ്മൾ മരണങ്ങൾ ധാരാളം നടക്കുന്നൊരു മാസമാണെന്ന് പറയും. ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നൊരു മാസമാണ് കർക്കിടകം. ആത്മാക്കൾക്ക് ബലിതർപ്പണം നൽകുക, അവർക്ക് അന്നം നൽകുന്നൊരു മാസമാണ് കർക്കിടകം. അപ്പോൾ അവിടെ അല്പം ഭയമുണ്ടാകും, പ്രകൃതിക്ഷോഭിക്കും, തോരാതെ മഴ പെയ്യും, വെള്ളക്കെട്ടുകൾ നിറയും, ഇഴജന്തുക്കൾ അകത്തേക്ക് മെല്ലെ ഇഴഞ്ഞു വരും, അതിൻ്റെ കടിയേറ്റ് ഒരുപാട് ദുർമരണങ്ങൾ സംഭവിക്കും. മൊത്തമൊരു കാളിമ പലരുന്ന ആ അന്തരീക്ഷത്തിലാണ് വെണ്മയുടെ നേർത്ത വെട്ടവുമായിട്ട് ആര് വരുന്നത്?
1: രാമായണം,
0: രാമായണ പാരായണം, രാവിനെ മായ്ക്കുന്ന പാരായണം. അപ്പം കാലൻ എന്നുള്ള കഥ തൽക്കാലം നമുക്കിവിടെ
2: നിർത്താം.
1: നന്ദി,
2: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

കേൾവിയുടെ കേളികൊട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: മധുര ഗീതങ്ങൾ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. കവികളുടെ ഭാവനയിലും ഗാനരചയിതാക്കളുടെ വരികളിലും വാനം ഇന്നും പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമാണ് അല്ലേ? പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും പ്രകൃതി ഭംഗിക്കും സാക്ഷിയായി വാനം മലയാള സിനിമാ ഗാനങ്ങളിൽ പലതവണ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ വാനം എന്ന പദം ഉൾപ്പെടുന്ന മനോഹരമായ ഏതാനും ഗാനങ്ങളിലൂടെ നമുക്കൊരു സംഗീത യാത്ര നടത്താം അല്ലേ? ഇന്നത്തെ മധുരഗീതങ്ങളിൽ കൂടെയുള്ളത് സൂര്യ ഇടവനെയാണ്. ആദ്യ ഗാനം നമുക്ക് കേൾക്കണ്ടേ? ആദ്യ ഗാനം ഓർമ്മകളെ വിടതരൂ എന്ന ചിത്രത്തിലേതാണ്. രവിഗുപ്തൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് CS ഗുപ്തനാണ്. പ്രതാപ് പോത്തൻ, ശങ്കരാടി, ശ്രീവിദ്യ, കുതിരവട്ടം പപ്പു, ഹരി, PK എബ്രഹാം, ചന്ദ്രാജി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ പവിത്രൻ വരികൾ എഴുതി, KJ ജോയ് സംഗീതം നൽകി. ദൂരെ നീലവാനം എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ? പാടിയിരിക്കുന്നത് ജോളി എബ്രഹാം, വാണി ജയറാം.

അടുത്ത ഗാനം 1981 പുറത്തിറങ്ങിയ കാഹളം എന്ന ചിത്രത്തിലേതാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഷി, നിർമ്മാണം അരീഫ ഹസൻ. പ്രേംനസീർ, കുതിരവട്ടം പപ്പു, നന്ദിത ബോസ്, രവീന്ദ്രൻ, സീമ, ജാഫർ ഖാൻ, സത്താർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രചന കെ ജി മേനോൻ, സംഗീതം എ ടി ഉമ്മർ, പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, എൽ ആർ അഞ്ജലി. വാനം പൂവനം എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

അടുത്ത ഗാനം ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി കെ ജെ യേശുദാസും വാണി ജയറാമൻ പാടിയത്. ചിത്രം കുയിലിനെ തേടി. എം മണി സംവിധാനവും നിർമ്മാണവും ചെയ്തിരിക്കുന്ന ചിത്രമാണിത്. മോഹൻലാൽ, അടൂർ ഭാസി, റാണി പത്മിനി, മണവാളൻ ജോസഫ്, പറവൂർ ഭരതൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1983 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ നമുക്ക് കേൾക്കാം നീലവാനം പൂത്തുനിന്നു എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം ഒറ്റയാൻ എന്ന ചിത്രത്തിലേതാണ്. വാനം തൂകും എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ഗുണാസിംഗ് ആണ് ഈണം നൽകിയത്. 1985 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മധു, സുധീർ, രതീഷ്, കുതിരവട്ടം, പപ്പു, സത്താർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്രോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എൻ കേശവൻ നായരാണ്. അപ്പൊ നമുക്ക് ആ ഗാനം കേൾക്കാം.

അടുത്ത ഗാനം 6 വാർഡിൽ ആഭ്യന്തര കലഹം എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് യേശുദാസ്. MD രാജേന്ദ്രന്റെ വരികൾക്ക് AT ഉമ്മറാണ് ഈണം നൽകിയത്. 1990 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. വാനം എന്ന പദം ഉൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1992 പുറത്തിറങ്ങിയ സവിധം എന്ന ചിത്രത്തിലേത്. ജോർജ് കിത്തു സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബാബു തിരുവല്ല, സുരേഷ് ഗോപി, നെടുമുടി വേണു, ശാന്തി കൃഷ്ണ, സുനിത, അശോകൻ, മാമുക്കോയ, മാതു, ഷാരി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1992 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. തൂവാനും ഒരു പാലാഴി എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് MG ശ്രീകുമാർ, സുജാത മോഹൻ. മോഹനം രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.

വാനം പോലെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് എസ് പി ബാലസുബ്രഹ്മണ്യം, ബിജു നാരായണൻ, എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറാണ് ഈണം നൽകിയത്. തുളസീദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് യമുന, ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, കാവ്യ മാധവൻ, ജയസൂര്യ, ജഗതി ശ്രീകുമാർ, കലാഭവൻ മണി, ഷിജു, ബാബു സ്വാമി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രം ദോസ്ത്.

അടുത്ത ഗാനം മധുബാലകൃഷ്ണൻ പാടിയത് ചിത്രം ശ്രീരാമരാജ്യം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഇളയരാജയാണ് ഈണം നൽകിയത്. 2012 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വായുവാനം നേരെ എന്ന് തുടങ്ങുന്ന ഗാനം

2015 പുറത്തിറങ്ങിയ അനാർക്കലി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ എസ് ഹരിശങ്കർ. രാജീവ് നായരുടെ വരികൾക്ക് വിദ്യാസാഗർ ആണ് ഈണം നൽകിയത്. സച്ചി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രാജീവ് നായർ, ബിജു മേനോൻ, പൃഥ്വിരാജ്, അനു സിതാര, മിയ ജോർജ്, സുരേഷ് കൃഷ്ണ, രഞ്ജി പണിക്കർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വാനം ചായും എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

2017 പുറത്തിറങ്ങിയ വിമാനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് സിതാര കൃഷ്ണകുമാർ. പ്രദീപ് എം നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫറാണ്. പൃഥ്വിരാജ്, സൈജു കുറുപ്പ്, ലേന കുമാർ, അശോകൻ, കുഞ്ചൻ, സുധീർ കരമന എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറാണ് ഈണം നൽകിയത്. ഇതിൽ വാനമകലുന്നുവോ എന്ന ഗാനം കേൾക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. വാനം എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 80s ഏഭ്യന്മാർ എന്ന ചിത്രത്തിലേത് പാടിയിരിക്കുന്നത് വിജയ് യേശുദാസ്, ജിതിൻ രാജ്. ഷാജി യൂസഫിന്റെ വരികൾക്ക് രഞ്ജിത് വസുദേവാണ് ഈണം നൽകിയത്. 2021 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. വാനം എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാനം ചുറ്റും മേഘം കാണാൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ചിത്രം അപ്പ് ആൻഡ് ഡൗൺ മുകളിൽ ഒരാളുണ്ട്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രനാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് വിജയ് യേശുദാസ്, മൃദുല വാര്യാർ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ആകാശം എത്ര വിശാലമാണോ അതുപോലെ വിശാലമാണ് സംഗീതത്തിന്റെ ലോകവും. വാനം എന്നൊരു പദത്തിലൂടെ എത്രയോ വികാരങ്ങൾ മലയാള സിനിമാ ഗാനങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നു അല്ലേ? ഈ ഗാനങ്ങൾ നിങ്ങൾക്കുമായ ഓർമ്മകളും അനുഭൂതികളും സമ്മാനിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മധുരഗീതങ്ങളിൽ മറ്റൊരു മനോഹരമായ ഗാനവിഷയവുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: മധുര ഗീതങ്ങൾ

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 3, ഹിജ്റ വർഷം 1447, സഫർ 3, ശകവർഷം 1948, ആഷാഢം 28, 2026 ജൂലൈ 19 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് എഫ്എം ബാൻഡിൽ 89.6 മെഗാഹെർട്സിൽ ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.